ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്.

ഉപനേതാവ്, ജാതകർമ്മം ചെയ്ത പുരോഹിതൻ, ഗുരു, വിദ്യാഭ്യാസം നൽകിയ ആൾ, അന്നദാതാവ്, വിശക്കുമ്പോൾ ഭക്ഷണം തന്നവൻ, ഭയത്രാതാവ്, ആപത്തിൽ രക്ഷ നൽകിയ രാജാവ്, ഇവരാണ് അഞ്ചുതരം പിതാക്കന്മാർ. പുത്രനെ ജനിപ്പിച്ച ആൾ മാത്രമല്ല, അത്രയും പ്രധാനമാണ് ജാതകർമ്മം നടത്തിയ ആളും. അതിലും ഒട്ടും അപ്രധാനമല്ല വിദ്യാഭ്യാസം നൽകിയ വ്യക്തിയും. അന്നം നൽകിയ വ്യക്തിയും ജീവൻ രക്ഷിച്ച ശക്തിമാനും ഇവരൊക്കെ തുല്യ പ്രാധാന്യമുള്ള അഞ്ചു വ്യക്തികളാണ്. ഇവരെ ഒരുപോലെ കാണാനും ഒരുപോലെ ആദരിക്കാനും ഒരുപോലെ ഓർമ്മയിൽ കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കണം. കടപ്പാടും ബാധ്യതയും ഈ അഞ്ച് ആളോടും ഒരുപോലെയാണ്.

0: കാമ്പ്രത്തിലെ തുണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പൊഴിയുടെ കാളിദാസൻ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു പാർവതി. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 ചാരുകസേല, ഇതിൽ തെക്കമ്പാട്ട് 2. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ചിരിനേരം പുനഃപ്രക്ഷേപണം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം നെല്ലിക്ക. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീഥി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ശ്രോതാക്കൾ അവതാരകരായി എത്തുന്ന ഈ പരിപാടിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രമീള ടീച്ചർ, മട്ടന്നൂർ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കവിത കാളിദാസൻ, ആലപിക്കുന്നത് പാർവതി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാളിദാസൻ എന്ന ചങ്ങമ്പുഴയുടെ കവിത, ആലപിച്ചത് പാർവതി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. മതം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധി മാത്രം. മതമല്ല ദൈവം. ശ്രീനാരായണ ഗുരു.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂൺ 17. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 17 വർഷത്തിലെ 168-ാം ദിനമാണ്. ജൂൺ 17 ലോക മരുവൽക്കരണ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ജൂൺ 17 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1397 ഡെൻമാർക്കിലെ മാർഗരറ്റ് 1-ാമന്റെ ഭരണത്തിൽ കൽമാർ യൂണിയൻ രൂപീകരിച്ചു. 1631 മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ പത്നി മുംതാസ് മഹൽ പ്രസവത്തെ തുടർന്ന് മരണമടഞ്ഞു. ഇതേ തുടർന്ന് 20 വർഷം ചെലവിട്ടാണ് ഷാജഹാൻ അവർക്ക് ശവകുടീരമായി താജ്മഹൽ പണിതീർത്തത്. 1885 സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് തുറമുഖത്തെത്തി. 1994 അമേരിക്കയിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിന് തുടക്കം കുറിച്ചു. 1857 ശിപായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്ന ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ധീരവനിത ഝാൻസി റാണി, മലയാള കവിയും ഗദ്യകാരനുമായ ചങ്ങമ്പുഴ എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായിരുന്ന പി അയ്യനേത്ത് തുടങ്ങിയവരുടെ ചരമദിനം ജൂൺ 17
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം സിയാം വെന്റിലേറ്റർ CCU ന്യൂറോ ICU പോർട്ടബിൾ എക്സ്റേ ക്ലിനിക്കൽ ലബോറട്ടറി മൈക്രോബയോളജി ഡയാലിസ് അത്യാധുനിക കാത്ലാബ് എക്കോ TMT ഗ്യാസ്ട്രോസ്കോപ്പി കൊളോണോസ്കോപ്പി വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് മോർച്ചറി ഫാർമസി മുഴുവൻ സമയ രക്തബാങ്ക് 26 ചികിത്സാ വിഭാഗങ്ങൾ
0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ ഫോൺ 0497276200
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ ഫോൺ 9400113030 9496974141
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ചോദ്യചോർച്ചയുടെ വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കെ നീറ്റ് UG പുനഃപരീക്ഷയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടെലഗ്രാം മെസ്സേജിംഗ് ആപ്ലിക്കേഷന് രാജ്യത്ത്

താൽക്കാലിക വിലക്കേർപ്പെടുത്തി കേന്ദ്രം. പരീക്ഷ നടത്തിപ്പിലെ തുടർച്ചയായ വീഴ്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിക്കൂട്ടിലായപ്പോഴാണ് രണ്ടും കൽപ്പിച്ചുള്ള നീക്കം. ചോദ്യചോർച്ചയുണ്ടായതിൻ്റെ പേരിലല്ല ഇപ്പോഴത്തെ നടപടികളെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ്. ചോദ്യം ചോർന്നതായുള്ള വ്യാജ സന്ദേശങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നു. അത് വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. നിയന്ത്രണം ഈ മാസം 22 വരെ. ആദ്യ ബജറ്റ് വിസ്മയമാക്കാൻ ഊർജിത തയ്യാറെടുപ്പുമായി മുഖ്യമന്ത്രി VD സതീശൻ. മസ്കറ്റ് ഹോട്ടലിൽ ദിവസങ്ങളായി ബജറ്റ് എഴുത്തിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. വെള്ളിയാഴ്ചയാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ TV ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ED ഓഫീസിൽ ഇന്ന് ഹാജരാകും. കഴിഞ്ഞ 12 ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പ് നാടകം അപ്രതീക്ഷിത രംഗങ്ങളിലേക്ക് കടക്കുന്നതിനിടെ വിമത MPമാരുടെയും മമതാ ബാനർജി നയിക്കുന്ന ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന MPമാരുടെയും വാദം പ്രത്യേകം കേൾക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 28 തൃണമൂൽ MPമാരിൽ 20 പേർ തങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുകയാണെന്നും ഇത് അംഗീകരിക്കണമെന്നും കാട്ടി നൽകിയ അപേക്ഷയിൽ നിയമോപദേശം തേടാനും സ്പീക്കർ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് ഉന്നതാധികാര സമിതി രൂപവൽക്കരിച്ചു. കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് പ്രത്യേക കലണ്ടർ തയ്യാറാക്കി ജാഗ്രതാ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി KM മുരളീധരൻ. സമിതി അധ്യക്ഷനായി ലോകാരോഗ്യ സംഘടനാ കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലിനെ നിയോഗിച്ചു. ഈ മാസം മാത്രം വിവിധ ജില്ലകളിലായി 70 പേർക്ക് ഷിഗല്ല ബാധിച്ചതായി മന്ത്രി മുരളീധരൻ പറഞ്ഞു. ഈ വർഷം ഇതുവരെ 146 പേർക്ക് രോഗം പിടിപെട്ടു. പൗരത്വത്തിനും താമസസ്ഥലത്തെ വിലാസത്തിനും രേഖയായി ആധാർ ഉപയോഗിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും മറുപടി തേടി സുപ്രീംകോടതി. ആധാർ ഉപയോഗം തിരിച്ചറിയൽ രേഖയായി മാത്രം നിലനിർത്താൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചത്. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സ്വന്തം വിവരങ്ങൾ സെൻസസ് പോർട്ടലിൽ നൽകി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൻസസ് പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിച്ചു. ചുമ, ജലദോഷം, പനി എന്നിവ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് നൽകുന്ന പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പിട് നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിയാണ് ഷെഡ്യൂൾ കെ വിഭാഗത്തിൽപ്പെടുന്ന സിറപ്പുകൾക്ക് കുറിപ്പടി നിർബന്ധമാക്കിയത്. ശബരിമല ശ്രീകോവിലിൻ്റെ വലതുവശത്ത് മേൽക്കൂരയിൽ 2.5 നീളത്തിൽ സ്വർണത്തിന്റെ നിറമങ്ങിയതായി കണ്ടെത്തി. 6 ഇതുണ്ടെങ്കിലും ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. നെയ് വലിച്ചെറിഞ്ഞതാകാൻ സാധ്യതയെന്ന് ദേവസ്വം ബോർഡ്. വൃത്തിയാക്കാൻ കോടതിയുടെ അനുമതി തേടും. നിറവ്യത്യാസമുണ്ടായത് ഇക്കൊല്ലത്തെ മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയ ശേഷം. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നെന്ന ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ തള്ളി. പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വിമാനത്താവളത്തിനുള്ളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശം. ഇടതുമുന്നണി മുൻ കൺവീനർ EP ജയരാജൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗൺമാൻ SS അനിൽകുമാർ, പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൽ ബാസിത്തിൻ്റെതാണ് ഉത്തരവ്. തെക്കൻ കാലിഫോർണിയയിലെ വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ US വ്യോമസേനയുടെ B-52 സാറ്റോ ഫോർട്ടസ് ബോംബർ വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 8 മരിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും ആണവ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള സമാധാന കരാർ US കോൺഗ്രസിന്റെ പരിശോധനയ്ക്കായി അയക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 52 G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്നലെ ഫ്രാൻസിലെത്തി. തുടർച്ചയായ 8 ഇന്ത്യക്ക് ലോകത്തെ 7 പ്രധാന വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടിയിലേക്ക് ക്ഷണം കിട്ടുന്നത്. ഇറാൻ യുദ്ധം അവസാനിച്ചാലും എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ, വിമാന ടിക്കറ്റുകൾ തുടങ്ങിയവയുടെ വില ഉടൻ കുറയാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ.
ഇറാനും യു എസും ഇടക്കാല സമാധാന

0: കരാറിൽ ധാരണയിലെത്തിയ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി മട്ടന്നൂർ എടേന്നൂരിലെ എസ് പി ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഈ മാസം 23 മാറ്റി. അക്കരക്കുട്ടിയൂർ ദേവസന്നിധിയിൽ പെരുമാളിന് വൈശാഖോത്സവത്തിലെ ആദ്യ ചതുശ്ശതം നിവേദിച്ചു. 4 ചതുശ്ശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതമാണ് ഇന്നലെ ഭഗവാന് സമർപ്പിച്ചത്. രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണവും നാഴികക്കല്ലുമായ സുപ്രധാന വേളയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് സി സദാനന്ദൻ എം പി. രാജ്യത്ത് 12 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടത്തിയത്. 21 തുരിയം സംഗീതോത്സവം തുടങ്ങി. ജൂലൈ 26 വരെ ഇനി 41 പയ്യന്നൂരിൽ സംഗീതത്തിന്റെ ഉത്സവമായിരിക്കും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് തുരിയം സംഗീതോത്സവം നടക്കുന്നത്. ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസ്, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, പിണറായി പോലീസ് സ്റ്റേഷൻ എന്നിവക്ക് ISO അംഗീകാരം. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള മികച്ച ജനമൈത്രി പോലീസ് സേവനം, ആധുനിക സംവിധാനങ്ങളോടെയുള്ള മികച്ച പ്രവർത്തനം, സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാനുള്ള തൊഴിൽ സാഹചര്യം എന്നിവ ഉറപ്പാക്കിയതാണ് നേട്ടത്തിന് അർഹമാക്കിയത്. പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ന് 5 സ്കൂളിൽ ചേരാം. 1 ഓപ്ഷൻ തന്നെ ലഭിച്ചവർ സ്ഥിരമായി ചേരണം. അല്ലാത്തവർക്ക് ഫീസടക്കാതെ താൽക്കാലിക പ്രവേശനമാകാം. ഇന്നലെ വൈകിട്ട് വരെ 138,071 പേരാണ് ആദ്യ അലോട്ട്മെന്റ് പ്രകാരം സ്കൂളുകളിൽ ചേർന്നത്. വന്യജീവികളുടെ ആക്രമണം നേരിടാൻ ദ്രുതകർമ്മസേന യൂണിറ്റുകളുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തവണത്തെ ബജറ്റിൽ ഇത് സംബന്ധിച്ച് പരിഗണന ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള ഏകോപനം സർക്കാർ ശക്തിപ്പെടുത്തും. സ്ത്രീ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനടക്കം തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികൾക്കും CDS മേധാവികൾക്കും ബോധവൽക്കരണത്തിന് എല്ലാ ജില്ലകളിലും ഒരു ദിവസത്തെ ശില്പശാല നടത്തും. ഇന്ന് തിരുവനന്തപുരത്താണ് ഇതിന്റെ തുടക്കം. തീവണ്ടികളിലെ ബോഗികൾ വാടകക്കെടുത്ത് ബാഗുകൾ തപാൽ ഓഫീസുകൾക്ക് കൈമാറുന്ന റെയിൽവേ മെയിൽ സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനം തപാൽ വകുപ്പ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി മരവിപ്പിച്ചു. RMS സെക്ഷനുകൾ ഒഴിവാക്കി പകരം June 15 മുതൽ റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് സംവിധാനം നടപ്പാക്കാനായിരുന്നു തീരുമാനം. കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് 20 ആകാശത്ത് ചുറ്റി ഇന്ധനം കത്തിച്ചു കളഞ്ഞ് 2 ശേഷം തിരിച്ചിറക്കി. ഇന്നലെ രാവിലെ പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 778 വിമാനമാണ് യാത്രക്കാരെയും ബന്ധുക്കളെയും വിമാനത്താവള ജീവനക്കാരെയും ആശങ്കയുടെ മുൾമുനയിലാക്കിയത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമല്ല അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്കും നിയമസഭയിൽ പങ്കാളിത്തം നൽകുന്ന രീതിയിൽ ചരിത്രപരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചില വിദേശ ജനപ്രതിനിധി സഭകളിലുള്ളതുപോലെ പൊതുജനത്തിനും ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടാകണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 2 സ്ഥാപനങ്ങളിൽ നിന്ന് 200 നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചു. 20,000 പിഴ ചുമത്തി. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തകർത്ത് ഫ്രാൻസ്. എംബാപ്പയ്ക്ക് 2 ഗോൾ. ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ 1-2 അർജന്റീനയെ മലർത്തിയടിച്ച് സൗദി അറേബ്യ ഇത്തവണയും അരങ്ങേറ്റം അവിസ്മരണീയമാക്കി. ഗ്രൂപ്പ് എച്ചിലെ മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ യുർഗ്വായിയെ സമനിലയിൽ തളച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള വടംവലികൾ നിലനിൽക്കുന്നതിനിടെ US ഇറാൻ ഫുട്ബോൾ ടീം ആദ്യ മത്സരം പൂർത്തിയാക്കി. ഗ്രൂപ്പ് ജിയിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലൻഡ് ആദ്യ മത്സരം ഗംഭീരമാക്കി. മെസ്സിയുടെ 6 ലോകകപ്പിൽ കാത്തിരിക്കുന്നത് 2 റെക്കോർഡുകൾ. ഇന്ന് കളിക്കാനിറങ്ങുന്നതോടെ 6 ലോകകപ്പുകൾ കളിക്കുന്ന ആദ്യ താരമാകും മെസ്സി. രാവിലെ 6:30 കൻസാസ് സിറ്റിയിൽ നടക്കുന്ന മത്സരത്തിൽ ആഫ്രിക്കൻ ടീമായ അൾജീരിയയാണ് എതിരാളി. രാജ്യത്തിനുവേണ്ടി മെസ്സിയുടെ 200 മത്സരമാണിത്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് പോർച്ചുഗൽ ഇന്നിറങ്ങും. എതിരാളി കോംഗോ. മത്സരം രാത്രി 10:30. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.
4: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
5: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
8: കുഞ്ഞികൃഷ്ണൻ കൊതേരി പാടിയ ഗാനം നാളുകളേറെയായി കണ്ടിട്ട് കണ്ണ, രചന തമ്പാൻ മട്ടന്നൂർ, ഇല്ലം ഭാഗം.

ഗാനം സകല വിഘ്നനാശകനാം. രചന മുയ്യം മനോജ്. സംഗീതം ഹരീഷ് നമ്പ്യാർ. പാടിയത് അഭിജിത് കൊല്ലം.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
0: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തു വിദ്യാ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ചവരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. 2ാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പ് യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെൻ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
0: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.
4: ഫ്രാൻസ് ദേശസ്യ എവിയൻ നഗരെ G7 ശിഖരസമ്മേളനാവധൌ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ വിഭിന്നാനാം രാഷ്ട്രാണാം നേതൃഭിഃ സഹ ദ്വൈപാക്ഷികോപവേശനം കൃത്വാ വിസ്തൃതം കൂടനീതിക കാര്യം വിഹിതം. വിദേശമന്ത്രാലയാനുസാരം പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ തഥാ തസ്യ കനാഡാദേശസ്യ സമകക്ഷിയേണ മാർക്ക് കാർണി ഇത്യനേന ച ഭാരത കനാഡാദേശയോഃ സംബന്ധേഷു സകാരാത്മകതായാഃ സ്വാഗതം കൃതം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇത്യനേന സഹ മിലിത്വാ പ്രധാനമന്ത്രി ശ്രീമോദി 35-ദ്വിസഹസ്രതമവർഷസ്യ ദൂരദൃഷ്ട്യാന്തരഗതം ഭാരത UK സംബന്ധാനാം പ്രഗതിം സമീക്ഷിതവാൻ. പ്രധാനമന്ത്രി മോദി G7 ശിഖര സമ്മേളനാവധൌ UAE അധ്യക്ഷേണ ശേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഇത്യനേന സഹാപി മിലിത്വാൻ. തഥാ ച പശ്ചിമ ഏഷ്യാ ക്ഷേത്രെ ചിരസ്ഥായി ശാന്തിം സുരക്ഷാം സ്ഥിരതാം ച പ്രവർദ്ധയിതും സംവാദസ്യ കൂട്ടനീതേഃ അന്താരാഷ്ട്രീയ വിധേഃ സാർവഭൌമത്വസ്യ പ്രാദേശിക അഖണ്ഡതായാശ്ച സമ്മാനസ്യ മഹത്വം അധുരേഖിതം. കെന്യാദേശസ്യ രാഷ്ട്രപതിനാ വില്യം റൂട്ടോ ഇത്യനേന സഹാപി ശ്രീമോദി മേലനം കൃതവാൻ. ശ്രീമോദി അവദത് യത് ഭാരതം കെന്യ ച വൈശ്വിക ദക്ഷിണസ്യ ആകാംക്ഷാസു ദീർഘകാലം യാവത് സഹഭാഗിത്വം കുർവന്തി. ജാപാനദേശസ്യ പ്രധാനമന്ത്രിണാ സഹ മിലിത്വാ ശ്രീമോദി അവധാനം ദത്തവാൻ യത് ഭാരത ജാപാനദേശയോഃ സംബന്ധഃ വിവിധേഷു ക്ഷേത്രേഷു നിരന്തരം സുദൃഢം ഭവിഷ്യതി. ഫ്രാൻസ് ദേശസ്യ ഏവിയൻ നഗരം അദ്യ വൈശ്വിക കൂട്ടനീതേഃ കേന്ദ്രഃ അസ്തി യത് G7 ശിഖര സമ്മേളനസ്യ മഹത്വപൂർണേ ചരണേ അസ്തി. ഭാരതസ്യ സഹഭാഗിദേശസ്യ രൂപേണ സഹഭാഗിത്വേന സർവേഷാം ദൃഷ്ടിഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അമേരിക്കാദേശസ്യ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപേന സഹ ബഹുപ്രതീക്ഷിതായാം ദ്വൈപാക്ഷിക സമ്മേളനെ ദൃഢതയാ നിബദ്ധഃ അസ്തി. യത് അദ്യ ശിഖര സമ്മേളനാവധൌ ഭവിഷ്യതി. 25-ദ്വിസഹസ്രതമവർഷസ്യ ഫർവരി മാസെ വാഷിംഗ്ടൺ DC ഇത്യത്ര അന്തിമ വാരം മേലനാനന്തരം ഉഭയോഃ മധ്യേ ഏതത് പ്രഥമം മേലനം ഭവിഷ്യതി. അദ്യതനസ്യ സംവാദസ്യ സമയേ തൌ ബഹുവിധ ക്ഷേത്രേഷു ദ്വൈപാക്ഷിക സഹയോഗം സുദൃഢം കർത്തും ചർച്ചാം കരിഷ്യതഃ. തഥാ ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു ചർച്ചാം കരിഷ്യതഃ ഇത്യപേക്ഷാ അസ്തി. അമേരിക്കാദേശസ്യ രാഷ്ട്രപതിനാ സഹ മേലനം അതിരിച്യ അദ്യ പ്രധാനമന്ത്രി ശ്രീമോദി സർവേഭ്യഃ ലാഭായ സന്തുലിതം സർവസമാവേശം സുസ്ഥിരം ച ആർത്ഥികവൃദ്ധേഃ പുനരുത്ഥാനം ഇത്യസ്മിൻ വിഷയെ തഥാ കൃത്രിമ ബുദ്ധിമത്തായാഃ സുരക്ഷിതം ദ്രുത പ്രഭാവി ഉപയോഗം സുനിശ്ചേതും ഇതി വിഷയെ G7 ഇത്യസ്യ കാര്യസത്രെ അപി ഭാഗം ഗ്രഹിഷ്യതി. പ്രധാനമന്ത്രി EU പരിഷദ അധ്യക്ഷേണ എന്റോണിയോ കോഷ്ട ഇത്യനേന സഹ EU അധ്യക്ഷസ്യ ആയോഗസ്യ അധ്യക്ഷയാ ഫോൺ ഡെർ ലെയൻ ഇത്യനയാ സഹ ത്രിപക്ഷീയ സമ്മേളനം കരിഷ്യതി. ജർമ്മൻ ചാൻസലർ ഫെഡറിക് മർജ് ഇത്യനേന സഹാപി ദ്വൈപാക്ഷികോപവേശനം ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ഫ്രാൻസ് ദേശസ്യ ഏവിയൻ നഗരെ G7 ശിഖര സമ്മേളനെ നൂതന സഹഭാഗിത്വസ്യ നിർമ്മാണം തഥാ അന്താരാഷ്ട്രീയ ഐക്യഭാവസ്യ പുനർനിർമ്മാണം ഇത്യസ്മിന് വിഷയെ സത്രം അഭിസംബോധിതവാൻ. വിദേശമന്ത്രാലയേന സൂചിതം യത് സത്രാവധൌ പ്രധാനമന്ത്രിണ അന്താരാഷ്ട്രീയ സഹഭാഗിത്വ വിനിർമ്മാണേ വിശേഷതഃ വർദ്ധമാന പരസ്പര സംബദ്ധ വിശ്വേ വിശ്വാസസ്യ മഹത്വം അധുരേഖിതം. സഭായാം പ്രധാനമന്ത്രിണ അധൂരേഖിതം യത് ഭാരതം സർവദാ മാനവതായൈ പ്രഥമം ഇതി ദൃഷ്ടികോണം അനുസരതി. സഹ അഗ്രേ അകഥയത് യത് ഭാരതസ്യ അന്താരാഷ്ട്രീയ സഹഭാഗിത്വസ്യ ദൂരദൃഷ്ടിഃ വസുധൈവ കുടുംബകം ഇത്യസ്യ കാലാതീത ദർശനസ്യ ആധാരേണ അസ്തി. വിശ്വമേകഃ പരിവാരഃ അസ്തീതി. ഫുട്ബോൾ ക്രീഡായാം ഗതരാത്രോ ന്യൂജേഴ്സി ക്രീഡാംഗണെ പ്രഥമ സമൂഹസ്യ ആരംഭിക ക്രീഡായാം ഫ്രാൻസ് ദേശേന സെനഗൽ ദേശം 3-1 അങ്കൈ പരാജിതം ഇതി വാർത്താഹ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. നിർമ്മലഗിരി കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ഇക്കണോമിക്സ്, MSW, ക്ലിനിക്കൽ സൈക്കോളജി എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ SC/ST വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി താൽപ്പര്യമുള്ളവർ അപേക്ഷ നൽകണം. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമായ ജവഹർ നവോദയ വിദ്യാലയം +1 കോഴ്സ് കൊമേഴ്സ് സ്ട്രീമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ്സിൽ 60% അതിനു മുകളിലോ മാർക്കുള്ള കുട്ടികളുടെ രക്ഷിതാക്കളാണ് അപേക്ഷിക്കേണ്ടത്. 2025-26 അധ്യയന വർഷം ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 10-ാം ക്ലാസ് പഠിച്ചവരും ജില്ലയിലെ സ്ഥിര താമസക്കാരും ആയിരിക്കണം. അപേക്ഷാ ഫോമിനായി ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയ ഓഫീസുമായി ബന്ധപ്പെടണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 25 ആണ്. ഫോൺ നമ്പർ 0490209625. ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനാകുന്ന സെൽഫ് എന്യൂമറേഷന് തുടക്കമായി. SC.census.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 30 വരെ വിവരം സ്വയം നൽകാം. എന്യൂമറേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി അടിസ്ഥാന വിവരം ശേഖരിക്കുന്ന 1-ാം ഘട്ട ഭവന സെൻസസ് July 1 മുതൽ 30 വരെ നടക്കും. ഇതിനു മുന്നോടിയായി സ്വയം വിവരം നൽകൽ പ്രക്രിയയാണ് ആരംഭിച്ചത്. സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് എന്യൂമറേറ്റർമാർ നേരിട്ട് വിവരശേഖരണം നടത്തും. ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB, ത്രിവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന് വൈകിട്ട് 5 മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾക്ക് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. കേരള കേന്ദ്ര സർവകലാശാലയിൽ സ്ഥിരാധ്യാപക നിയമനത്തിന് അപേക്ഷിക്കാം. വിവിധ വകുപ്പുകളിൽ ഒഴിവുണ്ട്. July 10 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. www.cukerala.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തപാൽ വഴിയുള്ള അപേക്ഷകൾ July 25 വൈകിട്ട് 5 PM സർവകലാശാലയിൽ ലഭ്യമാകണം. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ ഇക്കണോമിക്സ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 30 രാവിലെ 10:30. മാട്ടൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ് ജൂനിയർ, മാത്തമെറ്റിക്സ് ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 24 11 മണിക്ക്. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: കേൾക്കാം നാട്ടുവിശേഷം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും ക്യാൻസർ വിമുക്തരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഫോർ ക്യാൻസർ കെയറും സംയുക്തമായി ഈ മാസം 20 പുതിയ യോഗാ ബാച്ചിന് തുടക്കം കുറിക്കുന്നു. രാവിലെ 10 മണിക്ക് MCCS ഹാളിൽ നടക്കുന്ന പുതിയ ബാച്ചിലേക്ക് ക്യാൻസർ രോഗവിമുക്തർക്കും മറ്റുള്ളവർക്കും പങ്കെടുക്കാം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 19 വൈകിട്ട് 4 മണിക്ക് മുൻപ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, സൗത്ത് ബസാർ, കണ്ണൂർ 2

0: ഹെഡ് ഓഫീസിൽ ഹാജരാകണം. എൻ എസ് എസ് കരയോഗം കല്യാശ്ശേരി യൂണിറ്റ് ഉന്നത വിജയികളെ അനുമോദിക്കുന്നു. അംഗങ്ങളുടെ മക്കൾ, പേരമക്കൾ എന്നിവരിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയവർക്കും ബിരുദ ബിരുദാനന്തര തലത്തിൽ 1 മുതൽ 3 വരെ റാങ്കുകൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ മാർക്ക് ലിസ്റ്റ് പകർപ്പ്, കരയോഗം അംഗത്തിന്റെ അപേക്ഷ, ഫോട്ടോ എന്നിവ സഹിതം ജൂലൈ 15 മുൻപ് അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് 9446068614 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ നാളെ ലളിത സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. വിശേഷാൽ പൂജകൾ, നാമജപം, സ്വയംവര പൂജ, സ്വയംവര ഹോമം, നവഗ്രഹ ശാന്തി ഹോമം എന്നിവയുണ്ടാകും. മൊറാഴ വാണേശ്വരം ഭഗവതി ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം അഷ്ടബന്ധ നവീകരണ കലശം ഇന്ന് തുടങ്ങും. 24 പ്രതിഷ്ഠ അഷ്ടബന്ധ ക്രിയകൾ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
5: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
6: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
7: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

എൻ്റെ പേര് ഉദയൻ എന്നാണ്. 28 വർഷമായി ഈ കൊട്ടിയൂർ ദേവൻ്റെ ഈ സന്നിധിയിൽ ഈ ഭഗവാന്റെ ശിവേലിക്ക് അകമ്പടി സേവിക്കുന്നു. നമ്മൾ രണ്ട് തറവാട്ടുകാരാണ്, ഒന്ന് പേരിനായർ, ഒന്ന് വടക്കേടത്ത് നായർ. പേരിനായർ വടക്കേടത്ത് നായർ ഈ രണ്ട് തറവാട്ടുകാരും നമ്മളെ തറവാട്ടിൽ നിന്ന് പടിഞ്ഞാറ്റിൽ വെച്ച വാളും പരിചയമെടുത്ത് ഇവിടെ എത്തി ഭഗവാന്റെ അംഗരക്ഷകരായി ശിവേലിക്ക് മുന്നിൽ അകമ്പടി സേവിക്കുക എന്നുള്ള നമ്മളുടെ ഇവിടുത്തെ ദൗത്യം. 28 ദിവസം മുടങ്ങാതെ ഇവിടെ വേണം, അതേപോലെ മറ്റുള്ള ചടങ്ങുകളിൽ സംബന്ധിക്കണം. അതൊക്കെയാണ് ഇവിടെ 28 വർഷമായി ഞാൻ നിൽക്കുന്നു. എൻ്റെ അനന്തരവാസികളായിട്ടാണ് വരിക, മാവൻ മരുമക്കത്താഴ അവകാശത്തിലാണ് വരുന്നത്. ഇപ്പോൾ രണ്ട് പേര് എന്ന് പറഞ്ഞാൽ പേരിനായർ വടക്കേടത്തനായർ രണ്ട് പേരാണ് ഇവിടുത്തെ ഈ കയ്യാലേൻ്റെ പേര്യ എന്ന സ്ഥലത്താണ് രണ്ട് തറവാടിരിക്കുന്നത്. ആ തറവാട്ടിൽ നിന്നാണ് ഈ വാള് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. എൻ്റെ സ്വന്തം പ്രദേശം വെള്ളമുണ്ടയാണ്, വയനാട് വെള്ളമുണ്ട. പിന്നെ കോട്ടയം രാജാവ് കൽപ്പിച്ച് നൽകിയതാണ്. നമുക്ക് ഈ ഒരു പണ്ട് പടയാളികളായിരുന്നു, വയനാട് ചുരം കാക്കുന്ന പടയാളികളായിരുന്നു നമ്മളെ പൂർവികന്മാർ. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഈ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളു. കഴിഞ്ഞ വർഷവും ഈ വർഷവും അതായത് അന്യസംസ്ഥാനക്കാർ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അതിനുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട്, ശിവേലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ പുനഃക്രമീകരിക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി അത് ചെയ്യണം. അതിന് ദേവസ്വം അതിന് വഴി കാട്ടട്ടെ എന്ന് വിചാരിക്കുക. ശിവേലി സമയത്ത് ആരും സംസാരിക്കാണ്ട് അക്ഷമരായി നിന്ന് ആ ഭഗവാന്റെ ശിവേലി കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുക എന്നല്ലാണ്ട് അവിടെ ഒച്ചപ്പാടോ കാര്യങ്ങളോ വെള്ളത്തിലിറങ്ങലോ അല്ലെങ്കിൽ ശിവേലി ക്രോസ് ചെയ്യലോ ഇതൊന്നും പാടില്ലാത്തതാണ്. അത്രയും പവിത്രമായ പുണ്യസങ്കേതമാണിത്. അപ്പോൾ ആ രീതിയിൽ വന്നിട്ട് വേണം ഭക്തന്മാർ ഇവിടെ തൊഴുതിട്ട് പോകാൻ. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എൻ്റെ സംസ്ഥാനക്കാർ വന്നിട്ട് അവരെ ഡ്രസ്സുകളും കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക, സൗണ്ട് ഉണ്ടാക്കുക, ഫുള്ള് റീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതപ്പോൾ ഒഴിവാക്കിയാൽ അത്രയും നന്ന്. ഭഗവാനോട് അത്രയും പരിഭാവനമായ സ്ഥലത്ത് എത്തുമ്പം ഉള്ള ഒരു ഭക്തിയും ഭയവും കാണിച്ചിട്ട് വേണം ഭക്തർ തിരിച്ചു പോകാൻ വേണ്ടി. ഇത്രയേ പറയാം.

0: എൻ എച്ച് കയ്യാലയിലാണ് ഉള്ളത്. അപ്പം നമുക്ക് പരിചയപ്പെടാം.
1: എൻ്റെ പേര് ബാലൻ, കോഴിക്കോട്ടുകാരനാണ്. ഇപ്പം ഞാൻ മഞ്ചേരിയാണ്. ഈ വർക്കും പ്രവർത്തനവും എനിക്ക് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയിലായിരുന്നു. അതിൽ നിന്ന് ഒരു ഉത്ഭവിച്ചിട്ട് ഇപ്പോൾ ഒരു വലിയ സ്ഥാപനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 10-25 ആൾക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിക്കാനും പിടിക്കാനും കഴിയുന്നൊരു നല്ലൊരു ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റില്ലാതെ പോകുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഭഗവാന്റെ മനസ്സിലായി, 2.5 കാലത്ത് വന്നു കൂടിയതാണ്. ഇപ്പോൾ 68 വർഷമായി ഞാൻ ഈ സേവനം, മനോഭാവ സേവനത്തിൽ കൂടെ പോകുന്ന ഒരാളായിട്ടുള്ള കെ കുഞ്ഞിരാമൻ്റെ കൂടെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഞാനിവിടെ തൊഴുകാൻ വേണ്ടി സമയത്ത് 1 ഈ മരം പിടി ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിന് കല്ലായിക്കുന്ന മരം എടുക്കുമ്പോൾ ആ മരം എടുത്തിൻ്റെ മരക്കാരെ കൂടുതൽ വന്നിട്ട് എടുത്തു വെക്കാനും പിടിക്കാനും. അങ്ങനെയാണ് കുളിക്കടവിൻ്റെ അടുത്ത് 1 ബിൽഡിംഗ് ഉണ്ട്, ആ പക്ഷത്തിനെ ഉണ്ടാക്കിയതാണ്. 60 ആ കാലത്ത് 10 മെമ്പർഷിപ്പ് എടുക്കാതെ നമ്മൾ അല്ലറിയ, പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്ന സേവനം ചെയ്യുന്ന ആൾ. അങ്ങനെയാണ് എൻ്റെ ഒപ്പം മെമ്പർഷിപ്പ് എടുത്ത പോലെ ആകെ 2-3 ആൾക്കാരും, ബാക്കിയെല്ലാം മരിച്ചുപോയി, അത്രയും സീനിയറിറ്റായിട്ട് മരിച്ചുപോയി. പിന്നെ നമ്മൾ ഇന്ന് കൊല്ലത്തിൽ ആദ്യം പോയിട്ട് വരുന്ന ഇവിടെ വന്ന് സേവനം ചെയ്യും, 1 ഇവിടെ നിന്ന് പോവും. 1 പിന്നെ ദേവസ്വത്തിൽ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടായിച്ചാൽ നമ്മളോട് അന്വേഷിക്കും. അത് നല്ല കാര്യത്തിൽ പറയാം. ആ നല്ല കാര്യത്തിലാണ് ഇപ്പോഴുള്ള വികസനം കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്ത്. കുറ്റം കുറവും നമ്മളാണ് നിന്നും കൊണ്ട്, നമ്മൾക്ക് ഒരു കുറ്റം കുറവും പറയുന്ന രൂപത്തിലല്ല, അവർക്ക് മനസ്സിലാകും ആ ബാലേട്ടൻ പറയുന്നത് ശരിയാണ്, ആവശ്യമില്ലാതെ മൂപ്പര് കൈയടത്തൂല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർ തൊഴുകാൻ ഇപ്പോൾ 2-3 ആൾക്കാരും സുഖമില്ലാതെ വന്ന്, അവർക്കൊരു വെള്ളം കൊടുത്ത് പിടിച്ച് ആശുപത്രി പറഞ്ഞയക്കേണ്ടത് പറഞ്ഞയക്കും. അല്ലാത്ത ഇവിടുന്ന് തന്നെ നമ്മൾ ശുശ്രൂഷ ചെയ്തിട്ട് അവരെ വിട്ട് ഇപ്പോൾ കയറ്റി വിട്ടു. ഇപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെ കയറ്റി മുന്നേ തന്നെ പോലീസിനോട് പറഞ്ഞ്, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രൂപത്തിലുള്ള എത്തിച്ചു വിടും. പണ്ടൊന്നും നമ്മളൊരാളോട് പറഞ്ഞാൽ ആരും കേൾക്കാനുള്ള സ്ഥാനവും വകുപ്പും ഇല്ല. ഇപ്പം നമ്മൾക്ക് ഈ കുറി തന്നെ തരുന്നത് നമുക്ക് അവകാശക്കാർക്ക് കിട്ടുന്ന കുറിയാണിത്. സാധാരണക്കാരന് കൊടുക്കുന്ന ചന്ദനാണ് ഇത്. ഭഗവാനെ തൊടുന്ന ആ തെരു അത് കിട്ടാനാണ് ഞാനിവിടെ ഒരു മാസം നിൽക്കുന്നത്. അത് കിട്ടാനോ അവിടുത്തെ നേതിച്ചോറ് കിട്ടാനോ, ഇവിടെ ഒരു നേതിച്ചോറ് കിട്ടുന്നുണ്ട്, ഒരു ചെമ്പ് ചോറ് ഇനി നമ്മൾക്കിവിടേക്ക് ഈ കയ്യാലേക്ക് കിട്ടുന്നു. അതിനെ ദൈവത്തമ്പുരാൻ വെച്ചിട്ട് എന്തോ ഒരു മഹാ പൈസ കൊടുത്താൽ കിട്ടുന്നില്ല. അതൊരു ആ നേതിച്ചോറ് ആദ്യം ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ആ നേതിച്ചോറിന് വേണ്ടി കരഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ വരുമ്പം ഈ പുഴയിൽ ഇവർ എന്ത് നന്നൊന്നും നമ്മൾ സ്ഥാനങ്ങളും ഒന്നുമില്ല, പുഴയിലേക്ക് ചെമ്പ് തള്ളുക അയ്യ, ഇവിടുത്തെ ബാക്കി ചോറൊരാൾക്ക് കൊടുക്കൂല. അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയില്ല, ഇങ്ങനെ പാളയിൽ കുറി വെച്ചിട്ട് ഒരു അണ 2 കൊടുത്താൽ ഇങ്ങനെ തെറുപ്പിച്ച് കയ്യിൽ തരൂല. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഏകനായിട്ട് ഇപ്പോഴുള്ള നമ്മളെ കയ്യാലക്കാരോട് സന്തോഷമുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നതാണ് അവർക്ക് മനസ്സിലായി, നല്ലൊരഭിപ്രായം അവർക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവ് വന്ന്. മറ്റെന്തോന്നോ തൊട്ടുകൂടുക മറ്റേത് അങ്ങനെയുള്ളൊരു ഒരു വശമായിരുന്നു പഴയ ആൾക്കാർ. ഇപ്പോഴുള്ള ആ തലമുറ മാറി ഇപ്പോൾ പുതിയ തലമുറ വന്നതിനെ കൊണ്ട് കുറേ സന്തോഷമുണ്ട്, കുറേ ബോധപൂർവം നടക്കുന്നുണ്ട് അവർ. അവർ നടക്കുന്നതിനെ കൊണ്ട് നമുക്കും സന്തോഷം. ഇപ്പോൾ എന്താ ഹിന്ദു എന്നുണ്ടെങ്കിൽ അന്യന്യം അന്വേഷിക്കും, ആ ചിരിക്കും, ഇവിടെ വരും കാപ്പി കഴിക്കും, അവിടെ പോവും കാപ്പി കഴിക്കും. അതിനല്ലേ ഇതൊക്കെ ദൈവം വെച്ചിരുന്ന ഒരു പട്ടാളം. എൻ്റെ അനുഭവത്തിൽ എനിക്കിത് ഇവിടെ എൻ്റെ കാണ ഇങ്ങനെ ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് ലോകത്തിലും എല്ലാ ക്ഷേത്രങ്ങളും, ഹിമാലയം 14 പ്രാവശ്യം പോയി, ഈ ലോകത്തിലുള്ള സ്ഥലം കൈലാസം ഒരു പ്രാവശ്യം പോയി, പരിക്രമണം ചെയ്തിട്ട് പോയാൽ പോരാ, പരിക്രമണം ചെയ്ത് ചൈന ഗവൺമെൻറ്റിനോട് സർട്ടിഫിക്കറ്റ് വാങ്ങി. അങ്ങനെ ദുർലഭമാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങി കിട്ടുന്നത് ആൾക്കാർ. കൈലാസം പോകുക എന്ന് പറഞ്ഞാൽ കാണുന്നതല്ല, 3 പരിക്രമം ചെയ്യണം, ഈ ഓക്സിജൻ കിട്ടൂല. 3 ഞാനും എൻ്റെ ബാധ്യതകളും കടമ്പ ബാധ്യതയും ഒക്കെ കഴിക്കും. എൻ്റെ എല്ലാ ബാധ്യതയും മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് അതിൽ നിന്ന് എല്ലാ കാര്യവും മക്കൾക്ക് ഓരോരുത്തർ കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ടും എൻ്റെ ബാങ്ക് ബാലൻസും കടമില്ലാതെയാണ് ഞാനിവിടുന്ന് കൈലാസം പോയി വന്ന്. കൈലാസം പോയി വന്നിട്ട് അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയം. അത് ശേഷം വന്നിട്ട് ശേഷം എനിക്ക് എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് ഇവിടെ വന്ന ശേഷം ഞാൻ പുട്ടപർത്തി പോയി. പുട്ടപർത്തി പോയി സ്വാമി ഉണ്ടായിരുന്നു. പുട്ടപർത്തി സ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു അയാൾ എനിക്ക് ചെന്നോടുമ്പം തന്നെ ഇന്ന് കൈ പിടിച്ച് വിഭൂതി വന്ന്, പിന്നെ എനിക്ക് സ്വാമീൻ്റെ സ്വർണത്തിൻ്റെ പാതകം തന്ന് ബുക്ക് ചെയ്യാതെ. അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യം. ഇപ്പോൾ അവിടെ എനിക്കൊരു ഇതേമാതിരി ഒരു കിടക്കാനുള്ളൊരു മുറിയുണ്ട് പുട്ടപർത്തി. അതൊക്കെ തന്നെയല്ല ദൈവത്തിൻ്റെ. നമ്മൾക്ക് ഒന്നും സാമ്പത്തികം വലിയ കോടീശ്വരൊന്നും അല്ലെങ്കിലും നമുക്ക് ചെറിയ ജീവിതത്തിൽ കൂടെ എന്നെ ഈ മഹാദേവൻ എത്തിച്ചു തന്നെ. ഞാൻ മഹാദേവൻ്റെ ഒരാളാണ്. അത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സങ്കടം വരും, അത്രയും അത്രയും ഒരു വിഷമം. ഇതൊക്കെ ഇങ്ങനെ ഒരു വരാനുള്ളൊരു ഇത്. കഴിഞ്ഞ കൊല്ലം പോയി ഇവിടെ വന്നപ്പോൾ ഞാൻ ആ കയ്യാല കിട്ടുന്നു, കാല് കംപ്ലീറ്റ് ദ്രവിച്ചു പോയിന്. ഇതാണ് ഈ പുഴുക്കടി പോലത്തെ നിസാനം. ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് പിന്നെ കോട്ടക്കൽ ആരോഗ്യശാലയിൽ നിന്നാണ്, അതും തന്നെ അവർ തന്നൊരു മരുന്നാണെങ്കിൽ ഒരു മരുന്ന് തന്നിട്ട് ഒരു ഓയിൽമെൻ്റ്, ഈ താമരേൻ്റെ ഇല ഇല ആ വേനൽക്കാലത്ത് ഇവിടെ താമരേൻ്റെ ഇല കിട്ടുന്നു. എല്ലാ വീട്ടിലും പോയിട്ട് വളർത്തും. നമ്മളെ വീട്ടിലുള്ള തുമ്പ് വരുന്നതിനെ കൂടി കത്തിച്ചിട്ട് അത് ഇലയിട്ട് കാൽമ കിട്ടും. ഇവരെല്ലാവരും ദിവസത്തു നിന്ന് ആൾ വന്ന് ഇവിടുന്ന് നമ്മളെ ട്രസ്റ്റിലുള്ളവരെ കുട്ടികളൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് 6 മാസം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇഷ്ടമില്ലാതെയാണ് പോകുന്നത്. ഈ സോക്സ് ഇടണം, സോക്സ് ഇടാതെ കല്ല് കെട്ടുമ്പോൾ തോലൊക്കെ പോയി പോയി. ഇപ്പം ഇവിടെ ഞാൻ നടക്കും, ദൈവത്തിൻ്റെ ഒരു ഊക്കം, ഇപ്പം എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഊക്കം. വേദന ഉണ്ടെങ്കിലും അത് അത് ആയി ആയി ഒരു ഇതിലാണ് ഇപ്പോൾ എൻ്റെ ഇതിപ്പം നിൽക്കുന്ന. എല്ലാവരും ചോദിക്കും, വീട്ടിൽ നിന്ന് തന്നെ മക്കൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു? വീട്ടിലാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങും കാലുവേദന, ഇങ്ങോട്ട് ഇറങ്ങും കാലുവേദന, ഇവിടെ ഈ കല്ല് കൂടെ എങ്ങനെ? ഇപ്പം ഞാൻ പറയും, കല്ലൊക്കെ ദൈവം പതിപ്പിച്ച് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നടന്നതിൻ്റെ ഒരു ഊക്കാണ് എൻ്റെ ഈ എൻ്റെ കാലിൻ്റെ ഊക്കാണ് ഇതൊക്കെ പതിപ്പിക്കുക. ഇനിയിപ്പോൾ അടുത്ത് ഇതും കാല് ഇവിടെയും കയ്യാലേയും കല്ല് പതിപ്പിക്കും, ദൈവം പതിപ്പിച്ചു തരും. സന്തോഷം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
1: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലോവാക്കിയൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യമുനാ നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയ്ക്ക് സുവർണകാലമായിരുന്നു. ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് ഒന്നാംഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ രണ്ടാം മത്സരത്തിൽ നോർവെ 1-4 ഗോളിന് ഇറാഖി വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17-ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സന്തോഷ് ഇച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയുടെ നാടകരൂപം. അവതരിപ്പിക്കുന്നത് റെഡ് സ്റ്റാർ സെൻ്റർ ലൈബ്രറി, ലിറ്റിൽ സ്റ്റാർ ബാലവേദി കൂട്ടുകാർ. പങ്കെടുക്കുന്നത് ആര്യനന്ദ എസ് ആർ, ആരാധ്യ പ്രദീപ്, അമയ പി വി, ആദിശ്രീ എസ് ആർ, അഹന പി വി, ദേവ്ന എം, ദേവനന്ദ് എം, ആരാധ്യ അനീഷ്, കാർത്തിക് എം, ദക്ഷിത് ദേവ് പി. പരിശീലകർ രവീന്ദ്രൻ മാസ്റ്റർ, സന്ധ്യ ടീച്ചർ. ബായി, മണ്ണ് കോരിയിടല്ല, നമുക്കൊരു സെൽഫി എടുക്കാം. നിക്ക്.
1: ഹാജി.
0: ദാ ഇങ്ങ് നോക്ക്, ചേർന്ന് നിക്ക് ബായി, ഒന്ന് ചിരിച്ചേ. ബായി, ബായിക്ക് എത്ര മക്കളാ?
1: ഒരു മോള്.
0: എന്നാ പേര്?
1: ബസുമതി.
0: നിക്കാഹ് കഴിഞ്ഞാ?
1: ഇല്ല.
0: ഏ ഇല്ല. പഠിക്ക?
1: അല്ല.
0: പിന്നെ?
1: മരിച്ചു.
0: അല്ലാ, മരിച്ച? എങ്ങനാ?
1: വിശന്നിട്ട്. വിശന്നിട്ടാ മരിച്ച.
2: പ്രിയപ്പെട്ടവരെ, റെഡ് സ്റ്റാർ സെന്റർ ലൈബ്രറി ഉരുവച്ചാൽ ബാലവേദി കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ബിരിയാണി എന്ന കഥയുടെ ശബ്ദചിത്രം.

0: ഹലോ രാമേന്ദ്ര.
1: ആ സേനാർച്ചാ,
0: ശുക്രിയ ബസ് വന്ന.
1: ഇല്ല, വരുന്ന സമയായി, എന്നെ കാണുന്നില്ലല്ലോ.
0: വന്നാലേ കതിരേശനോട് പണിക്കാരനെ കിട്ടുമെന്ന് ചോദിക്കണേ.
1: ആ ചോദിക്ക.
0: രാമേന്ദ്ര, ഒരു ചായ.
2: എനിക്കൊരു പഴംപൊരി.
1: ഓ, എല്ലാരും കൂടി ഇങ്ങനെ തിരക്ക് കൂട്ടല്ല. ഇതെല്ലാം നിങ്ങൾക്ക് എടുത്തരാ, ഞാൻ ഒരാളല്ലേ ഉള്ളു.
2: അനക്കൊരു വിത്താവട്ടെ.
3: അനക്കൊരു കട്ടൻ.
4: ചേട്ടാ നമസ്കാർ. തുഫാൻ ചേർത്ത മാവ് ഒന്ന് താ.
1: ആ തരാ തരാ. ആ സേനാറ് വിളിച്ച് കട്ടാക്കുമ്പോഴത്തേക്കും ബസ് വന്നല്ലോ.
2: ഗോപാല, ഇവിടെ നിക്ക്. രാമേന്ദ്രട്ടാ, ഇത് പുതിയ പാർട്ടിയാണേ. ഗോപാല് യാദവ്, ഓനെന്തൊക്കെ പണി സംഘടിപ്പിച്ചു കൊടുക്കണേ.
1: ആ പുതിയ ആളാല്ലേ. ആ സേനാർസെ വിളിച്ചിട്ടുണ്ട്, പിന്നെ ആ തളങ്കരയെന്ന് വിളി വന്നിട്ടുണ്ട്. ഞാൻ നോക്കാം. അല്ല കതിരേശ, ഇനിയും കാത്തിട്ടില്ല. പിക്കപ്പ് വരെ നിൽക്കുന്നേ. ഇന്ന് പേരിയ ഭാഗത്താ പണി.
2: ആ ഞാൻ പോന്നാ. പിന്നെ ഇവന്റെ കാര്യം മറക്കല്ലേ.
1: ആ ഞാൻ നോക്കാം.
4: എല്ലാ രാമേന്ദ്ര, ഇതായാലും പുതിയൊരാള്.
1: ഓ ദാമോട്ടരാ, ഇത് ഗോപാൽ യാദവ്, നമ്മളെ കതിരേശം ഉണ്ടാക്കിയതാ. ഇതാ നയാ ഹേതു.
5: ഹാജി.
1: ആ കിതാർ കാഹേതു.
5: ബീഹാർമേ.
1: ഓ അപ്പന ലാലുജി കാ ദേശേന. തും കിത്നാ സാൽ ഹോഗേ ഇതർ.
5: സാത്.
1: അഭി തും മലയാളം സീക്കാ?
5: പഠിച്ചു.
1: അപ്പോ ഇത്രയും നാളെടിയനു?
5: രണ്ടു കൊല്ലമായി ഉള്ളിയത്ത അടുക്ക. കതിരേശന്റെ അള്ളിയൻ അണ്ണമല്ലയോടൊപ്പം.
1: ആടെന്തേനു പണി?
5: വാർപ്പ്. ഇപ്പൊ എല്ലാം കുറഞ്ഞു പോയി സാബ്.
1: ആ എന്നാലേ ഒരു പണി തരാ, ചെയ്യോ.
5: ഹാജി.
1: ഹലോ സൈനാർച്ച.
0: ആ
1: ഇടാ, ഒരു പുതിയ പാർട്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് പോരി.
0: ആ
2: രാമേന്ദ്ര, അനക്കൊരു സ്പെഷ്യൽ ചായ.
1: ആ നിക്ക് നിക്ക്, ഓനാദ്യം കൊടുക്കട്ടെ.
0: ഓ രാമേന്ദ്ര, നീ വിളിക്കുമ്പേക്കു അസൈനാച്ചന്റെ ഫോർച്യൂണർ ഇങ്ങെത്തില്ലോ.
6: ഏതാ രാമേന്ദ്ര നമ്മളെ പാർട്ടി?
1: ആ ഇതാ അസൈനാച്ച, ഞാൻ പറഞ്ഞ ആള്. ഞാനിപ്പൊ ഏർപ്പാടാക്കിയതാ. ആള് ബീഹാറിയാ.
6: ഓ ഇവനാ. ഒരു 250 റുപ്യ തരൂ, റെഡിയാണോ?
5: 350 തരൂ അസാബ്.
6: എടോ മലയാളിക്ക് 600, തമിഴൻ 500, ബംഗാളിക്ക് 350, ബീഹാറിക്ക് 250. അതാണ് ഇവിടുത്തെ റേറ്റ്. ഒരു 4-5 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. മണിക്കൂറിന് 50 ജാസ്തി തരാൻ നമ്മളെ കൊണ്ട് പറ്റൂല. എനിക്ക് പറ്റുമോ ഇല്ലയോ? രാമേന്ദ്ര നീ ഒരു വിൽസിങ്ങടേ.
1: അല്ല സൈനാർച്ച, ഭയങ്കര പരിപാടിയാണെന്നല്ലോ കേട്ടേ. ബിരിയാണി ഉണ്ടാക്കായേ ഹൈദരാബാദിന്നു അബുദാബിന്നു ആളെ കൊണ്ടെന്നാന്നല്ലോ പറയുന്നേക്കുന്നേ.
6: വെറും ബിരിയാണി എന്നല്ലടോ, നല്ല കുഴിമന്തി വരെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ഇച്ചാമാര മംഗലത്തിലിട്ടുന്ന ആ ചല്ലുപുലി ബിരിയാണി ഒന്നല്ല, നല്ല ഒന്നാം തരം ഭസ്മതി അരി കൊണ്ടുള്ള ബിരിയാണിയാ. പഞ്ചാബിന്നെ ഒരു ലോഡ് അങ്ങനെ തന്നെ ഇങ്ങിറക്കി.
1: ഒരു ലോഡാ?
6: ഇന്നലെ മോന്തിക്ക് ലോറി വന്ന് പൊരേന്റെ മുമ്പിൽ നിർത്തിയപ്പോ എന്റെ രാമേന്ദ്ര നീ പറഞ്ഞ വിശ്വസിക്കൂലേ, മുല്ല പൂത്ത പോലെ നാട് മൊത്തം മണത്തില്ലേ. ദാ ആ വാസന ഇപ്പൊ എന്റെ മൂക്കിന്ന് പോയില്ലടോ. അതാണ് ബസ്മതി. എന്നാ പോവാടോ, ബാക്ക് കേറി.
5: ഹാജി.
6: ആ ബാക്കിലെ ഡോറങ്ങടച്ചോ.

0: ലേഡിയാ?
1: ലാൽ മാത്തിയ.
0: ആടെന്നേനും പണി?
1: കൽക്കരിന്റെ കമ്പനി കുഴിച്ച് ഒഴിവാക്കിയ കൽക്കരി പടങ്ങളില് രണ്ടാം തരം കൽക്കരി കൊറേ ഉണ്ടാകും. നാട്ടുകാരത് വാരാൻ തുടങ്ങും. അധികവും പെണ്ണുങ്ങളാണ് സാബ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ മാതങ്കിനെ കാണുന്നത്.
0: അല്ല, മാതങ്കി നിന്റെ ഓളാടാ?
1: ഹാജി,
0: കൽക്കരി വർക്കി വിറ്റാലി എനിക്ക് എന്നാടാ കിട്ടുക?
1: കിലോമീറ്ററോളം സൈക്കിളില് തള്ളി ഇങ്ങനെ ശേഖരിച്ച കൽക്കരിക്ക് നമുക്ക് ഡെയിലി 10 rupees കിട്ടും സാർ.
0: പടച്ചോനെ, 10 rupees
1: 150 കിട്ടും. അതിന്ന് പോലീസുകാരുടെ രംഗ്ദരിയും ഗുണ്ടപ്പിരിവും പിന്നെ സൈക്കിളിന്റെ ട്യൂബ് മാറ്റൽ, ബോൾ ബെയറിംഗിന്റെ പണി, അതൊക്കെ കഴിയുമ്പോഴേക്ക് കയ്യിൽ ബാക്കി 10 കാണൂ സാബ്.
0: എന്നിട്ടാണ് സുബറ, നീ എന്നോട് 100 കൂട്ടി ചോദിച്ചേ? ആ, നീ നാട് വിട്ടിട്ട് എത്ര കൊല്ലായി?
1: 12 years.
0: അല്ല, 15 years. അന്ന് 10 ഇന്ന് 100 ആയിട്ടുണ്ടാവും. വീടി 250 പറഞ്ഞപ്പോ ഓനിത് പോരാന്ന്. എങ്ങനെയുണ്ട്?
1: ഗുദ്ദയിൽ നിന്ന് സൈക്കിളിൽ ചവിട്ടി വീട്ടിലെത്തുമ്പോ കത്ത് വിശന്ന് പൊരിഞ്ഞ് മണ്ണ് പരിത്തുന്നുറങ്ങുന്ന പയറുപള്ളിന്റെ അത്ര പോലും ഇല്ലാത്ത ഒന്തിയ പയറും മെലിഞ്ഞ കഴുത്തുള്ള ഒരു മോള് അസൈനറിനില്ല.

0: സൂപ്പറെ, ഇങ്ങനെ പോലിനോട്ടിക്കു നീ.
1: ഒന്നുമില്ല സാബ്, നമ്മള് നമ്മുടെ സങ്കടം മറ്റൊരാളോട് പറയുമ്പോ അവരിന്റെ അല്പ ഭാഗമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകണം. എല്ലാത്തവരോട് പറയരുത്, പറഞ്ഞ നമ്മൾ തന്നെ കുറ്റവാളിയോ കോമാളിയോ ആയി മാറും.
0: ഇതാ പിന്നെ സൂപ്പർ പോലിനോട്ടിക്കുവാണല്ലോ. ഇതാ നമ്മളെ കലന്തരാജിക്കാന്റെ പോരെ എത്തി, ഇറങ്ങിക്കോ.
1: സാബ്, ഇതെത്ര വലിയ പൊരയാ സാബ്?
0: ഇതാണ് കലന്തരാജിക്കാന്റെ പൊര, അല്ലല്ല കൊട്ടാരം.
2: അല്ല സേനച്ച, നമ്മുടെ കലന്തരാജിയെ കുറിച്ച് ഇവൻ എന്തറിഞ്ഞേ? ദാ ഇങ്ങ നോക്ക്, നമ്മുടെ കലന്തരാജി ഒറ്റക്ക് ഈ തളങ്കര മുതൽ അങ്ങ് ദുബായ് വരെ ഒരു ഓടിച്ചു പോയ പാർട്ടിയാ. കഴിഞ്ഞ ജനുവരിയിൽ 86 വയസ്സ് തികഞ്ഞു. അയാൾക്ക് 40 ഭാര്യമാരെ പോറ്റാനുള്ള കഴിവുണ്ട്.
3: അസീനാച്ച, ഇവനെടുത്ത പരിപാടി ഒന്നും തിരിഞ്ഞിട്ടില്ല അല്ലേ? അല്ല, ഇവൻ മലയാളിയാ ബംഗാളിയാ?
0: ബംഗാളി എന്നല്ലടോ, ബീഹാറിയാ.
3: ആ, മലയാളം തിരിയൂലേ?
0: ആ,
3: എന്നാ ഞാൻ പറയാം. നമ്മളെ കലന്തനാജിക്കാരന്റെ മോള് റുക്കിയന്റെ മോൻ റിസ്വാൻ, ഓനങ്ങ് അമേരിക്കയിലെ കാർഡിയാക്ക് സർജനാണ്. ഓന്റെ നിക്കാഹ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ റിസപ്ഷനാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഓനങ്ങ് അമേരിക്കയിലാണെങ്കിലും നമുക്ക് നമ്മളെ നാട്ടുകാർ വെറുക്കാൻ പറ്റുക. നാട്ടുകാർക്ക് കുറച്ച് ബിരിയാണി കൊടുക്കണമെന്ന് ബെല്ലിപ്പാക്കൊരു പൂതി. അതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്.
1: സാബ്, ബസ്മതി അരിന്റെ മണ്ണും. നട്ടില് ശുക്കൂർമിയായ എന്റെ കടയില് എന്റെ ഭാര്യ മാതങ്കിന്റെ ഒരു പൂതി തീർക്കാൻ വേണ്ടി 50 ഗ്രാം ബസ്മതി അരി വാങ്ങിന് സാർ. അന്നവൾക്ക് 6 മാസമായിരുന്നു.
4: ഹരേ ബായ്, തും മേരെ സാത്താവോ. ദാ ഈ പിക്കാസും കൈക്കോട്ട് പിടിക്ക്. വാ വാ, കുറച്ചും കൂടി ഇവിടെ കുയിക്കാം. ദാ ഈടമായി, ഈടെ കുയിച്ചോ ബായ്.
1: ആഴം?
4: ബായുടെ ആഴമായി.
1: വീതി?
4: വീതി അതും ബായുടമായി. ബായുടെ സ്ഥലം?
1: ബീഹാറിലെ ലാൽമാത്യ.
4: ബീഹാറിൽ ലാൽമാത്യ എന്നുള്ള സ്ഥലമൊന്നും ഇല്ലാലോ.
1: ലാൽമാത്യ ബീഹാറിലാണ് ബായ്. യമേര ഗാവ് ഹേ.
4: തും ജോക് മത് ബോലോ, അത് ജാർഖണ്ഡിലാണ് ബായ്. ദാ ഗൂഗിള് നോക്ക്. ദാ ഈടെ കുയിച്ചോ, ഞാൻ ഇപ്പം വരാം.
5: ക്ഷീണമാകുന്നു. കുറച്ച് വെള്ളം.

0: അരേ ബായ്, ഇവിടെ കിടക്കുക ചെയ്യുന്നേ? മണി 11 ആയി, എണീറ്റോട് ഹോഗയാ?
1: ഹാജി.
0: അമ്രു, ആ ദം പൊട്ടിക്കാത്ത ബിരിയാണിയും കൂടി ഇങ്ങ് എടുത്തോ, ഇവിടെ കൊച്ചും കൂടി സ്ഥലമുണ്ട്. ചവിട്ടി ലെവലാക്കിട്ട് മണ്ണിട്ടോ, ചവിട്ട് ബായി, നോക്കി നിക്ക ചെയ്യുന്നേ. കേൾക്കുന്നില്ലേ ആ കരച്ചില്, ആ നരക്കം, ബസുമത്തിന്റെ നരക്കം തീർന്നു സാർ, തീർന്നു, തീർന്നു.
2: ബിരിയാണി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു.
3: സന്തോഷ് ഏച്ചി കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയുടെ നാടകരൂപമാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് റെഡ് സ്റ്റാർ സെൻ്റർ ലൈബ്രറി, ലിറ്റിൽ സ്റ്റാർ ബാലവേദി കൂട്ടുകാർ, ഉരുവച്ചാൽ.
4: നാടോടി കഥകൾ.
5: വന്നവഴി മറന്നവർ ഒരിക്കലും നന്മയും പുരോഗതിയും അർഹിക്കുന്നില്ല. ഈ പാഠം പകരുന്ന കഥയാണ് ഇത്, അമ്മൂമ്മയും കൊച്ചുമോളും. ഒരിടത്തൊരിടത്ത് ഒരു അമ്മൂമ്മയും ഒരു കൊച്ചുമോളും ഉണ്ടായിരുന്നു. കൊച്ചുമോളുടെ അച്ഛനും അമ്മയും വളരെ മുമ്പേ മരിച്ചുപോയി. പിന്നെ അവൾ വളർന്നത് അമ്മൂമ്മയുടെ കൂടെയാണ്. ജീവനേക്കാൾ സ്നേഹമായിരുന്നു അമ്മൂമ്മയ്ക്ക് അവളെ. അമ്മൂമ്മയുടെ കയ്യിൽ പക്ഷേ കാശൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കൊച്ചുമോളെ പട്ടിണിക്കിടാൻ അവർ തയ്യാറായില്ല. ദിവസേന അവർ വീടുകൾ കയറി ഇറങ്ങി ഭിക്ഷയാചിച്ചാണ് അവളെ പോറ്റിയത്. കൊച്ചുമോൾ വളർന്നു വലുതാകുമ്പോൾ തൻ്റെ ദുരിതത്തിന് അറുതി വരുമെന്ന് അമ്മൂമ്മ പ്രതീക്ഷിച്ചു. എന്നാൽ അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. കൗമാരപ്രായക്കാരിയായിട്ടും കൊച്ചുമോൾ യാതൊരു ജോലിയും ചെയ്തില്ല. അമ്മൂമ്മയെ ജോലിയിൽ സഹായിക്കാനും അവൾ തയ്യാറായില്ല. അമ്മൂമ്മ ഭിക്ഷ തെണ്ടിക്കൊണ്ടുവരുന്ന ധാന്യം ഉണക്കാനോ കുത്താനോ പാകം ചെയ്യാനോ അവൾ മുന്നോട്ട് വന്നില്ല. പാവം അമ്മൂമ്മ, ഒറ്റയ്ക്ക് ആ പണികളെല്ലാം ചെയ്ത് അവളെ ഊട്ടി. അവർ പലതവണ കൊച്ചുമോളെ ഉപദേശിച്ചെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ അമ്മൂമ്മ അസുഖം ബാധിച്ച് കിടപ്പായി. സംഗതിയുടെ ഗൗരവത്തെക്കുറിച്ച് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ഇരുന്ന് അവരെ പരിചരിച്ചു. എന്നാൽ രോഗം മൂർച്ഛിച്ച് 2-3 ദിവസത്തിനകം അമ്മൂമ്മ മരിച്ചുപോയി. അപ്രതീക്ഷിതമായ ഒരു ആഘാതമായി അവൾക്കത്. അക്ഷരാർത്ഥത്തിൽ അവൾ തനിച്ചായി. അയൽക്കാരുടെ സഹായത്തോടെ അമ്മൂമ്മയുടെ സംസ്കാര കർമ്മങ്ങൾ നടന്നു. അവിടെ തനിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു രാത്രി വീട് വിട്ടിറങ്ങി. അലക്ഷ്യമായി നടന്ന കൊച്ചുമോൾ വഴിയരികിലുള്ള ഒരു പുളിമരത്തിന് ചുവട്ടിൽ വിശ്രമിക്കാനായി കിടന്നു. ദീർഘയാത്രയും ക്ഷീണവും കഠിനമായ വിശപ്പും കൊണ്ട് അവൾ വേഗം ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ചുറ്റും കനത്ത കാറ്റടിച്ചു. ആ കാറ്റിൽ പുളിമരം ആടിയുലഞ്ഞു. അതിൽ നിന്ന് പാകമായ പുളികൾ നിലത്തു വീണു. അതിൽ ചിലത് അവളുടെ ദേഹത്തും വീണു. ഞെട്ടിയുണർന്ന് അവൾ പുളികൾ പെറുക്കി കൂട്ടി അതിൻ്റെ തോട് പൊട്ടിച്ച് പുളിങ്കുരു കളഞ്ഞ് ഉണ്ടയാക്കി. അപ്പോൾ അതിൽ വന്ന വഴിപോക്കരിൽ ചിലർ ആ പുളിയുണ്ടകൾ വില കൊടുത്തു വാങ്ങി. കൈനിറയെ പണം കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി. പിന്നീട് എല്ലാ ദിവസവും അവൾ പുളിയുണ്ടയുണ്ടാക്കി വിറ്റ് ജീവിച്ചു. പുളിവിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സാധനങ്ങൾ വാങ്ങി ഭക്ഷിച്ച് അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതും പുളിമരത്തിലെ പുളികളെല്ലാം തീർന്നു. എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക അവളെ അലട്ടി. കുറേ നാൾക്കു ശേഷം പട്ടിണി എന്തെന്ന് അവൾ അറിഞ്ഞു. ഇരുളടഞ്ഞ ഭാവിയെക്കുറിച്ചോർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഒരു പ്രഭുകുമാരൻ അതിലെ വന്നത്. അതിസുന്ദരിയായ ഒരു യുവതി പുളിമരച്ചോട്ടിലിരുന്ന് കരയുന്നത് കണ്ട് അദ്ദേഹം അടുത്തു ചെന്ന് കാര്യങ്ങൾ തിരക്കി. അവൾ തൻ്റെ ജീവിതകഥ ഒരക്ഷരം വിടാതെ വിശദീകരിച്ചു. അവളോട് സ്നേഹവും സഹതാപവും തോന്നിയ കുമാരൻ അവളെയും കൂട്ടി കൊട്ടാരത്തിലെത്തി. ബന്ധുക്കളുടെ ആശീർവാദത്തോടെ കുമാരൻ അവളെ വിവാഹം കഴിച്ചു. ദാരിദ്ര്യത്തിൽ നിന്ന് രാജകീയ സുഖങ്ങളിലെത്തിയതും അവളുടെ സ്വഭാവമാകെ മാറി. കൊട്ടാരത്തിലെ പരിചാരകരോടും മറ്റും വല്ലാതെ കയർത്താണ് തുടക്കം. പിന്നെ മാതാപിതാക്കളോടും പ്രഭുകുമാരനോടും വരെ അവൾ മോശമായി പെരുമാറി. പ്രഭുകുമാരൻ അവളെ പലതവണ ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം രാവിലെ പ്രഭുകുമാരൻ അവളെയും കൂട്ടി ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചെങ്കിലും അദ്ദേഹം മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. കുമാരൻ അവളെ പഴയ പുളിമര ചോട്ടിലെത്തിച്ചു. എന്നിട്ട് അവളോടായി ചോദിച്ചു, ഈ സ്ഥലവും പടർന്നു നിൽക്കുന്ന മരവുമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അവൾ ചുറ്റും നോക്കി അവജ്ഞയോട് പറഞ്ഞു, ഇതേത് മരം? ഇത്ര വൃത്തികെട്ട കായ്കൾ നിറഞ്ഞ മരം ഞാൻ ആദ്യമായാണ് കാണുന്നത്. മനുഷ്യർക്ക് ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുമോ? വാ, നമുക്ക് വേഗം ഈ മോശം സ്ഥലത്ത് നിന്നും കൊട്ടാരത്തിലേക്ക് പോവാം. പ്രഭുകുമാരൻ പറഞ്ഞു, നിന്നെ നീയാക്കിയ ഈ പുളിമരത്തെ നിനക്ക് ഓർമ്മയില്ലല്ലേ? വന്നവഴി മറക്കുന്നവർ ഒരിക്കലും നന്മ അർഹിക്കുന്നില്ല. ഇനിയുള്ള കാലം നീ ഇവിടെ തന്നെ കിടന്ന് നരകിക്കണം. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവളെ അവിടെ ഉപേക്ഷിച്ച് പ്രഭുകുമാരൻ തനിയെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി.
1: ഇനി കേൾക്കാം നാടോടി കഥകൾ.
3: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

റേഡിയോ ആറ്റ് സ്കൂൾ മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കേൾക്കാം നാടോടി കഥകൾ.
1: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
0: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. കൂട് എന്തൊരു മനോഹരമായ വാക്കാണല്ലേ അത്. വെറുമൊരു നാല് ചുവരല്ല കൂട്, അതൊരു സുരക്ഷിതത്വമാണ്, സ്നേഹമാണ്, കാത്തിരിപ്പാണ്. ലോകത്തിന്റെ ഏത് കോണിലേക്ക് പറന്നു പോയാലും സന്ധ്യ ആകുമ്പോൾ ഏതു പറവയും തിരികെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരിടം. ഇന്ന് നമ്മുടെ റേഡിയോ മലബാർ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒക്കെ കൂടൊരുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തീം മറ്റൊന്നുമല്ല, കൂട് എന്ന മനോഹരമായ വാക്കുൾപ്പെടുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ കുറച്ച് നല്ല പാട്ടുകളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ കൂവരം കിളിക്കൂട് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ, വാണി ജയറാം, സുജാത മോഹൻ, ഷെറിൻ പീറ്റേഴ്സ്, PV ഷെറിൻ എന്നിവരാണ്. ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PV ഗംഗാധരൻ, മോഹൻലാൽ, ഭരത് ഗോപി, ശ്രീവിദ്യ, രേവതി, KPSC ലളിത, ബേബി പൊന്നമ്പിളി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1983. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. അപ്പൊ നമുക്ക് ഈ അതിമനോഹരമായ ഗാനം കേൾക്കാം.
3: കൂവരം കിളിക്കൂട്, കഥകഥകഥ കിളിക്കൂട്, തലമൂത്തൊരു കാർന്നോര്, ഗമകാട്ടണ കാർന്നോര്,

അടുത്ത ഗാനം 1988 പുറത്തിറങ്ങിയ എഴുതാൻ മറന്ന കഥ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമനാണ് ഈണം നൽകിയത്. കൂടുവിട്ടു കൂടുമാറി എന്ന് തുടങ്ങുന്ന ഗാനം

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം സാജൻ സംവിധാനം ചെയ്ത് കെ ടി കുഞ്ഞുമോൻ നിർമ്മിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സിദ്ദീഖ്, ജഗദീഷ്, സുചിത്ര, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, ശങ്കരാടി, മാള അരവിന്ദൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണനാണ് ഈണം നൽകിയത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കൂടുവിട്ട് കൂടേറുന്ന എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. KS ചിത്രയും മാൽഗുഡി ശുഭയും പാടിയത്. ചിത്രം തക്ഷശീല. KS ശ്രീകുട്ടൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് R. മോഹനാണ്. സുരേഷ് ഗോപി, MG സോമൻ, ശാന്തി കൃഷ്ണ, വാണി വിശ്വനാഥ്, വിനീത്, ജഗദീഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. K. ജയകുമാറിന്റെ വരികൾക്ക് MG രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. നെഞ്ചിനുള്ളിൽ കൂടുവയ്ക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാർബർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി കെ എസ് ചിത്രയാണ് പാടിയിരിക്കുന്നത്. ശരത് വയലാറിന്റെ വരികൾക്ക് ആദിത്യനാണ് ഈണം നൽകിയത്. അനിൽകുമാർ, ബാബുനാരായണൻ എന്നിവർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അബ്ദുൽ ഖാദറാണ്. വിജയരാഘവൻ, ഇന്നസെന്റ്, മാധു, കെ പി എസ് സി ലളിത, തിലകൻ, മാള അരവിന്ദൻ, ഹരിശ്രീ അശോകൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉണ്ണിപ്പുൽക്കൂട് എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം പൂത്തുമ്പിയും പൂവാലന്മാരും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാജാമണിയാണ് ഈണം നൽകിയത്. രാക്കൂട് തട്ടി എന്ന് തുടങ്ങുന്ന വരികൾ. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഫ്രാൻസിസ് ആണ്. നിർമ്മിച്ചിരിക്കുന്നത് എ രവീന്ദ്രനാഥ്, ജഗദീഷ് ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, വാണി വിശ്വനാഥ്, പ്രേംകുമാർ, ബൈജു സന്തോഷ്, ജഗന്നാഥ വർമ്മ എന്നിവരാണ് അഭിനേതാക്കൾ. അപ്പൊ നമുക്കിതിലെ മനോഹരമായ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ജഗപുക. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് 2001 ആണ്. എന്റെ മനസ്സിൽ കൂടുകൂട്ടി എന്ന് തുടങ്ങുന്ന ഗാനം

കൊട്ടും പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. അയ്യല്ലൂർ മട്ടന്നൂർ കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. നിദ്ര എന്ന ചിത്രത്തിലേത്, പാടിയിരിക്കുന്നത് സോണി നടേഷ് ശങ്കർ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജാസി ഗിഫ്റ്റാണ് ഈണം നൽകിയത്. 2012 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ കൂടുമാറിപ്പോവും നോവുകൊണ്ടു പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത് അൻവർ റഷീദ്, സോഫിയ പോൾ എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, പാർവതി തിരുവോത്ത്, നിത്യ മേനോൻ, നിവിൻ പോളി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. പച്ചക്കിളിക്കൊരു കൂട് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യസ് മേനോൻ.

2013 പുറത്തിറങ്ങിയ മലയാള നാട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് അരുൺ നായക്. IAS കൊണ്ടൂറിന്റെ വരികൾക്ക് ആലുവ സുധാകരനാണ് ഈണം നൽകിയത്. മാമുക്കോയ, അർജുൻ അശോക്, PC ജോർജ്, ബാബു നമ്പൂതിരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2013 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അതിൽ നമുക്ക് കേൾക്കാം കൂടുമാറുമ്പോഴും എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ജൂൺ എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് ബിന്ദു അനിരുദ്ധൻ. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഇഫ്തിക്കർ അലിയാണ് സംഗീതം നൽകിയത്. 2019 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കൂടുവിട്ടു പാറും തേൻകിളിയെന്ന് തുടങ്ങുന്ന ഗാനം

ഇനി നമുക്ക് കേൾക്കാം 2015 പുറത്തിറങ്ങിയ നിക്കാഹ് എന്ന ചിത്രത്തിലേത്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് സച്ചിൻ വാര്യർ, രഞ്ജിനി.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി ജിതിൻ രാജ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേരി ആവാസുനു. ജയസൂര്യ, മഞ്ജു വാര്യർ, സുധീർ കരമന, ശിവദ, ജോണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

മൺകിളികളായ നമ്മളൊക്കെ ഒരു നാൾ സ്വന്തം കൂടണയേണ്ടവരാണ് അല്ലേ? സ്നേഹത്തിൻ്റെ കൂടുകളിൽ മാത്രമേ സന്തോഷം തളിരിടൂ എന്ന് ഈ പാട്ടുകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതികൾ കാരണം ഇന്നത്തെ നമ്മുടെ കൂടിൽ തുടങ്ങുന്ന പാട്ടുകൾ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ശ്രോതാക്കളെ, ഈ ഒരു മണിക്കൂർ നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ തീമുകളുമായി നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളുടെ മുന്നിലെത്താം. വിട പറയുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ഒരുപാട് കൊതിച്ച കൂട് എന്ന വാക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു മെലഡി കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം സൂര്യ ഇടവനാണ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 ചാരുകസേല, ഇതിൽ തെക്കമ്പാട്ട് 2-ാം ഭാഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 ചിരിനേരം പുനഃപ്രക്ഷേപണം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 ഒരുവട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം നെല്ലിക്ക. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം, ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീഥി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ശ്രോതാക്കൾ അവതാരകരായി എത്തുന്ന ഈ പരിപാടിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രമീള ടീച്ചർ മട്ടന്നൂർ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: സ്റ്റിച്ച് വെയർ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ്

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ചോദ്യചോർച്ചയുടെ വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കെ നീറ്റ് യു ജി പുനഃപരീക്ഷയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടെലഗ്രാം മെസ്സേജിംഗ് ആപ്ലിക്കേഷന് രാജ്യത്ത് താൽക്കാലിക വിലക്കേർപ്പെടുത്തി കേന്ദ്രം. പരീക്ഷ നടത്തിപ്പിലെ തുടർച്ചയായ വീഴ്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിക്കൂട്ടിലായപ്പോഴാണ് രണ്ടും കൽപ്പിച്ചുള്ള നീക്കം. ചോദ്യചോർച്ചയുണ്ടായതിൻ്റെ പേരിലല്ല ഇപ്പോഴത്തെ നടപടികളെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ്. ചോദ്യം ചോർന്നതായുള്ള വ്യാജ സന്ദേശങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നു. അത് വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. നിയന്ത്രണം ഈ മാസം 22 വരെ. ആദ്യ ബജറ്റ് വിസ്മയമാക്കാൻ ഊർജിത തയ്യാറെടുപ്പുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മസ്കറ്റ് ഹോട്ടലിൽ ദിവസങ്ങളായി ബജറ്റെഴുത്തിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. വെള്ളിയാഴ്ചയാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ED ഓഫീസിൽ ഇന്ന് ഹാജരാകും. കഴിഞ്ഞ 12 ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പ് നാടകം അപ്രതീക്ഷിത രംഗങ്ങളിലേക്ക് കടക്കുന്നതിനിടെ വിമത MPമാരുടെയും മമതാ ബാനർജി നയിക്കുന്ന ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന MPമാരുടെയും വാദം പ്രത്യേകം കേൾക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 28 തൃണമൂൽ MPമാരിൽ 20 പേർ തങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുകയാണെന്നും ഇത് അംഗീകരിക്കണമെന്നും കാട്ടി നൽകിയ അപേക്ഷയിൽ നിയമോപദേശം തേടാനും സ്പീക്കർ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് ഉന്നതാധികാര സമിതി രൂപവൽക്കരിച്ചു. കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് പ്രത്യേക കലണ്ടർ തയ്യാറാക്കി ജാഗ്രതാ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി KM മുരളീധരൻ. സമിതി അധ്യക്ഷനായി ലോകാരോഗ്യ സംഘടന കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലിനെ നിയോഗിച്ചു. ഈ മാസം മാത്രം വിവിധ ജില്ലകളിലായി 70 പേർക്ക് ഷിഗല്ല ബാധിച്ചതായി മന്ത്രി മുരളീധരൻ പറഞ്ഞു. ഈ വർഷം ഇതുവരെ 146 പേർക്ക് രോഗം പിടിപെട്ടു. പൗരത്വത്തിനും താമസസ്ഥലത്തെ വിലാസത്തിനും രേഖയായി ആധാർ ഉപയോഗിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും മറുപടി തേടി സുപ്രീംകോടതി. ആധാർ ഉപയോഗം തിരിച്ചറിയൽ രേഖയായി മാത്രം നിലനിർത്താൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചത്. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സ്വന്തം വിവരങ്ങൾ സെൻസസ് പോർട്ടലിൽ നൽകി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൻസസ് പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിച്ചു. ചുമ ജലദോഷം പനി എന്നിവ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് നൽകുന്ന പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പിട് നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിയാണ് ഷെഡ്യൂൾ കെ വിഭാഗത്തിൽപ്പെടുന്ന സിറപ്പുകൾക്ക് കുറിപ്പടി നിർബന്ധമാക്കിയത്. ശബരിമല ശ്രീകോവിലിന്റെ വലതുവശത്ത് മേൽക്കൂരയിൽ 2 നീളത്തിൽ സ്വർണത്തിന്റെ നിറമങ്ങിയതായി കണ്ടെത്തി. 6 ഇതുണ്ടെങ്കിലും ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. നെയ് വലിച്ചെറിഞ്ഞതാകാൻ സാധ്യതയെന്ന് ദേവസ്വം ബോർഡ്. വൃത്തിയാക്കാൻ കോടതിയുടെ അനുമതി തേടും. നിറവ്യത്യാസമുണ്ടായത് ഇക്കൊല്ലത്തെ മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയ ശേഷം. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നെന്ന ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ തള്ളി. പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വിമാനത്താവളത്തിനുള്ളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശം. ഇടതുമുന്നണി മുൻ കൺവീനർ EP ജയരാജൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗൺമാൻ S അനിൽകുമാർ, പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൽ ബാസിത്തിന്റേതാണ് ഉത്തരവ്. തെക്കൻ കാലിഫോർണിയയിലെ വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ US വ്യോമസേനയുടെ B-52 സാറ്റോ ഫോർട്ടസ്

0: ബോംബർ വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും ആണവ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ലക്ഷ്യമിട്ടുള്ള സമാധാന കരാർ US കോൺഗ്രസിന്റെ പരിശോധനയ്ക്കായി അയക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 52-ാം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്നലെ ഫ്രാൻസിലെത്തി. തുടർച്ചയായ 8-ാം തവണയാണ് ഇന്ത്യക്ക് ലോകത്തെ 7 പ്രധാന വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടിയിലേക്ക് ക്ഷണം കിട്ടുന്നത്. ഇറാൻ യുദ്ധം അവസാനിച്ചാലും എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ, വിമാന ടിക്കറ്റുകൾ തുടങ്ങിയവയുടെ വില ഉടൻ കുറയാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ. ഇറാനും US ഇടക്കാല സമാധാന കരാറിൽ ധാരണയിലെത്തിയ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി മട്ടന്നൂർ എടേന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഈ മാസം 23-ലേക്ക് മാറ്റി. അക്കരക്കുട്ടിയൂർ ദേവസന്നിധിയിൽ പെരുമാളിന് വൈശാഖോത്സവത്തിലെ ആദ്യ ചതുശതം നിവേദിച്ചു. 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതമാണ് ഇന്നലെ ഭഗവാന് സമർപ്പിച്ചത്. രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണവും നാഴികക്കല്ലുമായ സുപ്രധാന വേളയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് സി സദാനന്ദൻ MP. രാജ്യത്ത് 12 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടത്തിയത്. 21-ാമത് തുരിയം സംഗീതോത്സവം തുടങ്ങി. July 26 വരെ ഇനി 41 നാൾ പയ്യന്നൂരിൽ സംഗീതത്തിന്റെ ഉത്സവമായിരിക്കും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് തുരിയം സംഗീതോത്സവം നടക്കുന്നത്. ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസ്, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, പിണറായി പോലീസ് സ്റ്റേഷൻ എന്നിവയ്ക്ക് ISO അംഗീകാരം. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള മികച്ച ജനമൈത്രി പോലീസ് സേവനം, ആധുനിക സംവിധാനങ്ങളോടെയുള്ള മികച്ച പ്രവർത്തനം, സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാനുള്ള തൊഴിൽ സാഹചര്യം എന്നിവ ഉറപ്പാക്കിയതാണ് നേട്ടത്തിന് അർഹമാക്കിയത്. +1 ആദ്യ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ന് 5 മണിവരെ സ്കൂളിൽ ചേരാം. 1-ാം ഓപ്ഷൻ തന്നെ ലഭിച്ചവർ സ്ഥിരമായി ചേരണം. അല്ലാത്തവർക്ക് ഫീസടക്കാതെ താൽക്കാലിക പ്രവേശനമാകാം. ഇന്നലെ വൈകിട്ട് വരെ 138,071 പേരാണ് ആദ്യ അലോട്ട്മെന്റ് പ്രകാരം സ്കൂളുകളിൽ ചേർന്നത്. വന്യജീവികളുടെ ആക്രമണം നേരിടാൻ ദ്രുതകർമ്മസേന യൂണിറ്റുകളുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബിജോൺ. ഇത്തവണത്തെ ബജറ്റിൽ ഇത് സംബന്ധിച്ച് പരിഗണന ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള ഏകോപനം സർക്കാർ ശക്തിപ്പെടുത്തും. സ്ത്രീ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനടക്കം തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികൾക്കും CDS മേധാവികൾക്കും ബോധവൽക്കരണത്തിന് എല്ലാ ജില്ലകളിലും 1 ദിവസത്തെ ശില്പശാല നടത്തും. ഇന്ന് തിരുവനന്തപുരത്താണ് ഇതിന്റെ തുടക്കം. തീവണ്ടികളിലെ ബോഗികൾ വാടകക്കെടുത്ത് ബാഗുകൾ തപാൽ ഓഫീസുകൾക്ക് കൈമാറുന്ന റെയിൽവേ മെയിൽ സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനം തപാൽ വകുപ്പ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി മരവിപ്പിച്ചു. RMS സെക്ഷനുകൾ ഒഴിവാക്കി പകരം June 15 മുതൽ റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് സംവിധാനം നടപ്പാക്കാനായിരുന്നു തീരുമാനം. കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് 20 വട്ടം ആകാശത്ത് ചുറ്റി ഇന്ധനം കത്തിച്ചു കളഞ്ഞ് 2 മണിക്കൂറിന് ശേഷം തിരിച്ചിറക്കി. ഇന്നലെ രാവിലെ പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 778 വിമാനമാണ് യാത്രക്കാരെയും ബന്ധുക്കളെയും വിമാനത്താവള ജീവനക്കാരെയും ആശങ്കയുടെ മുൾമുനയിലാക്കിയത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമല്ല അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്കും നിയമസഭയിൽ പങ്കാളിത്തം നൽകുന്ന രീതിയിൽ ചരിത്രപരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചില വിദേശ ജനപ്രതിനിധി സഭകളിലുള്ളതുപോലെ പൊതുജനത്തിനും ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടാകണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 2 സ്ഥാപനങ്ങളിൽ നിന്ന് 200 കിലോ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചു. 20,000 രൂപ പിഴ ചുമത്തി. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തകർത്ത് ഫ്രാൻസ്. എംബാപ്പേക്ക് 2 ഗോൾ. ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ 1-2 ഗോളിന് അർജന്റീനയെ മലർത്തിയടിച്ച് സൗദി അറേബ്യ ഇത്തവണയും അരങ്ങേറ്റം അവിസ്മരണീയമാക്കി. Group H മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ യുർഗ്വായിയെ സമനിലയിൽ തളച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള വടംവലികൾ നിലനിൽക്കുന്നതിനിടെ US ഇറാൻ ഫുട്ബോൾ ടീം ആദ്യ മത്സരം പൂർത്തിയാക്കി. Group G കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലൻഡ് ആദ്യ മത്സരം ഗംഭീരമാക്കി. മെസ്സിയുടെ 6-ാം ലോകകപ്പിൽ കാത്തിരിക്കുന്നത് 2 റെക്കോർഡുകൾ. ഇന്ന് കളിക്കാനിറങ്ങുന്നതോടെ 6 ലോകകപ്പുകൾ കളിക്കുന്ന ആദ്യ താരമാകും മെസ്സി. രാവിലെ 6:30 കെൻസാസ് സിറ്റിയിൽ നടക്കുന്ന മത്സരത്തിൽ ആഫ്രിക്കൻ ടീമായ അൽജീരിയയാണ് എതിരാളി. രാജ്യത്തിനു വേണ്ടി മെസ്സിയുടെ 200th മത്സരമാണിത്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് പോർച്ചുഗൽ ഇന്നിറങ്ങും. എതിരാളി കോംഗോ. മത്സരം രാത്രി 10:30. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി.
1: ഓ,
0: ചാരുകസേരയുടെ നേരമായി. നമുക്ക് കഥ കേൾക്കാൻ പോകണ്ടേ?
1: പോണം.
0: കഥ ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.
1: ഇല്ല,
0: നമുക്ക് മാഷെടുത്ത് പോവാ. മാഷേ,
2: കഥ തുടരണമല്ലേ?
0: അതെ.
2: നമ്മള് എവിടെയാണ് ഇപ്പൊ ഉള്ളത്?
0: അങ്ങല്ലേ, തെക്ക് ഭാഗത്ത്.
1: ആ, തെക്ക്.
2: തെക്കൻ കഥകളിൽ അല്ലേ?
0: അതെ.
2: തെക്കൻ കഥകളിലെ ഒരു കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഏതായിരുന്നു കഥയുടെ പേര്? തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട് അല്ലേ? എന്താണ് കഥ?
1: മൊത്തത്തിലൊരു രസമില്ലാത്ത കഥയാണ് അല്ലേ?
0: അല്ല, അങ്ങനെ വലിയ രസക്കുറവുണ്ടായിരുന്ന
1: അല്ല. മന്ത്രവാദോ ഭൂതോ?
0: അതെ, അത് ശരിയാ.
2: വടക്കൻ കഥകൾ പോലെ അതാണല്ലോ നമുക്ക് സുപരിചിതം.
0: അതെ.
2: അതുകൊണ്ടാണ് പരിചിതമില്ലാത്ത കഥകൾ അത്ര വിരസമാണ് എന്നൊക്കെ നമുക്ക് തോന്നാൻ കാരണം. പക്ഷേ നമ്മള് ചാരുകസേര കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്?
1: പരിചിതമല്ലാത്ത
2: കഥകൾ കൂടി പരിചിതപ്പെടുത്തുക അല്ലെ, പരിചയപ്പെടുത്തുക. കാരണം നമ്മള് കഥകളുടെ കെട്ടടിക്കുന്ന ഒരു പണിയാണല്ലോ.
0: അതെ.
2: നമുക്ക് മാത്രമാണ് കഥകൾ നമ്മൾ കരുതാനും പാടില്ലല്ലോ. എല്ലാ ദേശങ്ങൾക്കും കഥകളുണ്ട്, എല്ലാ കാലങ്ങൾക്കും കഥകളുണ്ട്. നമ്മുടെ ദേശാതിർത്തികൾ ഭേദിച്ച് നമുക്ക് യാത്ര ചെയ്ത് നോക്കാം. ഇതൊരുപാട് അകലെയൊന്നുമല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ തെക്കേ ഭാഗത്തേക്ക് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. ഒരു കഥ പറഞ്ഞു നമ്മൾ. ഒരു കഥ പറഞ്ഞു തീർത്തപ്പോഴും അടുത്ത ചാരുകസേലകളിലും ചില തെക്കൻ കഥകൾ കൂടി നമുക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് തെക്കൻ പാട്ടുകളിൽ അഥവാ വില്ലടിച്ചൻ പാട്ടുകളിൽ പറയുന്ന പാടുന്ന ഒരു കഥയാണ്. കഥയുടെ പേര് പൊന്നിറത്താൾ പാട്ട്.
0: അശ്വിനി,
1: സിമ്പിള്.
0: എന്നാ ഞാൻ പാടട്ടെ. കാഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം ഞാൻ ഒരു സൂര്യ മാത്രം.
1: അതായിരിക്കാം സൂര്യേച്ചി പറയാതെ. സൂര്യേച്ചി കാഥികനും അല്ല, കലാകാരനും അല്ല, കഥ തൊട്ട് തീണ്ടിട്ടേയില്ല.
0: അല്ല, ഇതെന്തിനാ ആദ്യം തന്നെ ഇവരിത് ഈ കാര്യം പറയുന്നേ? ഞാനൊരു കഥ അറിയാത്ത ഒരാളാന്ന്, കാഥികനല്ല എന്നല്ല, എന്തിനാ ഈ പറയുന്നേ?
1: കഥയും ബോധവും ഇല്ലാത്തവർക്ക് പറയാൻ പറ്റുന്ന കഥകളായിരിക്കും.
0: ഏതാണ്ട് നിന്നെ പോട്ടെ.
2: നമ്മളെ കഥാപ്രസംഗത്തിന്റെ പ്രാഥമിക ചില ഗീതങ്ങളാണത് അല്ലെ? അത് എളിമയുടെ പ്രഖ്യാപനമാണ്. വലിയ കാഥികനൊന്നും അല്ല ഞാൻ, കേവലം ഒരു സാധാരണക്കാരൻ മാത്രമാണ്. തൊട്ടടുത്ത വരി എന്താണ്? തെറ്റുകുറ്റങ്ങൾ വല്ലതും വന്നു ചേർന്നാൽ പൊറുക്കണമേ എന്നുള്ളൊരു മുൻകൂർ ജാമ്യത്തോടു കൂടിയാണ് കഥ തുടങ്ങുക. അത് പഴയകാലത്തെ രീതിയാണ്. ഇന്ന് കുറച്ചറിവുള്ളവര് വലിയ സർവവിജ്ഞാന കോശമാണ് എന്ന് ഞെളിഞ്ഞു നടക്കുന്ന കാലമാണല്ലോ ഇന്ന്.
1: അത് മാഷി പറയുമ്പോ സൂര്യേച്ചിനെ നോക്കിട്ടാ പറഞ്ഞു, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞു അല്ലേ?
0: അതെ, എന്നെ നോക്കിയാലോ, നിന്നെ ഉദ്ദേശിച്ചാന്ന് എന്നോട് മാഷ് പറഞ്ഞിട്ടുണ്ട്.
1: മുന്നേ പറഞ്ഞല്ലേ
0: എനിക്ക് നാലക്ഷരം അറിഞ്ഞാലില്ലേ, നാട്ടിൽ നന്നായിട്ട് അറിയുന്നില്ലേ, ഒരു ധാരണയല്ലേ എനിക്ക്.
2: അതായത് അശ്വിനി പുതിയ തലമുറയുടെ ആളായതുകൊണ്ടാണ് അങ്ങനെ.
0: ഓ,
2: പുതിയ തലമുറകളിലെ ഏതാണ്ട് അങ്ങനെയാണല്ലേ,
0: എല്ലാം അറിയുക എന്നുള്ള ഭാവം.
1: പഴയ തലമുറ അതല്ലേ പറയുന്നത്?
2: എന്നാലും തലമുറകൾക്ക് ഭേദമില്ലാതെ എല്ലാ നാടുകളിലും ഉണ്ടാവും. കുറച്ച് അറിയുന്നവര് എല്ലാം അറിയുന്നവരാണെന്ന് കരുതും.
1: നിറകുടം തുളുമ്പൂലല്ലോ.
0: ഇപ്പം തുളുമ്പന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടല്ലോ, കഥയുടെ കാര്യല്ലേ പറയുന്നേ?
1: മാഷേ, ഇത് വോൾട്ടേജ് തീരെ ഇല്ലാത്ത കേസാ, നമുക്ക് കഥ പറഞ്ഞൂടെ?
2: കഥയിലേക്ക് പോവാം. നമ്മള് തല്ലുകൂടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കഥയുടെ പേരാണ് പൊന്നിറത്താൾ പാട്ട്.
0: എന്തായാലും അതിനൊരു സുഖവും ഇല്ല, വല്ലാത്തൊരു പേര്
1: പൊന്നിറത്താൾ പാട്ട്. ആരോ മെച്ചുണ്ണിയാർച്ച
0: വേണ്ട
1: അല്ല, വേണ്ട
0: വേണ്ട അല്ല,
1: വേണ്ട. ഇനിയും കേട്ടാല് നാട്ടുകാരി ഏരി വരൂ, അവരെ സ്വന്തം റേഡിയാണെന്നൊന്നും അവര് നോക്കൂല. ക്ഷമക്കൊരു പരിധിയില്ലേ.
0: എന്നാ വേണ്ട അല്ലേ?
1: വേണ്ട വേണ്ട വേണ്ട.
0: പിന്നെ ശനി ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയാറുണ്ട്, ഒരു പാട്ട് പാടുവോ ഒരു പാട്ട് പാടുവോ എന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാരുകസേരയിലെല്ലാം പോലെ സമയത്ത് ഇങ്ങനെ പാടുന്നേ. നമ്മളെ വേണ്ടപ്പെട്ട ആളാണല്ലോ അവര്, നമ്മള് നന്ദി കാണിക്കണല്ലോ.
1: വേണം.
0: വേണ്ടേ വേണ്ടപ്പ, ഞാൻ പാടുന്നില്ല അത്ര തന്നെ.
2: നമുക്ക് നോക്കാം, കഥയുടെ ഒരു സന്ദർഭത്തിൽ നമുക്ക് സൂര്യക്ക് പാടാൻ ഒരു അവസരം കൊടുക്കാം. നമുക്ക് കഥയിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുമായിട്ട് ചില സമാനതകളുണ്ട്. അവിടെ ഒരു ബലി ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു ബലിയുണ്ട്. നരബലി, മനുഷ്യനെ കുരുതി കൊടുക്കുന്ന കഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ കഥ നടക്കുന്നത് തമിഴകത്തിന്റെ തിരുനെൽവേലി ജില്ലയിൽപ്പെട്ട കടയത്തൂരിലാണ്. നമ്മൾ പറഞ്ഞു തെക്കൻ പാട്ടുകൾ അരങ്ങേറുന്നത് രണ്ട് ജില്ലകളിലാണ്, തിരുവനന്തപുരവും
0: കന്യാകുമാരിയും.
2: പഴയ കേരളം, അവിഭക്ത കേരളത്തിന്റെ ജില്ലകളാണിത് രണ്ടും. തെക്കേ മുനമ്പില് അവിടെ പൊന്നിൻ നിറമൊത്ത ഒരു പെൺകുഞ്ഞ് പിറന്നു. പൊന്നിന്റെ നിറമാണ്,
0: അതുകൊണ്ടായിരിക്കും പൊന്നെ പൊന്നിന്ന് വിളിക്കുന്നുണ്ടാവുക.
2: അവരുടെ അച്ഛനമ്മമാരുടെ പേര് കേൾക്കണ്ടേ? അറഞ്ചി പെരുമാൾ മാർത്താണ്ടൻ. പെരുമാൾക്കുമാരുടെ നാടാണല്ലോ. അറഞ്ചി പെരുമാൾ, പേരിലൊരു തമിഴ് സ്ലാങ് ഉണ്ടാകും, നാടെങ്ങനെയാണല്ലോ. അതുപോലെ പൊന്മാരി, അമ്മയുടെ പേര് പൊന്മാരിയാണ്.
0: അവിടെയുണ്ടൊരു പൊന്ന്.
1: പൊന്മാരിക്ക് പിന്നെ പൊന്നും പെണ്ണല്ലേ ജനിക്കൂ.
0: അതെ, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്.
1: സൂര്യേച്ചി മാഷേ
2: കഥ അല്ലേ?
1: ആ മാഷേ.
2: അവിടെ പൊന്നിരത്താൾ എന്ന പേരിലാണ് മകള് വളർന്നു വരുന്നത്. ഈ പൊന്നിരത്താള് ജനിക്കുന്നത് 5 ആൺമക്കൾക്ക് ശേഷമാണ്. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടൊക്കെ ആൺകുട്ടികൾ ജനിച്ചതിന് ശേഷമാണ് ഈ മക്കൾ ഉണ്ടാവുന്നതെന്നാണ് കഥയിൽ പറയുന്നത്. ആദ്യമായിട്ട് പിറകെ പിറകെ 5 കുട്ടികൾ ഉണ്ടാവുന്നു. പിന്നെയാണ് വഴിപാട് ഈശ്വരന്മാരൊക്കെ കനഞ്ഞ് അനുഗ്രഹത്താലാണ് പൊന്നിരത്താള് ജനിക്കുന്നത്. അങ്ങനെ ഈശ്വരന്മാര് ഒരുപാട് ദിവ്യന്മാരൊക്കെ നൽകിയ നിർദ്ദേശം അനുസരിച്ച് തീർത്ഥാടനത്തിന് പോവുകയും തീർത്ഥാടനത്തിനിടയിൽ ഒരു പട്ടര്, ഒരു ഭട്ടർ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, മനസ്സറിഞ്ഞു വിളിച്ചാൽ വിളപ്പെടുത്തുന്ന ദേവനാണ് മാനാട്ടുതേരിയിലെ കരിങ്കോഴി അയ്യനാർ. കരിങ്കോഴി, അത് മാത്രം നമുക്കറിയാം അല്ലേ. അയ്യനാർ തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു ഈശ്വരനാമമാണ്. പൊന്നിൻ കുതിര സമർപ്പിക്കണം. അയ്യനാർക്ക് ദൈവത്തിന് പൊന്നുകൊണ്ടുള്ള കുതിരയെ സമർപ്പിക്കണം. നമ്മളങ്ങനെ ചില സമർപ്പണങ്ങളുണ്ട്, നിവേദ്യങ്ങളും വഴിപാടുകളും ഒക്കെ ഉണ്ടല്ലോ അല്ലെ, അത് സമർപ്പിച്ച് ആഗ്രഹം പറഞ്ഞാലും നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മാർത്താണ്ഡനും പൊന്മാരിയും നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചു. അയ്യനാര് അനുഗ്രഹിച്ചു, പൊന്മാരി ഗർഭിണിയായി. അങ്ങനെയാണ് പൊന്നിൻ നിറമുള്ള പൊന്നിരത്താളെ പ്രസവിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ച കുഞ്ഞാണ് പൊന്നിരത്താള്. പെൺകുട്ടി ജനിച്ചതോടെ മാതാപിതാക്കൾ വലിയ സന്തോഷത്തിലായി. കാരണം 5 ആംഗളമാർക്ക് കൂടിയുള്ള പെങ്ങളാണ്. ഓരോ ചടങ്ങുകളും അവര് ആഘോഷപൂർവ്വം ചോറൂണും കാതുകുത്തലും എഴുത്തിനിരുത്തലൊക്കെ വലിയ ആഘോഷത്തോടുകൂടി അവർ നടത്തി. പൊന്നിരത്താളിനിപ്പോൾ വയസ്സ് 12 അതിസുന്ദരിയായ രജസ്വിനിയായ ഒരു യുവതിയായിട്ട് അവൾ മാറിയിരിക്കുകയാണ്. ഒരു ദിവസം തൻ്റെ തോഴിമാർ, ഒരുപാട് തോഴിമാർ വേലക്കാരികളൊക്കെ ഉണ്ട്, ഉദ്യാനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജസേവകനായ രണശൂര പെരുമാൾ അതുവഴി വന്നു. എന്താണ് പേര്?
1: രണശൂര പെരുമാൾ.
2: രണത്തിൽ ശൂരനാണ്. രണം എന്ന് പറഞ്ഞാല് യുദ്ധവീരൻ എന്നർത്ഥം അല്ലേ? അങ്ങനെ തന്നെയാണോ പേര് നമുക്കറിയില്ല, പക്ഷെ പാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. രണശൂര പെരുമാൾ എന്ന സുമുഖനായ രാജസേവകനായ ഒരാള് ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നിരത്താളിന്റെ അരികിലൂടെ വന്നു. കുതിരപ്പുറത്താണ് വരുന്നത്. അപ്പെന്തായി? നായികയും നായകനുമായി അല്ലേ? ശേഷം ഭാഗം
0: സ്ക്രീനിൽ. സ്ക്രീനൊന്നും ഇപ്പൂല്ല. ഇപ്പൊ എവിടെ സ്ക്രീനുള്ള? ശേഷം ഭാഗം കാഴ്ചയിൽ.
2: അപ്പൊ കാഴ്ചയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രണയം അങ്കുരിക്കുകയാണ്. പൊന്നിരത്താളും രണശൂര പെരുമാളും തമ്മിൽ പ്രണയബദ്ധരാകുന്നു. കുലവംശജനായ അദ്ദേഹം നേർവഴി തന്നെ സ്വീകരിച്ച് പ്രണയത്തിലൂടെയല്ല, ശരിയായ പ്രോപ്പർ വഴികളിലൂടെ തന്നെ മാർത്തണ്ഡനോട് പൊന്നിരത്താളിന്റെ അച്ഛനോട് പറഞ്ഞു. എന്താ പറയാ?
0: എനിക്ക്
2: അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ജാതകങ്ങളൊക്കെ നോക്കി പൊരുത്തങ്ങൾ പിഴവാർന്നതാണെങ്കിലും അവരുടെ ദാമ്പത്യത്തിന് അല്പായുസായിരിക്കുമെന്ന് ജോത്സ്യൻ പറഞ്ഞു. പൊരുത്തൊക്കെ ഉണ്ട്.
1: മാഷേ, അച്ഛന്റെ പേരെന്തോ ഒരു അറിഞ്ചിറ കൂട്ടിയിട്ടില്ലേ പറഞ്ഞേ?
0: അശ്വിനി കേൾക്കുമ്പോല്ലേ, തേച്ചും കേൾക്കണം. കോന്ന് പറയുമ്പോ കോഴിക്കോടത്തെറ്.
1: അല്ല സൂര്യച്ചി, ഇന്ന് നിങ്ങക്ക് പറ്റിയ മൊത്തം റോങ്ങാന്നല്ലോ.
2: അതായത് സൂര്യച്ചിക്കല്ല പറ്റിയത്, അച്ഛന്റെ പേര് അറഞ്ചി പെരുമാൾ മാർത്താണ്ഡൻ എന്നാണ്.
1: ഓ,
2: അതിൽ അറഞ്ചി പെരുമാൾ എന്ന് മാത്രമേ ആരും കേട്ടുള്ളൂ?
0: അശ്വിനി കേട്ടുള്ളൂ.
2: അപ്പൊ മാർത്താണ്ഡൻ എന്നും കൂടി പേരുണ്ട്. അപ്പൊ നമുക്ക് വായില് വഴങ്ങുന്ന ഒരു പേര് ഉച്ചരിച്ച പോരെ? അപ്പൊ മാർത്താണ്ഡൻ എന്ന് തൽക്കാലം പേര് വിളിക്കാം. അച്ഛനെ, അച്ഛനോട് പറഞ്ഞു രണശൂര പെരുമാൾ.
0: മാഷെ, ഇത്ര വലിയ പേര് നീട്ടണ, നമുക്ക് ചുരുക്കിയാലോ?
1: രണാന്ന് വിളിക്കാ.
0: പെരുമാൾ എന്ന് വിളിച്ചാലും മതിയല്ലോ.
1: നിങ്ങൾ മോളെ എന്ന് വിളിച്ചോ.
0: എന്തേ?
1: അയില് ഉണ്ടല്ലോ ഒരു മാള്, പെരുമാളില് ഉണ്ടല്ലോ ഒരു മാള്. മോള്
2: എന്തോ ആട്ടെ, നമുക്ക് തൽക്കാലം മുഴുവനായിട്ട് വിളിക്കാം. അപ്പൊ നമ്മള് രണശൂര പെരുമാള് അതുപോലെ പൊന്നിരത്താള് രണ്ടുപേരുടെയും ജാതകങ്ങളൊക്കെ പൊരുത്തു നോക്കി. പൊരുത്തത്തിൽ വലിയ പിഴവൊന്നും ഇല്ല എങ്കിൽ കൂടി ജ്യോത്സർ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? നിങ്ങളുടെ ദാമ്പത്യത്തിന് അല്പായുസായിരിക്കും, കുറച്ചു നാളും കൊണ്ട് ദാമ്പത്യം തകരും. ഏത് വിധേനാന്നും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോ എല്ലാവരുടെ മുഖം വാടി. അറിഞ്ഞുകൊണ്ട് ഒരാപത്ത് ക്ഷണിച്ചു വരുത്തണോ എന്നെല്ലാവരും ചോദിച്ചു. പക്ഷേ രണശൂര പെരുമാൾ അതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല. കാരണം അത്രക്ക് അഗാധമായിരുന്നു
1: അവരുടെ പ്രണയം.
2: പ്രണയം
1: പ്രണയത്തിന് കണ്ണും മൂക്കില്ലല്ലോ.
0: അനുഭവം ഉണ്ടല്ലോ മാഷേ.
1: പണ്ടേ കൊണ്ടേ കവികള് പറയുന്നല്ലേ സൂര്യേച്ചി.
2: പ്രണയാനുഭവങ്ങളിലേക്ക് തൽക്കാലം പോകണ്ട, നമുക്ക് രണശൂര പെരുമാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ് അല്ലെ? എന്ത് ചെയ്യും മാർത്താണ്ഡൻ? ജാതക പൊരുത്തില്ല, അതുകൊണ്ട് മകളെ തരില്ലാന്ന് പറയോ? ഇല്ല, പറഞ്ഞില്ല. പറഞ്ഞാലും വഴങ്ങില്ല, രണശൂരനാണല്ലേ. അപ്പൊ പൊന്നിരത്താളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ജോത്സ്യൻ നിശ്ചയിച്ച പോലെ സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് വിവാഹം.
0: എല്ലമാഷേ, പൊന്നിറത്താളിന് 12 വയസ്സല്ലേ ആയുള്ളൂ?
2: 12 പോരെ, പണ്ട് കാലത്തെ വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ 12 വലിയ പ്രായമാണ്. 7 വയസ്സിലും 10 വയസ്സിലും ഒക്കെ വിവാഹിതരാകുന്ന ചടങ്ങുണ്ട്.
1: ഉണ്ണി ഗണപതി തമ്പുരാനെ,
2: വടക്കൻ വീരഗാഥയിലെ പാട്ടാണല്ലേ ആ പാട്ടിന്റെ പശ്ചാത്തലം എന്താണ്?
1: കുട്ടികളുടെ
2: വിവാഹ ചടങ്ങുകളാണ്, ഒരുപാട് പേരുടെ വിവാഹ ചടങ്ങുകളാണ്. കുട്ടികൾക്ക് പ്രായം 7 or 8 മാത്രം. അത് ഏതാണ്ട് ഈ തെക്കൻ പാട്ടുകളുടെ അതേ കാലം തന്നെയാണല്ലോ വടക്കൻ പാട്ട്. 17 നൂറ്റാണ്ടിലൊക്കെ ഈ പ്രായത്തിലൊക്കെയാണ് കല്യാണങ്ങളൊക്കെ നടക്കാറുള്ളത്. അങ്ങനെ ഈ ജ്യോത്സ്യന്റെ നിർദ്ദേശം ഒന്നും വകവെക്കാതെ കല്യാണം അവരൊരു ശുഭമുഹൂർത്തം തീരുമാനിച്ച് വിവാഹം ആർഭാടത്തോടുകൂടി തന്നെ നടന്നു. അങ്ങനെ സുഖത്തോടുകൂടി അവർ 9 വർഷം കഴിച്ചു കൂട്ടി. ഒരു കുഴപ്പമില്ല, ജ്യോത്സ്യൻ പറഞ്ഞ പോലെ ഒരു അപകടമില്ലാതെ സന്തോഷത്തോടെ 9 വർഷം കഴിച്ചു കൂട്ടി. പക്ഷേ അവർക്ക് മക്കൾ പിറന്നില്ല. 9 വർഷം ദാമ്പത്യം അനുഭവിച്ചിട്ടും മക്കളുണ്ടായില്ല. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് പൊന്നിരത്താള് ഈശ്വരന്മാരൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് ഇവിടെ നേർച്ച കൂട്ടി. ഈ സമയത്ത് നമ്മുടെ രണശൂര പെരുമാള് തന്റെ ഭാര്യയോട് പറഞ്ഞു, നീ കരഞ്ഞിരിക്കണ്ട, തോരണമലയിലെ ഭഗവതി, ഏതാണ് മല? തോരണമലയിലെ ഭഗവതി ഭക്തവത്സലയാണ്. ഒരു മണ്ഡലക്കാലം 41 ദിവസം അവിടെ ഭജന ഇരുന്നാല് നമുക്കൊരു കുഞ്ഞുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ പൊന്നിരത്താള് അടുത്ത ദിവസം തന്നെ ഭഗവതി അമ്മന്റെ സന്നിധിയിലെത്തി. ഊണം ഉറക്കമൊക്കെ വെടിഞ്ഞ് കഠിനമായ ധ്യാനം തുടങ്ങി. മെലിഞ്ഞു മെലിഞ്ഞു വന്നു, ആഹാരമൊന്നുമില്ലല്ലോ. അവസാനം ഒരു മണ്ഡലം പൂർത്തീകരിക്കുമ്പോഴേക്കും ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. എന്താ ചോദിക്കാം?
1: എന്ത് വരം?
2: നിന്റെ ഉപാസന, നിന്റെ ധ്യാനം, പ്രാർത്ഥന എനിക്ക് ഇഷ്ടമായി. നിനക്ക് എന്താണ് വേണ്ടത്? എന്തായിരിക്കും?
1: കുട്ടി.
2: അനപത്യത ദുഃഖം, മക്കളില്ലാത്ത ദുഃഖമുണ്ട്, അതങ്ങ് മാറ്റിത്തരണം, അത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ ഭഗവതി പറഞ്ഞു, ഈ വരം മാത്രം നീ ചോദിക്കരുത്. കാരണം ഗർഭം ധരിച്ചാൽ നീ 9 മാസം മരിക്കും. മുൻജന്മത്തില് മൃഗഹിംസ നടത്തിയതിന്റെ പാപം നിനക്കുണ്ട്. പൂർവജന്മത്തിൽ മൃഗങ്ങളെ കൊന്നിരുന്നു, ഇങ്ങനെ കൊല്ലാൻ പാടില്ലത്രേ. അത് ജന്മങ്ങൾ തോറും ജന്മാന്തരങ്ങളിൽ ഈ പാപങ്ങൾ ഇങ്ങനെ മാറി മാറി വരും.
1: നമ്മളെല്ലാം പൂർവജന്മം എന്താന്നാവോ? സൂര്യേച്ചിന്റെ അടുത്ത ജന്മം എന്തായാലും പോയി.
2: എന്താ
1: മൃഗഹിംസ?
0: ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ, നീ മൃഗാന്നൊന്ന്. നിന്നെല്ലാണ്ട് വേറെ ആരെ ഹിംസിക്കല്?
2: ഹിംസ എന്ന് പറഞ്ഞാൽ വധം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ?
1: അതന്നെ.
0: ഇതൊരു തേജോവധാണ്, അതൊരു വധാണല്ലോ മാഷേ.
2: ശരി, എന്തായാലും ഈ പുനരഭിജനനം, പുനരഭിമരണം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ കുറിച്ച് വേവലാതിപ്പെടുന്നുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മള് വിശ്വാസം. വിശ്വാസം
0: അതല്ലേ എല്ലാം?
2: അതല്ലേ എല്ലാം. തൽക്കാലം നമുക്ക് ഭഗവതി പറയലാണ്, കാരണം 41 ദിവസം ഊണില്ലാതെ ഉറക്കില്ലാതെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭഗവതി പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് കാത്തിരുന്ന് ആവശ്യപ്പെടാൻ ചോദിച്ച ചോദ്യവും ചോദിച്ചു. പക്ഷേ ഭഗവതിയുടെ മറുപടി എന്തായിരുന്നു? തരാൻ പറ്റില്ല, കാരണം നിനക്ക് തന്നാൽ എന്ത് സംഭവിക്കും? 9 മാസം എന്ന് പറഞ്ഞാൽ പ്രസവിക്കേണ്ട മാസം അല്ലേ? ആ മാസം മരിച്ചു പോകും. അതിന് കാരണം നീ മുൻജന്മത്തിൽ ഇതുപോലെ എന്തെല്ലോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന്.
1: എന്നിട്ട് പൊന്നിരത്താളെന്നാ മാഷെ പറഞ്ഞത്?
2: എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സൂര്യ പറയട്ടെ.
0: അശ്വനി, അങ്ങനെയൊന്നല്ല, കിട്ടുന്നില്ലേ ആ പേര്, ഞാൻ പറഞ്ഞോളാ, പൊന്നിരത്താൾ.
1: ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്?
0: അല്ല,
1: ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റും.
2: പൊന്നിരത്താൾ അല്ലേ? പൊന്നിരത്താൾ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക?
0: എനിക്ക്
2: ആ വരം തന്നെ
0: വേണം.
2: വേണം, മരിക്കുന്നുണ്ടെങ്കിൽ
1: മരിക്കട്ടെ.
2: എന്താ കാര്യം? ജ്യോത്സ്യൻ പണ്ട് പറഞ്ഞിരുന്നു.

0: കല്യാണം കഴിക്കരുത്, കഴിച്ചാല് അല്പകാലം മാത്രമേ ദാമ്പത്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് കല്യാണം കഴിച്ചില്ലേ, 9 കൊല്ലം ഒരു കുഴപ്പമില്ലാണ്ട് വന്നില്ലേ. ഇനിയിപ്പം അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, അതുകൊണ്ട് ഞാനത് നേരിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് പുന്നരത്താള വരം വാങ്ങുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാം, ഇനി 9-ാം മാസത്തിൽ മരിക്കുകയാണെങ്കിൽ അങ്ങനെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഭഗവതി, പക്ഷേ പുന്നരത്താള് മണ്ണുകിട വ്യതിചലിച്ചില്ല. എനിക്ക് ഈ വരം തന്നെ വേണം, മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആ വരം വാങ്ങി പുന്നരത്താള് വീട്ടിലേക്ക് വരുന്നു. പുന്നരത്താള് കൃത്യമായി ഗർഭിണിയാവുന്നു. പിന്നെ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് ആ കാലത്ത് ചെയ്യുകയാണ്. ചുനനീരാട്ട് എന്നൊരു ചടങ്ങുണ്ട്, അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ്. 9-ാം മാസത്തെപ്പോഴേക്കും മുളവിത്തുകൾ വിതരണം, എന്നിട്ട് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നോടിയാണ് എന്ന് പലരും പറഞ്ഞു. മുളവിത്ത് മുളച്ചു പൊന്തേണ്ട മുളകൾ പൊങ്ങാതെ കരിഞ്ഞുപോയി. ഗർഭിണി മുളവിത്തെറിയണം, അതിൻ്റെ വളർച്ച നോക്കിയിട്ടായിരിക്കും പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യവും ആയുസ്സൊക്കെ തീരുമാനിക്കുക. നമ്മുടെ പുന്നരത്താള് വിതച്ച മുളവിത്ത് എന്ത് സംഭവിച്ചത്?
1: കരിഞ്ഞുണങ്ങിപ്പോയി.
0: എല്ലാവരും പറഞ്ഞു ദുരന്തം ദാ വരാൻ പോകുന്നു. അടുത്ത ചടങ്ങ് ചുനനീരാട്ടാണ്. നീരാട്ടിനായി സഖികൾ വന്ന് ക്ഷണിച്ചു, പുറകെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവരെയൊക്കെ തിരിച്ചയച്ചു. വീട്ടുപണികളൊക്കെ തീർത്താണ് കുളിക്കാനൊരുങ്ങിയത്. അതും രണശൂര പെരുമാൾ അവരുടെ അമ്മ പറഞ്ഞു പോവണ്ട, അരുവിയിൽ പോയിട്ട്, കാട്ടിലെ അരുവിയിൽ പോയിട്ടാണ് കുളിക്കേണ്ടത്. ഇന്നലെ ഞാൻ ഒരു ദുസ്വപ്നം കണ്ടിരുന്നു, അതുകൊണ്ട് നീ പോവണ്ട പോവണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുന്നരത്താള് സമ്മതിക്കോ? ഇല്ല, അവള് പോയി. ഇഞ്ചയും ഈരഴി തോർത്തൊക്കെ, ഇഞ്ചാറിയില്ലേ, കുളിക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രകൃതി നിർമ്മിത വസ്തുക്കളൊക്കെ ആയിട്ടാണ് സഖിമാരെല്ലാം കുളിച്ചു കയറിയപ്പോഴാണ് പുന്നരത്താള് ചുനയിൽ, അതായത് അരുവിയിൽ കുളിക്കാൻ വേണ്ടി എത്തുന്നത്. വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ തന്നെ അന്തരീക്ഷമൊക്കെ മാറി, ശക്തമായ കാറ്റും മഴയും. അവൾ പെട്ടെന്ന് തന്നെ ഓടി കരയിലേക്ക് കയറി. പൂജാരി അതുവഴി വന്നു. പൂർണ്ണ ഗർഭിണിയായ പുന്നരത്താളോട് ചോദിച്ചു, ഈ കാറ്റത്തും മഴയത്തും കാട്ടിലെന്തിനാണ് ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത്? ഇവിടെ നിറയെ കാട്ടാളന്മാരൊക്കെയാണ്. ഈ പൂജാരിയെ കണ്ടതോടുകൂടി പുന്നരത്താളൻ അല്പം ആശ്വാസമായി. രക്ഷിക്കാൻ ഒരാളുണ്ടല്ലോ. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യം വരം കിട്ടിയത് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പം അങ്ങനെ പൂജാരി പറഞ്ഞു, വിഷമിക്കണ്ട, ഈ സമയത്ത് തനിച്ച് പോവുകയും വേണ്ട. ഈ മരച്ചുവട്ടിൽ കുറച്ചു നേരം ഇരുന്നോളൂ, ആരും ഉപദ്രവിക്കൊന്നുമില്ല. ഞാൻ പൂജ കഴിഞ്ഞ് വരും വരെ നിന്നെ ആരും ഉപദ്രവിക്കില്ല, ഞാൻ വന്നിട്ട് നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂജാരിയോട് ശരിയെന്ന് പറഞ്ഞ അവിടെ മരത്തിന്റെ ചുവട്ടിൽ കാത്തിരിക്കുകയാണ് ഇപ്പോഴാര്?
1: പൊന്നരത്താള്.
0: പക്ഷേ കാവിലേക്ക് കയറിപ്പോയ പൂജാരി വിചിത്രമായൊരു കാഴ്ച കണ്ടു. 68 കാട്ടാളന്മാർ അവിടെ കൂടി നിൽക്കുന്നു. കാട്ടുകള്ളന്മാർ 68 ആള്. പൂജാരി അവരുടെ ചെയ്തികൾക്ക് കാതോർത്തു. അവരിൽ ഒരാൾ പറയാണ്, മഷി നോക്കുന്നയാളാണ്, ഭാവി പ്രവചിക്കാൻ വേണ്ടി മഷി നോക്കുമല്ലോ, അങ്ങനെ മഷി നോക്കി പ്രവചിക്കുന്നതാണ് ഒരു കാട്ടാളൻ, കാട്ടുകള്ളൻ. എന്താണ് അവർ പറയുന്നത്? ചങ്ങാതിമാരെ, നിങ്ങൾക്ക് 7 കിടാരം നിധി കിട്ടാതിരിക്കില്ല. 7 കിടാരം, കിടാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അളവാണ്. പക്ഷെ അതിന് 6 തരം പക്ഷിബലിയും ഒരു അപൂർവ ബലിയും കൂടിയേ തീരും. എന്തൊക്കെയാണ് ബലി എന്നറിയോ? കരിങ്കോഴി, ചെങ്കിട, പയ്യക്കിട, കരിമ്പറവ, പാലാട്, കരുങ്കിട, ഇത്രയും പക്ഷികൾ ബലി കൊടുക്കണം. ഇങ്ങനെയൊക്കെ പക്ഷികളുണ്ടോ നമുക്കറിയില്ല. കഥയാണ്, കഥയിൽ എന്തില്ല?
1: പക്ഷിയില്ല.
0: പക്ഷിയുമില്ല, ചോദ്യമില്ല അല്ലേ? കഥയിൽ നമുക്ക് പക്ഷികളുണ്ട്, പക്ഷെ അത് ഏതാണെന്നുള്ള ചോദ്യമില്ല. അതൊക്കെ ബലി കൊടുക്കാൻ പറ്റും, പ്രയാസമില്ല. പക്ഷേ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കൊന്ന് വയറ്റിലെ കുഞ്ഞിനെ കൂടി ബലി നൽകേണ്ടി വരും. ഇതാണ് കാട്ടുകള്ളന്മാരിൽ ഒരാൾ മഷി നോക്കി പറയുന്നത്. ഇത്രയും പക്ഷികളെയും ഒരു ഗർഭസ്ഥ ശിശുവിനെയും ബലി കൊടുത്താൽ എന്ത് കിട്ടും? 7 കിടാരം നിധി കിട്ടും. മനസ്സിലായി? നമ്മൾ തൊട്ടുമുമ്പത്തെ പാട്ടിലും നിധിയുടെ കാര്യം ഉണ്ടായിരുന്നു. കള്ളന്മാര് പരസ്പരം നോക്കി, അവരുടെ മുഖം തെളിയുന്നില്ല. ഈ പക്ഷികളൊക്കെ കണ്ടെത്താം, പക്ഷേ പൂർണ്ണ ഗർഭിണി എങ്ങനെ കണ്ടെത്തും? ഗർഭസ്ഥ ശിശുവിനെ കിട്ടണം, എങ്ങനെ കിട്ടും? അപ്പോഴേക്കും പൂജാരി മെല്ലെ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളെ വിഷമിക്കണ്ട, ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിധി എടുക്കാനാകും, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ്?
1: എനിക്കും തരണം,
0: കിട്ടുന്നതിന്റെ പാതി എനിക്ക് തരണം. നമ്മുടെ മായിറ്റി മന്ത്രവാദിയും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തൊട്ടുമുമ്പത്തെ കഥയിൽ. അതാണ് സമാനതകളുണ്ടെന്ന് പറഞ്ഞത്. സമ്മതമാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. കാരണം പൂജാരി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പൊന്നരത്താളിനെ മരച്ചുവട്ടിലിരുന്നിട്ട് ഇപ്പൊ ഞാൻ വരാം, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലേ. പക്ഷെ പൂജാരിക്കും നിധിയുടെ പേര് കേട്ടപ്പോ
1: മനസ്സുമാറി,
0: കണ്ണു തള്ളി മനസ്സുമാറി ചതിക്ക് കൂട്ടു നിൽക്കുകയാണ്. അപ്പൊ കള്ളന്മാരാലോചിച്ചു,

0: ഏഴ് കിടാരമാണ് നിധി. ഈ ഏഴ് കിടാരം കിട്ടണമെങ്കിൽ, ഒന്ന് കിട്ടണമെങ്കിൽ തന്നെ എന്ത് വേണം? ഗർഭസ്ഥ ശിശു വേണല്ലോ, പൂർണ്ണ ഗർഭിണി വേണ്ടേ? അപ്പൊ അത് ഇയാൾ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പകുതി കൊടുത്താലും മൂന്നര കിടാരം സ്വർണം കിട്ടില്ലേ, നിധി കിട്ടില്ലേ, അതുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെ പെരുമര ചുവട്ടിൽ നിൽക്കുന്ന പുനരത്താളൻ അവർ കാണിച്ചു കൊടുത്തു. തളർന്ന് അവിടെ ഇരിക്കുകയാണ് ഇപ്പം നമ്മുടെ പുനരത്താള്. പൂജാരി മാത്രം ആദ്യം ചെയ്തത്, ശരി വാ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം, ഞാൻ നിന്റെ വീട്ടിൽ എത്തിച്ചേരാമെന്നൊക്കെ പറഞ്ഞ് പൂജാരി അവളെയും കൊണ്ടുവന്നു. പക്ഷേ പൂജാരി വീട്ടിലേക്കാണോ കൊണ്ടു നയിക്കുക ഇവളെ? കാട്ടുകള്ളന്മാരുടെ അടുത്തേക്കല്ലേ. അങ്ങനെ കാട്ടുകള്ളന്മാരുടെ അടുത്തേക്ക്, കോവിലിന്റെ അടുത്തേക്ക് മുന്നിലെത്തിച്ചു. ഇവരെ ചതിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു നമ്മുടെ പുനരത്താളിന്. പക്ഷെ എന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുറെ കാട്ടുകള്ളന്മാരും അവരോടൊപ്പം ചേർന്ന പൂജാരി മാത്രം, താൻ ഒറ്റയ്ക്കാണ്, തനിച്ചാണ്, തന്നെ രക്ഷിക്കാൻ ആരുമില്ല. മാത്രമല്ല അവശയാണ്, ഒരാഞ്ഞു ഗർഭിണിയുമാണ്, പൂർണ്ണ ഗർഭിണിയുമാണ്. അവസാനം പറഞ്ഞു, എൻ്റെ ആഭരണങ്ങളെല്ലാം നിങ്ങൾ എടുത്തോളൂ, എല്ലാ ആഭരണങ്ങളും ഊരി കൊടുത്തു, ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ, എന്നെ ജീവൻ രക്ഷിക്കണം. പക്ഷെ അതിന് അവർ തയ്യാറായില്ല. വലിയ ധനികയാണ്, ഒരുപാട് സമ്പത്തുണ്ട്, പൊന്നിൻ്റെ 7 ലക്ഷം പണം മതിക്കുന്ന വൈരമാല, ഇത് മുഴുവനും നിങ്ങൾ എടുത്തോളൂ, ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കണം. പക്ഷെ അതൊന്നും അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. 6 കൂട്ടം പക്ഷികളെ അവർ കൊണ്ടുവന്നു കള്ളന്മാർ. 7 കിടാരം നിധി തരണമെന്ന് പ്രാർത്ഥിച്ചവർ ഓരോ പക്ഷികളെയും ഒന്നൊന്നായിട്ട് ദേവിക്ക് ബലി കൊടുത്തു. അവസാനം നരബലിയുടെ ഊഴമായി. കണ്ണ് ചോരയില്ലാത്ത ആ ദുഷ്ടന്മാർ പൊന്നിരത്താളുടെ കഴുത്ത് വെട്ടി ചോര ബിംബത്തിലേക്ക് തർപ്പണം ചെയ്തു. അതിനുശേഷം ചെയ്ത കാര്യം നമുക്കിവിടെ പറയുന്നില്ലല്ലേ, അത്രക്ക് ഹൃദയഭേദകമായ കാര്യമാണ് അവർ ചെയ്തത്. ആ പൊന്നിരത്താളിനെ കൊന്നാൽ മാത്രം പോരാ, എന്ത് കൂടി വേണം? ഗർഭസ്ഥ ശിശുവിനെയും കൂടി ബലി കൊടുക്കണം. അങ്ങനെ ബലിയെല്ലാം കഴിച്ചു. കള്ളന്മാർക്ക് വളരെ ഉത്സാഹമായി, അവർ മണ്ണ് കുഴിക്കാൻ തുടങ്ങി. 7 കിടാരം നിധി അവർ പുറത്തെടുത്തു. അവരെല്ലാവരും പൂജാരിയും കൂടി ചേർന്ന് ഒരിടത്തതൊക്കെ കൂട്ടിയിട്ടു. അത് പങ്കിടാനായി മുളനാഴി വേണമെന്ന് പൂജാരി പറഞ്ഞു. പണ്ടൊക്കെ നാഴിയിലാണ് അളക്കുക, മുള കൊണ്ടുണ്ടാക്കിയ നാഴിയിലാണ് അളക്കുക. കള്ളന്മാര് മുള വെട്ടാൻ വേണ്ടി പോയി. കാട്ടിലാണല്ലോ മുളയുണ്ടാവും ധാരാളം. കൊടുങ്കാട്ടിനുള്ളിൽ കടന്ന് മുള, നല്ല വലിയ മുള മുറിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കാട്ടിനകത്തുനിന്ന് 1 കൂട്ടം കടുവകൾ കൂട്ടം കൂട്ടമായി ഇവരുടെ മുകളിലേക്ക് ചാടി വീണു. അങ്ങനെ പൂജാരിയെയും 68 കാട്ടുകള്ളന്മാരെയും കടുവകളെല്ലാം കൊന്നു തിന്നു തീർത്തു. ആരുടെ കഴിവാണ്? പൊന്നിരത്താള് സാധാരണ ഒരു സ്ത്രീ ആയിരുന്നില്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ച കുഞ്ഞാണ്. മാത്രമല്ല പൊന്നിരത്താളിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണെങ്കിലോ ഭഗവതിയുടെ അനുഗ്രഹത്തിലാണല്ലേ, ദൈവസന്തതികളാണ്. പൊന്നിരത്താളും പൊന്നിരത്താളിന്റെ ഗർഭസ്ഥ ശിശുവും ദൈവത്തിന്റെ ഭഗവതിയുടെ അനുഗ്രഹവും കിട്ടിയവരാണ്. അപ്പൊ അവരെ അപായപ്പെടുത്തിയവർക്ക് ദൈവം തന്നെ കടുത്ത ശിക്ഷ കൊടുത്തു. ഒരു കിടാരം, ഒരു തരിപ്പൊന്നു പോലും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പൊന്നിരത്താളിന്റെ ആത്മാവ് കൈലാസത്തിലെത്തി. അവിടെ എത്തിയിട്ടും ദേഷ്യം, പ്രതികാരദാഹം തീരുന്നില്ല. ചതിച്ചവരോടെല്ലാം പകരം ചോദിക്കണമെന്ന് അവളുടെ ചിന്ത ശക്തമായി. പരമേശ്വരൻ തപസ് ചെയ്ത് ആവശ്യം ഉന്നയിച്ചു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നിനക്ക് എന്തിനാണ് ഇങ്ങനെ പ്രതികാര ചിന്ത? അതുകൊണ്ടൊന്നും ആർക്കും നേടാൻ പറ്റില്ല. നിനക്ക് പ്രതികാര ദുർഗയുടെ പരിവേഷമല്ല ഞാൻ തരാൻ പോകുന്നത്. ആരാണ്? ദൈവികമായ പരിവേഷമാണ്, ആസുരികതയല്ല, സാത്വികഭാവമാണ് തരാൻ പോകുന്നത്. ഇനി മുതൽ കുട്ടത്ത് ഇശക്കിക്കും പുരുഷാദേവി അമ്മയ്ക്കുമൊപ്പം, പുരുഷാദേവി ഇങ്ങനൊരു ദേവിയുണ്ട്, ആ ദേവിക്കൊപ്പം പൊന്നിരത്താൾ എന്ന യക്ഷിയായി നിനക്കും സ്ഥാനമുണ്ടാകും. നല്ല സ്നേഹമുള്ള യക്ഷിയായിട്ട് നിനക്ക് സ്ഥാനമുണ്ടാകും. അങ്ങനെ പരമേശ്വരൻ അവളെ അനുഗ്രഹിച്ച് തിരിച്ചയച്ചു. കുറച്ചു കാലത്തിന് ശേഷം നാട്ടിലൊരു സംഭവം ഉണ്ടായി. മാരകമായ ചില ബാധകൾ കൈലാസത്തു നിന്നും മധുരയിലേക്കെത്തി. അങ്ങനെ മധുരയിലെ രാജാവ് പ്രശ്നവിചാരം നടത്തിയപ്പോൾ മധുരവേലന് മാത്രമേ ബാധ ഒഴിപ്പിക്കാനാകൂ എന്ന് തെളിഞ്ഞു. രാജാവ് അദ്ദേഹത്തെ വരുത്തി, കടും ക്രിയകളൊക്കെ നടത്തി, പക്ഷെ ബാധകളൊന്നും വഴങ്ങിയില്ല. യക്ഷി മധുരവേലനെ കൊന്ന് കൊലവിളിക്കുക കൂടി ചെയ്തു. മന്ത്രവാദിയെ കൊന്നു, കൊലവിളിച്ചു. അപ്പോൾ എന്താ ചെയ്തു? ബാധക്ക് ക്ഷേത്രം പണിത് നൽകി. അവിടെ കുടിയിരെത്തിയാൽ പ്രശ്നം തീരുമെന്ന് വേലത്തി എന്ന ഒരാള് ഒന്ന് പറഞ്ഞു. ഈ ബാധകൾക്ക് അവിടെ തന്നെ ഒരു ഉപാസന ആരാധനാ സ്ഥാനം കൊടുക്കണം. അങ്ങനെ ക്ഷേത്രം പണി തുടങ്ങി. 1 വർഷം കൊണ്ട് വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ യക്ഷപ്രതിഷ്ഠയും പൂർത്തിയാക്കി. അവിടുത്തെ പ്രതിഷ്ഠയാണ് ആര്? പൊന്നിരത്താളമ്മ. പൊന്നിരത്താളമ്മ എന്ന പ്രസിദ്ധമായ പ്രതിഷ്ഠയോടുകൂടി അവിടെ ഒരു ക്ഷേത്രമുയർന്നു. ഭക്തജനങ്ങൾ കയ്യഞ്ഞ് നേർച്ചകളും മറ്റൊക്കെ നൽകി, യക്ഷിയുടെ രൗദ്രരൂപം. അങ്ങനെ ഭക്തജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, വഴിപാടുകൾ കൊണ്ട്, നേർച്ചകൾ കൊണ്ട് യക്ഷിയുടെ രൗദ്രരൂപം മെല്ലെ മെല്ലെ ശാന്തരൂപത്തിലേക്ക് വന്നു. അവിടെ മധുരനാടൻ ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് പൊന്നിരത്താളമ്മ തെളിഞ്ഞു തെളിഞ്ഞു വന്നു.
1: മാഷി, ഒരു പുരുഷാദേവി എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പുരുഷൻ എങ്ങനെ ദേവിയാകുക?
0: അതായത്

0: കൈലാസത്തിലേക്ക് ചെന്ന പൊന്നരത്താളിനോടാണ് പ്രതികാരം, ദാഹം അടങ്ങിയിട്ടില്ല, എനിക്ക് രൗദ്രമൂർത്തിയാവണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പരമേശ്വരൻ പറയുന്നത്, നിനക്ക് രൗദ്രമൂർത്തിയല്ല, നിനക്ക് സാത്വികഭാവം നൽകുകയാണ്, ജനങ്ങൾക്ക് അനുഗ്രഹം നൽകി സമാധാനവും ശാന്തിയും പകരേണ്ട ദൈവമായിട്ടാണ് നീ ഇനി പരിലസിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ആർക്കൊപ്പം? പുരുഷാദേവി അമ്മയ്ക്കും ഇശക്കിക്കും, കുട്ടത്തിശക്കി അങ്ങനൊരു ദേവിയുണ്ട്, ഇവർക്കുമൊപ്പം നിനക്കൊരു സ്ഥാനം തരും. ഈ പുരുഷാദേവി എങ്ങനെയാണ് പുരുഷദേവിയായത് എന്നത് മറ്റൊരു പാട്ടാണ്. ആ പാട്ടിന്റെ പേരാണ് പുരുഷാദേവി അമ്മ പാട്ട്.
1: ആ പാട്ട് നമുക്ക് അടുത്ത ചാരുകസേരയിൽ പറയാല്ലേ?
2: തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്തുന്നു. നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: ഗ്രാനൈറ്റ് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2013 നിയാസ് ബക്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: അല്ലാന്നും നിനക്ക് ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കണ നേരെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചു.
4: ഏടാ പഹയ, ഈ ഊണ് കഴിക്കണമെങ്കിൽ 1.5 kilometer നമ്മളെന്നെ നടക്കണ്ടേ പെരേലിക്ക്?
3: അല്ലാണ്ട് പിന്നെ 1.5 kilometer ഊണ് നിങ്ങളെന്നു വെച്ചിട്ട് ഇങ്ങോട്ട് വരും?
4: മാണ്ടോ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കണത്.
5: മനസ്സു കുറെ മടിയ മല ചമക്കിട്ടോ, അതേസമയം നിത്യാഭ്യാസി ആന എടുക്കും.
4: വിജേട്ടാ, നിത്യാഭ്യാസം ഒരാനേ എടുക്കുള്ളൂ, മടിയനെ ഒരു മല മുയിമൻ അങ്ങോട്ട് ചുമക്കും. അപ്പൊ ആരാ മുടുക്ക?
6: നിങ്ങളിങ്ങനെ വെറുതെ വിടലും വിട്ടോണ്ടിരുന്നോളി, ജോലിക്കും പണിക്കും പോവാതെ
4: എന്തേത്തിനാണ്ടോ നല്ല പോലെയാണ് ജോലിക്ക് പോണത്? ഈ നേരം വലിച്ചാകുമ്പോ തന്നെ തുണി നിസ്കാരം കഴിഞ്ഞ തുണിയും മാറ്റി ജോലിക്ക് പോണ മനുഷ്യന്മാരെ കാണുമ്പോ തന്നെ നമുക്ക് തലപെരുക്കാൻ തുടങ്ങും.
6: പിന്നെ എന്താ ആളുകൾ ചെയ്യേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? പുട്ടടിക്കണ്ടേ?
4: ചിന്തിക്കണടോ.
6: എന്ത്?
4: എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ?
6: എന്ത്?
4: അപ്പൊ പലതു
6: അതോനിഷ്ടായി. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരിമടിച്ച് കഞ്ഞുപിടിച്ചു പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരിയിടരുത്.
7: പിന്നെ നിങ്ങളുടെ 1 rupee അരിയിലാണല്ലോ ഇത്രയും വില കൂടിയ മണൽ വാരിയിടുന്നത്.
6: നിങ്ങളോട് സംസാരിക്കാൻ എന്നാലേ എന്റെ ആവോലി ചീഞ്ഞു പോകും.
3: അസറഫേ, നീ പൊക്കോ, ഇവരെ പണി
6: മുടക്കാതിരിക്കണോരാഴുതിക്കും.
4: രമേശ, ഈ രാവിലെ പോലും വൈകുന്നേരം വരെ പോത്തുപോലെ പണിയെടുക്കണ നിങ്ങളും ജീവിക്കണേ, ഒരു പണിക്കും പോവാത്ത ഞമ്മളും ജീവിക്കണേ. അപ്പൊ ആരാ മുടുക്കന്മാര്?
3: അത് നിങ്ങൾ തന്നെ മുടുക്കാൻ.
4: അത് കേട്ടോ.
3: എന്നാ ഒരു കാര്യം,
4: എന്റെ
3: നാളെ വരുമ്പോഴേ ഇവിടെ ഒരുപാട് പറ്റിന്റെ പൈസ തരാണ്ട് അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിച്ചാ മതി.
4: ഇതാണ് എന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാ അപ്പൊ പറ്റിന്റെ കൈ വയ്ക്കും, ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഈ ബുദ്ധിയും ചിന്താശേഷിയുള്ള ആരെങ്കിലും എന്തെങ്കിലും പണിക്കുവതായിട്ട് നിങ്ങൾ കേട്ടിക്കണോ? കേട്ടിക്കണം വിജേട്ടാ. ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാര്, പണ്ഡിതന്മാര്, സന്യാസിമാര്, എന്തിനു പറയുന്നു നമ്മള് മന്ത്രിമാര്, MLA, ശരാശരി നിലവാരമുള്ള വാർഡ് മെമ്പർമാര് പോലും എന്തെങ്കിലും പണിക്ക് പോയിക്കണോ? എന്തുകൊണ്ടോ ഒരു പോവാത്ത? ഓർക്കൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഞമ്മളെപ്പോഴും മഹാന്മാരെ പാതയാണ് പിന്തുടരേണ്ടത്. ഒരു മണിക്കും പോവരുത്.
2: ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മണികണ്ഠൻ പട്ടാമ്പി, രചന നാരായണൻകുട്ടി, മാമുക്കോയ, മാള അരവിന്ദൻ, കുളപ്പുള്ളി ലീല, കൊച്ചുപ്രേമൻ, KPSC ലളിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെ നർമ്മത്തിൽ അവതരിപ്പിച്ച മറിമായം എന്ന ടെലിവിഷൻ ഷോയിലെ മുഴുവൻ ടീമും ആദ്യമായി വെള്ളിത്തിരയിലെത്തുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് വല്ലാത്ത പഹയൻ എന്ന ഈ ചിത്രത്തിന്.
3: ഇയാളിത് എവിടെ പോയി കിടക്കണേ?
4: സൈതാലിക്കോ,
8: ഞാനിവിടെ ഇവിടെ പോയി കിടക്കണേ?
3: ഞാൻ ഇവിടെ. ആദ്യം നിങ്ങളെ പാട്ടോ നിർത്തു, എന്നല്ലേ വല്ലതും കേൾക്കുള്ളൂ. അല്ല, നിങ്ങൾ ഈ പാട്ടല്ലാണ്ട് വേറെ ഒരു പാട്ടും കേൾക്കില്ല. എപ്പൊ നോക്കിയാലും ഈ പാട്ടന്നെ.
8: അതവിടെ പാടിക്കൊടുത്തടങ്ങ അതിന് കായൊന്നും കൊടുക്കണ്ടല്ലോ. അന്ന് മിക്സ് ഇതുകൂടി അവന് കൊണ്ടേക്കോ.
3: എന്തത്?
8: അതായത് സാധനം ബാക്കിയായതാ, അതില്ലാതെ തന്നെ കണ്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടായിട്ട് ഇനി വല്ല സാധനം കേടാകുമ്പോ അതില്ല.
3: അതല്ലേ.
7: ആ രമേശ, ഒരു ചായ എടുത്തോ.
3: ആ ശരി,
7: ഞാൻ ഈ സൈതലിക്കാരൻ കണ്ടിട്ട് വരാം.
3: അല്ല,
4: എന്തെത്തപ്പ നമ്മള് ബാലന്റെ കഥ? ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ ഓന് നേരമില്ല, മണ്ടലോടെ മണ്ടല. ഈ വെടിക്കെട്ടിനിടയിൽ നായ കുടിക്കാൻ മാറിയാ, എങ്ങോട്ടാ പോണ്ടെന്ന് ഓനൊന്നും വിശ്വസില്ല. വല്ലാത്തൊരു
9: അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ, നൈമിഷികമാണ് ഈ ജീവിതം
4: മനുഷ്യന്.
3: എന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ടും വർത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച സിംഹത്തെ പോലെ രണ്ടെണ്ണം ഇവിടെ വന്നിരുന്ന് ചിലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുകൊണ്ടാണെന്നറിയോ?
4: എന്തുകൊണ്ടാ?
3: വേറെ എവിടെ പോയിരുന്ന് ചിലക്കാൻ സ്ഥലമില്ലോ എന്നോർത്തിട്ടാ. എടാ, 10 paisa upakaram രണ്ടിനും കൊണ്ടുമില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കാരിക്കാ.
4: അവന്റെ ഒരു പാട്ട് ജഡിസയാക്കണ്ടോ? അഡ്വാൻസ് ചെയ്യിക്കണ അഹങ്കാരമായി. ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ
6: കാട്ടുക?
3: അതെ, ഇപ്പൊ തന്നെ 350 rupees പറ്റും.
6: 150 rupees എനിക്ക് ഇങ്ങോട്ടുള്ള.
3: അതെങ്ങനെ?
6: അല്ല, ഇന്നലെ 1 kilo നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു.
3: 1 kilo നത്തോലിക്ക് 500 rupees
6: 500 rupees കിട്ടിയാ ഭാഗ്യം. ഈ ഒരു സിനിമ ഇറങ്ങി നത്തോലി ഒരു ചെറിയ മീനല്ലെന്നും പറഞ്ഞു. അതിനുശേഷം നത്തോലി മീൻ ഭയങ്കര പിടിയും വരിക. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കും നത്തോലി മീന. അതുകൊണ്ട് ചായ
10: കൊടുക്കണം.
5: സമയത്തിനെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തിരുമണ്ട വാച്ചും
11: ചേട്ടാ സമയം
3: നല്ല സമയം. ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം.
6: വരൂ.
11: അതെ ഞാൻ സാറാ സമയമാണ് ചോദിച്ചത്.
3: ദാദാ സമയം പറയാ, തന്റെ സമയം പറയാ. വരൂന്നേ അവിടെ ഇരിക്കാൻ
5: ഒന്ന് നിക്കണോ? നല്ലൊരു കോളായിരുന്നു.
3: ഒന്ന് പോടാവിടുന്ന്. നിന്റെ സമയം ശരിയല്ല എന്നാ
12: തോന്നുന്നു.
5: അടിച്ചല്ലേ പെടിക്കാന്.
12: ചേട്ടാ ഞാൻ ഭാഗ്യമുള്ളതുകൊണ്ടാണ് വണ്ടി അടിക്കാൻ.
5: ഞാൻ തന്നെ എഴുന്നിട്ടാ ജീവിക്കുന്നത്. എന്നെ തുറക്കാൻ തരാം.
2: സർക്കാർ സ്കൂളിലെ പ്യൂണായ ബാലൻ പണ്ട് വാങ്ങിയ സ്ഥലത്ത് വീട് പണിയാൻ തീരുമാനിക്കുകയും തുടർന്നുണ്ടാകുന്ന വിവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ബാലൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്.
3: ഇപ്പൊ ഇവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ശമ്പള വർദ്ധനയാണല്ലോ നമ്മളെല്ലാവരും സമരം ചെയ്ത്. അത് ഈ പങ്കെടുക്കാൻ പറഞ്ഞപ്പോ ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു.
13: എന്നാലും വല്ലാത്തൊരു സമരായി പോയി. സ്കൂളിൽ കൊണ്ടൊന്ന് നായകരണ പൊടി വിതറാന്നൊക്കെ പറഞ്ഞാല്.
12: എന്നാലും നമ്മൾ അധ്യാപകരല്ലേ ടീച്ചറെ, ആ ബോധമെങ്കിലും നമുക്ക് വേണ്ടതായിരുന്നു.
3: അത് വളരെ ശരിയാ ടീച്ചർ പറഞ്ഞു. സ്കൂളിൽ കൊണ്ടുവന്ന് നായകരണ പൊടി വിതറാന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി. വേറെ സ്റ്റാൻഡേർഡിൽ എത്ര പൊടി ഉണ്ടായിരുന്നു.
14: എന്താ ഇവിടെ ചന്തയാണോ? ബാസ് തുടങ്ങണ്ടേ? മണി പത്താവാറായി. ആരെങ്കിലും ഒരാൾ പോയി ആ മണിയൊന്നും അടിക്കേ.
12: മണി അടിച്ചാലും കുറ്റം, അടിച്ചില്ലെങ്കിലും കുറ്റം. എന്താ ടീച്ചറെ?
14: എന്താ എന്താ
3: എന്താ നമ്പ്യാര് മാഷെ, എടുക്കുന്ന പണിക്കുള്ള ശമ്പളം തന്നെ കിട്ടുന്നില്ല. നേരെ ചോവേ, ഇനിയിപ്പോ പ്യൂണിന്റെ പണി കൂടി ചെയ്യണോ ഞങ്ങള്?
14: വേണ്ടായേ. ശമ്പളം ശമ്പളം ശമ്പളം ശമ്പളം വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്കൂളിന്റെ പരിസരത്ത് പോലും വരില്ല ഒരാളും. അനുസരണാശീലമില്ലാത്ത വർഗം. കഴിഞ്ഞോ?
3: എന്ത്
14: ഇത് വിഴുങ്ങി കഴിഞ്ഞോന്ന് സദാസമയം മുട്ടി ഉരുമി നിന്നോണം. ആ

0: എനിക്കുറങ്ങ് പറയണ മാഷേ.
1: ചോദിച്ചാൽ തർക്കത്തിനേ ഉള്ളൂ. എടാ, ഈ 10 വർഷത്തിനുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ ഇവിടെ തന്നെ നേരത്തെ വന്നിട്ടുണ്ടോ?
0: മാഷേ, ഞാൻ നേരത്തെ വരുന്നില്ലെങ്കിലും നേരം വൈകി ഞാൻ വരുന്നില്ലല്ലോ. അത് പോരെ.
1: മതിയേ, സാറ് ചെന്നാട്ടെ. ചേടാ, ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് കയറ്റിവരെ വേണം പറയാൻ.
0: പിന്നെ
1: ചാലണ്ട 50 റുപ്യ.
0: വേറെ എന്തേലും ഉണ്ടോ?
1: പിന്നെ കട്ടിന്ന് ലേശമുണ്ട്, അത് ഞാൻ കൊടുക്കുക. വല്ലാത്ത
0: പകയെന്നല്ലേ.
2: ആ മീൻകാരന്റെ ശബ്ദല്ലേ കേട്ടത്?
0: അതെ അതെ.
2: അയാള് പോയോ?
0: ഓ, അവനതൊന്നും കൊടുക്കണില്ല. അത്രടി
3: വിനോദ് കോവൂർ അവതരിപ്പിച്ച ഷുക്കൂർ എന്ന കഥാപാത്രവും ശശിങ്ക കലിംഗയുടെ തങ്കപ്പൻ എന്ന കൈനോട്ടക്കാരനും പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വക നൽകി. മാത്രവുമല്ല, ചിത്രത്തിന്റെ സംവിധായകനായ നിയാസ് ബക്കർ സ്കൂൾ അധ്യാപകനായ കുരുവിളയായി വെള്ളിത്തിരയിലെത്തുന്നുണ്ട്. ഇവരെ കൂടാതെ ജനാർദ്ദനൻ, ജാഫർ ഇടുക്കി, സുനിൽ സുഗത, കോട്ടയം നസീർ, എസ് പി ശ്രീകുമാർ, സ്നേഹ ശ്രീകുമാർ, റോസ്ലിൻ, ഇർഷാദ്, സാദിഖ് തുടങ്ങിയവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു.
4: പെൻസിൽ
0: കാണില്ല, കാണണ്ട. ഒരു സാധനം സൂക്ഷിക്കില്ല രണ്ടെണ്ണോ?
2: അച്ഛാ, വിലന്തരിക്കണേ, അതങ്ങോട്ട്
0: കൊടുത്തേക്കു.
2: അതെ ബാലേട്ടാ, ഇന്നെങ്കിലും സൈതാലിക്കാന്റെ കടയിൽ നാ മിക്സി വാങ്ങിച്ചിട്ട് വരണേ. ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടുണ്ട്.
5: ചെരുപ്പൂട്ടിയോ?
6: വേണ്ട, ഞാൻ എടുക്കാവുന്ന.
5: പോയട്ടെ പോയട്ടെ. ഇതൊക്കെ മാറ്റിക്കൂടെ മാഷേ.
6: മാറ്റിയേ, മാസാമാസം ചെരുപ്പ് മാറ്റിയേ. ഇത് പുതിയതാട്ടോ.
5: പുതിയതോ? ഇതോ 8 മാസം മുമ്പല്ലേ.
4: ഈ പുക കടന്ന് ഞാൻ ചാവും. ഇവിടെ ഒരു ഗ്യാസ് വാങ്ങി തന്നാൽ എന്താ? ഇന്നലെ വീട്ടിൽ കൊണ്ടേ ചെറുപയറിൽ പുഴുണ്ടായിരുന്നോ?
7: ഉണ്ടായിരുന്നടാ, ഒരു ചൊറിയൻ പുഴു. നിന്റെ പോലെ അധികം വെള്ളത്തിലെടുത്താല് നിന്റെ അടക്കമണി മുറിച്ച് പയറിലിട്ട് വേവിച്ച് ഞാൻ കളിക്കാൻ നിക്കാ. ചക്കന്മാര്, അല്ല ഇന്നിപ്പ എത്രയാണ്?
5: ജനുവരി 9 തിങ്കളാഴ്ച.
7: അയ്യോ, മാഷോടല്ല, ഞാൻ ഹെഡ് മാഷോടാ. അല്ല മാഷെ, ഇന്ന് കഞ്ഞിക്ക് എത്ര അരി ഇടണം? മാഷന്മാരാരേലും ലീവുണ്ടോ?
6: മാഷന്മാരുടെ എണ്ണം അല്ലല്ലോ നോക്കേണ്ടത്, കുട്ടികളുടെ അല്ലേ. അതനുസരിച്ച് എത്ര അയച്ചാ ഇട്ടോ?
5: ഇട്ടു.
7: ആരിട്ടു? ആരിടാൻ പോണല്ലോ.
5: ഞാൻ നിങ്ങളോടല്ല, ഇതാ മാഷെ വാറിട്ടു.
7: എന്തൊരു കഷ്ടത്. അല്ല മാഷെ, എത്ര ഉണ്ടെന്ന് പറഞ്ഞില്ല.
6: എത്ര അയച്ചാ ഇട്ടോ? വെക്കുന്ന കഞ്ഞി വേസ്റ്റ് ആകരുത്, തികയാതെയും വരരുത്. അപ്പോ ആ ക്ലാസ് കയറിയാ കയറിയാ.
7: ഇത് എന്തൊരു കണക്കാ.
6: കുരുള മാഷേ, മാഷേ ബില്ല് റെഡി ആയിട്ടുണ്ട്. ഡി യു ഓഫീസ് വരെ ഒന്ന്
8: പോയി ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഞാൻ കാര്യത്തിൽ പറഞ്ഞു കൊള്ളാം. ശരി, ഞാൻ ഒന്നും കാണല്ലോ.
6: പിന്നെ മാഷേ, അതെ നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ഇന്ന് സംസാരിക്കാനാണ് സ്റ്റാഫ് റൂം കെട്ടിയിട്ടിരിക്കുന്നത്, മനസ്സിലായോ?
4: അതിന് മണിയടിച്ചിട്ടില്ലല്ലോ മാഷേ. ഇത്രയൊക്കെ അടിച്ചാ പോരടാ.
5: ഓടാ, പഠിച്ചാ മതി, പഠിപ്പിക്കണോ? പറഞ്ഞേക്കാം.
6: പറയുമ്പോ മണിയടിച്ചില്ല. ഈ ബാലനെ എവിടെ പോയി കിടക്കുക?
5: ബാലനെ ഞാൻ എവിടെ വെച്ച് കണ്ടതാണല്ലോ.
9: സാർ നമസ്കാരം.
10: നമസ്കാരം. എന്താ ഇരിക്കൂ.
9: സാർ, എനിക്ക് ഒരു ലോൺ വേണം. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്.
10: എന്തിനാ ലോൺ?
9: വീട് വെക്കാനാ.
10: എവിടെയാ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്?
9: ഗവൺമെന്റ് യു പി സ്കൂൾ.
10: മാഷാണോ?
9: മാഷല്ല, പ്യൂണാണ്.
10: ഇരിക്കടോ. പ്രോപ്പർട്ടി എവിടെയാണ്?
9: പ്രോപ്പർട്ടി അമ്പലത്തിന്റെ തെക്ക് ഭാഗം.
10: എത്ര സെന്റ് ഉണ്ട്?
9: 8 സെന്റ് വരും.
10: സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം.
9: ഓ,
10: പിന്നെ 33% ഞങ്ങളുടെ ബാങ്കിൽ ലോൺ കൊടുക്കുന്നത്.
9: ശരി.
10: പ്ലാനും എസ്റ്റിമേറ്റ് റെഡി ആയോ?
9: പ്ലാന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എസ്റ്റിമേറ്റിന്റെ നോക്കാം.
10: അപ്പൊ മറ്റു പേപ്പർസ് ഒക്കെ പാടോ.
9: അല്ല സാർ, എന്തൊക്കെ വേണ്ടി വരും? അല്ല, എന്തൊക്കെ വേണ്ടി വരാന്ന്?
10: ഒരു മിനിറ്റ്. ആധാരം, മടിയാധാരം, കുടിക്കണ സർട്ടിഫിക്കറ്റ്, 30 വർഷത്തെ പോക്കുവരവ്, നികുതി അടച്ച രസീറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തിന്റെ സ്കെച്ച്, പ്ലാൻ, റൂട്ട് മാപ്പ്, തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, 2 ഫോട്ടോ, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, മുനിസിപ്പാലിറ്റി സാങ്ഷൻ, പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തിരിച്ചറിയുന്നതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്.

0: അപ്പൊ താനീവക പേപ്പേഴ്സ് ഒന്നും ഇല്ലാണ്ട ബാങ്കിലേക്ക് പോയത്?
1: അപ്പന്റെ കുരുവിളമാഷൻ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഗവൺമെന്റ് എംപ്ലോയ്ക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നു.
0: പെട്ടെന്ന് കിട്ടുന്ന പറഞ്ഞ ഓടി അങ്ങോട്ട് ചെന്ന പിടിച്ച് പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞോ? അതിന് അതിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ?
2: ചുരുക്കി പറഞ്ഞ ബാലൻ ഇപ്പൊ വീട് വെക്കാൻ തീരുമാനിച്ചുല്ലേ. എടോ, വീട് വെക്കാനാണെങ്കിൽ സ്ഥാനം നോക്കാനും കുറ്റിയടിക്കാനും ഒക്കെ നമ്മുടെ രാമൻ മണിക്കരെ വിളിച്ചോ.
3: ഇന്നിപ്പോ ആരമാഷ പണിക്കരൊക്കെ വിളിക്കണത്? ഇപ്പൊ വാസ്തു അല്ലേ എല്ലായിടത്തും ഫാഷൻ.
0: വാസു? അതേത് പണിക്കര?
3: വാസു അല്ല, വാസ്തു.
4: എന്റെ ശുക്കൂരിക്കാക്കും കൂടി ഒരു ലോൺ എടുത്ത് കൊടുക്കേ.
2: എന്തിനാ ചിന്തിക്കണം? വെറുതെ ഇരുന്ന് ചിന്തിക്കണം. മൂപ്പർക്ക് എന്തിനാണ് ടീച്ചറെ ലോൺ?
0: അല്ല പക്ഷേ, ലോൺ എടുത്താ പിന്നെ അത് എങ്ങനെ അടക്കണ്ടെന്ന് ചിന്തിക്കാലോ.
5: റേഷൻ കാർഡിന്റെ കോപ്പി, ആധാരത്തിന്റെ കോപ്പി, കരമടച്ച കടലാസ്, റെസിപ്റ്റ്, ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
6: എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സാർ.
5: യങ് കംപ്രമൈസ് സർട്ടിഫിക്കറ്റ്
6: കൊണ്ടുവന്നോ?
5: അപ്പൊ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ?
6: ഇത് വലിയ
5: പോയി മരിച്ചിട്ടുണ്ട് നാളെ മേക്കടത്തറിയിട്ട്. എന്താ
1: സാറേ, ഞാനൊരു ലോണിന്റെ കാര്യത്തിന്.
5: ലോൺ ഇവിടുന്ന് അല്ലേ?
1: അല്ല, വീട് വെക്കാൻ.
5: വീട് എന്തായാലും സമയമില്ല, തിരക്കാ, ഭയങ്കര തിരക്കാ.
1: അയ്യോ, അങ്ങനെ പറയില്ല സാറേ, ഞാൻ ഇന്ന് ലീവ് എടുത്താ വന്നത്.
5: എംപ്ലോയി ആണോ?
1: അതെ, ഗവൺമെന്റ് യു പി സ്കൂൾ.
5: ഓ, മാഷാണല്ലേ, ഇരിക്കൂ.
1: അയ്യോ കുഴപ്പമില്ല, ഞാൻ നിന്നോളാം, ഞാൻ മാഷല്ല.
5: അപ്പൊ ഹെഡ് മാഷ അല്ലേ? ഇരിക്കൂ. രാമേഷ, യു പി സ്കൂൾ ഹെഡ് മാഷ. അദ്ദേഹത്തിന് ചായ കൊടുക്കൂ.
7: മാഷക്ക് ചായ കാപ്പിയാ?
1: എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാൻ ഹെഡ് മാഷ അല്ല.
5: അതെ, ഹെഡ് മാഷ അല്ലെങ്കിലും ഒരു ചായ കുടിക്കാനോ മാഷേ?
1: പിന്നെയും പറഞ്ഞു മാഷേന്ന്, ഞാൻ പ്യൂണാണേ.
5: ആ, എന്താ കട്ടൻ ചായ മതിട്ടോ. രാമേഷ, ഒരു ചായയും ഒരു കട്ടൻ ചായയും കുറച്ച് പലഹാരം.
7: ഓ ശരി.
5: ആ, എന്താ പ്യൂണേ?
1: സാറേ, ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരുന്നത്. ആദ്യം വന്നപ്പോ സാറ് പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, നികുതി അടച്ചതിന്റെ റെസീറ്റ് വേണമെന്നൊക്കെ. അതൊക്കെ ആയിട്ട് വന്നപ്പോ സാറ് പറഞ്ഞു ഇന്നൊഴിവില്ല, വേറൊരു ദിവസം വന്ന്. അന്ന് വന്നപ്പോ സാറ് സാറിന്റെ കുട്ടിയുടെ ചോറൂണിനും പോയി. പിന്നെ വരാന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. ഇന്നിപ്പോ ഞാൻ എന്താ വേണ്ടത്?
5: എന്താ ഒരു കാര്യം?
1: നാളെ ഞായറാഴ്ചയാണ്.
5: ഓ, എന്നാ തിങ്കളാഴ്ച വാ.
1: തിങ്കളാഴ്ച ബന്ധല്ലേ സാറ്?
5: ഓ, താൻ എന്നാ ചൊവ്വാഴ്ച വാ.
1: എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ആളെ വട്ടം ചിറ്റിക്കരുത്. ആ സ്ഥലം ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായില്ലേ നടക്കണു. അത് വാങ്ങിക്കാൻ ഞാൻ എത്രയും നടന്നിട്ടില്ല. എത്രയാണ് വിചാരിച്ചാ സാർ അതിനൊക്കെ ഇങ്ങനെ ലീവ് എടുക്കുക?
5: ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇടോ, അപ്പൊ പലഹാരം ഒന്നും ഇല്ലേ?
7: പലഹാരോ? ചോറുണ്ടാൻ വേണ്ടി പോകുന്ന സമയത്താണ് പലഹാരം.
5: ഊണ് കഴിക്കുന്ന സമയമുള്ളു. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചായ കുടിച്ചിട്ട് ഊണ് കഴിക്കാം. എന്താ
1: അപ്പൊ എന്റെ സ്ഥലത്തിന്റെ കാര്യം?
5: ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ആദ്യം നമുക്ക് സ്ഥലം അളക്കാം, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എന്താ കഴിക്കരുതേ?
1: അപ്പൊ സ്ഥലം അളക്കണ്ടേ?
5: അത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാലോ. രാമേഷ, ഒന്ന് ഓട്ടോ പിടിച്ചോ. പിന്നെ ഈ ചായയുടെ കാശ് കൊടുത്തേക്കണേ.

0: കുറച്ച് പൂക്കൾ കൊണ്ടുവരൂ.
1: എന്ന് പറഞ്ഞാ പറ്റൂ,
0: സാരമില്ല, മാവിന്റെ ഇലയാലും മതി. മുണ്ടരുത്, ചാങ്കായി ഹോങ്കോങ്.
2: പേടിയിട്ട് വയ്യ, ഇപ്പൊ ബാലേട്ടനെങ്ങനെ കേറി വന്നാലോ? ഞങ്ങളുടെ തൊട്ട് കഴിയണില്ലല്ലോ.
3: അതെ, ഈ കുബേരസഞ്ചി വാസ്തുപൂജയില് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു പൂജാരി തങ്കപ്പ സാങ്കായിയെ പോലെ വേറെ ആരുമില്ല. എന്താ
0: ചാങ്കായി ഹോങ്കോങ് സ്വാഹ, ചാങ്കായി ഹോങ്കോങ് മണിമെപ്പിടിച്ച കളിച്ചില്ല മോനെ. ഇങ്ങോട്ടോട്ട, പൂജ കഴിഞ്ഞു, ഇത്രയൊക്കെ മതി. കുബേരസഞ്ചിയായ ഈ സമ്പദ്ബന്ധന സഞ്ചി തൽക്കാലം വീടിന്റെ തെക്കേ മൂലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അതിൽ നിക്ഷേപിക്കുക. ആറുമാസം കൂടുമ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നത് വാങ്ങി കൈലാസത്തിന്റെ താഴ്വരയിലുള്ള കുബേരസ്വാമി കോവിലിൽ കാണിക്കയായി സമർപ്പിക്കും. കുബേരേശ്വര രക്ഷിക്കണേ. ഈ അഡ്വാൻസ് ദക്ഷിണ സ്വീകരിച്ചതോടെ കുബേര ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും കുബേരാസനത്തിൽ ഇതുപോലെ നിൽക്കുക.
1: നമ്മളെ പൂജയിൽ ഇല്ലാത്തതാ.
0: ഷാങ്കായി ഹോങ്കോങ് സ്വാഹ,
1: ഷാങ്കായി ഹോങ്കോങ് സ്വാഹ.
0: കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കാണുന്നു, എന്നാലും വീടിന്റെ പണി കഴിയും. പക്ഷിയോട് നീച കുടിയൻ, എനിക്ക് പിടി തരാതെ ഇവിടെ എവിടെയോ അലഞ്ഞ നടപ്പുണ്ട്. ചാങ്കായ് ഹോങ്കോങ്
4: ഞാൻ നിന്റെ തലക്കൊന്ന് തരും മന്ദേ. എന്താണിത്, സിനിമ ഡാൻസോ? ഇയാളാരാ?
0: ഇയാളാരാ?

0: ഞാനാരാണെന്നോ?
1: പൂജയ്ക്ക് മിട്ടം വെട്ടാതെ മാറി നിൽക്ക്.
2: അയ്യോ ബാലേട്ടാ, ഇത് കുബേർ സഞ്ജി വാസ്തുപൂജയാ. നിങ്ങളുടെ വീടിന്റെ പണി പെട്ടെന്ന് തീരാ.
0: ആഹാ, എന്നാ പിന്നെ ഈ സ്വാമിയെ കൊണ്ട് തന്നെ പാലുകാച്ചു അങ്ങ് നടത്താം.
2: എടോ
0: സഞ്ജി സ്വാമി, ആരെങ്കിലും വന്നേ. തന്റെ പേരെന്താണോ പറഞ്ഞത്?
1: ഹോങ്കോങ്ങിൽ ഞാൻ തങ്കപ്പൻ ഷാങ്കായ് എന്നാണ് അറിയപ്പെടുന്നത്.
0: ഓഹോ, എന്നാ ഷാങ്കായ് സഞ്ജിക്ക് ഇവിടുന്ന് എത്ര രൂപ വാങ്ങിച്ചു?
1: വെറും തുച്ഛമായ 2001 rupees ഓൺലി സഞ്ജിയുടെ വില മാത്രം.
0: പൈസ എടുക്കേ?
1: അങ്ങനെ പറയരുത്. വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയുടെ ഓരോ കുടുംബത്തിനും എന്റെ സഞ്ജി ഒരു ആശ്വാസമാണ്.
3: പേടിക്കാനൊന്നുമില്ല, സഞ്ജി സ്വാമിക്ക് വീടിന്റെ കന്നിമൂല കാണിച്ചു
2: കൊടുക്കാനാവും.
3: ഇത് ഭദ്രമായി വെച്ചോ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം.
1: അവിടെ പറയല എന്റെ വീട് ആ ശരി തങ്കപ്പെന്ന് ചോദിച്ചാ ആരും കാണിച്ചേരും.
0: നിന്റെ ഈ സഞ്ജി ഉണ്ടല്ലോ,
2: കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ?
3: അതെ കുട്ടി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
2: എന്തേ
3: ബാലിനോട് പറഞ്ഞാ മതി, ഇതൊക്കെ ഏർപ്പാടാക്കി തന്നത് ഞാനാന്ന് ബാലിനോട് പറയണ്ട.
2: ഒന്നും
3: ഉണ്ടായിട്ടില്ല,
2: പോയിട്ട്
0: വരാം. കയ്യിൽ 5 paisa ഇല്ലാത്ത നേരത്തെ ഓരോ കോമാളികള്. ഇനി മേലാലി വേഷം കെട്ടുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നാലുണ്ടല്ലോ, അതിന്റെ
1: മുട്ടുകാലി പാടേക്ക് കൊട്ട് കാച്ചി
0: നിനക്ക് ബിഗ്
1: മോളെ നീറ്റ കുടിച്ച് പുറത്തല്ലോ.
2: വീട് പണി തുടങ്ങി അന്നോട്ട് തുടങ്ങിയതല്ലേ ഓരോരോ തടസ്സങ്ങള്. ഇതൊന്നും നല്ല രീതിയിൽ കയറി കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് നാണിയമ്മ പറഞ്ഞപ്പോ ഞാൻ വരാൻ പറഞ്ഞേ ഉള്ളൂ.
0: നീ ചെലക്കാൻ നിൽക്കാതെ സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോ, ദോഷം മാറ്റാൻ നടക്കുന്നോള് പൂജയും വാങ്ങാത്തൊലി.
4: തന്റെ പേരെന്താ പറഞ്ഞത്?
0: ബാലകൃഷ്ണൻ.
4: അപ്പൊ ഇതോ?
0: അത് ഹിമവാൻ.
4: അതാരാ?
0: അത് ഞാൻ തന്നെ.
4: അതെങ്ങനെയാണോ ശരിയാകുന്നത്?
0: അത് സാറേ എന്റെ അച്ഛന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്.
4: ആര് താനോ?
0: അല്ലല്ല, ഈ പേരെ സത്യത്തില് ഹിമവാൻ എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഹനുമാൻ ഹനുമാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാൻ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിട്ട് ഈ പേര് മാറ്റിയത്.
4: ഈ പേരെന്താണ് കുഴപ്പം? നല്ല പേരല്ലേ?
0: അയ്യേ അത് വേണ്ട.
4: ഹിമവാൻ ഹിമവാൻ, ഹൈ ഹൈ, എനിക്ക് ഇഷ്ടപ്പെട്ട ഹിമവാൻ. കേട്ട ഹിമവാൻ, താനൊരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. പിന്നെ ഹിമവാനും ബാലകൃഷ്ണനും ഒരേയാളാണ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുവരണം. ബാക്കി പേപ്പേഴ്സൊക്കെ ശരിയാണ്,
0: അതെല്ലേ?
4: ഉടനെ തന്നെ ലോൺ പാസ്സാക്കാം.
0: ഓ വലിയ ഉപകാരം സാറേ, ഇതിലെങ്കിലും നടന്നു കിട്ടിയാ മതിയായിരുന്നു.
5: ധൈര്യമായിട്ടിരിക്കേ, ഒക്കെ നടക്കും ചേട്ടാ.
0: അതേ പ്രഹ്ലാദ, ഇതിപ്പോ 3 തവണയാണ് ട്രീറ്റ്. ഇന്നത്തെ സിറ്റിംഗിലെങ്കിലും ലാസ്റ്റ് ഗഡു പാസ്സാക്കി തരാൻ നീ സാറിനോട് നിർബന്ധമായിട്ടൊന്ന് പറയണം.
5: അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, അത് കുടിക്കുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നിർബന്ധിച്ചിട്ട് പറയണമെന്ന് പറയണം. ഓ നിർബന്ധിച്ച് പറഞ്ഞോളാം.
4: താൻ ആദ്യം ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാക്കിയിട്ട് എന്നെ വന്നൊന്ന് കാണ്.
6: എല്ലാം ശരിയാക്കി.
4: ഓ ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട, ഞാനൊരു മീറ്റിംഗിലാ.
6: എന്നാ നാളെ?
4: നാളെ നാളെ വേണ്ട, നാളെ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ട്.
6: അപ്പോ
4: മറ്റന്നാ ഒരു പുള്ളായിട്ട് വീട്ടിലേക്ക് വാ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. പിന്നെ ബ്രാൻഡ് മാറണ്ട. ഓക്കെ, അപ്പൊ മറ്റന്നാളത്തെ കാര്യവും ഓക്കെ ആയി. എന്താ ഹിമവാൻ മൃതസഞ്ജീവനിൽ ടച്ചിങ് സോസോടെയൊന്നും ഇല്ലേ?
5: എവിടെ എടുക്ക്?
0: അയ്യോ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറയണ്ടേ? എന്താ വേണ്ടത് സാറേ?
4: ഒരു നരകത്തിലെ കോഴി വരട്ടെ.
0: നരകത്തിലെ കോഴിയോ?
4: ഈ ചില്ലും കുട്ടി കിടന്ന് കറങ്ങുന്ന കോഴിയില്ലേ?
0: ഗ്രിൽഡ് ചിക്കൻ.
4: അത് തന്നെ, അത്
0: അത് നല്ലതാ. എത്ര രൂപേന് വരുന്നാവല്ലേ?
5: ഇങ്ങോട്ട് ഞാൻ പോയി.
4: വേണ്ട വേണ്ട വേണ്ട, ആരും ഇവിടുന്ന് പോകണ്ട, ഒക്കെ ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കോളാം. ഹലോ, ബാങ്ക് മാനേജരാ. ഒരു ഫുൾ ചിക്കൻ, ഒരു സോഡ, 2 cups വെള്ളം, 1/2 kilo ക്യാഷ് നട്ട്, ആ പിന്നെ 2 packets സിഗരറ്റും ഒരു തീപ്പെട്ടി പെട്ടെന്ന് കൊടുത്തേച്ചേക്ക്. ഓക്കെ. എടോ ഹിമവാൻ, തന്റെ 2 treats താൻ കുടിക്കാതെ മാറി നിന്നു. ഇന്നത് പറ്റില്ല, കുടിച്ചേ പറ്റൂ.
0: അയ്യോ അത് വേണ്ട സാറേ, എനിക്ക് കുടിച്ചിട്ട് പരിചയമില്ല.
4: ഇങ്ങനെയൊക്കെ തന്നെയാണോ പരിചയിക്കുന്നത്?
0: എന്തറിയോ, വീട്ടില് ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ല ഇത്.
4: പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി, ഭാര്യ ഇഷ്ടപ്പെടും.
0: എന്നാലും വേണ്ട സാറേ, ഇത് വേണ്ട എനിക്ക്.
4: ഇന്നത് കുടിച്ചില്ലെങ്കിൽ തന്റെ ലാസ്റ്റ് ഗഡു ഞാൻ പാസ്സാക്കില്ല.
5: കുടിച്ചോ ചേട്ടാ, ലാസ്റ്റ് ഗഡു.
4: പിടി ഒരു മിനിറ്റ്.
0: എന്താ സാറേ ഇത്?
4: ഇതൊരു സൂത്ര, ഇങ്ങനെ കെട്ടിവെച്ചാലേ അടിച്ച് വിറ്റായാലും ദേഹത്തുനിന്ന് മുണ്ടൂരി പോകില്ല. സർവന്റ് 2 കംപ്ലൈന്റ് പറഞ്ഞു, ദേഹത്ത് മുണ്ടില്ലായിരുന്നു.
0: അല്ല, കുറച്ച് അര ഗ്ലാസ് ആയാലും മതി.
4: ചായയോ കുടിക്കണോ? അല്ല.
0: എന്റെ സാറേ, എന്തിനാ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി കുടിക്കണത്? ഒരു സുഖമില്ലോട്ടാ.
4: അതൊക്കെ തനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. 2 അകത്ത് ചെല്ലുമ്പോഴേ നല്ല സുഖ.
7: സാറേ, നമ്മുടെ ബാലൻ ചേട്ടനുള്ള ലാസ്റ്റ് കേടു.
4: ഇവൻ ബാലനല്ല, ഹിമവാൻ. ഹിമവാൻ, ഇവനോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്
7: സാറേ. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടു സാറേ.
0: സാറേ, അത് പെട്ടെന്ന് ഒന്ന് ശരിയാക്കി.
4: അതിനെന്താ, ഞാനല്ലേ ബാങ്ക് മാനേജർ, ഞാനല്ലേ പാസ്സാക്കേണ്ടത്, ആ ഞാനല്ലേ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കണത്. ഹിമവാൻ, താൻ നാളെ ബാങ്കിലേക്ക് വേണം ചെക്ക്, ഞാൻ അവിടെ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കും. എന്താ പോരെ?
7: സാറേ,
4: മധു സാറല്ല, തോംസൺ സാറ്.
7: സാറേ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. സാറിന്റെ ദൈവമാണ്, സാറിന്റെ ദൈവം.
4: ഇതുപോലൊരു ബാങ്ക് മാനേജർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണി കാണാൻ
7: പറ്റില്ല.
4: പറ്റില്ല. ഓ, ഫുഡ്. എടാ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ല, ബില്ല് എന്റെ തരരുതെന്ന്. ഹിമവാൻ തരും
7: ബില്ല്. ബില്ല് ബാലൻ ചേട്ടൻ തരും, അതാ പതി. വീടെത്തി, നടക്കാൻ പറ്റുമോ? ഞാൻ ഇറങ്ങി വരണോ? നാളെ ബാങ്കിൽ നിന്ന് ചെക്ക് മേടിച്ചു വന്നാ മതിയേ. അപ്പൊ നാളെ പറയാം.
0: ഗുഡ് നൈറ്റ്.
2: എന്തേ വന്ന പാടെ എന്നെ കിടന്നെ? ബാലേട്ടാ, ഭക്ഷണം കഴിക്കണ്ടേ? ബാലേട്ടാ, ബാലേട്ടാ, എന്തേ പറ്റിയത്?
7: കട്ടില് തിരിക്കല്ലേ സുമ, കട്ടില് തിരിക്കല്ലേ കേട്ടോ. എടി, ഞാനിതിന്റെ മോളിൽ വീഴുന്നത്.
2: ബാലേട്ടാ, കള്ളുടിച്ചിണ്ടോ നിങ്ങൾ?
7: നിന്നോടാ ഞാൻ പറഞ്ഞു കട്ടില് തിരിക്കല്ലേ. കട്ടില് തിരിക്കല്ലേ സുമ, ഞാൻ ഇതിന്റെ മോളിൽ വീഴും. കട്ടില് തിരിക്കല്ലേ, കട്ടില് തിരിക്കല്ലേ.
2: എന്തെങ്ങളുടെ ഉദ്ദേശം? എന്തിനെ കള്ളുടിച്ച് ചേച്ചിത്?
7: ഞാനേ നമ്മുടെ ലോണിന്റെ ലാസ്റ്റ് ഗഡു പാസ്സാക്കിയതാ. എന്ത് തങ്കപ്പെട്ട മനുഷ്യരാന്ന് അറിയാള്?
2: ആര്?
7: ആ ബാങ്കിന്റെ മാനേജര്. അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് അയൽ കബലി തരൂ. അയൽ ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിന് അയാളോട് ദേഷ്യമുള്ളൂ. ഇടയ്ക്കെന്നെ മുഖത്ത് നോക്കിട്ട് അയാള് ഹിമവാൻ എന്ന് വിളിക്കും. ആവശ്യമില്ല, പക്ഷേ അത്
8: സ്നേഹമാണ്.
2: അച്ഛനെ വലിയൊരു ലോൺ പാസ്സാക്കി, അതിന്റെ ക്ഷീണാന്ന് വയ്യാത്ര.
8: ഞങ്ങള് വിചാരിച്ചു വെച്ച കള്ള കുടിച്ചു
7: വന്നതാണ്.
2: ഇപ്പൊ തൃപ്തിയായല്ലോ.
7: സുക്കൂറെ, അവന്റെ അന്നത്തെ ചിന്ത കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പോയി രണ്ട് വച്ച് വെയിച്ചോ. കൊറേ ചിന്തിച്ചതല്ലേ ക്ഷീണുണ്ടാവും. ചെല്, നാളെ രാവിലെ എണീറ്റ് ചിന്തിക്കാനുള്ളതല്ലേ.
9: അല്ല, നിങ്ങൾക്ക് പൗത്തുത്തിരിക്കുമ്പോ എന്തെങ്കിലും അനുഭവപ്പെട്ടോ?
7: എന്ത്?
9: അല്ല, എന്തെങ്കിലും കുലുക്കറ്റോ?
0: എന്ത് കുലുക്കം?
9: അല്ല, എനിക്ക് ഭൂമി എന്തോ കുലുങ്ങി മാതിരി തോന്നി.
0: ആവശ്യമില്ലാതെ ഓരോ ചിന്തിച്ചു കൂട്ടിട്ടാണ്.
9: അല്ല, ഒരു കരുതലൊക്കെ നല്ല പാല, ഇതൊന്ന് കുലുങ്ങിയാ മതി. കടലും തോന്നിയൊക്കെ നമ്മള് മുറ്റത്തെത്തു കേട്ടോ. ചെയ്താൽക്കാ, ഒന്ന് ചിന്തിച്ചാളി.
7: ഈ പോയി ലേശം കരുതാ, എനിക്ക് റെസ്റ്റ് ആവശ്യ.
10: എന്താ മാഷ ലീവിന്റെ കാര്യം പറഞ്ഞില്ലേ? മാഷ കണ്ടല്ലേ,
9: ഭാരം വന്നിട്ടുണ്ട്.
10: അതിനെന്താ? ആ കാശില്ലാണ്ട് വീട് പണി മുടങ്ങിയിരിക്കല്ലേ. കണ്ട കാശ് കടം ചോദിക്കും. എന്റെ കൈ 10 കാശ് എടുക്കാനില്ല. ഞാൻ ആ ബാത്റൂമിൽ കാണും, ചിലപ്പോ സ്റ്റാഫ് റൂമിലേക്കും വരുവേ.
11: മാഷേ, ഞാനും കൂടി വരാം.
9: സുക്കുറേ,
11: എന്തിനാ
9: ബാബു? നമുക്കിവിടെ ചാനലാടാ, സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ചെടി ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമുള്ള ഇവിടെ, ബാക്കിയൊക്കെ അയക്കുന്നു. അനക്കൊക്കെ പിരാന്തിന്റെ ചങ്ങായി, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടോ.
11: നിന്നോടൊക്കെ പറഞ്ഞ എന്നെ രമേശ് ഈ ഒരു കാര്യം ചെയ്താൽ എടുത്തച്ചക്ക് വേറെ പണിയുണ്ട്.
9: രമേശാ, ഇപ്പത്തെ ചെക്കന്മാർക്കൊന്നും ഒരു ചിന്തയില്ലട്ടോ, ചെടി നട നടക്കാൻ പോലെ.
12: ഈ മരം നട്ടു വളർത്തിയാ നിന്റെ പോലുള്ളവർക്ക് എപ്പോഴെങ്ങനെ തണലിൽ പോയി കുത്തിയിരിക്കാം. നീ വളർന്ന് വന്തരിച്ചിട്ട് ഇന്ന് ആരും എന്ത് ഗുണമുണ്ടടാ?
9: രമേശ, ഒരു കായപ്പെടുത്തു
12: കൊടുക്കാൻ. രമേശ, ചായ എടുത്തേ മോനെ,
9: ചായ കൊടുക്ക.
7: ആയിന്റെ മാഷേ, നിങ്ങൾ ഈ അധ്യാപകർ ഇങ്ങനെയൊക്കെ തടങ്ങിയ എങ്ങനെ?
11: പെണ്ണൊരു മറ്റം നടക്കാത്ത കാര്യണ്ടോ ചേട്ടാ?
9: അതെ, സൂറ ടീച്ചറും കൂടി പോയ സ്കൂളാകെ ഉറങ്ങൂട്ടോ.
7: ചിന്താ സുക്കൂറിന്റെ കൂടെ ടീച്ചർ ഇത്രയും കാലം നിന്നത് ഓന്റെ മഹാഭാഗ്യം.
11: അത് ശരിയാ, പക്ഷെ അവനുണ്ടല്ലോ ആ എഞ്ചിനീയർ,
7: അവനാള് ഇത്തിരി പെശക. പിന്നെ ആ പാവം ബാലനെ വീട് പണിയുടെ കാര്യത്തിൽ ഇങ്ങനെ കുത്തുപാളം എടുപ്പിച്ച അവനല്ലേ?
13: അതെ, അതിന് എഞ്ചിനീയറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളോട് പറഞ്ഞ പ്ലാനിലെ അയാൾ പണിയാ.
14: കാര്യം ഇങ്ങാടുക, ആളുകളെ കാണിക്കാൻ വേണ്ടി വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 50 രൂപയ്ക്ക് ചാണ മേടിച്ച് കൂട്ടാൻ വെക്കാൻ പറ്റാത്തവനും വീട് പണിയുമ്പോ കൊട്ടാര പണിയും. അത് തന്നെയല്ല മാഷേ, ആ ടീച്ചറാണ് ശരിയല്ലോ. ആ നെയ് പോലെ ഇരിക്കുന്ന ശരീരം ഉണ്ടല്ലോ, അതെന്താ?
7: എന്താ
14: എന്റെ നെയ്, എന്റെ നത്തോലി, എന്റെ ആ ഒലി. അവസാനം എന്റെ MIT കൂടെ പോകുന്നായപ്പോ ആ വലയെന്ന് പതുക്കെ ഞാനങ്ങൂലി.
7: ചിന്തയും ടീച്ചറും ഒരിക്കലും യോജിക്കില്ല, പക്ഷെ എഞ്ചിനീയറും ടീച്ചറും അത് പിന്നെയും യോജിക്കും.
13: നാട്ടുകാരുടെ പച്ചറച്ച എന്നാ നിൽക്കാതെ എഴുതിട്ട് പോടാ. അപ്പോ ചിന്തിച്ച് സുക്കൂറും തീരുമാനം എടുത്ത് ടീച്ചറും.
15: PT ബിനു എഴുതിയ ഗാനങ്ങൾക്ക് വിജിബാൽ മണിയിൽ, പ്രമോദ് ചരുവത്ത് എന്നിവരാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അജൽ ഉദയൻ, അലീന, ബേബി ആരതി, ബേബി അരുണിമ, ബേബി ചിന്മയ, ബേബി ദിയ, ബിൻഹാറോസ്, തുളസി യതീന്ദ്രൻ, വിജയ് യേശുദാസ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 2013 ഗ്യാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ നിർമ്മിച്ച് നിയാസ് ബക്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഉത്പൽവി നായരാണ്. കഥ KV വിജയൻ. തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് മണികണ്ഠൻ പട്ടാമ്പി. ചിത്രസംയോജനം VT ശ്രീജിത്ത്. കലാസംവിധാനം സുജിത് രാഘവ്. പ്രിയ ശ്രോതാക്കളെ, 2013 പുറത്തിറങ്ങിയ വല്ലാത്ത പഹയൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൌണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
16: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA മാരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഇരു നേതാക്കളുടെയും ഇന്നത്തെ ആദ്യ കൂടിക്കാഴ്ച. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് UDF ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം ഇടപെടരുതെന്നും ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വകുപ്പുകളിൽ ഫയലുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും തീരുമാനമെടുക്കാൻ വൈകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ വകുപ്പിലും ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും അഡ്വൈസറെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 1974 കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച മാതൃകയിലാണ് ഇത് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ഇവരുടെ റിപ്പോർട്ടിന് ശേഷമാകും PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുക. നിയമസഭാ സാമാജികരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു.

0: ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചേരുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ നിയമസഭാ സാമാജികർ ജീവിതത്തിലെ വലിയ നിയോഗമായി പരിശീലന പരിപാടിയെ കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ജനങ്ങളുടെ പൊതുതാൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എംഎൽഎമാരുടെ പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. പരിശീലന പരിപാടിയും പ്രായോഗികമായ ചിന്തയും ഒരുമിച്ചാൽ നല്ല നിയമസഭാ സാമാജികനാകാൻ സാധിക്കുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. വിഷയങ്ങൾ വിശദമായി പഠിച്ച് എംഎൽഎമാർ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക പ്രധാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഭാകാലയളവിൽ എംഎൽഎമാർ സഭയ്ക്കകത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സഭയിൽ മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ചു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശിച്ചു. വാർത്താ പ്രാധാന്യത്തിന് സഭയ്ക്ക് കോട്ടം തട്ടുന്നതൊന്നും ചെയ്യരുതെന്നും നിയമസഭയുടെ അന്തസ്സ് എല്ലാവരും സംരക്ഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷ കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുൻ വർഷത്തെ 1.54 ലക്ഷ കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും സാമൂഹിക മാധ്യമത്തിൽ രാജ്നാഥ് സിംഗ് കുറിച്ചു. ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ ഭൂമി ഊഷരമാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. ഭൂമിയിലെ നശിച്ചുപോയവയെ പുനഃസ്ഥാപിക്കാനും വരും തലമുറയ്ക്കായി പ്രതിരോധശേഷിയോടുകൂടിയ ഭാവി കെട്ടിപ്പടുക്കാനും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. 1100 കോടിയിൽ നിന്ന് 1600 കോടിയായാണ് PRS വായ്പാ പരിധി ഉയർത്തിയത്. പാലക്കാട് ജില്ലയിലും തുക വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് കൺസോർഷ്യം ബാങ്കുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് രക്ഷിതാക്കളോടും ഉദ്യോഗാർത്ഥികളോടും ദേശീയ പരീക്ഷാ ഏജൻസി ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി പുനഃപരീക്ഷാ പേപ്പർ പങ്കിടാൻ 14,000 മുതൽ 25,000 രൂപ വരെ പണം ആവശ്യപ്പെടുന്ന ചാനലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഏജൻസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാക്രമക്കേടുകൾ, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി രാഹുൽഗാന്ധി ഇന്ന് സംവദിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രൻഡ് ക്രൂഡിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് 78.66 ഡോളറിലെത്തി. ഇതോടെ മാർച്ചിന് ശേഷം ആദ്യമായി എണ്ണവില ബാരലിന് 80 ഡോളറിൽ താഴെയായി. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഇടിവ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ധാരണാപത്രത്തിന്റെ നിബന്ധനകൾ വാഷിംഗ്ടണും ടെഹ്റാനും അംഗീകരിച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വില കുത്തനെ ഇടിഞ്ഞത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയക്കെതിരെ തകർപ്പൻ ജയം നേടി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ജർമ്മൻ ഇതിഹാസം മിറോസോ ക്ലോസയാണ് മെസ്സിക്കൊപ്പം ഈ റെക്കോർഡ് പങ്കിടുന്ന മറ്റൊരു താരം. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റുന്നുള്ള ആദരവോടുകൂടിയാണ് മെസ്സി കളം വിട്ടത്. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തേത്.
0: മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളിന് പരാജയപ്പെടുത്തി. രാത്രി 10:30 പോർച്ചുഗൽ കോംഗോ കിൻഷാസയെ നേരിടും. ICC 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2 ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ നെതർലാൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ഡലിയിൽ ഇന്ത്യൻ

സമയം വൈകിട്ട് 7-നാണ് മത്സരം. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ അഭിപ്രായം പറയാനാകില്ലെന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. എക്സാലോജിക്ക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാട്ടി കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണയോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ ഇന്നലെ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയാ കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ നടപ്പായത് നീതിയാണെന്ന് ഷാഫി പറമ്പിൽ MP കോഴിക്കോട്ട് പറഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും സത്യം പുറത്തുവരാതിരിക്കാനാണ് പ്രതികളെ DYFI സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന ആനുകൂല്യ വിതരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് റീജിയണൽ കമ്മീഷണർ മുഹമ്മദ് മജാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയ പരിപാടിയുടെ ഭാഗമാണിതെന്നും മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടിയെന്നും കമ്മീഷണർ അറിയിച്ചു. PN പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസത്തെ വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാദിനമായ മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഈ മാസം 19 മുതൽ July 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ കണ്ണൂരിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് ഒരുവട്ടം കൂടി നാടകനേരം, ഇതിൽ നാടകം നെല്ലിക്ക. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം, ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീഥി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ശ്രോതാക്കൾ അവതാരകരായി എത്തുന്ന ഈ പരിപാടിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രമീള ടീച്ചർ മട്ടന്നൂർ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠൻ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റും നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
0: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
2: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्नपत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुंच जाए.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രെന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78 മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെയെത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപ യുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8th ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംബാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17th മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14th ഗോളായിരുന്നു അത്. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
0: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789896. ആദ്യത്തെ കോളർ ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൃഷ്ണൻകാന്തി.
1: ആ കൃഷ്ണേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഓ, ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
1: സുഖാണ്?
2: സുഖാണ്, പക്ഷെ സുഖമില്ലാത്തവർ ഒരുപാട് പേരുണ്ട്.
1: ഓ, അത് ശരി.
2: പലർക്കും ഇപ്പൊ പകർച്ചവ്യാധിയുടെ തിരക്കാണ്.
1: അതെ അതെ, ഷിഗല്ല എന്നുള്ള രോഗമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ ഇപ്പൊ.
2: അത് വേറെ, മഞ്ഞപ്പിത്തം വേറെ.
1: അങ്ങോട്ടേക്ക് മഞ്ഞപ്പിത്തം ഒക്കെ ഉണ്ടോ?
2: ശ്രീകണ്ഠാപുരം മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പൊ കുറേശ്ശെ.
1: ഓ, അത് ശരി. അപ്പൊ നന്നായിട്ട് ജാഗ്രത പാലിക്കുക.
2: അതെ അതെ,
1: വെള്ളം നല്ലോണം തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ കുടിക്കുക.
2: അതെ അതെ.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: ഇന്ന് ലോകം മുഴുവൻ സുഖം പകരാനായി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ,
1: ജാനകി പാടിയ.
2: അതെ.
1: അപ്പൊ ലോകം മുഴുവൻ സുഖം പകരാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത് അല്ലേ?
2: തീർച്ചയായും.
1: അപ്പൊ എല്ലാവർക്കും സുഖാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
2: ഇത് നമ്മുടെ മധുരവാണി ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും ഒപ്പം ലോകം മൂലം കഷ്ടപ്പെടുന്ന
1: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ മഴയൊക്കെ ഉണ്ടോ? മഴയെല്ലാം കുറഞ്ഞോ?
2: മഴയില്ല.

0: പറ്റി രണ്ടു മൂന്ന് ദിവസമായി മഴ പെയ്തിട്ട്.
1: അതെ അതെ, നമുക്ക് ഇവിടെയും മഴയൊന്നും ഇല്ല, നല്ല ചൂടാണ്.
0: ഭയങ്കര ചൂടാ.
1: അതെ, മഴക്കാലാണെന്ന് തോന്നുന്നേ ഇല്ല അല്ലേ?
0: ഇല്ല ഇല്ല.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കൃഷ്ണേട്ടാ.
0: തീർച്ചയായും.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
2: ഹലോ നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ രമണേച്ചി.
2: കീച്ചേരിയിൽ നിന്ന്. കൊറേ ആയി അല്ലേ രമണേച്ചി വിളിച്ചിട്ട്? എന്തൊക്കെയുണ്ട്? സുഖാണോ?
3: സുഖാണ്. മഴയൊന്നുമില്ല, വെയിലെന്നെ.
2: വെയിലെന്നെ. ഇന്ന് പോയിട്ടില്ലേ?
3: ഉച്ച
2: ഭക്ഷണം കഴിക്കാൻ വന്നതാണല്ലേ.
3: അതെ അതെ.
2: ഓക്കെ. ഭക്ഷണൊക്കെ കഴിച്ചോ? അപ്പോ
3: ഇല്ല,

0: ഞാനൊന്ന് പോകട്ടെ, ഇറങ്ങാനൊന്ന് പാടാ.
1: ഓ പാടിക്കോളൂ പാടിക്കോളൂ.
0: എന്തിനു വേറൊരു സൂര്യോദയം, ഇന്നോ നീ എന്നരികിലല്ലേ. ചെറുതേ എന്തിനു വേറൊരു മധുവസന്തം, ഇന്നോ നീ എന്നരികിലല്ലേ. ചെറുതേ
1: നന്നായിട്ട് പാടി. ഒരാഗ്രഹമില്ലല്ലേ പാടണമെന്ന്? ഓക്കെ, പരിപാടിക്കൊക്കെ പാടാറുണ്ടോ നിങ്ങളെ കുടുംബശ്രീയുള്ള പരിപാടിക്കൊക്കെ? അങ്ങനെയൊന്നും പാടാറില്ല. അങ്ങനെ പാടാറുണ്ട്. ആരെങ്കിലും വീട്ടിൽ പാടാറുണ്ടോ?
0: വീട്ടിലാരുമില്ല, ഇളയമോള് ചെറുങ്ങനെ പാടും.
1: പാടാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ആ ആ, ശരി.
1: താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാ?
2: നമസ്കാരം, ഞാൻ റാണി വർഗീസ് ചേരാനല്ലായിരുന്നാണ്.
1: ഓ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം?
2: നല്ല വിശേഷം. നാളെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഒരു പാട്ട് ചോദിക്കാൻ വിചാരിച്ചാണ്.
1: ഓക്കെ, ഏതാണ് പാട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്?
2: ഞാൻ പാട്ട് സെലക്ട് ചെയ്തത് ഇണക്കിളിയില കണ്ണിപ്പൊന്നാരെ കിളിയേ, കണ്ണിൻ കണ്ണാകും കണിയേ, കരളിനുള്ളിൽ കനകത്തൊട്ടിൽ നിനക്ക് തീർക്കും ആരാരീരോ. ആ പാട്ടാണ്.
1: ആ പാട്ടാണ്. ആഹാ, ഹലോ
2: ഹലോ, ഞാൻ കേക്കുന്നുണ്ട്.
1: ഓക്കെ, ഞാൻ വെച്ച് കട്ടായിപ്പോയോ ഒളിന്ന്.
2: അയ്യോ, കട്ടായിപ്പോയി, തീർന്നു, കംപ്ലീറ്റ് പോയി.
1: ചേച്ചി, നാളത്തേക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടോ വീട്ടില്?
2: കേക്ക് മുറിക്കണം, എന്തെങ്കിലും ചെയ്യണം. ഡാഡി പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: പ്ലാൻ ചെയ്യുന്നുണ്ട്. മോൾ എന്നിട്ട് എവിടെയുള്ളത്? വീട്ടിലാണോ ഉള്ളത്, ഹസ്ബൻഡിന്റെ അടുത്താണോ ഉള്ളത്?
2: ഹസ്ബൻഡിന്റെ അടുത്താണ്, പക്ഷേ ഞാൻ മോളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞേ.
1: ഓ, അത് ശരി. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അല്ലേ?
2: അവരെന്നും വരും, ഇവിടെ അടുത്ത് തന്നെയാണ്.
1: ആ, അപ്പൊ നല്ല സെലിബ്രേഷൻ ഉണ്ടാവും വിചാരിക്കാം. അപ്പൊ നാളെ ചേച്ചിയുടെ വക എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ?
2: സ്പെഷ്യല് ചെലപ്പോ എന്തെങ്കിലും ഫുഡ് മേടിക്കും ഞങ്ങള്, കാരണം അവരുടെ വീട്ടിലെ ചേട്ടന്റെ കൊച്ചിന്റെയും ബർത്ത്ഡേ തന്നെയാണ്
1: നാളെ.
2: അത് ചെറിയ കൊച്ചാണ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ് ആയിട്ട്
1: പഠിക്കുന്നത്.
2: അപ്പൊ ഞങ്ങൾക്ക് ഒരു മോളല്ലേ ഉള്ളു.
1: അതെ. അപ്പൊ ഇവിടെ സെലിബ്രേഷൻ ഒക്കെ ആക്കാന്ന് വിചാരിച്ചു.
2: അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. ഹസ്ബൻഡ് കൂടെ വന്നിട്ട്, ആളുടെ ഹസ്ബൻഡ് കൂടെ വന്നാലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ.
1: ഓ, അത് ശരി. ഓക്കെ, ചേച്ചി ഇന്നെന്താണ് സ്പെഷ്യൽ വീട്ടില്?
2: ഇന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ട്, ബീൻസ് ഉണ്ട്, ഇത്തിരി തൈരും.
1: തൈരും? ആഹാ, എന്നിട്ടാണോ പറയുന്നേ? നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കൂ. നമുക്ക് നല്ലൊരു പാട്ട് മകൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം. മകളുടെ പേര് പറഞ്ഞോളൂ.
2: ജൂഹി.
1: ജൂഹി, ഓക്കെ.
2: അപ്പൊ ഈ പാട്ട് നമ്മുടെ മലബാറിയുടെ കേൾക്കുന്നവർക്കും ശ്രവ്യധാര കൂട്ടുകാർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ, സ്പെഷ്യൽ എന്റെ മോൾക്ക് വേണ്ടി.
1: ഓക്കെ, ജൂഹിക്ക് വേണ്ടി സ്പെഷ്യൽ, ബാക്കിയൊക്കെ പിന്നീട് അല്ലേ?
2: പിന്നീട്. ആദ്യം എന്റെ മോൾക്ക് അല്ലേ സ്പെഷ്യൽ വേണ്ടത്.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം ജൂഹിക്ക് വേണ്ടിട്ട്. ജൂഹിയോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടെന്ന്? പറഞ്ഞിട്ടുണ്ടോ?
2: ജൂഹിക്ക് അറിയാം അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രാന്തമുള്ളതാണെന്ന്.
1: പ്രശ്നമില്ല, വെച്ച് കേൾക്കുമായിരിക്കും അല്ലേ?
2: അതെ, നല്ലോ അതേപോലെ തന്നെ കേൾക്കാറുണ്ട്. ഇങ്ങനെ ഓരോ ഇതൊക്കെ പറയുമ്പോ അവന് ഇഷ്ടമാണ്.
1: എത്രാം ക്ലാസ്സിലായി?
2: LKG.
1: ഓക്കെ ഓക്കെ. അവിടെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്? മഞ്ഞുമല സ്കൂൾ. ഓക്കെ ഓക്കെ. അവിടെ എങ്ങനെ അന്തരീക്ഷമൊക്കെ? മഴയാണോ വെയിലാണോ?
2: മഴയല്ല, ഒരു മൂടിക്കെട്ടിയ അവസ്ഥയുണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല.
1: പെയ്തിട്ടില്ല. ഇപ്രാവശ്യം എങ്ങനെയാണ്, മഴ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ?
2: വലുതായിട്ടൊന്നുമില്ല.
1: ആഹാ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം ജൂഹിക്ക്. അത് സൂര്യയാണ്.
2: ഞാന് ഗ്രൂപ്പിലിട്ട് കണ്ടിട്ടാ ഇത്ര ഗാനങ്ങളുടെ, ഇത് ഞങ്ങളുടെ ശ്രവ്യധാര ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
1: ഓ, അത് ശരിയാ. ഓക്കെ,
2: അപ്പൊ ഞാൻ ആ മുഖം ഞാൻ മനസ്സിലുണ്ട് എനിക്ക് സൂര്യയുടെ.
1: ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ, താങ്ക് യു ചേച്ചി.
2: താങ്ക് യു.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
2: ഹലോ, നമസ്കാരമുണ്ട്.
1: നമസ്കാരമുണ്ട്. ഇതാരാണ്?
2: എന്റെ പേര് ആനന്ദൻ. ആനന്ദൻ, ഞാൻ തിലാനൂരിന്ന്
1: വിളിക്കുന്നേട്ട. എന്തൊക്കെയുണ്ട് വിശേഷം?
2: ആ, നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. ഇവിടെ ഒരു അമ്പലത്തിലാ ഉള്ളത്.
1: ഏത് അമ്പലത്തിലാണ് ഉള്ളത്?
2: നമ്മുടെ മാമാനത്ത് അമ്പലത്തില് ദേവിയുടെ ദർശനത്തിന് ഇവിടെ വന്നിട്ടുള്ളത്.
1: അത് ശരി. ദർശനമൊക്കെ കഴിഞ്ഞു?
2: ദർശനമൊക്കെ കഴിഞ്ഞ്, കുറച്ച് നല്ല തിരക്കുണ്ട്. ദർശനമൊക്കെ കഴിഞ്ഞു, ഭക്ഷണവും കഴിഞ്ഞ്, അതിനുശേഷം നമ്മുടെ ഇങ്ങനെ വിശ്രമ വേളയില് നിങ്ങളെ മലബാർ എഫ് ഇങ്ങനെ വെച്ച് കേൾക്കല. ഞാനും എന്റെ മകളും എന്റെ സിസ്റ്ററും ഉണ്ട്.
1: അത് ശരി. നിങ്ങളെ കൊട്ടൂരി?
2: കൊട്ടിയൂര്, അതിന്റെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിട്ടുണ്ട്.
1: ഓ, അത് ശരി.
2: അപ്പൊ മറ്റന്നൂർ വഴി ഇങ്ങനെ പോകുമ്പോ ഞാൻ എന്റെ മലബാർ കേട്ടിട്ട് ഒന്നും ഓർത്തിരുന്നു.
1: അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കേറിക്കൂടായിരുന്നില്ലേ?
2: കേറാമായിരുന്നു. കേറിയതാലും ഒരു ഇതില് വരാം. അപ്പൊ ഞാനിങ്ങനെ അവിടെ എത്തുമ്പോ ഞാൻ അവിടെ
1: എവിടെയായിരിക്കും.
2: അതെ അതെ, അതിന് വഴി തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക.
1: എന്നിട്ടാണോ നിങ്ങൾ കയറാതെ പോയത്? വിഷമായി
2: പോയി. വിഷമം തീർക്കാൻ എന്തായാലും ഞാൻ എന്റെ കുടുംബം ഇവിടെ വരുന്നുണ്ട്.
1: ഓ, താങ്ക് യു. ഒരു ദിവസം വന്നിട്ട് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാം.
2: ഉണ്ട്.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളായിട്ട് വന്നാ മതി, നമ്മളെ ബാക്കിയൊക്കെ നമ്മള് നോക്കിക്കോളാം.
2: അപ്പൊ നമ്മളെ വരുന്ന ദിവസം ടെലിഫോൺ നമ്പറിൽ വിളിച്ചാ മതി അല്ലേ?
1: ഏത് ദിവസമാ വരുന്നതെന്ന്? എന്തായാലും ഇവിടെ ആളുണ്ടാകും, എന്നാലും ഒന്ന് അറിയിക്കുന്നത് നന്നായിരിക്കും.
2: നന്നായിരിക്കും. നമ്മൾ എന്തെങ്കിലും അറിയിച്ചിട്ട് വരുമ്പോഴാണല്ലേ അതിന്റെ ഒരു പ്രാധാന്യം അല്ലേ?
1: അത് ശരിയാണ്.
2: പിന്നെ എനിക്ക് നമ്മളെ ഞാൻ മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എന്നെ
1: ഓർമ്മയുണ്ടാവും.
2: അപ്പൊ നമ്മുടെ തിലാനൂരിലൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? അപ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ അമ്പലത്തിൽ വന്ന് ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചു, അവിടുത്തെ സദ്യയൊക്കെ കഴിഞ്ഞു, പിന്നെ മലബാർ എഫ്എമ്മിൽ ഇങ്ങനെ വിളിക്കുക, കിട്ടുക, പാട്ടാവശ്യപ്പെടുക, അതെല്ലാം നമുക്കൊരു സന്തോഷം തന്നെയല്ലേ ഇന്ന്?
1: അതെ അതെ. ആദ്യമായിട്ടാണോ മാമാനിക്കുന്നിൽ വരുന്നത്?
2: അല്ലല്ല, ഞാൻ മുൻപൊക്കെ വന്നിട്ടുണ്ട്. മുൻപ് വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. കഴിഞ്ഞ
1: വർഷം. ഓക്കെ ഓക്കെ. ഇന്ന് ഏത് പാട്ടാ ചേട്ടന് കേൾക്കേണ്ടത്?
2: അപ്പൊ അമ്പലത്തില് പിന്നെ അവര് പ്രാർത്ഥനയുള്ള സമയം നമുക്കൊരു ഭക്തിഗാനം തന്നെ കേൾക്കണ്ടേ?
1: ഓ, തീർച്ചയായിട്ടും. ഏത് ഭക്തിഗാനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
2: ഏഴര പൊന്നാന പൂറത്തേഴും നല്ലും ഏറ്റുമാനൂരപ്പാ തോഴും നീ തോഴും നീ തോഴും നീ.
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്. നന്നായിട്ട് പാടി.
2: എന്നാലും എനിക്ക് ചെറിയ ജലദോഷം, തണുപ്പും മൂക്കടപ്പും ഒക്കെ ഉണ്ട്. പാടിയെന്നോ എനിക്കും തോന്നി. എന്റെ മൂത്ത മകൾ വിഷ്ണുപ്രിയം ഉണ്ട്, അതുപോലെ തന്നെ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട് കൂടാളിയിൽ താമസിക്കുന്നു.
1: എന്താ പേര്?
2: കൂടാളി. ശ്രീലത.
1: ശ്രീലത.
2: അവര് കാനഡയിൽ മോളെ കൂടെ ആയിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് നാള് ഇവിടെ ലീവിൽ വന്നെയാണ്, കുറച്ച് മാസമായിട്ട്.
1: ഓ, അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് അമ്പലത്തിലേക്ക് ഒന്ന് ദർശനം നടത്താന്ന് പറഞ്ഞിട്ട് വന്നതാണ്.
2: വന്നതാണ്. നമ്മൾ അവിടുന്ന് മേലെ ചോക്കുന്ന ഞാനും മോള് ബസ് കയറി, ആ ബസ്സിൽ കൂടാളിയിൽ നിന്ന് പെങ്ങളും കയറി.
1: ഓ, അത് ശരി. അങ്ങനെ മൂന്ന് പേര് ഒത്തൊരുമിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പാട്ടൊക്കെ കേൾക്കാന്ന് വിചാരിച്ചത്.
2: കേൾക്കുന്നത്. അപ്പൊ എന്റെ പെങ്ങളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാനിങ്ങനെ എഫ് എമ്മിൽ വിളിക്കുന്നതും കേൾക്കുന്നതും കാണുന്നത്. അവർക്ക് ഭയങ്കര ആവശ്യമുണ്ട്.
1: അപ്പൊ ശ്രീലതേച്ചി കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് അവിടെ നിന്ന് തിരക്കും കുറച്ച് ശബ്ദമായോണ്ട് ഒരല്പം മാറി നിന്ന് വിളിക്കുന്നു.
1: ഇന്ന് നല്ല തിരക്കാണെന്ന് തോന്നല്ലേ?
2: അതെ, നല്ല തിരക്കാണ്. നമ്മളെ കാരണം കൊട്ടിയൂര് ഭഗവാന്റെ അടുത്ത് എത്തിയതല്ലേ? ഇവിടെയും ആൾക്കാർ വരുന്നുണ്ടല്ലോ.
1: ഇവിടെയും ശൈലേശ്വരിയിലും മൂകാംബികയിലും ഒക്കെ പറഞ്ഞത്.
2: അതെ അതെ, പറശ്ശിനിയില്.
1: ആ, പറശ്ശിനി. അതുപോലെ രാജരാജേശ്വര ക്ഷേത്രത്തില്.
2: ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഇടവേള കൊടുത്ത് ഇനിയും വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു ആനന്ദേട്ടാ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ. ഡെഡിക്കേഷൻ ഇവിടെ അമ്പലത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: ഓക്കെ, അപ്പൊ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
2: ഓക്കെ, താങ്ക് യു. സന്തോഷം.
1: താങ്ക് യു.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
0: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
3: റേഡിയോ മലബാറിഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം.
4: ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഇതാരാണ്?
5: അഷറഫ്.
4: വെസ്റ്റ് കൈപ്പുറം. അഷറഫ്, എന്തൊക്കെയുണ്ട് വിശേഷം?
5: സുഖാണ്,
4: സുഖാണ്. കുറച്ചായില്ലേ വിളിച്ചിട്ട്?
5: ഒരു 3 മാസം കഴിഞ്ഞു.
4: അതെ അതെ.
5: പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ട്?
4: കേൾക്കാറുണ്ട്. കുറച്ച് ഗ്യാപ്പ് എടുക്കാന്ന് വിചാരിച്ചു അല്ലേ?
5: എല്ലാവർക്കും വിളിക്കാലോ.
4: അതെ അതെ. ഫുഡൊക്കെ കഴിച്ചോ?
5: ഫുഡൊക്കെ കഴിച്ചു. തയ്ച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കാനും അപ്പൊ ഒന്നിങ്ങനെ വിളിച്ചതാണ്.
4: തയ്ക്കലിന് ഇപ്പോ ഗ്യാപ്പ് വന്നോ, അല്ലെങ്കിൽ യൂണിഫോം ഒക്കെ ഉണ്ടോ കൂടുതലായിട്ട്?
5: യൂണിഫോമിന്റെ വർക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.
4: ഓ, അത് ശരി. അപ്പൊ കുറച്ച് തിരക്കിലാണ് അല്ലേ?
5: രണ്ട് സ്റ്റാഫുകൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കട്ടിയിരുന്നോണ്ടിരിക്കാണ്. അപ്പൊ നമ്മളെ പ്രോഗ്രാമിലേക്ക് ഒന്നിങ്ങനെ വിളിച്ചതാ.
4: വീടിന്റെ അടുത്താണോ കട? അപ്പൊ
5: അല്ല, വീടും ഷോപ്പ് കൂടി 3 കിലോമീറ്റർ അകലുണ്ട്.
4: അകലുണ്ട്. ഓക്കെ ഓക്കെ.
5: വീട് പാലക്കാട് ജില്ല, ഷോപ്പ് മലപ്പുറം ജില്ല.
4: മലപ്പുറം ജില്ല. ഓക്കെ. എങ്ങനെയാണ് പൂക്ക് വരവൊക്കെ? ട്രെയിനാണോ?
5: ബൈക്ക്. അല്ല, ബൈക്ക് 3 കിലോമീറ്റർ ഉള്ളു.
4: 3 കിലോമീറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ.
5: പാലക്കാട് ജില്ല മാറുന്നുണ്ട്.
4: നമ്മള് കേൾക്കുമ്പോഴേ എത്രയോ ഡിസ്റ്റൻസ് ഉള്ളത് പോലെയാണ്.
5: വീട്ടിൽ ഷോപ്പിലേക്ക് 5 മിനിറ്റ്.
4: അപ്പൊ അടുത്തുള്ളവർ തന്നെയാണോ ഷോപ്പിലുള്ളതും? അവരോടൊക്കെ അന്വേഷണം
5: പറഞ്ഞോളൂ.
4: ഫുഡ് കഴിച്ചോ?
5: ഞാൻ ഫുഡ് കഴിച്ചു, അവരൊന്നും കഴിച്ചിട്ടില്ല.
4: വീട്ടിൽ പോയിട്ടാണോ കഴിക്കാറ്?
5: ഞാൻ കാൽസ് വരുമ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, അവര് വീട്ടിൽ പോയിട്ട്
4: കഴിക്കും.
5: ഭാര്യ, 3 കുട്ടികൾ.
4: ഓക്കെ. അവരൊക്കെ പഠിക്കുകയാണോ മക്കള്?
5: ഒരാള് പഠിക്കുന്നുള്ളൂ.
4: ബാക്കിയുള്ളവര് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
5: 2 വരവ് എന്നുള്ള സിനിമയിലെ എന്നീലാകാശം തേടിയണമൊരു രാജഹംസം. ആ പാട്ടാ കേൾക്കുന്നത്.
4: ആ പാട്ടാണ് കേൾക്കേണ്ടത്. രണ്ടുപേരെയും കൂടി മൂളാവോ?
5: പാടാനറിയില്ല, പാട്ട് ഇങ്ങനെ കേൾക്കും
4: അത്രമാത്രം.
5: നമ്മൾ ആനന്ദേട്ടൻ വിളിച്ചത് കേട്ടിരുന്നു.
4: ഫ്രണ്ട്സ് ആണോ ആനന്ദേട്ടനായിട്ട്?
5: ഇല്ല, പരിചയമില്ല. പക്ഷെ നമ്മൾ പ്രോഗ്രാമിൽ കൂടെ കേട്ടിങ്ങനെ പരിചയമുണ്ട്. ആളെ പേര് കേട്ടിട്ടില്ല. നമ്മൾ പ്രോഗ്രാം ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾക്ക് ആളെ കണ്ടിട്ടില്ലെങ്കിലും
4: ഓരോരുത്തരുടെ പേരിലൂടെ ഇന്ന ആളാണ്.
5: പല നേരത്തിനും അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ കേൾക്കാറുണ്ട്. കാലത്ത് പല ചാനലിലും വരാറുണ്ട്, കേൾക്കാറുണ്ട്.
4: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
5: അവിടെ മഴ ഉണ്ടോ ആ ഭാഗത്തേക്ക്?
4: ഇല്ല ഇല്ല, കുറവാണ്. വളരെ കുറവാണ്. 2-3 ദിവസമായി വെയിൽ തന്നെ.
5: ഇവിടൊക്കെ നന്നായിട്ട് ഇന്നലെ പെയ്തു. രാത്രി 2:30 മുതൽ രാവിലെ 8:30 വരെ മഴ ഉണ്ടായി.
4: ഓ, അത് ശരിയാണ്.
5: മഴ ഇപ്രാവശ്യത്തെ കിട്ടിയ ഏറ്റവും നല്ലൊരു മഴ കിട്ടിയത്
4: ഇന്നലെ രാത്രി കിട്ടി.
5: നല്ല ഇടി ഉണ്ടായിരിക്കുന്നു.
4: ഞങ്ങൾക്ക് അത്രമാത്രം ഒന്നും കിട്ടിയില്ല, എന്നാലും മഴ പെയ്തിട്ടുണ്ട് അത്രമാത്രം. വെള്ളത്തിന് എന്തായാലും ക്ഷാമം ഉണ്ടാവില്ല. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
5: ഡെഡിക്കേഷൻ നമ്മള് മലബാർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, നമ്മള് കടയിൽ വർക്ക് ചെയ്യുന്ന സുബൈർ, ഗഫൂർ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട്.
4: ഓക്കെ. അപ്പൊ 2 സുബൈർക്കും ഗഫൂർ കേക്കും അതുപോലെ റേഡിയോ മലബാർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു പാട്ട് കേൾപ്പിക്കാം.
5: ഓക്കെ,
4: താങ്ക് യു.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം സൂര്യ.
1: ഇതാരാണ്?
2: ശോഭേച്ചി.
1: ശോഭേച്ചി നെല്ലൂന്നീന്നാണോ? ശോഭേച്ചി, രണ്ട് ശോഭേച്ചി ഉണ്ട്, ഒന്ന് വട്ടിപ്പുറത്ത ശോഭേച്ചി, ഒന്ന് നെല്ലൂന്നില്ല ശോഭേച്ചി. ശോഭേച്ചി മരുതായില്ല ശോഭേച്ചി. എല്ലാരും സൗണ്ട് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നേട്ടോ. എന്തൊക്കെയുണ്ട് ശോഭേച്ചി വിശേഷം? ബുദ്ധിമുട്ടന്നെ. സുഖായിട്ടിരിക്കുന്നു?
2: വളമ്പൊക്കെ.
1: ഒരുപാട് പച്ചക്കറി ഉണ്ടാ? വാഴ തന്നെയാണോ കൂടുതലായിട്ടും?
2: കപ്പ,
1: ചേമ്പ്, ചേന.
2: ചേമ്പില്ല? ചേമ്പ് നട്ടിട്ടൊന്നും കിട്ടുന്നില്ല, എല്ലാം പന്നി പൊഴിച്ച് കളയുന്ന, അതുകൊണ്ട് ചേമ്പ് ഇട്ടില്ല.
1: ചേമ്പിനെ കൊണ്ട് നിങ്ങള് അതിന്റെ കൈയൊക്കെ എറിഞ്ഞിട്ട് ഓലം വെക്കാറുണ്ടാ?
2: ഓ, സൂപ്പർ അല്ലേ.
1: അതിൽ രണ്ട് ചക്കക്കുരു ഒക്കെ കൂട്ടിയിട്ട്.
2: രണ്ട് ചക്കക്കുരു, വെളുത്തുള്ളി, വറവ്, ലേശം തേങ്ങാ പോലെല്ലോ ഇല്ല, കറി
1: കണ്ടീഷനാന്നല്ലേ.
2: കൂട്ടിപോലെയായില്ലേ?
1: കൂട്ടിപോലെയായി. ഇന്ന് എന്താണ് കറി വെച്ചത്?
2: ഇന്ന് പിന്നെ സാമ്പാറ്.
1: സാമ്പാറാ വെച്ചത്?
2: സാമ്പാറും
1: വെളുതിനിങ്ങ വറവും. അപ്പൊ അത് മോശമില്ലാത്ത രണ്ട് കറികളാണ്. പക്ഷേ പണ്ടത്തൊക്കെ കറികൾ കൂട്ടുമ്പോൾ ഇപ്പോ അത് കിട്ടുന്നില്ലല്ലോ എന്നൊരു ഇത്. ഈ ചേമ്പിൻ കൈ ഓലനൊക്കെ എത്രയോ ആയി ഞാൻ കൂട്ടിയിട്ട്, അതാ ഞാൻ ചോദിച്ചേ. അതും നല്ല ടേസ്റ്റ് ആണ് അത് അല്ലേ? ചില ആൾക്കത് ചൊറിയെന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അതിന്റെ ആ മൂത്തത് വേണ്ട അല്ലേ? അതെ അതെ.
2: അതിന്റെ കൈ മലക്കാൻ പാടില്ല, കൈ ഇങ്ങനെ കൂമ്പ് വരുമ്പോ മുറിക്കാവും. ഇനി നാടൻ ചേനയുടെ ആയാലും ഒരു മെരടെ തോന ഉണ്ടെങ്കിൽ കൂമ്പ് വരുമ്പോ ഒന്നല്ല അറക്കാം.
1: അതെ. ഇനിയിപ്പൊ തവരയൊക്കെ വരാറുണ്ട് ചേച്ചി, തവര നമുക്ക് ഉപ്പേരിയൊക്കെ ആക്കണ്ടേ?
2: ഇപ്പൊ ഇഷ്ടം പോലെ എല്ലാരും വിത്ത് മുറിച്ചിട്ട് പാകുന്നുണ്ട്
1: തവരയോ? അത് ശരിയാ.
2: നമ്മളെ കൃഷിവായുടെ മറ്റേ മൈക്രോസോപ്പ് എന്നെല്ലാം അതിന്റെ വീട്ടിൽ തരുന്നുണ്ട്. അതെല്ലാം കൊണ്ടത് വീടുകളിലും കണ്ടെത്തലിൽ ആൾക്കാർ പോയിട്ട് വീട്ടിലെ വളപ്പിൽ പോകുന്നുണ്ട്.
1: ഓ, അത് ശരിയാ. ഓക്കെ ഓക്കെ. അത് ഞാൻ
2: പറഞ്ഞത് നമ്മളെ നാടൻ തവര വരണ്ട, ഇപ്പൊ റെഡിമെയ്ഡ് മോഡലും വീട്ടുണ്ടല്ലേ.
1: പക്ഷെ അതിനാക്കട്ടെ ടേസ്റ്റ്, നമ്മളെ നാടൻ തവര
2: കേട്ടിട്ടുണ്ട്.
1: ഇനി തവരയുണ്ട്, കുമിലുണ്ടാവും, ഇതൊക്കെ ഇനി മഴക്കാലത്തുള്ള ഒരു കുറച്ചുള്ള സാധനങ്ങൾ. ഇല്ലില്ല, കുമിലൊക്കെ കിട്ടൽ കുറവാണ്. അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: ആകാശദൂതിൽ ഏതെങ്കിലും പാട്ട്, പിന്നെ എന്റെ കുടുംബക്കാരൻ വിജേഷിനും ഫാമിലിക്കും, മലബാർ റേഡിയോയിലെ എല്ലാവർക്കും.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക്
2: പറഞ്ഞു, പാട്ടിനെ വിളിക്കുമ്പോ എനിക്ക് കിട്ടുന്നില്ല, എന്റെ കാര്യം കൂടി അവിടെ പറയണം അവരോടും.
1: നമ്മടെ വിജേഷാണോ വിളിക്കുന്നേ? ഓ, നിങ്ങടെ കുടുംബക്കാരാണ്?
2: കുടുംബക്കാരാണ്.
1: ഓക്കെ. അപ്പൊ നമുക്ക് ചിത്ര ചേച്ചി പാടി മനോഹരമാക്കിയ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആരോ എന്ന പാട്ട്
2: കേട്ടോ.
1: ഓക്കെ. അപ്പൊ നമുക്ക് ഇത് വിജയശാട്ടനും അതുപോലെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
2: ഓക്കെ
1: ഓക്കെ. താങ്ക് യു ചേച്ചി.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477686,
1: 9447371836,
0: 8078502836.
2: ഓക്കേ, എന്നെ കണക്ട് ചെയ്യുന്നുണ്ട്.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
5: ഹലോ
4: ഹലോ
3: ഇതാരാണ്?
4: ജ്യോതിലക്ഷ്മി, കണ്ണൂർ മാസി.
3: ആഹാ, ജ്യോതിലക്ഷ്മി ചേച്ചി, കുറച്ചായല്ലേ വിളിച്ചിട്ട്?
4: കുറച്ചായി വിളിച്ചിട്ട്.
3: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: ഇവിടെ നല്ല വിശേഷം തന്നെ.
3: ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
4: എനിക്ക് സന്ധ്യക്ക് വിരിഞ്ഞ പൂ മൂവിയിലെ
3: സന്ധ്യ പൂക്കൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത്. യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം അല്ലേ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
4: മധുരവാണിയിലെ എല്ലാ ചങ്ക് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടി.
3: ചങ്ക് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടിട്ട്? അത്രക്ക് ചങ്കായി അവരല്ലേ?
4: അത്രക്ക് ചങ്കായി.
3: വിളിക്കാറൊക്കെ ഉണ്ടോ നിങ്ങള്?
4: പിന്നെ വിളിക്കാറെല്ലാം ഒക്കെ ഉണ്ട്.
3: അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് മിഴിയിൽ മീൻ പിടഞ്ഞു എന്നൊക്കെ പറഞ്ഞ പാട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, വീട്ടിലെ ഇപ്പൊ മകളുണ്ടോ? ഓ, അത് ശരി. ആഹാ, കാണിച്ചില്ലേ? കേട്ടെ,
4: ഓക്കെ.
3: എത്ര ക്ലാസ്സിൽ പോയത്? നയൻത്തില്. ഏത് സ്കൂളാണ്? ചെമ്പ്ര. ഓക്കെ ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ ചേച്ചി? ഓ, അത് ശരി. കഴിച്ചു കഴിഞ്ഞോ?
4: ഓക്കെ,
3: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
4: ഓക്കെ ഓക്കെ, പാട്ട് കേൾക്കാം.
3: ശരി,
4: ബൈ.
3: ഓക്കെ, ബൈ
4: ബൈ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? ദേവിയച്ചി. എന്തേ സൗണ്ട് ഇല്ലാത്തത്? വോളിയം കുറവാണല്ലോ. എവിടുന്ന വിളിക്കുന്നേ? ഉരുവച്ചാലിൽ നിന്ന്. ഏത് പാട്ടാ കേൾക്കേണ്ടത്? പരീക്ഷ എന്ന ചിത്രത്തിലെ പാട്ട്, യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? എല്ലാവർക്കും വേണ്ടിയിട്ട്. ഉരുവച്ചാലാണോ കുടുംബശ്രീ? ഓക്കെ, ഉരുവച്ചാൽ കുടുംബശ്രീയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പരീക്ഷ എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ, സൗണ്ട് ഇല്ല, അതുകൊണ്ടാണേ വേഗം വെക്കുന്നത്. ശരി എന്നാ. ഓക്കെ, താങ്ക് യു ചേച്ചി.

റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ. സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

നെല്ലിക്ക, നാടകം നാലാം ഭാഗം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ്, സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം, പുരുഷോത്തമൻ സി കല്ലേരിക്കര, പോലീസ് ഓഫീസർ രാഘവ്, അമൽമണി മട്ടന്നൂർ, ശാന്ത ടീച്ചർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, മല്ലിക അശ്വിനി കവണശ്ശേരി, ഗീത സൂര്യ എടവന, ഗായത്രി രാജശ്രീ നാരായണൻ. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നെല്ലിക്ക. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരാണ് നെല്ലിക്ക. സുരേഷ്, ദിനേശ്, ശ്യാം തുടങ്ങിയവർ മുഖ്യ സംഘാടകരാണ്. സഹപാഠിയായിരുന്ന ജയദേവൻ. ജയദേവന്റെ അമ്മ ശാന്ത ടീച്ചറുടെ നിർദ്ദേശപ്രകാരം സുരേഷ്, ശ്യാം, ദിനേശ് തുടങ്ങിയവർ തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ജയദേവനെയും സഹകരിപ്പിക്കുന്നു. നെല്ലിക്ക കൂട്ടായ്മയുടെ സംഗമ ദിവസം പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് ജയദേവൻ നടത്തിയ പ്രസംഗത്തിൽ തന്റെ ജീവിതത്തിലേക്ക് മല്ലികയെ ക്ഷണിക്കുന്നു. സംഗമത്തിൽ ഒരു സർപ്രൈസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ജയദേവന്റെ അമ്മ ശാന്ത ടീച്ചർ. എന്നാൽ അവിടത്തേക്ക് അപരിചിതയായ ഒരു യുവതി കടന്നുവരുന്നു. അത് ജയദേവന്റെ മകൾ റോജയായിരുന്നു. തൊട്ടുപിന്നാലെ വന്ന ജയദേവനും മല്ലികയും സുരേഷും റോജയെ കണ്ട് ആശ്ചര്യപ്പെടുന്നു. സ്വന്തം അച്ഛനായ ജയദേവനോട് പോലും പരുഷമായി പെരുമാറുന്ന റോജയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക. നെല്ലിക്ക നാലാം ഭാഗം.

0: എന്താണ് നമ്മുടെ ബെറ്റർ ഹാഫിനൊരു മൂഡ് ഔട്ട്?
1: നത്തിങ്, ഒന്നുമില്ല.
0: വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തിട്ട് തലയിൽ വെച്ചോ, എന്നിട്ടിങ്ങനെ ഔട്ട് മൂഡായിട്ടിരിക്കാം.
1: ഗായത്രി, ഞാൻ ആലോചിക്കുന്നത്.
0: വേണ്ട, അറിയാം. നവദമ്പതിമാരായ മല്ലിക ജയദേവന്മാരെ കുറിച്ചല്ലേ?
1: ജയന്റെ മകളെ കുറിച്ചാ?
0: റോജ, ആ കുട്ടി എന്തിനാ വന്നേ?
1: ജയൻ VRS എടുത്തതല്ലേ, കമ്പനിന്ന് കുറെ കാശ് അക്കൗണ്ടിൽ വന്നിരുന്നു.
0: ഓ, അച്ഛനെ വേണ്ടാത്തവർക്ക് ഇപ്പൊ പണം വേണായിരിക്കും.
1: അല്ല, വേണ്ടെന്ന് പറയാനാ, അക്കൗണ്ടിലെ നോമിനിയായി മകളുടെ പേരാ കൊടുത്തത്. അത് ഡിറ്റാച്ച് ചെയ്യണോന്ന്.
0: അത് നന്നായി. പാവം മല്ലികയുടെ നല്ല കാലം തുടങ്ങി.
1: പക്ഷെ എന്നാലും.
0: ഒരെന്നാലും ഇല്ല. നിങ്ങള് നാളത്തെ സൈറ്റിലേക്ക് പണിക്കാരെ ഏർപ്പാടാക്ക്.
1: നാളെ ഓഫാണ്, കുറെ ആള് നാട്ടിൽ പോയതാ.
0: എന്നാ സുരേഷ് ചേട്ടാ, നമുക്ക് നാളെ ഒന്ന് വീട് വരെ പോയാലോ?
1: ഓക്കെ.
0: അല്ല, നിങ്ങളെ ജയദേവന്റെ മകള് കാണാനെങ്ങനെ?
1: ഒരു വല്ലാത്ത പ്രകൃതം, സംസാരം അധികവും ഇംഗ്ലീഷിലാ.
0: ടീച്ചർ എന്തു പറയുന്നു?
1: ടീച്ചറെ കാര്യം ആലോചിക്കുമ്പോ ഒരു വിഷമം. അച്ഛനെ നീ എന്നും മിസ്റ്റർ ജയദേവൻ എന്നും വിളിക്കുന്നത് കേൾക്കുമ്പോ, ഓ പാവം, ആ ടീച്ചറുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു.
0: സുരേഷ് ചേട്ടാ, നമുക്ക് വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒന്ന് ടീച്ചറെയും കാണാം. എന്താ?
1: ഓക്കെ, ടീച്ചർക്ക് ഇഷ്ടാവും.
0: നിങ്ങള് ടീച്ചറുടെ മുഖം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ?
1: അതെന്താ?
0: അല്ല, വലിയ ഒബ്സർവർ ഒക്കെ അല്ലേ, അതുകൊണ്ട് ചോദിച്ചാ.
1: യു സെഡ് ഇറ്റ്. ഗായത്രി, ടീച്ചറുടെ മുഖം മാത്രമല്ല ശ്രദ്ധയിൽപ്പെട്ടത്.
0: പിന്നെ റോജ?
1: യെസ്, അവളുടെ കൈകൾ. റോജയുടെ കൈകൾ.
0: കൈകളാ?
1: വെളുത്ത കൈകളിൽ കുറെ കരുവാളിച്ച കലകൾ. അത് താനേ ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ, അവൾ തന്നെ ഉണ്ടാക്കിയതാ.
0: സുരേഷേട്ടാ.
1: യെസ് ഗായത്രി, ഐ ആം ഷുവർ. ഷീസ് അഡിക്റ്റ്, ഡ്രഗ് അഡിക്റ്റ്.

0: അല്ലെങ്കിൽ ഇത് നീ എന്തുപണിയാണ് കാണിച്ചേ? റിസപ്ഷൻ കഴിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്ക് നീ അവിടെ ഇല്ല. അല്ല, നീയും കുട്ടികളും എങ്ങനെ വന്ന്? ഏ ഗീതേ, നിന്നോടല്ലേ ചോദിച്ചേ?
1: പറഞ്ഞിട്ട് എന്തേ?
0: ഓ, ഹോട്ടാണല്ലോ.
1: അതെ, കണ്ടിന്? കിച്ചന്റെ ഉള്ളില് നിങ്ങൾ ഹോട്ടാകുന്ന ഞാൻ കണ്ടിന്.
0: ഇതാ ഇതാ, നീ ഇല്ലാത്തൊന്നും പറയല്ലേ.
1: ഇല്ലാത്തതാ? ആ ഓട്ടോക്കാരന്റെ ചോദ്യം കിട്ടി ഞാൻ ആകെ വല്ലാണ്ടായി. ദിനേശേട്ടനില്ലേ, കാറില്ലേ, എന്തൊക്കെയാ അറിയണ്ടേ?
0: ശ്യാമിനോട് ഞാൻ പറഞ്ഞതാ, അവന്റെ കാറില് നമുക്കും വരായിരുന്നു.
1: ശ്യാമിന്റെ കാറില്? എന്നെ കൂടെ പറയിപ്പിക്കണ്ട.
0: എന്തേനു?
1: നിങ്ങളെ മുടിഞ്ഞു ഒരു നെല്ലിക്ക. ഇനി നെല്ലിക്കക്കാരെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാനില്ല, ഇത് ഉറപ്പാ.
0: വേണ്ട, നീ വരുന്നില്ലേ വരണ്ട.
1: ഓ, അതാണല്ലോ നിങ്ങൾക്കും വേണ്ടത്. സൂര്യായിട്ട് സൊള്ളാലോ.
0: ഗീതേ,
1: എന്തുന്നാണ്? നല്ല മാച്ച് പോലും ഞാനും കേട്ടിനി. ഈർക്കിളിയില് ഒരു തുണിച്ചുറ്റി പോലെ ഉണ്ട്. എന്നിട്ട് പറയാ, നല്ല മാച്ച് എന്ന്. ഇവിടെ ഒരാള് എന്തുടുത്താലും കമാന്നൊരക്ഷരം.
0: ഗീതേ, നീ വേണ്ടാത്തൊന്നും പറയല്ലേ.
1: പറയൂ, നിങ്ങൾ എന്നെ കൂടെ പറയിപ്പിക്കുന്നില്ലേ. ഞാൻ പറയൂ, ഫോട്ടോ എടുക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ കൂടെ തന്നെ കണ്ടില്ലല്ലോ നിങ്ങളെ മാച്ച്. കുടുംബസമേത റിസപ്ഷന് പോയാലേ ഫോട്ടോ ഫുഡ് ഒക്കെ കുടുംബത്തോടൊപ്പാ വേണ്ടത്. എന്റെ കാര്യം പോട്ടെ, നിങ്ങൾ ആ കുട്ടിയുടെ കാര്യം ഓർത്തോ.
0: ഇതാ നിന്റെ വാർത്താനം കൂടുന്നുണ്ടേ. വേണ്ട, അത് വേണ്ട.
1: ഓ പൊള്ളിയാ, മാച്ചിനെ കുറിച്ച് പറഞ്ഞോണ്ടായിരിക്കും അല്ലേ.
0: നീ ഒന്ന് മിണ്ടാതിരുന്ന.
1: എന്നെ മിണ്ടാതാക്കിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഏ, ഗർവിച്ച് പോയിട്ട് ഫോണിൽ കുത്തി നോക്കാനല്ലേ? നട്ടപ്പാതിരക്ക് നിങ്ങൾക്ക് ഇതന്നെയല്ലേ പണി.
0: പിന്നെ ഒരു കാര്യമുണ്ട് ഗീതേ, ഞാൻ നിന്നെ പോലെ വീട്ടിൽ ചടഞ്ഞു കൂടുന്ന ആളല്ല. നാട്ടുകാരുമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും, ജോലിക്കാരിയല്ലോ. കുറെ ആളുകളോട് പല വിഷയങ്ങളും പറയാനുണ്ടാവും.
1: അതെ, പക്ഷെ അത് സ്വന്തം ഭാര്യ അറിയാണ്ട് തന്നെ വേണമെന്നാ ഇത്ര നിർബന്ധം?
0: പിന്നില്ലേ, എല്ലാ കാര്യവും എല്ലാരോടും പറയാൻ പറ്റിയെന്ന് വരില്ല.
1: എല്ലാ കാര്യവും അല്ല, ഒരു കാര്യവും. അങ്ങനെ പറ,
0: അങ്ങനെയാ അങ്ങനെ. ഇനി ഒന്ന് മതിയാക്കിയ, സഹിക്കുന്നതിനൊരു അതിരുണ്ട്.
1: വേണ്ട, നിങ്ങൾ സഹിക്കണ്ട, തുറന്ന് പറഞ്ഞല്ലോ. സന്തോഷായി, കല്യാണം കഴിച്ചിട്ട് 10-12 കൊല്ലായില്ലേ, മടുത്തിട്ടുണ്ടാവും. ആയിക്കോട്ടെ.

0: ഇപ്പോ അങ്ങനത്തെ ഒരു സ്ഥിതി ആയിരുന്നല്ലോ. സ്വന്തം അച്ഛനെയാ ആ കുട്ടി.
1: ടൗണിൽ ജനിച്ചു വളർന്നല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ തന്നെയാ.
0: ജയന്റെ ചില്ലി കാശു പോലും വേണ്ടത്രേ. വേണ്ടെങ്കിൽ വേണ്ട, ഇനി നോമിനിയായി ചേർക്കാൻ ഒരു പേരുണ്ടല്ലോ.
1: അമ്മേ,
0: വീട്ടിന്ന് ആരെങ്കിലും വിളിച്ചോ?
1: ഇല്ല.
0: നീ അങ്ങോട്ടും വിളിച്ചില്ലേ?
1: അനിയത്തിയോട് പറഞ്ഞിരുന്നു. അനിയത്തിയാണെങ്കിലും എന്റെ രക്ഷിതാവിനെ പോലെയാ.
0: അവൾ എന്തു പറഞ്ഞു? എതിർത്തോ?
1: എതിർപ്പുകള്, സഹതാപങ്ങള്, പക്ഷെ അതൊക്കെ വാക്കുകളിൽ മാത്ര. ഉള്ള നിറഞ്ഞു ചിരിക്കുന്നുണ്ടാകും, എനിക്കറിയാം.
0: മോളെ, നീ വിഷമിക്കണ്ട. ഇനി നിനക്ക് ഞങ്ങളുണ്ട്, മറ്റാരും വേണ്ട. അല്ല, നീ വായനശാലയിൽ പോകുന്നുണ്ടോ?
1: പെട്ടെന്ന് ഒഴിവാകണ്ടെന്നാ പറഞ്ഞത്.
0: എല്ലാം നിന്റെ ഇഷ്ടം.
1: അമ്മയ്ക്ക് വായിക്കാൻ പുസ്തകങ്ങൾ വേണോ?
0: ആ, കൊണ്ടുവന്നോളൂ. വായിക്കാൻ ഇഷ്ടാ എനിക്ക്.
1: ഏത് ടൈപ്പാ? നോവല്, ചെറുകഥ, ചരിത്രം, പുരാണ കൃതികള്?
0: അതൊന്നും വേണമെന്നില്ല. മനുഷ്യരുടെ കഥകളൊന്നും നിർബന്ധമില്ല. പക്ഷികളും മൃഗങ്ങളും പൂക്കളും പൂമ്പാറ്റകളും അങ്ങനത്തെ.
1: അങ്ങനെയുള്ളത് ആ പഞ്ചതന്ത്രം കഥയിലുണ്ടാവും, അത് കൊണ്ടുവരാം.
0: ആ, ജയനല്ലേ വരുന്നത്?
2: എന്താ, എന്താ ഒരു പുസ്തക ചർച്ച?
0: നീ പോയ കാര്യം എന്തായി ജയ?
2: അത് ചെയ്തു, നോട്ടറിയുടെ മുന്നിൽ വെച്ച് സൈൻ ചെയ്തു.
1: അല്ല, ആ കുട്ടി വേണ്ടേ?
2: വേണ്ട, അഡ്വക്കേറ്റ്, ലീഗൽ അഡ്വൈസർ, ഇനഫ്.
0: മല്ലികേ, നീ ജയന് ഒരു കപ്പ് കാപ്പി എടുക്ക്.
2: അതെന്താ ഒരു കട്ടൻ കാപ്പി?
0: വെള്ളക്കാപ്പി, പഴയ രുചികളൊക്കെ ഒന്നുകൂടി വേണമെന്നൊരാശ.
2: അത് നന്നായി, എന്നാൽ എനിക്കും ഒരു കപ്പ് എടുത്തോളൂ.
0: ജയ, നീ ഇവളെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നേ?
2: എന്താമ്മേ?
0: നിന്റെ ബാങ്ക് അക്കൗണ്ട് നോമിനി?
2: ആ, നോക്കുന്നുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി വേണം. പിന്നെ ഡിറ്റാച്ച്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആവണ്ടേ?
0: ആ, എന്താ വേണ്ടെന്ന് ചേച്ചി, അത്ര തന്നെ. പിന്നെ ഇവള് ജോലിക്ക് പോകുന്ന കാര്യോ?
2: ഞാൻ കമ്പലി ചെയ്തിട്ടില്ല.
0: ഒറ്റപ്പെടലിന്റെ വിഷമം മാറ്റിയ പുസ്തകങ്ങളല്ലേ, പെട്ടെന്ന് ഉപേക്ഷിച്ചു വരാൻ ബുദ്ധിമുട്ടാവും.
1: വിഷമൊന്നുമില്ലമ്മേ, നിങ്ങൾ പറയുന്ന പോലെ ആവാം.
0: ആലോചിക്കട്ടെ. ഏതായാലും എനിക്കിനി ഒരുപാട് പുസ്തകമൊന്നും വേണ്ടി വരൂല. മിണ്ടാനും പറയാനും ആളായില്ലേ, സന്തോഷായി. എന്റെ കണ്ണടയും വരെ ഇങ്ങനെ കണ്ടാ മതി.
1: അമ്മേ,
0: ഇനി നിങ്ങൾ സംസാരിക്ക്, എനിക്ക് ടി വിയിലെ ആ പാട്ട് പരിപാടി ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് പോവാ.
3: ഹലോ, ഏയ്, ഇങ്ങളെ തന്നെ?
4: ഞാനോ?
3: അതെ, ദിനേശന്റെ വൈഫല്ലേ?
4: അതെ. നിങ്ങള്?
3: ക്ലാസ് വീട്ടിലേക്ക് വന്നതാവും അല്ലേ?
4: അതെ.
3: ഏത് ക്ലാസ്സിലാ?
4: ഫിഫ്ത്തിലാ.
3: 3:30 പറഞ്ഞെ, തുടങ്ങാൻ ചിലപ്പോ 4 മണിയാവും. പോയിട്ട് വേറെ കാര്യമുണ്ടായിരുന്നു.
4: നിങ്ങള്?
3: പിടിയ തന്നെ, 6th. അല്ല, ദിനേശ് വന്നില്ലേ?
4: ഇല്ല, മീറ്റിങ്ങിന് ഞാൻ തന്നെ വരുത്ത്.
3: അതാ നല്ലത്, അമ്മമാരാകുമ്പോ എല്ലാം പറയാലോ.
4: മനസ്സിലായില്ല കേട്ടോ.
3: ഓ സോറി, ഞാൻ ശ്യാമാണ്.
4: ഓ നെല്ലിക്ക.
3: അതെ. ഗീത ഏതുവരെ പഠിച്ചു?
4: ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, പി ജിക്ക് ചേർന്നപ്പോഴാ.
3: മാരേജ് അല്ലേ? ഡിസ്കണ്ടിന്യൂ ആയത് വിഷമായോ?
4: ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ടെന്താ?
3: നോ, ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഓപ്പൺ സ്കൂളിൽ അതിൻ്റെ സൗകര്യമുണ്ട്. ഏതാ സബ്ജക്ട്?
4: ജോഗ്രഫി.
3: എന്നാൽ പേടിക്കാനേ ഇല്ല, സ്റ്റഡി മെറ്റീരിയൽ മാത്രം മതി. പിന്നെ ചെറിയ ഹെൽപ്പൊക്കെ എനിക്കും ആവും.
4: ഇനി പഠിക്കാനൊന്നും കഴിയില്ല, അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ.
3: ആര് പറഞ്ഞു? നിങ്ങളെ കണ്ട ആരും പറയില്ല.
4: ക്ലാസ് വിട്ടു തോന്നേ, ബെല്ലടിച്ചു.
3: ആ, നല്ല ലക്ഷണം. സോ ഗീത, തിങ്ക് പോസിറ്റീവ്. വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് നോക്ക് എൻ്റെ ജസ്റ്റ് ഇമേജ് ആസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്. പിന്നെ ഒരു സജഷൻ, ഒരു കണ്ണട കൂടെ വെക്കണം. കണ്ണട കൂടി മുഖത്ത് വരുമ്പോൾ ഒരു ലുക്ക് വരും, ഗംഭീര ലുക്ക്. ഓക്കെ.
1: എന്തായി വായിക്കുന്നേ?
2: പഞ്ചതന്ത്രം. അമ്മ വായിച്ചു തീർത്തു അല്ലേ?
1: ആ.
2: സോ എങ്ങനെയുണ്ട് ലൈഫ്?
1: ഒരു ഒരു ഫ്രീഡം കുറഞ്ഞതുപോലെ.
2: റെസ്പോൺസിബിലിറ്റീസ് ആലോചിച്ചു.

0: ആവും?
1: അമ്മ വളരെ ഹാപ്പിയാണ്.
0: പറഞ്ഞു, തലവരക്കാണ് ക്രെഡിറ്റ്. നമ്മുടെ ശ്രമങ്ങളും നെല്ലിക്കും ഒക്കെ ഔട്ടാ.
1: ഡെസ്റ്റിനി, ഇറ്റ്സ് എ ഫാക്ട്. മല്ലിക, ഒരു 20 വർഷം മുമ്പ് ആഗ്രഹിച്ച കാര്യം പിന്നെ ഒരിക്കലും പോസിബിൾ അല്ലെന്ന് കരുതി മറന്ന ഒരു കാര്യം ഇപ്പൊ നടക്കുമ്പോ പഴമക്കാരതിന് വിധിയെന്നും തലവരെയെന്നൊക്കെ പറയും.
0: അതിനമ്മയ്ക്കറിയോ 20 വർഷം മുമ്പ് മകന്റെ മനസ്സിലെ മല്ലികയെ?
1: പറഞ്ഞില്ല, പക്ഷെ അമ്മക്ക് മനസ്സിലായിരിക്കും.
0: എന്തോ എനിക്കറിയില്ല. അല്ല, റോജയെ വിളിച്ചോ?
1: നോ, നോ കമ്മ്യൂണിക്കേഷൻ.
0: ഞാൻ കരുതി അച്ഛന്റെ വിവാഹം അറിഞ്ഞ് വന്നതാവുന്ന്. അതല്ല, കാര്യം അറിഞ്ഞിട്ടും അവൾക്കൊരു ഭാവമാറ്റവും ഇല്ലല്ലോ.
1: മല്ലിക കേട്ടിട്ടില്ലേ, കല്ലുപോലൊരു പെണ്ണ്.
0: കല്ലിന്റെ കരളും അലിയും കന്മതം.
1: നോ ഹോപ്പ്.
0: അങ്ങനെ തീർത്തു പറയാനായിട്ടില്ല. ഞാനൊന്ന് ശ്രമിക്കട്ടെ.
1: വേണ്ട മല്ലിക.
0: റോജയുടെ അച്ഛനല്ലേ നിങ്ങള്? അപ്പോ എനിക്കൊരു ബന്ധം ഉണ്ടാവില്ലേ?
1: എന്ത് ബന്ധം?
0: അമ്മ എന്ന ബന്ധം.
1: മല്ലിക,
0: ആ പിന്നെ സുരേഷിന്റെ ഭാര്യയല്ലേ ഗായത്രി, അവള് വിളിച്ചിരുന്നു അവിടെ ചെല്ലാൻ.
1: ഓ, വിരുന്ന്? അതൊന്നും വേണ്ട.
0: നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവരിങ്ങോട്ട് വരൂത്രേ.
1: എന്നാ പോയേക്കാം.

0: ആ വരുന്ന്. ഇതാരാ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്? മല്ലികയാ, ഒന്ന് വിളിച്ചുവിടേനോ. വാ ഇരിക്കി.
1: സുരേഷ് ഇല്ലേ അവിടെ?
0: ഇല്ല. നിങ്ങൾ വാ ഇരിക്കി. സുരേഷ് ചേട്ടനെ ഞാൻ ഇപ്പൊ വിളിക്കാം, ഏതെങ്കിലും സൈറ്റിലായിരിക്കും.
2: ഇത് ഒരു കോൺട്രാക്ടറുടെ വീട് തന്നെ അല്ലേ?
1: ഏറെക്കുറെ. ബട്ട് ദേ ആർ ടു, ഓൺലി ടു.
2: ബട്ട് ദേ ആർ ഹാപ്പി, ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്.
1: യെസ്, നേർച്ചയും പൂജയും കഴിഞ്ഞ് ദുഃഖിച്ചിരുന്നിട്ട് എന്ത് കാര്യം? സുരേഷ് വളരെ പോസിറ്റീവ് ആണ്.
2: അതെ, സംസാരിച്ചുകൊണ്ടിരിക്കും, അതാണ്.
0: സുരേഷ് ചേട്ടൻ ഇപ്പൊ എത്തോ. കുടിക്കാൻ എന്താ വേണ്ടേ? തണുത്തെടുക്കട്ടെ.
1: ഇപ്പൊ വേണ്ട, സുരേഷനും കൂടി വരട്ടെ.
2: ഗായത്രിയുടെ വീട് എവിടെയാ?
0: കോഴിക്കോട്. നിങ്ങൾ അനിയത്തിയല്ലേ മഞ്ജുള? കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കുറച്ച് നാള്. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല.
2: ഓ ആണോ, ഞാൻ അറിഞ്ഞില്ല.
1: നാട്ടിൽ പോവാറില്ലേ?
0: കുറവാ, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോയിട്ട് വരും. ഓ വന്നല്ലോ ആള്.
3: ഓ വെൽക്കം വെൽക്കം യങ് കപ്പിൾസ്.
1: കളിയാക്കലടാ നീ.
0: അല്ല, നിങ്ങളൊന്നും വാങ്ങിയില്ല.
3: എന്തോന്ന് വാങ്ങാൻ? ഗായത്രി, നീ അതിഥികൾക്ക് ജീരകവെള്ളം കൊടുത്തില്ലേ? സോ മല്ലിക, എന്തുണ്ട്?
2: ഞങ്ങള് ടൗണിലേക്കൊന്ന് ഇറങ്ങിയതാ, അപ്പോ ഇതുവഴി വരാന്ന് വിചാരിച്ചു.
1: നീ വന്നിട്ട് പോവാന്ന് കരുതി.
3: ആണോ? എന്നാല് തൽക്കാലം നിങ്ങൾ പോകുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം പോകേണ്ട കാര്യം.
0: ഫുഡാ?
3: വരും.
0: എന്ത് ഫുഡ്? സുരേഷേട്ടങ്ങളെ വന്നേ. നിങ്ങൾ എന്ത് ഫുഡിന്റെ കാര്യം പറയുന്നത്? ഞാനൊന്നും വെച്ചിട്ടില്ല.
3: ഇനിയിപ്പോ നീ ഉണ്ടാക്കാൻ തന്നാല് വളരെ ലേറ്റ് ആവും.
2: അയ്യോ സുരേഷ്, ഇത് വിരുന്നായെന്നും കാണല്ലേ.
3: പിന്നെ എന്തായിട്ടാണ് കാണേണ്ടത്?
1: വിരുന്നിന് ക്ഷണിക്കാനുള്ള വരവ്.
3: ക്ഷണമോ?
2: അതെ, അമ്മയും പറഞ്ഞു നിങ്ങൾ എല്ലാരും വരണം.
3: ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്.
0: ശരി വാ.
3: ദിനേശനാണല്ലോ. ആ എന്താടോ? ഉണ്ട്. ഓക്കെ.
1: ആരാ വിളിച്ചത്?
3: ദിനേശനാ, ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ വന്ന കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ, വരട്ടെ.
1: പിന്നെ സംഗമത്തിന്റെ ഫീഡ്ബാക്ക് എങ്ങനെ?
3: എല്ലാരും ഒരു ഞെട്ടില്ല, വിട്ടുമാറിയിട്ടില്ല.
1: കമന്റുകളൊന്നും കണ്ടില്ല.
3: നീയും മല്ലികയും ഗ്രൂപ്പിലുണ്ടല്ലോ, അതുകൊണ്ടാ. ആ പിന്നെ മകളുമായി എനി കോണ്ടാക്ട്?
1: ഇല്ല സുരേഷ്.
3: ജയ, നമുക്ക് ആ കാര്യം ഒന്ന് വർക്കൗട്ട് ചെയ്യണല്ലോ.
1: എന്തിന്?
3: എടാ, 10-20 വയസ്സുള്ള കുട്ടിയല്ലേ, ജീവിതം അങ്ങനെ കിടക്കുമല്ലേ.

0: ജീവിതം സുരേഷ, അതൊന്നും നീ കരുതും പോലെ എളുപ്പത്തിൽ വർക്കൗട്ടാകുന്ന കേസല്ല.
1: ജയ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. 10-20 കൊല്ലം മുമ്പ് ആരും അറിയാതെ കൊണ്ടു നടന്ന നിന്റെ പ്രേമം ഇപ്പോ ഇതാ അകത്ത്. എടാ, നമ്മൾ ശ്രമിക്കണം. എടാ, നിന്റെ ചോരയല്ലേ അവള്? അവൾക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്?
0: അവൾ ഒറ്റക്കാവില്ലടോ, ഒരുപാട് ആളുകളുണ്ട്.
1: നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അഡ്രസ്സിങ് ഇതാ.
0: എവിടെയാ കഴിയുന്നെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ വിലാസം തരാൻ? അവൾ അമ്മ പോയ ശേഷം മറ്റെവിടെയോ ആണ് സെറ്റിൽഡ് ആയത്.
1: അല്ല ശരി, നീ ഇപ്പോ ആ ബാങ്ക് ട്രാൻസ്ഫറിന്റെ എന്തോന്ന് ചെയ്തില്ലേ? എന്താ അത്?
0: നോമിനി ഡിറ്റാച്ച്മെന്റ്.
1: യെസ്, ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് സെൻഡ് ചെയ്. പിന്നെ ബാങ്കിൽ കൊടുത്ത നിന്റെ ആ റിക്വസ്റ്റും ഞാനൊന്ന് നോക്കട്ടെ. ദിനേശൻ, വാ വാ വാ.
0: എടാ ദിനേശ.
2: ഓ, ജയനി ഇവിടെ ഉള്ള കാര്യം പറഞ്ഞില്ലല്ലോ.
1: ഇല്ല, മല്ലിക അകത്തുള്ള കാര്യവും പറഞ്ഞില്ല. മല്ലിക,
2: വേണ്ട, ഇപ്പൊ വിളിക്കണ്ട.
0: എന്താ ദിനേശ, നിനക്കൊരു അസ്വസ്ഥത? എന്തുപറ്റി?
1: അതന്നെ, നമ്മളെ ഗ്രൂപ്പില് ചിരിക്കാരനില്ലേ, എന്താടാ, എന്താ ഒരു ഗൗരവം?
2: അത് അത് പിന്നെ ഇല്ല, പിന്നെ പറയാം.
0: ദിനേശ, നീ കാര്യം പറയാനല്ലേ സുരേഷിനെ വിളിച്ചത്? പിന്നെ എന്നെ കണ്ടിട്ടാ? ഞാനും നെല്ലിക്കയിലുള്ള ആളല്ലടാ. നീ പറ.
2: വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്നാലോ?
1: പുറത്തു പോകണോ?
2: അത് വേണ്ട.
0: സുരേഷ്, നമുക്ക് നിന്റെ ഓഫീസിലിരിക്കാം.
1: ശരി, വാ. ഗായത്രി, ദാ ഭക്ഷണം വരുന്നുണ്ട്. ദിനേശനും കൂടിയുണ്ട്. ഞങ്ങൾക്ക് ഒരു അർജന്റ് മീറ്റിംഗ്.
3: ശരി, ആയിക്കോട്ടെ.
0: ദിനേശ, നീ പറ. എന്താ ഉണ്ടായത്?
2: സുരേഷ്, എന്റെ അടുത്ത് സാധനം ഉണ്ട്, ഒറ്റ പെഗ്.
1: അതൊക്കെ പിന്നെ, നീ കാര്യം പറ.
2: ഗീത ഉടക്കിലാണ്.
1: എന്താ പുതിയ എന്തെങ്കിലും പ്രശ്നം?
2: കഴിഞ്ഞ ദിവസം ഒരു റിസപ്ഷന് പോയതാ ആകെ പ്രശ്നമായത്.
0: നീ കാര്യം പറ ദിനേശ, എന്താ പ്രശ്നം?
2: സംശയാന്ന്. ഞാൻ മറ്റാരോടങ്ങ് മിണ്ടിയ കുറ്റം.
1: എന്നിട്ട് പൊട്ടിയാ?
2: പൊട്ടി. ക്ഷമ നശിച്ചപ്പോ ഞാനും എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു.
1: നിങ്ങൾ തോന്നിയ പോലെ നടന്നോ, ഞാൻ ഒഴിവായി തരാന്ന് അങ്ങനെ പറഞ്ഞോ?
2: പറഞ്ഞു.
0: സുരേഷ, നീ
1: സൈക്കോളജിക്കൽ മൂവ്. എടാ ദിനേശ,
2: നെല്ലിക്കാന്ന് കേൾക്കുമ്പോക്ക് കലി തുടങ്ങും.
0: ദിനേശ, കുടുംബം കഴിഞ്ഞിട്ട് മതി കൂട്ടുകാരും നെല്ലിക്കയും.
2: എന്താടാ ഇനി എന്നാ ചെയ്യാ സുരേഷ?
1: നീ വിഷമിക്കാതിരി, ഇത് വളരെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യാം.
2: എങ്ങനെ?
1: ഒരു ഡ്യുവൽ അറ്റാക്ക്, കരയിൽ നിന്നും ആകാശത്ത് നിന്നും.
0: നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല.
1: സിമ്പിൾ, ഗീതയുടെ കാര്യം നോക്കാൻ അകത്തുണ്ട് ആള്. ഒന്നല്ല, രണ്ട്. ആ പിന്നെ നിന്റെ കാര്യം, അതിന് ഞങ്ങൾ രണ്ടാളും തന്നെ വേണമെന്നില്ല. ഞാൻ മതിയാകും. അത് പക്ഷേ ശാപ്പാട് കഴിഞ്ഞിട്ട്. എന്താ, എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ?
2: എടാ, ഞാൻ
0: സാധനം കയ്യിലുണ്ടോ?
1: യെസ്, അത് തന്നെ. വാ. ഗായത്രി, ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ റെഡി.
3: ഭക്ഷണം റെഡിയാ, നിങ്ങൾ ഇരുന്നോ.
0: ദിനേശ, പിന്നെ നെക്സ്റ്റ് വീക്ക് വീട്ടിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. നീ വിത്ത് ഫാമിലി ഉണ്ടാവണം.
1: എല്ലാരും എന്ന് പറഞ്ഞാല്? നെല്ലിക്ക ഫുൾ.
0: ഏയ് ഇല്ല, നീയും ദിനേശനും. പിന്നെ
2: നമുക്ക് ശ്യാമിനെ വിളിക്കാം.
1: യെസ്, ഇനഫ്. ഓക്കെ
2: ഓക്കെ.
3: ആ നിങ്ങളോ, അകത്തേക്ക് വാ. ചേച്ചിയുടെ തിരക്കൊക്കെ കഴിഞ്ഞോ? എന്ത് തിരക്ക്, വായനക്കാർ പൊതുവെ കുറവാ. പിന്നെ ഈ നേരം പ്രത്യേകിച്ചു എല്ലാവർക്കും ഫോണേ ശരണം.
4: എന്നെ മനസ്സിലായോ?
3: ഗീതയല്ലേ ദിനേശന്റെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആകെ അറിയാവുന്ന റിലേറ്റീവ്സ് നിങ്ങൾ മാത്രാ.
4: ചേച്ചി ഫുഡ് കഴിച്ചാ?
3: ആ, ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ?
4: ഭക്ഷണം കഴിച്ചിട്ടാ ഇറങ്ങിയത്. പിന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം. എന്നാ ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോവാലോ.
3: അതൊന്നും സാരമില്ല, ആരെങ്കിലും വന്നാലും റീഡിംഗ് റൂമിലിരിക്കും. അല്ല, എന്താ ഗായത്രിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞത്?
4: ചേച്ചി ഞങ്ങളൊന്ന് സഹായിക്കണം, പ്രത്യേകിച്ച് ഗീത.
3: എന്താ ഗീത?
5: കുടുംബം വലിയ പ്രശ്നങ്ങളില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ കുട്ടികളെ ഓർക്കുമ്പോ.
3: അയ്യോ, ഇങ്ങനെ വിഷമിക്കാതിരിക്കുക ഗീത, ഞങ്ങളൊക്കെ ഇല്ലേ. അല്ല, എന്താ ഗായത്രി ഇഷ്യൂ?
4: നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോന്നറിയില്ല.
3: അതെന്താ?
4: കാരണം പരാതിപ്പെടുന്നത് നിങ്ങൾക്കെതിരാണ്, നിങ്ങളുടെ കൂട്ടായ്മക്കെതിരാണ്, നെല്ലിക്കെതിരാണ്.
3: അല്ല, ഇങ്ങനൊക്കെ പറയാൻ മാത്രം എന്താ?

0: സംഭവിച്ചത്?
1: ചേച്ചിക്കറിയോ, ആ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം ദിനേശേട്ടൻ ആകെ മാറി. കുടുംബവും കുട്ടികളും ഒന്നും വേണ്ട, എന്നെയും മറന്നു.
0: ഗീത കരയാതിരിക്കേ, എന്താ ഉണ്ടായത് വെച്ചാ അത് പറയൂ.
2: ഉണ്ടായതൊക്കെ പറയുമ്പോ ചേച്ചിക്ക് വിഷമാവോന്നൊരു പേടിയുണ്ട്. കാരണം നെല്ലിക്കാന്ന് പറഞ്ഞ ഗ്രൂപ്പിലൂടെ ഒരു ജീവിതം കിട്ടിയവരാ നിങ്ങള്. പക്ഷേ ഒരു ജീവിതം കൊടുത്ത് നെല്ലിക്ക തന്നെ മറ്റൊരു ജീവിതം തകർക്കുക.
1: എത്ര നാളെ ഇങ്ങനെ സഹിക്കുക? ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, എന്തിന്? കുട്ടികളുടെ പഠിത്തം, ഒന്നിനും ഉറ കിട്ടുന്നില്ല.
2: പക്ഷെങ്കിലോ കൂട്ടുകാർക്ക് വീടെടുത്തു കൊടുക്കാനും ട്രിപ്പ് പോകാനും മീറ്റിംഗ് ഇരിക്കാനും ഇഷ്ടം പോലെ സമയമുണ്ട്.
1: ആഴ്ചയ്ക്ക് ഒന്ന് രണ്ട് തവണയാ മീറ്റിംഗ്. എവിടെയാ പോകുന്നത്, എന്തിനാ പോകുന്നത് ഒന്നും അറിയില്ല. എന്തായാലും തിരിച്ചു വന്നാൽ ഭക്ഷണം പോലും വേണ്ട.
0: അതെന്താ അങ്ങനെ?
2: പാർട്ടിയിൽ കഴിച്ചിട്ടുണ്ടാവും?
1: കഴിക്കാറുണ്ട്. മുമ്പൊക്കെ ഓണത്തിനും വിഷുവിനൊക്കെ അത്യാവശ്യം കഴിക്കാറുണ്ട്. പക്ഷെ ഇപ്പോ ദിവസവും കഴിച്ചിട്ടാ വരുന്നത്. ചോദിച്ചാ പറയൂ ഓരോ പാർട്ടിന്ന്. ഇന്ന് അവിടെ പാർട്ടി, ഇവിടെ പാർട്ടിന്ന്. എല്ലാ ദിവസവും പാർട്ടിയാ. ഓരോരുത്തരുടെ നാട്ടിൽ ഉത്സവം, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പാർട്ടി തന്നെ. കുടിക്കാൻ ഓരോ കാരണങ്ങള്. പേടിയാന്ന് ചേച്ചി.
0: ഗായത്രി, നിന്റെ ഹസ്ബൻഡല്ലേ ചെയർമാൻ, അവനും ഇതുപോലെ പോവാറുണ്ടോ?
2: മന്ത്ലി മീറ്റിംഗ് ഒക്കെ ഉണ്ടാവലുണ്ട്.
1: ആർക്കുമില്ലാത്ത മീറ്റിംഗ് ആന്ന് ഓർക്കു മാത്രോ? ശരിക്കും ജോലിക്ക് പോലും പോകുന്നില്ല. വീട്ടിൽ വന്നാലേ ഫോണിൽ തന്നെ, നേരം വൈകോള് ഫോണിൽ തന്നെ. എന്റെ അടുത്ത് വരാറു പോലും ഇല്ല. എപ്പോഴാ ഉറങ്ങുന്ന, എപ്പോഴാ എണീക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല.
0: അല്ല, ഇല്ലാതെ ഈ മീറ്റിംഗിന് എങ്ങനെയാ പോവുക?
2: ചേച്ചി, ഈ നെല്ലിക്ക ഗ്രൂപ്പിനുള്ളിൽ പിന്നെ ഒരു ഗ്രൂപ്പുണ്ട്. ഇതൊക്കെ അവരുടെ പ്ലാനാ.
1: ഒരു ഗ്രൂപ്പല്ല, പല ഗ്രൂപ്പുണ്ട്. പരസ്പരം അറിയാത്ത പല ഗ്രൂപ്പുകളും.
0: അല്ല, ശ്യാമു ഉണ്ടോ? അവര് മൂന്നാളും ആണല്ലോ ഒറ്റക്കെട്ട്.
1: ഇല്ല, കഴിഞ്ഞ ദിവസം മോളുടെ മീറ്റിങ്ങിന് പോയപ്പോഴാ ഓറ കണ്ട്. ദിനേശൻ എന്താ വരാത്തെന്ന് ചോദിച്ചു. ഓറ പോലെ തന്നെയല്ലേ ശ്യാമു. എന്നിട്ട് ഇവർക്ക് മാത്രം മീറ്റിംഗ് തിരക്ക്, അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത്.
0: അങ്ങനെ ശ്യാമിനും സുരേഷിനും പങ്കെടുക്കാത്ത മീറ്റിംഗ് ദിനേശന് എന്തിനാ? ഞാൻ ജയദേവനോടൊന്ന് സംസാരിക്കട്ടെ.
1: നിങ്ങൾ ഇതിൽ കാര്യമായിട്ട് ഇടപെടണം. ശരിക്കുറങ്ങിയിട്ട് കുറേ നാളായി. വീട്ടുകാരോടും നാട്ടുകാരോടും നുണ പറഞ്ഞ് മടുത്തു ഞാൻ.
0: ഗീതെ, നീ വിഷമിക്കാതിരിക്കേ. അടുത്ത ആഴ്ച നിങ്ങളെല്ലാം വീട്ടിൽ വരുമല്ലോ, അമ്മയും ഉണ്ടാകും. നമുക്കൊരു സ്ത്രീ സഭ ചേരാം. എന്താ ഗായത്രി?
2: അല്ല പിന്നെ, ഇതിങ്ങനെ വിട്ടാ പറ്റോ?
1: ആ ശ്യാമ് എന്ത് നല്ല ആളാ, എന്നോട് പി ജി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്.
2: നിന്റെ നമ്പർ വാങ്ങിയോ ശ്യാം?
1: ആ വാങ്ങി.
2: എന്നിട്ട് വിളിക്കാറുണ്ടാ?
1: ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അയാള് ദൈവഭക്തിയുള്ള മര്യാദക്കാരനാ. ഗായത്രി, നിന്റെ സുരേഷേട്ടനും ചേച്ചിയുടെ ജയദേവൻ സാറൊക്കെ ഡീസന്റാ. അവരോടൊപ്പം നടക്കുന്ന എന്റെ കുട്ടിയോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ.
0: ഒന്നും പേടിക്കണ്ടടോ, നമുക്കെല്ലാം ശരിയാക്കാം. കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ?
2: അല്ല, ശ്യാം ദൈവഭക്തനാന്നെങ്ങനെ മനസ്സിലായി? ക്ഷേത്രത്തിൽ വെച്ചാണ്ടാ?
1: ഇല്ല, എല്ലാ ദിവസവും മെസ്സേജ് അയക്കൂ.
2: എന്ത് മെസ്സേജ്?
1: എഴുത്തൊന്നുമില്ല, ദൈവങ്ങളുടെ ഫോട്ടോ.
0: ഗായത്രി, എന്താ പോലീസ് മുറയിൽ ഒരു ചോദ്യം ചെയ്യല്?
2: വെറുതെ ഒന്നറിയാൻ ചോദിച്ചാ?
1: വിശ്വാസം വരുന്നില്ലേ? ദാ ഈ ഫോണിലേക്കൊന്ന് നോക്ക്.
2: വിശ്വാസക്കുറവൊന്നുമില്ല.
1: ഇത് കണ്ട, കൃഷ്ണൻ രാധയോടൊപ്പം ശിവപാർവതിമാർ, വിഷ്ണുവും ലക്ഷ്മിയും, ദാ രാമനും സീതയും. ഇപ്പൊ വിശ്വാസായില്ലേ?
2: ഇപ്പൊ ശരിക്കും വിശ്വാസായി. അല്ല, സംസാരിച്ച സമയം വൈകി. റീഡിംഗ് റൂമിൽ ആളുണ്ട്.
0: ഓ, അതോ അവിടെ ശാന്തമായിരുന്ന് പത്രങ്ങളും വാരികയും വായിക്കുന്നല്ല, ഫോണിലാ നോട്ടം. ദേ നോക്ക്.
1: ഈ ഫോണെന്ന സാധനം കണ്ടുപിടിച്ചതോടെ തുടങ്ങി സമാധാനക്കേട്.

0: എന്താ എന്താടാ പ്രശ്നം?
1: എടാ നമ്മുടെ ജയദേവൻ.
0: ജയൻ? അവനെന്ത് പറ്റിയെന്ന്?
1: പെട്ടിക്കട നടത്തുന്ന കാതൊക്കെയാ പറഞ്ഞത്. കണ്ടു പരിചയമില്ലാത്ത ഒരാള് ബസ് സ്റ്റോപ്പിൽ വെച്ച് കൊറേ നേരം സംസാരിച്ചത്രേ. പിന്നെ അവിടെ ജയൻ വീണ് കിടക്കുന്നതാ കണ്ടത്.
0: കാദറിനും അറിയാത്ത ആളാണോ?
1: അതെ, അടിച്ചു വീഴ്ത്തിയതാണോ വല്ല മരുന്നും കൊടുത്ത് കീഴ്പ്പെടുത്തിയതാണോ എന്ന് സംശയം. ബസ് സ്റ്റോപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല.
0: എന്നിട്ട്
1: പിന്നെ ആരൊക്കെയോ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു.
0: നീ ജയന്റെ വീട്ടിൽ വിളിച്ചോ?
1: ഇല്ല, നിന്നെയും ശ്യാമിനെയും വിളിച്ച് ആ വരത്തിനെ ഒന്ന് കൈകാര്യം ചെയ്യണം.
0: ആ, നീ ജയനെ കണ്ടോ?
1: ഇല്ല, നിന്നെ വെയിറ്റ് ചെയ്യാ.
0: ശരി, വാ.
1: ദാ ഇവിടെ ഒബ്സർവേഷൻ വാർഡിൽ.
0: ആ, നോക്കാം. ഓ, ഡ്രിപ്സ് ഉണ്ടല്ലോ. ജയ?
2: വേണ്ട, വിളിക്കണ്ട, സഡേഷനല്ല.
0: നിങ്ങളാരാ?
2: ഒരു നാട്ടുകാരൻ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാനാ ഇവിടേക്ക് കൊണ്ടുവന്നത്.
1: ആരാ ജയനെ വീഴ്ത്തിയത്? അയാൾ കടന്നു കളഞ്ഞോ?
2: വീഴ്ത്താനോ?
0: അതെ, ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയമില്ലാത്ത ആരും ആക്രമിച്ചു എന്നാണല്ലോ കേട്ടത്.
2: ഓ, അതറിയില്ല.
1: ഞങ്ങൾക്കും അറിയില്ല. അവനെ കയ്യിൽ കിട്ടണം ഞങ്ങൾക്ക്.
2: നിങ്ങൾ
0: ജയദേവന്റെ സുഹൃത്തുക്കളാ? അല്ല, ഡോക്ടർ എന്താ പറഞ്ഞേ?
2: നത്തിങ് ടു വെറി. പൾസ് ഷൂട്ട് ഔട്ട് ചെയ്തതാ. ഡ്രിപ്സ് തീർന്ന ഉടനെ പോകാം.
1: സുരേഷ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ മറ്റവനെ ഒന്ന് തപ്പട്ടെ. ശ്യാമിനോട് ബസ് സ്റ്റോപ്പിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് പെരുമാറിയിട്ടേ പോലീസിൽ ഏൽപ്പിക്കും.
0: വേണ്ട ദിനശ, അതൊക്കെ നമുക്ക് പിന്നീടാവാം. ജയനെ വീട്ടിലാക്കണം. നീ ശ്യാമിനെ വിളി, വണ്ടിയെടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ.
2: മിസ്റ്റർ
1: സുരേഷ്. ഞാൻ ദിനേശൻ.
2: അപ്പോ എനിക്ക് പോകാലോ?
1: അങ്ങനെ പോകാനൊന്നും പറ്റില്ല. പോലീസ് വരുമ്പോ ചോദിക്കും ആരാണ് ആശുപത്രി കൊണ്ടുവന്നതെന്ന്.
2: ഓക്കെ ഓക്കെ,
1: ഞാൻ ശ്യാമിനെയും കൂട്ടി വരാം. സുരേഷ്, നീ ഇവിടെ തന്നെ നിൽക്കേ.
0: ആ ശരി. ആ, നിങ്ങൾ പേര് പറഞ്ഞില്ല.
2: രാഘവ്. ബസ് സ്റ്റോപ്പിൽ ജയനെ വീഴ്ത്തിയ അപരിചിതൻ.
0: വാട്ട്?
2: മിസ്റ്റർ സുരേഷ്, നാട്ടുകാർ പറയും പോലെ ജയദേവനെ ആരും ആക്രമിച്ചിട്ടൊന്നുമില്ല.
0: പിന്നെ
2: ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു, പിന്നെ ഫെല്ലിൻ ടു അൺകോൺഷ്യസ്.
0: നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
2: മിസ്റ്റർ സുരേഷ്, ആർ യു സ്ട്രോങ്? സ്ട്രോങ് ടു ഹിയർ മീ?
0: വാട്ട്?
2: പോലീസ് ഫ്രം മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇന്റലിജൻസ്.
0: പോലീസ് ഇവിടെ? ജയന്റെ ആരാണ്?
2: പരിചയക്കാരനോ ബന്ധുവോ അല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ.
0: സാർ, ഒന്നും മനസ്സിലാകുന്നില്ല.
2: സുരേഷ്, നാർക്കോട്ടിക് വിങ്ങിലെ സ്പെഷ്യൽ ഓഫീസറാണ് ഞാൻ. മുംബൈയിൽ ഒരു വലിയ ലഹരിവേട്ട നടന്നു. എ ബിഗ് ഡ്രഗ് റാക്കറ്റ് അണ്ടർ അവർ കസ്റ്റഡി.
0: ജയദേവൻ?
2: പാർട്ട് ഓഫ് ദാറ്റ് നെറ്റ്വർക്ക്.
0: നോ, നോ ചാൻസ്.
2: ബട്ട് ഇറ്റ്സ് എ ഫാക്ട് വിത്ത് സോളിഡ് എവിഡൻസ്.
0: എവിഡൻസ്?
2: അതെ. വൺ മിസ്റ്റർ ജേക്കബ് തോമസ്, എ ഡ്രഗ് സപ്ലയർ, ആൻഡ് ഹിസ് ലവർ റോജ, എ കരിയർ, അറസ്റ്റഡ് ആൻഡ് നൗ വിത്ത് അവർ കസ്റ്റഡി.
0: സർ,
2: റോജ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. രക്ഷിതാക്കൾ ആരാണെന്ന് അന്വേഷണം നടത്തി. സോ വി മെറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ജയദേവൻ.
0: സാർ, ഇനി എന്ത് ചെയ്യും?
2: മെനി തിങ്സ്. മിസ്റ്റർ സുരേഷ്, നിങ്ങൾ കുറച്ചുകൂടി മെച്ചോർഡാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ബ്രീഫ് ചെയ്തത്. യുവർ ഫ്രണ്ട്സ് വരുന്നുണ്ട്. കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക. ഞാൻ ടൗണിൽ ഗസ്റ്റ് ഹൗസിലുണ്ടാകും. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ടീം മുഴുവനും.
0: സാർ, സാർ, ഇനി ഇനി എന്താ ചെയ്യുക?
2: നാളെ വന്നു കാണുക വിത്ത് ജയദേവൻ. ഓക്കെ? റിമെമ്പർ മിസ്റ്റർ സുരേഷ്, ജയദേവൻ ഓൾസോ ഇൻ അവർ കസ്റ്റഡി.
3: നെല്ലിക്ക നാടകത്തിന്റെ നാലാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ് സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ് ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം പുരുഷോത്തമൻ സി കല്ലേരിക്കര, പോലീസ് ഓഫീസർ രാഘവ് അമൽമണി മട്ടന്നൂർ, ശാന്ത ടീച്ചർ ചന്ദ്രലേഖ മല്ലിശ്ശേരി, മല്ലിക അശ്വിനി കവണിശ്ശേരി, ഗീത സൂര്യ ഇടവന, ഗായത്രി രാജശ്രീ നാരായണൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
3: ഇപ്പോൾ അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

நின்ற சுண்டின் வர்ணம் எந்த சுண்டில் பொதியுவான்.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz നിങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് ആലപിച്ചത്, ചിത്രം ഏകലവ്യൻ.

0: കേൾക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം, ചിത്രം ആട്ടക്കളം.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: അടുത്ത ഗാനം വേണുഗോപാലും ചിത്രയും പാടിയത്, ചിത്രം തൂവാനത്തുമ്പികൾ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

എൻ്റെ പേര് ഉദയൻ എന്നാണ്. 28 വർഷമായി ഈ കൊട്ടിയൂർ ദേവൻ്റെ ഈ സന്നിധിയിൽ ഈ ഭഗവാന്റെ ശിവേലിക്ക് അകമ്പടി സേവിക്കുന്നു. നമ്മൾ രണ്ട് തറവാട്ടുകാരാണ്, ഒന്ന് പേരിനായർ, ഒന്ന് വടക്കേടത്ത് നായർ. പേരിനായർ വടക്കേടത്ത് നായർ ഈ രണ്ട് തറവാട്ടുകാരും നമ്മളെ തറവാട്ടിൽ നിന്ന് പടിഞ്ഞാറ്റിൽ വെച്ച വാളും പരിചയമെടുത്ത് ഇവിടെ എത്തി ഭഗവാന്റെ അംഗരക്ഷകരായി ശിവേലിക്ക് മുന്നിൽ അകമ്പടി സേവിക്കുക എന്നുള്ള നമ്മളുടെ ഇവിടുത്തെ ദൗത്യം. 28 ദിവസവും മുടങ്ങാതെ ഇവിടെ വേണം, അതേപോലെ മറ്റുള്ള ചടങ്ങുകളിൽ സംബന്ധിക്കണം. അതൊക്കെയാണ് ഇവിടെ 28 വർഷമായി ഞാൻ നിൽക്കുന്നു. എൻ്റെ അനന്തരവാസികളായിട്ടാണ് വരിക, മാവൻ മരുമക്കത്താഴ ആ അവകാശത്തിലാണ് വരുന്നത്. ഇപ്പോൾ രണ്ട് പേര് എന്ന് പറഞ്ഞാൽ പേരിനായർ വടക്കേടുന്നതിന് രണ്ട് പേരാണ് ഇവിടുത്തെ ഈ കയ്യാലേൻ്റെ പേര്യ എന്ന സ്ഥലത്താണ് രണ്ട് തറവാടിരിക്കുന്നത്. ആ തറവാട്ടിൽ നിന്നാണ് ഈ വാള് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. എൻ്റെ സ്വന്തം പ്രദേശം വെള്ളമുണ്ടയാണ്, വയനാട് വെള്ളമുണ്ട. പിന്നെ കോട്ടയം രാജാവ് കൽപ്പിച്ച് നൽകിയതാണ് നമുക്ക്. ഈ ഒരു പണ്ട് പടയാളികളായിരുന്നു, വയനാട് ചുരം കാക്കുന്ന പടയാളികളായിരുന്നു നമ്മളെ പൂർവികന്മാർ. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഈ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൂ. കഴിഞ്ഞ വർഷവും ഈ വർഷവും അതായത് അന്യസംസ്ഥാനക്കാർ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അതിനുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട്, ശിവേലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ പുനഃക്രമീകരിക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി അത് ചെയ്യണം. അതിന് ദേവസ്വം അതിന് വഴി കാട്ടട്ടെ എന്ന് വിചാരിക്കുക. ശിവേലി സമയത്ത് ആരും സംസാരിക്കാണ്ട് അക്ഷമരായി നിന്ന് ആ ഭഗവാന്റെ ശിവേലി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുക എന്നല്ലാണ്ട് അവിടെ ഒച്ചപ്പാടോ കാര്യങ്ങളോ വെള്ളത്തിലിറങ്ങലോ അല്ലെങ്കിൽ ശിവേലി ക്രോസ് ചെയ്യലോ ഇതൊന്നും പാടില്ലാത്തതാണ്. അത്രയും പവിത്രമായ പുണ്യസങ്കേതമാണിത്. അപ്പോൾ ആ രീതിയിൽ വന്നിട്ട് വേണം ഭക്തന്മാർ ഇവിടെ തൊഴുതിട്ട് പോകാൻ. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എൻ്റെ സംസ്ഥാനക്കാർ വന്നിട്ട് അവരെ ഡ്രസ്സുകളും കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക, സൗണ്ട് ഉണ്ടാക്കുക, ഫുള്ള് റീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതപ്പോൾ ഒഴിവാക്കിയാൽ അത്രയും നന്ന്. ഭഗവാനോട് അത്രയും പരിഭാവനമായ സ്ഥലത്ത് എത്തുമ്പം ഉള്ള ഒരു ഭക്തിയും ഭയവും കാണിച്ചിട്ട് വേണം ഭക്തർ തിരിച്ചു പോകാൻ വേണ്ടി.

0: NH കയ്യാലയിലാണുള്ളത്. അപ്പം നമുക്ക് പരിചയപ്പെടാം.
1: എൻ്റെ പേര് ബാലൻ, കോഴിക്കോട്ടുകാരനാണ്. ഇപ്പം ഞാൻ മഞ്ചേരിയാണ്. ഈ വർക്കും പ്രവർത്തനം എനിക്ക് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയിലായിരുന്നു. അതിൽ നിന്ന് ഒരു ഉത്ഭവിച്ചിട്ടിപ്പോൾ ഒരു വലിയ സ്ഥാപനം, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 10-25 ആൾക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിക്കാനും പിടിക്കാനും കഴിയുന്നൊരു നല്ലൊരു ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റില്ലാതെ പോകുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഭഗവാന്റെ മനസ്സിലായി, 2 മുക്കാലിൻ്റെ കാലത്ത് വന്ന് കൂടിയതാണ്. ഇപ്പോൾ 68 വർഷമായി ഞാൻ ഈ സേവനം, മനോഭാവ സേവനത്തിൽ കൂടെ പോകുന്ന ഒരാളായിട്ടുള്ള കെ കുഞ്ഞിരാമൻ്റെ കൂടെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഞാനിവിടെ തൊഴുകാൻ വേണ്ടി സമയത്ത് 1-ാം നമ്പർ ഈ മരം പിടിക്കുക, ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിന് കല്ലായിക്കുന്ന മരം എടുക്കുമ്പോൾ ആ മരം എടുത്തിൻ്റെ മരക്കാരെ കൂടുതൽ വന്നിട്ട് എടുത്തു വെക്കാനും പിടിക്കാനും. അങ്ങനെയാണ് കുളിക്കടവിൻ്റെ അടുത്ത് 1-ാം നമ്പർ ബിൽഡിംഗ് ഉണ്ട്, ആ പക്ഷത്തിന് ഉണ്ടാക്കിയതാണ്. 60 ആ കാലത്ത് 10 കൊല്ലം മെമ്പർഷിപ്പ് എടുക്കാതെ നമ്മൾ അലർജി. പിന്നെ അവർ പറഞ്ഞത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്ന സേവനം ചെയ്യുന്ന ആൾ. അങ്ങനെയാണ് എൻ്റെ ഒപ്പം മെമ്പർഷിപ്പ് എടുത്തവരെ ആകെ 2-3 ആൾക്കാരും, ബാക്കിയെല്ലാം മരിച്ചുപോയി. അത്രയും സീനിയറിറ്റി ആയിട്ട് മരിച്ചുപോയി. പിന്നെ നമ്മൾ ഇന്ന് കൊല്ലത്തിൽ ആദ്യം വെയിറ്റ് വരുന്ന ഇവിടെ വന്ന് സേവനം ചെയ്യും. 1 മാസം ഇവിടെ നിന്ന് പോവും. 1 മാസത്തിൽ പിന്നെ ദേവസ്വത്തിൽ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മളോട് അന്വേഷിക്കും. അത് നല്ല കാര്യത്തിൽ പറഞ്ഞു, ആ നല്ല കാര്യത്തിലാണ് ഇപ്പോഴുള്ള വികസനം കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്ത്. കുറ്റം കുറവ്

നമ്മളാണെങ്കിൽ നിന്നും കൊണ്ട് നമ്മളൊക്കെ ഒരു കുറ്റം കുറവും പറയുന്ന രൂപത്തിലല്ല, അവർക്ക് മനസ്സിലാകും ആ ബാലേട്ടൻ പറയുന്നത് ശരിയാണ്, ആവശ്യമില്ലാതെ മൂപ്പർ കൈയടത്തൂല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർ തൊഴുകാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരും സുഖമില്ലാതെ വന്ന് അവർക്കൊരു വെള്ളം കൊടുത്ത് പിടിക്കുക, ആശുപത്രി പറഞ്ഞയക്കേണ്ടത് പറഞ്ഞയക്കും, എല്ലാത്തും ഇവിടെ നിന്ന് തന്നെ നമ്മൾ ശുശ്രൂഷ ചെയ്തിട്ട് അവരെ വിട്ട് ഇപ്പോൾ കയറ്റി വിട്ട്, ഇപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെ കയറ്റി മുന്നേ തന്നെ പോലീസിനോട് പറഞ്ഞ്, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രൂപത്തിലുള്ള എത്തിച്ചു വിടും. പണ്ടൊന്നും നമ്മളൊരാളോട് പറഞ്ഞാൽ ആരും കേൾക്കാനുള്ള സ്ഥാനവും ഇല്ല വകുപ്പും ഇല്ല. ഇപ്പോൾ നമ്മൾക്ക് ഈ കുറി തന്നെ തരുന്നത് നമുക്ക് അവകാശക്കാർക്ക് കിട്ടുന്ന കുറിയാണിത്, സാധാരണക്കാരന് കൊടുക്കുന്ന ചന്ദനാണ് ഇത്, ഭഗവാനെ തൊടുന്ന ആ തരും, അത് കിട്ടാനാണ് ഞാനിവിടെ ഒരു മാസം നിൽക്കുന്നത്. അത് കിട്ടാനോ അവിടുത്തെ നേതിച്ചോറ് കിട്ടാനോ, ഇവിടെ ഒരു നേതിച്ചോറ് കിട്ടുന്നുണ്ട്, ഒരു ചെമ്പ് ചോറ് ഇനി നമ്മൾക്കിവിടേക്ക് ഈ കയ്യാലേക്ക് കിട്ടുന്നു. അതിനെ ദൈവത്തമ്പുരാൻ വെച്ചിട്ട് എന്തോ ഒരു മഹാഭി പൈസ കൊടുത്താൽ കിട്ടുന്നില്ല, അതൊരു ആ നേതിച്ചോറ് ആദ്യം ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ആ നേതിച്ചോറിന് വേണ്ടി കരഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ വരുമ്പം ഈ പുഴയിൽ ഇവർ എന്ത് നന്നൊന്നും നമ്മൾ സ്ഥാനങ്ങളും ഒന്നുമില്ല, പുഴയിലേക്ക് ചെമ്പ് തള്ളു കഴിയുക, ഇവിടുത്തെ ബാക്കി ചോറൊരാൾക്ക് കൊടുക്കൂല. അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയില്ല, ഇങ്ങനെ പാളയിൽ കുറി വെച്ചിട്ട് ഒരു അണ രണ്ടു കലോ കൊടുത്താൽ ഇങ്ങനെ തെറുപ്പിച്ച് കയ്യിൽ തരൂല. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഏകനായിട്ട് ഇപ്പോൾ ഉള്ള നമ്മളെ കയ്യാലക്കാരോട് സന്തോഷമുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നതാണ് അവർക്ക് മനസ്സിലായി, നല്ലൊരഭിപ്രായം അവർക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവെന്ന്. മറ്റെന്തോന്നോ തൊട്ടുകൂടുക മറ്റേത് അങ്ങനെയുള്ളൊരു ഒരു വശമായിരുന്നു പഴയ ആൾക്കാർ. ഇപ്പോഴുള്ള ആ തലമുറ മാറി ഇപ്പോൾ പുതിയ തലമുറ വന്നതിനെ കൊണ്ട് കുറേ സന്തോഷമുണ്ട്, കുറേ ബോധപൂർവം നടക്കുന്നുണ്ട് അവർ. അവർ നടക്കുന്നതിനെ കൊണ്ട് നമുക്കും സന്തോഷം. ഇപ്പോൾ എന്താ എന്ത് വന്നിട്ട് ഇതിൽ അന്യന്യം അന്വേഷിക്കും, ആ ചിരിക്കും, ഇവിടെ വരും കാപ്പി കഴിക്കും, അവിടെ പോവും കാപ്പി കഴിക്കും. അതിനല്ലേ ഇതൊക്കെ ദൈവം വെച്ചിരുന്ന ഒരു പട്ടാളം. എൻ്റെ അനുഭവത്തിൽ എനിക്കിത് ഇവിടെ എൻ്റെ കാണാൻ ഇങ്ങനെ ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും, ഹിമാലയം 14 പ്രാവശ്യം പോയി ഈ ലോകത്തിലുള്ള സ്ഥലം, കൈലാസം ഒരു പ്രാവശ്യം പോയി പരിക്രമണം ചെയ്തിട്ട് പോയാൽ പോരാ, പരിക്രമണം ചെയ്ത് ചൈന ഗവൺമെൻറ്റിനോട് സർട്ടിഫിക്കറ്റ് വാങ്ങി, അങ്ങനെ ദുർലഭമാണ് സർട്ടിഫിക്കറ്റ് വാങ്ങി കിട്ടുന്നത് ആൾക്കാർ. കൈലാസം പോകുക എന്ന് പറഞ്ഞാൽ കാണുന്നതല്ല, 3 ദിവസം പരിക്രമം ചെയ്യണം, ഈ ഓക്സിജൻ കിട്ടൂല. 3 ദിവസം ഞാനും എൻ്റെ ബാധ്യതകളും കടമ്പാധ്യതയും ഒക്കെ കഴിക്കും, എൻ്റെ എല്ലാ ബാധ്യത മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് അതിൽ നിന്ന് എല്ലാ കാര്യവും മക്കൾക്ക് ഓരോരുത്തർ കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ടും എൻ്റെ ബാങ്ക് ബാലൻസും കടമില്ലാതെയാണ് ഞാനിവിടെ നിന്ന് കൈലാസം പോയി വന്ന്. കൈലാസം പോയി വന്നിട്ട് അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയം. അത് ശേഷം വന്നിട്ട് ശേഷം എനിക്ക് എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് ഇവിടെ വന്ന ശേഷം ഞാൻ പുട്ടപർത്തി പോയി, പുട്ടപർത്തി പോയി സ്വാമി ഉണ്ടായിരുന്നു, പുട്ടപർത്തി സ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു അയാൾ എനിക്ക് ചെന്നോടുമ്പം തന്നെ ഇന്ന് കൈ പിടിച്ച് വിഭൂതി വന്ന്, പിന്നെ എനിക്ക് സ്വാമീൻ്റെ സ്വർണത്തിൻ്റെ പാതകം തന്ന് ബുക്ക് ചെയ്യാതെ, അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യം. ഇപ്പോൾ അവിടെ എനിക്കൊരു ഇതേമാതിരി ഒരു കിടക്കാനുള്ളൊരു മുറിയുണ്ട് പുട്ടപർത്തി. അതൊക്കെ തന്നെയല്ല ദൈവത്തിൻ്റെ, നമ്മൾക്ക് ഒന്നും സാമ്പത്തികം വലിയ കോടീശ്വരം അല്ലെങ്കിലും നമുക്ക് ചെറിയ ജീവിതത്തിൽ കൂടെ എനിക്ക് ഈ മഹാദേവൻ എത്തിച്ചു തന്ന്. ഞാൻ മഹാദേവൻ്റെ ഒരാളാണ്, അത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സങ്കടം വരും, അത്രയൊരു വിഷമം ഇതൊക്കെ ഇങ്ങനെ ഒരു വരാനുള്ളൊരു ഇത്. കഴിഞ്ഞ കൊല്ലം പോയി ഇവിടെ വന്നപ്പോൾ ഞാൻ ആ കയ്യാല കിട്ടുന്നു, കാല് കംപ്ലീറ്റ് ദ്രവിച്ചു പോയിന്. ഇതാണ് ഈ പുഴുക്കടി പോലത്തെ നിസാനം ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട്, പിന്നെ കോട്ടക്കൽ ആര്യവശാലയിൽ നിന്നാണ്, അതിൽ നിന്ന് തന്നെ അവർ തന്നൊരു മരുന്നാണെങ്കിൽ ഒരു മരുന്ന് തന്നിട്ട് ഒരു ഓയിൽമെൻ്റ് ഈ താമരേൻ്റെ ഇല ഇല ആ വേനൽക്കാലത്ത് ഇവിടെ താമരേൻ്റെ ഇല കിട്ടുന്നത് എല്ലാ വീട്ടിലും പോയിട്ട് വളർത്തുന്നു. നമ്മളെ വീട്ടിലുള്ള തുമ്പ് വരുന്നതിനെ കൂടി കത്തിച്ചിട്ട് അത് ഇലയിട്ട് കാൽമ കിട്ടും. ഇവരെല്ലാവരും ദിവസത്തു നിന്ന് ആൾ വന്ന് ഇവിടുന്ന് നമ്മളെ ട്രഷിലുള്ളവരെ കുട്ടികളൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് 6 മാസം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇഷ്ടമില്ലാതെയാണ് പോകുന്നത്. ഈ സോക്സ് ഇടണം, സോക്സ് ഇടാതെ കല്ല് കെട്ടുമ്പോൾ തോലൊക്കെ പോയിപ്പോയി. ഇപ്പോൾ ഇവിടെ ഞാൻ നടക്കും ദൈവത്തിൻ്റെ ഒരു ഊക്കം, ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഊക്കം. വേദന ഉണ്ടെങ്കിലും അത് ആയി ഒരു ഇതിലാണ്. ഇപ്പോൾ എൻ്റെ ഇതിപ്പം നിൽക്കുന്ന എല്ലാവരും ചോദിക്കും, വീട്ടിൽ നിന്ന് തന്നെ മക്കൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, വീട്ടിലാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങും കാല് വേദന, ഇങ്ങോട്ട് ഇറങ്ങും കാലും, ഇവിടെ ഈ കല്ല് കൂടെ എങ്ങനെ. ഇപ്പോൾ ഞാൻ പറയും കല്ലൊക്കെ ദൈവം പതിപ്പിച്ച് വന്നിരിക്കുന്നത്, കഴിഞ്ഞ കൊല്ലം നടന്നതിൻ്റെ ഒരു ഊക്കാണ് എൻ്റെ ഈ എൻ്റെ കാലിൻ്റെ ഊക്കാണ് ഇതൊക്കെ പതിപ്പിക്കുക. ഇനിയിപ്പോൾ അടുത്ത് ഇതും കാല് ഇവിടെ കയ്യാൽ കല്ല് പതിപ്പിക്കും, ദൈവം പതിപ്പിച്ചു തരും സന്തോഷം.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ബിജു അറുക്കുഴിയുടെ കവിത അച്ഛൻ, ആലപിക്കുന്നത് ഹരീഷ് നമ്പ്യാർ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പുത്തൻ പാട്ടുകൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ, 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 5:45 നാടൻ പാട്ടുകൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा। आदौ मुख्याः वार्ताः। G7 इत्यस्य नेतारः वैश्विक स्थिरतां सुरक्षा सहकारं बहुराष्ट्रिय संघटित अपराधस्य प्रतिकार प्रयत्नांच केन्द्रीयमानाः घोषणानां श्रृंखलाः स्वीकृतवन्तः। फ्रांस देशस्य एवियान नगरे G7 इति शिखर सम्मेलनेन समं प्रधानमंत्री नरेन्द्र मोदी अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन सह मेलनं करिष्यति। सः फ्रांस देशस्य भ्रमणं भागत्वेन अद्य सायंकाले पेरिस नगरं प्राप्स्यति। रक्षामंत्री राजनाथ सिंहः भारतस्य सार्वभौमता निर्विवाद्यमिति कथयन् आतंकवादं विरुध्य सर्जिकल स्ट्राइक्स, बालाकोट, ऑपरेशन सिंदूर इत्येतानि च निर्णायकानि कार्याणि इति उदघोषयत्। भारतस्य रक्षोत्पादनं निवर्तमान वित्तीय वर्षे 0.78 लक्षं कोटि रूप्यकाणि अभिलेख्यं यावत् वर्धितम्। 2021 वर्षात् 10.1% वर्धितमस्ति। विद्रोह प्रतिरोध कार्याणि अभिलक्ष्य रक्षाबलानि सम्पूर्णे मणिपुरे सजगाः सक्रियाश्च सन्ति। 3 आतंकवादिनः गृहीताः, 26 अवैध अन्तः भूमियानि गुहास्थानानि नष्टानि। अपि च क्रीडावार्तासु, पुरुष क्रिकेट क्रीडायां भारत अफगानिस्तान देशयोर्मध्ये त्रि क्रीडा श्रृंखलायाः द्वितीया एकदिवसीया क्रीडा लखनऊ नगरे प्रचलति। अथ वार्ताः विशदीकृत्य। G7 देशैः वैश्विक स्थिरतायाः सुरक्षा सहयोगस्य अथ सीमापार संघटित अपराध निवारणस्य उद्देश्येन विभिन्नाः प्रमुखाः घोषणाः विहिताः। मुख्य वक्तव्ये नेतृभिः अमेरिका ईरान देशयोर्मध्ये संजातं संधि निश्चयम् अभिनन्दितम्। सहैव होर्मुज जल संधौ सुरक्षित समुद्रीय परिवहनस्य महत्वं प्रतिपादितम्, क्षेत्रीय सुरक्षा संवर्धनाय च समर्थनं प्रदत्तम्। अन्य घोषणापत्रे G7 देशैः मादक द्रव्यस्य अवैध कार्यं निरोद्धुं संकल्पो विहितः। अस्मिन् अभियाने ब्राजील, दक्षिण कोरिया देशौ अपि सहमतिं प्रदर्शितवन्तौ। अवैध मार्गान् रोद्धुं G7+ Ports Network इति नवमञ्चस्य प्रस्तावः दत्तः। फ्रांस देशस्य एवियन नगरे चलायमाने G7 शिखर सम्मेलने प्रधानमंत्री नरेन्द्र मोदी सर्वहितकारी सतत आर्थिक विकासः इत्याख्ये मुख्य विषये आयोजितायां महत्वपूर्ण कार्यगोष्ठ्यां भागं भजते। सत्रेऽस्मिन् G7 देशाः, सहभागी राष्ट्राणि, अन्ताराष्ट्रिय मुद्रा कोषस्य OECD इत्यस्य च प्रतिनिधयः उपस्थिताः सन्ति। अत्रावधेयं यत् अद्य सायं प्रधानमन्त्रिणः नरेन्द्र मोदिनः अमेरिका राष्ट्रपतिना डोनाल्ड ट्रम्पेण सह बहुप्रतीक्षिता द्विपक्षीय वार्ता भविष्यति। 25th-2000 फरवरी मासात् परं द्वयोः नेत्रोः इदं प्रथमं प्रत्यक्षतया सम्भाषणमस्ति। अमेरिका ईरान युद्ध विरामस्य अथ होर्मुज जलसन्धेः पुनः उद्घाटनस्य पृष्ठभूमौ एषः संवादः अतीव महत्वपूर्णो वर्तते। उभौ नेतारौ द्विपक्षीय व्यापार सन्धिं समेत्य अतिरिक्तं वैश्विक समाह्वानानां समाधानाय चर्चां करिष्यतः। एतदतिरिच्य प्रधानमन्त्री कृत्रिम बुद्धिमत्तायाः सुरक्षित प्रभावी उपयोगः इति विषयमधिकृत्य कार्यमध्याह्न भोजे अपि भागं ग्रहीष्यति, यत्र प्रमुख AI विपणीनां मुख्याधिकारिणः समुपस्थिताः भविष्यन्ति। प्रधानमंत्री नरेन्द्र मोदी फ्रांस देश प्रवासस्य भागत्वेन अद्य सायं पेरिस नगरं प्रतियेति। तत्रत्यः भारतीय समुदायः तदीय स्वागतार्थं महदुत्साहेन सज्जो वर्तते। श्वः प्रातः प्रधानमंत्री प्रमुख विपणीनां मुख्य कार्यकारिभिः सह चर्चां करिष्यति, या मध्याह्न पर्यन्तं प्रचलिष्यति। तदनन्तरं सः यूरोप महाद्वीपस्य प्रमुख प्रौद्योगिकी मञ्चे विवाटेक् शिखर सम्मेलने भागं ग्रहीष्यति। तत्र च स्वसम्बोधनं प्रदास्यति। सायंकाले असौ एकस्मिन् सामुदायिक कार्यक्रमे भारतीय प्रवासिभिः सह संवादं विधास्यति। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। रक्षामन्त्री राजनाथसिंहः अवोचत् यत् भयोत्पादनं विरुध्य शून्य सहिष्णुतायाः नीतिमनुसृत्य सर्जिकल स्ट्राइक्स, बालाकोट, ऑपरेशन सिन्दूर इत्यादीनि निर्णायक कार्याणि यावत् भारतदेशः स्पष्टं सन्देशं प्रेषितवान् यत् तस्य संप्रभुता निर्विवाद्या अस्तीति। सामाजिक प्रसार माध्यमे श्री सिंहः उल्लिखितवान् यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः योग्य नेतृत्वे भारते राष्ट्रिय सुरक्षा संरचनायाम् ऐतिहासिक परिवर्तनम् अभवदिति। सः इत्यपि अवोचत् यत् रक्षाक्षेत्रे आत्मनिर्भरतायाः विषये देशस्य संकल्पेन स्वदेशीय क्षमता सुदृढा, सशस्त्रबलानाम् आधुनिकीकरणं, भूमि समुद्र वायु साइबर अंतरिक्ष क्षेत्रेषु सज्जता च वर्धिता। रक्षामंत्री अधोरेखितवान् यत् गत द्वादश वर्षाणां यात्रा दृढतरां, सुरक्षिताम्, आत्मनिर्भराम्, आधिक्येन आत्मविश्वासयुतां च भारत मातरं प्रतिबिम्बयति इति। रक्षामंत्री राजनाथसिंहः अस्मिन् आर्थिक वर्षे भारतस्य वार्षिक रक्षा उत्पादनं सार्वकालिकं 0.78 लक्षं कोटि रूप्यकाणि यावत् औन्नत्यं प्राप्नोदिति अवोचत्। सामाजिक प्रसार माध्यमे श्री सिंहः अकथयत् यत् एषा उल्लेखनीया उपलब्धिः पूर्वतनस्य वित्तीय वर्षस्य 0.54 लक्षकोटिरूप्यकाणाम् उत्पादनस्य अपेक्षया 0.65% यावत् प्रभावोत्पादिका वृद्धिः 20-21 वित्तीय वर्षाच्च 10.1% अस्ति। मणिपुरे सुरक्षाबलैः उदग्रवाद विरोधाभियानानि तीव्रीकृत्य 3 उदग्रवादिनः निगडिताः। सहैव 26 अवैध भूमियानि गुहास्थानानि विनष्टानि। आरक्षिबलानुगुणं निगृहिताः उदग्रवादिनः प्रतिबन्धित संघटनस्य पीपल्स लिबरेशन आर्मी PLA इत्यस्य सक्रिय सदस्याः सन्ति। ये पश्चिम इम्फाल मण्डलात् गृहीताः। एते अनेकेषु हिंसाचार अपराधेषु संलिप्ताः आसन्। अपरपक्षे कामजोंग उख्लोल मण्डलयोः सशस्त्र समूहैः उपयुज्यमानाः 26 अवैध गुहास्थानानि ध्वस्तीकृतानि। क्रिकेट क्रीडायां लखनऊ नगरे स्पर्धा त्रयाणां श्रृंखलायाः द्वितीयायाम् एकदिवसीय अन्ताराष्ट्रिय क्रिकेट क्रीडायां अफगानिस्तान देशं विरुध्य 1-0 अग्रस्थं भारतं 3-400 धावनांकानां लक्ष्यं अददात्, यत्र दलनायकेन शुभमन गिलेन 1.5 शताधिकानि, ईशान किशनेन च 1.25 धावनांकानि रचितानि। इतः प्राग अफगानिस्तान देशः पणकं विजित्य प्रथमतया क्षेत्ररक्षणम् अचिनोत्। पुनः एकवारं मुख्याः वार्ताः। G7 इत्यस्य नेतारः वैश्विक स्थिरतां, सुरक्षा सहकारं, बहुराष्ट्रिय संघटित अपराधस्य प्रतिकार प्रयत्नांच केन्द्रीय मानाः घोषणानां श्रृंखलाः स्वीकृतवन्तः। फ्रांस देशस्य एवियान नगरे G7 इति शिखर सम्मेलनेन समं प्रधानमंत्री नरेन्द्र मोदी अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन सह मेलनं करिष्यति। रक्षामंत्री राजनाथसिंहः भारतस्य सार्वभौमता निर्विवाद्यमिति कथयन् आतंकवादं विरुध्य सर्जिकल स्ट्राइक्स, बालाकोट, ऑपरेशन सिन्दूर इत्येतानि च निर्णायकानि कार्याणि इति उदघोषयत्। भारतस्य रक्षोत्पादनं निवर्तमान वित्तीय वर्षे 0.78 लक्षं कोटि रूप्यकाणि अभिलेख्यं यावत् वर्धितम् इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
7: The RPO fulfills that very important role in providing the
4: much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
6: പിഎം വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ആഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. June 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
7: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4,100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4,900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ 30 മാസം വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
6: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4.5 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർനടപടികൾ വിലയിരുത്തി.
6: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 9 ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US President ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. പി എം ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കെഎസ്ഇബി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏ മറിയേ,
1: ഓ പറ
0: നേടി പോന്നേ.
1: ആർത്തമ്പരെ
0: ഈർത്തമ്പരെ
1: ആർത്തമ്പരയിടോ.
0: നീയില്ലേ മറിയേ, പോകുന്നതൊന്നും നീ തെളിച്ചു പറയൂല. പോയി കഴിഞ്ഞ് വന്നിട്ട് നിന്റെ കാര്യമെല്ലാം കഴിഞ്ഞാ പറ ഇങ്ങനെയുണ്ടേനൊരു സംഭവം.
1: എന്തിട്ട, ഞാൻ പോകുന്ന കാര്യം നടക്കൂല്ലോന്ന് എനക്കറിയാവുക. നടക്കുമെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാ പോരെ.
0: അതാ നടക്കുന്ന മുന്നേ എനിക്ക് എന്നോട് പറഞ്ഞാല് ഞാനെന്താ അതപ്പാടു വിത്തെല്ലാം വാരിക്കൊണ്ടിരുന്നുണ്ടാ.
1: എടോ, എന്നോട് പറഞ്ഞിട്ട് നീയും കൂടെ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് നീയും വെറുതെ വല്ല നിക്കണാ. ഞാൻ പോയിട്ട് ആവുമെങ്കിൽ എന്നോട് പറയൂ.
0: നീ ഈ ഒരു വിത്തിനല്ലേ കൃഷിഭവനിൽ പോന്ന്, അയിനാന്നോ എനിക്ക് ഭയങ്കര വയലി. എന്റെ കൂടി അങ്ങ് വരുവല്ലേ വേണ്ടു, ഭർത്താനം പറഞ്ഞു പോവുകയും ചെയ്യാം. എനിക്ക് കിട്ടുന്ന പാതി എനക്ക് എടുക്കുകയും ചെയ്യാം.
1: അഥവാ കിട്ടിയില്ലെങ്കിലോ, ഈ ഉഷ്ണത്തിന്റെ സമയത്ത് നീയും വെറുതെ വെയിലുകൊണ്ട് നടക്കണ്ടേ? ഇതാവുമ്പോ ഞാൻ മാത്രം കൊണ്ടാ പോരെ.
0: എന്താ എന്നോടുള്ള സ്നേഹം?
1: ആ
0: നീ പുരക്ക് പോകുന്നുണ്ടാ? ഇപ്പാറ്റോ
1: പോവാപ്പ.
0: മോരും വെള്ളം ഉണ്ടാടാ?
1: മോരും വെള്ളമില്ല, മോരുണ്ട്, വെള്ളം വേണ്ടി കാക്കണ്ടി വരും.
0: ആ മോരുണ്ടായാ മതി, നമ്മക്ക് ആക്കിക്കൂടെ. കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടോ, നല്ല രസമുണ്ടാവും.
1: കാന്താരിയോ?
0: ആ എന്നാ ഇന്ന് പുരക്കെ കൂട്ടായെ.
1: മീനല്ല എന്നാ മോളെ വില ഇപ്പോ, അണ്ട് മീനൊന്ന് മേടിക്കല്ലോ. എനക്ക് ഒന്ന് കുറച്ച് ബൈനിങ് ഉണ്ടാടാ.
0: ഓ അത് മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കാനാ? എല്ലാം അറിയേ, ഇത് ആരെ കണ്ണു പൊട്ടിക്കാനാ നീ പൊരിച്ചു വെക്കുന്ന? നീയല്ലോ
1: അന്റെ കണ്ണു പൊട്ടിക്കാൻ തന്നെ. നല്ല അയക്കൂറ മുറിച്ച് പൊരിച്ച പോലെ ഉണ്ടാവില്ലേ വൈനിങ് ഇങ്ങനെ മുറിച്ച് പൊരിച്ചു വെച്ചാല്.
0: എനക്കെന്തോ ഈ വൈനിങ് ഇഷ്ടേയല്ല. ഒരു കോണമില്ലപ്പാ, എന്താക്കിയാലും അതൊരു കോണമില്ല. അതാണ് എനിക്കൊരു വഴുക്കുന്ന പോലെ. വെറുതെ ഇരിക്കില്ല, ഇനി വഴുതിനെങ്ങാന്ന് പേര് വന്നിനല്ലേ. വഴുതുന്ന പോലത്തെ സാധനല്ലേ അത്?
1: അതെ അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും. പണ്ടൊരു ചൊല്ലുണ്ട്, നല്ലതറിയോ കദീസൂന്.
0: മറിയേ,
1: ഓ
0: എനിക്ക് വേണ്ടുന്ന നീ തിന്നുവാ, എനക്ക് വേണ്ടുന്ന ഞാൻ തിന്നോളും കേട്ടാ.
1: അയ്യല്ലേ ഞാനിപ്പം പറഞ്ഞേ.
0: നിന്റെ ഓരോ കോമഡി എല്ലാ ഈ വഴുതിനങ്ങ പൊരിച്ചതേ ഉള്ളും, വേറെ ഒന്നുമില്ലേ കറി?
1: മോരില്ലേ?
0: ഓഹ് എന്തുകൊണ്ടാണപ്പ ഇതെല്ലാം കൂട്ടി ചോറുന്നേ?
1: അല്ലപ്പ അനക്ക് വഴുതിനങ്ങ മതി, എനിക്കുള്ള പോലെ അനക്ക് ഇത് വേണ്ടായിട്ടൊന്നുമില്ല. അല്ലപ്പ നീ എന്തിനാ നീ വഴുതിനങ്ങനോട് ഇത്ര ശത്രുവിനെ പോലെ പറയുന്നു?
0: അതൊരു വഴുതുന്ന പോലെ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ അതൊരു കുണം വേണ്ടേ മറിയേ. ഒന്നിക്കത് ഓലം വെച്ചാ കുണം വേണം, അല്ലെ ഏതെങ്കിലും ഒരു കറിയിലിട്ട കുണം വേ. നീ പറഞ്ഞ പോലെ പൊരിച്ചിട്ടാനുണ്ടെങ്കിൽ പിന്നൊരു കുട്ടി, എന്നാലും എനിക്കത് ഇഷ്ടമല്ല.
1: മോളെ വെക്കണ്ട പോലെ വെച്ച എല്ലാം നല്ല രസം ഉണ്ടാവും. നീ എങ്ങനെയും കൊണ്ടുപോയി വെക്കുന്നോണ്ടല്ലേ എനിക്കത് ഇഷ്ടപ്പെടാതെ.
0: പുരക്കാറ്റം വഴുതിനങ്ങ വെച്ചിട്ടുണ്ടെങ്കില്ലേ, അപ്പാണ് വിരിച്ചെറിഞ്ഞാടി ചട്ടി എടുക്കെടുത്തിട്ട് നിന്റെ മോളെ.
1: എന്നാ ഒരാഴ്ച തുടർച്ചയായിട്ട് നീ വഴുതിനങ്ങ വെച്ചു കൊടുക്കണം, അത്രോട്ടോ എറിയും നോക്കാ.
0: എന്നിട്ട് വേണം പുരക്ക ഒറ്റ ചട്ടിയിലുണ്ടൊക്കെ.
1: എനിക്കറിയാവാ, ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് കൊറേ വിത്തെല്ലാം തന്നിട്ടില്ലേനു, അതിന്റെ പകുതിയിലധികവും വൈനിങ്ങന്റെ വിത്താന്ന്.
0: ഏ
1: കൊറച്ച് മുളകും ഉണ്ട്.
0: ഇപ്രാവശ്യം അതേ ഉള്ളൂ, പിന്നെന്തിനാ ഞാൻ കൃഷിഭവനിൽ പോകുന്ന? ഈ വഴുതിനെങ്ങനെ വിത്ത് വാങ്ങാനാ?
1: തക്കാളിന്റെ എല്ലാം വിത്തെല്ലാം കിട്ടലുണ്ട്, പക്ഷെ തക്കാളി ഒന്നും മര്യാദക്കൊന്നും ഉണ്ടാകുന്നില്ലപ്പ.
0: വൈനിങ് ഉണ്ടാകുന്നുണ്ടാ
1: നല്ലോണോ? ഒരുപാട്. എത്രയാന്നറിയാവാ?
0: ഏയ് വേനൽക്കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല, ഒരു വാടി പോലെ ഇരിക്കുമല്ലോ അത്. ഈ കൃഷിഭവനിൽ നമുക്ക് വേണ്ട സാധനമൊന്നും ഉണ്ടാവും ചെയ്യൂല. അത് മാത്രല്ല, ഈ വഴുതിനെങ്ങ് നട്ടാലോ എന്നാ അതിന്റെ മുകളിൽ ഉണ്ടാവില്ലേ.
1: ആ അത് പിന്നെ വേണ്ട സാധനം നീ വിചാരിക്കുന്നോണ്ടല്ലേ.
0: തക്കാളി ആറ്റാ നട്ടിട്ടുണ്ടെങ്കിലോ ആകെ രണ്ട് കായ് ഉണ്ടായാലായി, അത്രയേ ഉള്ളൂ. പിന്നെ വെച്ചല്ലേ ഇനങ്ങനെ വാട്ടോ സംഭവിക്കുന്നില്ല എന്ന് തോന്നല്ലേ മറിയേ.
1: നല്ല തൂടുത്തിട്ടുള്ള കായ ഉണ്ടാവുക.
0: ആന്ന് ബാക്കിയെല്ലാ പച്ചക്കറി ഒരു വാടി പോലെ ഈ വേനൽക്കാലത്ത് ഇത് മാത്രം ഉണ്ട്. ഒരു വാട്ടോ ഇല്ലാണ്ട് നല്ല നല്ല എന്ത് കളറാ, അത് വയലറ്റ് കളറിൽ കാണാം.
1: പച്ചയുണ്ടല്ലേ എന്നപ്പ ഇപ്രാവശ്യം
0: നമ്മളെ കുമാരന്റെ വീട്ടില്. എന്റെ മോളെ എത്രയാ ഉണ്ടായിനി, ഞാൻ വരുമ്പോ കണ്ടിനി. എന്നിട്ട് നമ്മളെ മറ്റേ എന്നപ്പോന്റെ പേര്
1: ഗോവിന്ദന.
0: ആ ഗോവിന്ദൻ പറയലാന്ന്. എന്റെ കദീസു ഓന്റെ പൊരക്കത്തെ വൈനിങ്ങനെ നോക്കിയട്ടെ, നാളത്തേക്ക് ഉണ്ടാവുമെന്ന് പടച്ചോനേ പറയാൻ പറ്റൂ.
1: ഗോവിന്ദൻ കണ്ടിനല്ലേ,
0: ഗോവിന്ദന്റെ കണ്ണ് അസാധ്യ കണ്ണാന്ന്.
1: ഞാനതുകൊണ്ട് ആടെല്ലാം മറ്റേ ഇതെല്ലാം കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടല്ലോ.
0: ഈനടുക്ക് പറഞ്ഞ് മറിയന്റെ വൈദിനിങ്ങേമേല് രണ്ട് മൂന്ന് കായ് ഉണ്ടായിട്ടുണ്ട്. ഓ കണ്ടിന്,
1: അനക്കും കിട്ടലുണ്ടാവൂലേ.
0: ഏ നീ അതെല്ലാം നീ പൊത്തി വെച്ചിട്ടില്ലേ?
1: ഞാനെല്ലാം മറ്റേ പേപ്പർ കൊണ്ട് ചുറ്റി വെച്ചിന്.
0: ആ എന്നാ കൊഴപ്പില്ല,
1: ചപ്പിന്റെ ഉള്ളിലാക്കി വെച്ചിന്.
0: എടോ മാഷല്ലേ പോന്ന്,
1: വിളി
0: എടിയോ തിരക്കിട്ട് പോന്നിയാന്ന് മാഷേ.
2: ആ എന്താണെന്ന് കദീസം പറയും ചർച്ച.
0: ഏ മാഷേടി ഇത്ര തിരക്കിട്ട് പോന്ന്,
2: നല്ല വെയിലല്ലേ, അധികം നേരം ഇവിടെ നിക്കണ്ടെന്ന് കരുതിട്ടാ.
0: നമുക്ക് മറിയത്തിന്റെ വീട്ടിൽ പോയാലും മോരും വെള്ളം കുടിക്കാം.
2: അതെയാ സംഭാരം അല്ലേ? നല്ലതാണ്, ഈ ഉഷ്ണത്തിന്റെ സമയത്ത് ആരോഗ്യത്തിന് വളരെ നല്ല തന്നെയാണ് സംഭാരം. എന്താണ് ഇവിടെ ഒരു ചർച്ച?
0: ഞാൻ ഓളോട് ചോദിക്കാന്ന്, പുരക്കെന്നാ കറി വെച്ചിനെന്ന് ചോദിക്ക. ഓളും അറിയാ വഴുതനിങ്ങ ഫ്രൈ ചെയ്തെടുത്തിനല്ലേ പറഞ്ഞ നീ.
1: ആ അത് പൊരിച്ചെടുത്തിന്, എന്നാ ഇവക്കൊരു പുച്ചോ. ബൈനിങ് എന്ത് കോണോ ഉണ്ടാവുക.
0: അതും കൂട്ടിട്ട് എങ്ങനെയാ മാഷേ ചോറ് തിന്നുവാ?
2: പേരില് വഴുതലുള്ളത് കൊണ്ട് അകത്ത് ചെന്നാൽ അത് മോശമൊന്നുമല്ല. അതിലെ കുഴപ്പമൊന്നും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കില്ല. നമ്മളതിനെ ഇംഗ്ലീഷിലതിനെ ബ്രിഞ്ചൽ എന്നാണ് പറയുക, ബ്രിഞ്ചൽ അല്ലേ. ഇപ്പം മത്സ്യം പൊരിക്കുന്ന പോലെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരിക്കലും അധികം ഇല്ലാതെ അധികം എണ്ണയൊക്കെ ചേർക്കാതെ തന്നെ കഴിക്കുന്ന നല്ലത്. നമ്മളതില് സാമ്പാറില് അവയിലില് അതുപോലെ ഉപ്പേരി മെഴുക്ക് പരട്ടി തോരൻ തീയൽ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾക്ക് കറികൾക്ക് നല്ല ചേരുവ തന്നെയാണ് വഴുതനങ്ങ. ഈ വഴുതനങ്ങ അത്ര മോശമൊന്നുമില്ല കേട്ടോ.
1: കണ്ടാ കേക്ക്,
0: പക്ഷേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാ മാഷേ.
2: ടേസ്റ്റ് അല്ല, നമ്മളിപ്പോ മരുന്ന് കഴിക്കുന്നത്
0: അതെ,
2: അതുപോലെ ആയിട്ട് കാണണം ഇത്തരം പച്ചക്കറികളെ. ഹൃദ്രോഗത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം. പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് ധാരാളം ഹൃദ്രോഗം ഉണ്ടല്ലോ അല്ലേ. ജീവിതശൈലി കാരണം പലതരത്തിലെ രോഗങ്ങൾ, അതിലൊന്ന് ഹൃദ്രോഗം, മറ്റൊന്ന് ക്യാൻസർ ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഒരു പച്ചക്കറി വിളവാണെന്ത് വഴുതനങ്ങ. അതുപോലെ നമ്മുടെ കണ്ണ്, കണ്ണിന്റെ ആരോഗ്യം, കണ്ണുരോഗമുള്ളവർക്ക് അതുപോലെ വെള്ളപ്പാണ്ടുള്ളവർക്ക് വഴുതനങ്ങ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അലോപ്പതി ഔഷധ ഗുണം വേറെയുണ്ട്, ആയുർവേദത്തിൽ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങ ഇലയുണ്ടല്ലോ, അത് നമുക്ക് ആഹാരത്തിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതിനൊരു മുള്ള പോലെയല്ലേ ഇലക്ക്?
2: അതെ, ഇലയുടെ അടിഭാഗത്ത് മുള്ളുണ്ട്. നമ്മളത് വേവിച്ചിട്ടില്ല കഴിക്കുക, അങ്ങനെ തന്നെ അല്ലല്ലോ കഴിക്കുന്നത്.
1: കുമ്പളത്തിലെ എന്റെ അത് മുള്ളു പോലെ ഇങ്ങനെ കുച്ചുന്ന സാധനമില്ലേ, എന്റെ അമ്മള് വറവാക്കുന്നില്ലേ.
2: ഈ വഴുതനങ്ങ ഇല കൊണ്ടുണ്ടാകുന്ന ഗുണം ആർക്കാന്നറിയോ? കരളിനാണ്. അപ്പം ഹൃദയത്തിന് കണ്ണിന് കരളിനൊക്കെ പറ്റിയതാണ്. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അകത്തല്ലേ, അതിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു വിളവാണ് വഴുതനങ്ങ. ഇത് നല്ലെണ്ണയിൽ വറുത്തെടുത്ത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി തൈരിൽ ചേർത്ത് കഴിച്ചാൽ നമ്മളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടൊരു പ്രതിരോധ ശേഷി ഉണ്ടല്ലോ, അത് നിലനിർത്തുവാനും വർദ്ധിപ്പിക്കാനും ഈ വഴുതനങ്ങ നമുക്ക് തൈരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മളെ വഴുതന പൊതുവെ എത്ര തരത്തിലുണ്ട്?
1: രണ്ട്.
2: ഏതൊക്കെ? അത് കൂടാതെ നീലയുണ്ട്. ആ നീലയുണ്ട്, ഇളം പച്ചയുണ്ട്, വെളുപ്പുണ്ട്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന വെളുപ്പല്ല, എന്നാലും പച്ച കലർന്ന വെളുപ്പ്.
1: അപ്പൊ
2: വഴുതനങ്ങയുടെ നിറമനുസരിച്ച് അതിനെ പലതരത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ വഴുതനങ്ങ പാകമായാലും മൂത്ത് പഴുക്കുമ്പോൾ അതിന്റെ നിറം മഞ്ഞയിലേക്ക് മാറുകയും ചെയ്യും. നീല വഴുതനങ്ങ കണ്ടിട്ടില്ലേ? നീലയുണ്ട്. അത് മാത്രമല്ല, അത് ചിലപ്പോ കുറച്ചും കൂടി ഉരുണ്ടിട്ടായിരിക്കും അല്ലേ. വയലറ്റ്, ഏതാണ്ട് വയലറ്റ്, നീല ഉദ്ദേശിച്ച വയലറ്റ് കളർ.
1: മറ്റേത് നീണ്ടിട്ടുണ്ടോ?
0: ഫ്രൈ ആക്കാനുള്ള ഉരുണ്ടല്ലോ നല്ലത്. പിന്നെന്താ, നമ്മളെ സാവിത്രിയില്ലേ, ഈ വയലറ്റ് കൊണ്ടാവോലു കൊണ്ടാട്ട് ഉണ്ടാക്കുന്ന
1: ഇറ്റോളെ വീട്ടില് മറ്റേതല്ലേ ഉള്ളത്?
0: ആരോ കൊടുത്തിയാറ്റേക്കൂലേ, ഓളൊരു സാധനക്ക് തന്നിനി കൊണ്ടാട്ട് ഉണ്ടാക്കിട്ട്.
2: വഴുതനങ്ങ പൊതുവെ നല്ലതാണെങ്കിലും കൂടി ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. ഇപ്പൊ വെള്ള വഴുതനങ്ങ കൂടുതല് ഗ്രഹണി ബാധിച്ചവർക്ക് നല്ലതാണെന്ന് പറയും.
1: ഇതാ കദീസൂന്.
2: കുട്ടികളുടെ കരൾ സംബന്ധമായ അസുഖത്തിനും ഗ്രഹണി ബാധിച്ചവർക്കൊക്കെ കൂടുതൽ ഫലം ചെയ്യുന്നത് വെള്ള നിറത്തിലുള്ള വഴുതനങ്ങയാണ്. അതുപോലെ നീല നിറത്തിലുള്ളത് രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ വയലറ്റ് നിറമുണ്ടല്ലോ, അത് രക്തക്കുറവ് എന്നുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പൊ എല്ലാ തരത്തിലും വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മളിപ്പോ കൃഷിഭവൻ എന്നൊക്കെ കൊടുക്കുന്ന നടീൽ വസ്തുക്കളില്ലേ, കുറച്ച് മുളപ്പിച്ച ചെടികൾ, അതില് ഒരുപക്ഷെ പകുതിയും എന്തായിരിക്കും? വഴുതനങ്ങ ആയിരിക്കും. തക്കാളി, വഴുതനങ്ങ, അതുപോലെ
0: മുളക്. ഇപ്രാവശ്യം കിട്ടിയ തേച്ചും വഴുതനങ്ങയാന്ന്, അതിൽ കുറച്ചാറ്റല്ലേ മുളക് കിട്ടിയിട്ടുള്ളൂ. അതിന്റെ മേലെയാണെങ്കിൽ എത്രയാ ഉണ്ടാകുന്ന മാഷേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ കുമാരന്റെ അടുത്ത്.
2: അതെ, നമ്മളത് വീട്ടിൽ നിന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് നമ്മൾ രാസവളങ്ങൾ ചെയ്യുന്നില്ല അല്ലേ. കീടങ്ങളെ കൂടുതൽ ബാധിക്കുന്നില്ല, ബാധിച്ചാലും അതിന് നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും നമ്മളിപ്പോൾ എല്ലാ പച്ചക്കറി വിളകളും നല്ലത് തന്നെയാണ്, പക്ഷേ അത് അപകടമാവുന്ന എപ്പോഴാണ്? രാസവളം ചേർത്തുണ്ടാക്കിയ പച്ചക്കറികൾ, രാസ വസ്തുക്കൾ കീടനാശിനികളും കളനാശിനികളായിട്ട് തളിച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ആരോഗ്യത്തിന് അപകടമാണ്.
0: മാങ്ങ മാർക്കറ്റില് ചൊക ചൊക ചോദിച്ചിട്ട് എന്നാ മോളെ കാണാൻ രസോ,
1: അതിനകത്തല്ല എന്തെല്ലോ പൊടിയെല്ലാം ഇട്ടിട്ടുള്ള

0: അത് വളരെ അപകടകരമാണ്. അപ്പം കൃത്രിമമായിട്ട് പഴുപ്പിക്കുക അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. കമ്പോളങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണുക ഇതാണ്. അതുകൊണ്ട് അതിൽ ഏതാണ് അങ്ങനെ അല്ലാതെ സ്വാഭാവികമായി പഴുത്ത മാങ്ങ ഏതാണ്? ഒരു മാങ്ങ സ്വാഭാവികമായിട്ട് പഴുത്താൽ അതിനും ഇതേ നിറം വരും
1: അല്ലേ?
0: മാവിൽ തന്നെ ഉണ്ടാവും നല്ല മഞ്ഞ നിറത്തിൽ പഴുത്ത മാങ്ങ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കടകളിൽ നിരത്തി വെച്ച് കാണുമ്പോൾ അത് രാസവസ്തുക്കൾ കൊണ്ട് പഴുപ്പിച്ചാണോ സ്വാഭാവികമായി പഴുത്താണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പത്രം പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമ്മുടെ പഴങ്ങളും ഫലങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഉപയോഗിക്കണം. അത് ഉഷ്ണതരംഗത്തിന് പ്രതിരോധിക്കാനാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ അതിനേക്കാൾ രാസതരംഗങ്ങൾ ഉണ്ടായാലും അപകടമല്ലേ? വെളുക്കാൻ തെച്ചത് അപ്പം അതുകൊണ്ട് ഇത് കൂടി ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരിക്കലും പാണ്ടാകാത്ത നമ്മളെ വെളുപ്പിക്കുന്ന ഒരു വസ്തുവാണ് എന്ത്? വഴുതനങ്ങ. ഒരു രാസവസ്തു മാത്രമില്ല അല്ലേ? സർക്കാരില്ലല്ലോ, ഇല്ലാണ്ട് തന്നെ അത് നന്നായിട്ട് ഉണ്ടാവും. അതിന് വളരെയധികം കാര്യമായ പരിചരണം ഒന്നും ഇല്ലാതെ തഴച്ചു വളരും. ഒന്ന് രണ്ട് വർഷത്തോളം അത് നിലനിൽക്കും. നല്ല വിളവെടുപ്പ് കിട്ടും. കാര്യമായ വളം ചേർക്കലും മറ്റൊന്നും കുറച്ച് നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ അതിനുള്ളൂ. വഴുതനങ്ങയുടെ ചില ഇനങ്ങളാണ്. ഒന്ന് ശ്വേത. ശ്വേത എന്ന് പറഞ്ഞാൽ അതിന്റെ നിറം എന്തായിരിക്കും? വെള്ള. അതുപോലെ ഇടത്തരം നീളം കൂടിയ ഒരു ഇനമാണ് ശ്വേത. മറ്റൊന്ന് ഹരിതയാണ് മറ്റൊന്ന്. അതിന്റെ നിറം എന്തായിരിക്കും?
1: പച്ച.
0: ഹരിത എന്ന് പറഞ്ഞാൽ പച്ചയാണല്ലോ. അതിൽ ഒരു ഇളം പച്ചയാണ്. നല്ല നീളമുള്ളതാണ് ഈ പച്ച വഴുതനങ്ങ. പിന്നെ നീലിമ സൂര്യ, അത് മറ്റൊരു ഇനമാണ്. നീലിമ സൂര്യ എന്നുള്ള ഇനം, ഇതിന്റെ നിറം വയലറ്റ് നിറമാണ്. അത് ഉരുണ്ടതാണ്.
1: അപ്പൊ
0: നീളം കുറഞ്ഞത്, നീളം കൂടിയത്
1: ഉരുണ്ടത്.
0: ശ്വേത, ഹരിത, നീലിമ സൂര്യ, ഇതാണ് പ്രധാനമായിട്ട് വഴുതനങ്ങയുടെ വെറൈറ്റി. ചില വഴുതന ഇനങ്ങൾ വിത്ത് പാകിയാണ് നമ്മൾ തൈകൾ മുളപ്പിക്കുക. സാധാരണ നല്ല ഈ മുളകിൻ്റെ വിത്ത് പോലെ തന്നെ കാണും. നല്ല മൂത്ത് പാകമായ വഴുതനങ്ങ തന്നെ എടുക്കാൻ നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം. മൂപ്പത്തിയ കായകൾ പറിച്ചെടുത്ത് അതിൽ വിത്ത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കണം. വിത്തുകൾ വളരെ ചെറുതായിരിക്കും. വിത്ത് ശേഖരിക്കാൻ ഒരു നല്ലൊരു സൂത്രമുണ്ടെന്ന് അറിയാം. മൂത്ത കായകൾ എടുത്ത് നടുവേ മുറിക്കുക. അതൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വിത്തുള്ള ഭാഗം അതിൽ നന്നായിട്ട് മുക്കിയിടുക. അതിനുശേഷം അത് കഴുകി അവശിഷ്ടങ്ങളെല്ലാം പെറുക്കിക്കളഞ്ഞ് ഒരു അരിപ്പ് ഉപയോഗിച്ച് വെള്ളം കളയുക. അപ്പോൾ ബാക്കി വിത്തുകൾ അവിടെ അവശേഷിക്കും. വളരെ ചെറിയ വിത്താണ്, വളരെ നേരിയ വിത്തായിരിക്കും.
2: അതുകൊണ്ട്
0: പിന്നെ അത് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണിത്. മെയ് ജൂൺ മാസങ്ങളിലാണ് വഴുതന കൃഷിക്ക് ഏറ്റവും ഉചിതമായത്.
2: ഓ, അപ്പൊ നീ ആവണ്ടേരിക്കല്ലേ.
1: അല്ലപ്പ, ഈ നട്ടിട്ട് മാത്രം കാര്യമുണ്ടായി? ഇതിനെ അങ്ങോട്ട് എന്തെങ്കിലും മഴയല്ലേ?
0: നമുക്ക് നട്ട് തുടങ്ങണ്ടേ ആദ്യം? അതിനെന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാല്, നമ്മൾ പാകേണ്ട വിത്തെടുത്തിട്ട് ഒരു ഒരുപാടൊന്നും എടുക്കണ്ട, വളരെ കുറച്ച് മാത്രം മതി. നമ്മൾ ചീര വിത്തൊക്കെ കാണുന്നല്ലേ, ഒരു നുള്ള് വിതച്ചാൽ ഒരുപാട് ചെടികളുണ്ടാവും. ഒരു 10 മൂട് വഴുതന നടാൻ ഒരു 50-60 വിത്തുകൾ മാത്രം മതിയാവും. ഈ 50-60 എണ്ണിയെടുക്ക വലിയ പാടാണ്
1: അല്ലേ?
0: ഏതാണ്ട് നമ്മൾ ഊഹിച്ചെടുക്കുക. വിതക്കുന്ന വിത്തുകളെല്ലാം മുളക്കണമെന്നില്ല. ചില ചാഴികൾ പാഴായിപ്പോകുന്ന വിത്തുകളൊക്കെ ഉണ്ടാവും. വളർന്നു വരുന്നവയിൽ തന്നെ ആരോഗ്യമുള്ളത് മാത്രം നിലനിർത്തി ബാക്കി ഒഴിവാക്കണം നമ്മൾ. നല്ല വിത്ത് തന്നെ. ഇപ്പം ടെറസിലെ ഗ്രോ ബാഗിൽ, ചെടിച്ചട്ടികളിൽ, തറയിൽ വിരിച്ച മണലിൽ, ഇതൊക്കെ നമുക്ക് വിത്ത് വിതക്കാം. ചെടിയും നടാം. വലിയ തൊടിയിൽ തന്നെ വയലിൽ തന്നെ നടണമെന്നുണ്ടോ?
1: ഇല്ല.
0: നമ്മുടെ ടെറസിലോ വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ വഴുതന നടാവുന്നതാണ്. വിത്ത് നടുമുമ്പ് നമുക്ക് കുറച്ച് സ്യൂഡോമോണസ് ഒരു 20% വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുറ്റോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ വിത്ത് മുളച്ച് വരും. ലൈനിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ പാകുമ്പോൾ അധികം ആഴത്തിൽ പോകാതെ ശ്രദ്ധിക്കണം. നനക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കയ്യിലെടുത്ത് അല്പം വിതറി കൊടുക്കണം. അല്ല, നമ്മളിപ്പം സ്പ്രേ, സ്പ്രിങ്കിൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ചെയ്ത് കൊടുക്കണം. വിത്ത് മുളച്ചൊരു 4-5 ഇലകൾ വരുമ്പോൾ, ഒരു 10 സെൻറ്റിമീറ്റർ ഉയരം വരുമ്പോൾ, നമ്മളത് അവിടെ നിളക്കി മാറ്റി ആരോഗ്യമുള്ളതിന് മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടണം. അതൊരു പക്ഷേ ഗ്രോ ബാഗിലാവാം, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലാവാം, അവിടെയൊക്കെ നടാം. വൈകുന്നേരങ്ങളിലാണ് ഇത് ചെടി നടാൻ പറ്റിയ സമയം. പ്രത്യേകിച്ചും വെയിലത്തൊന്ന് നട്ട് കഴിഞ്ഞാൽ അത് അവിടെ വേര് പിടിക്കാൻ വിഷമമുണ്ടാവും. വൈകുന്നേരങ്ങളിൽ നടുക. മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ഒരു നടീൽ മിശ്രിതം തയ്യാറാക്കണം. നടുമ്പോൾ വേറെ വളമൊന്നും വേണ്ട, അടിവളമായിട്ട് ഇത്രയും മതി, ജൈവവളം മതി. എന്തൊക്കെ? മണ്ണും കമ്പോസ്റ്റും
1: ചാണകപ്പൊടിയും
0: പിന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അതൊക്കെ കുറച്ച് ചേർത്താൽ ചെടി നന്നായിട്ട് തഴച്ചു വളരാൻ ഒരുപാട് സഹായിക്കും. അപ്പം ഇത് വലിയ കാർഷിക പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു വിളവാണെന്ത്?
1: വഴുതനങ്ങ.
0: അപ്പം അത് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം.

0: പരിചരണം ആവശ്യമില്ലെങ്കിലും ഗൗരവത്തിലെടുക്കുന്ന എന്തിനാണ്? നമ്മത് കഴിച്ചാൽ ആരോഗ്യത്തിനൊരു ദോഷവും ഉണ്ടാവില്ല. ഒരു പ്രത്യേകമായൊരു ടേസ്റ്റ് ഒന്നും അതിനില്ല, ഒരു നോർമൽ ടേസ്റ്റ് ആണല്ലേ.
1: ഇപ്പം
0: കയ്പ്പൊക്കെ വല്ലാതെ കയ്ക്കും. ഇപ്പം വെള്ളരി വർഗ വിളകൾ, കക്കിരി, വെള്ളരി, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക രുചി ഇതിനില്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല?
2: ഞാൻ തീരുമാനിച്ചപ്പാ. അല്ല, മാഷ് പറഞ്ഞല്ലോ കരളല്ലോ നല്ലയാന്ന്.
1: കരളെ എനിക്ക് കരളുണ്ടാ?
2: ഈ അനക്കില്ലാത്ത രോഗങ്ങൾ ഉണ്ടാപ്പ എല്ലാം അറിയേ. നീ നല്ലോണം കഴിച്ചോടി കേട്ടാ. നേരത്തെ മാഷ് പറഞ്ഞിട്ടില്ല ഗ്രഹണിക്ക് പറ്റിയൊരു മരുന്നാന്ന്?
1: അത് ഞാനും വിചാരിച്ചിട്ടു. ഇന്റെ കൂടെ നടക്കാൻ തുടങ്ങിയാലും തൊട്ട് അനക്കൊരു ഗ്രഹണി പിടിച്ച പോലെയുള്ള.
0: നടക്കാൻ തുടങ്ങിയാല് ഒരിക്കലും ഗ്രഹണി ഉണ്ടാവില്ലല്ലോ.
2: നമ്മള്
0: കുടവേറ ചാടുന്നത് അധികം നടക്കാത്തത് കൊണ്ട്, തൊടികളിൽ അധികം ജോലി ചെയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അതൊരു അസുഖമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ അസുഖത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ എന്ത് സഹായിക്കും? വഴുതനങ്ങ ഒരുപാട് സഹായിക്കും. കയ്യിലൊരു വഴുക്കലുണ്ട് എന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല നമ്മളതിന്? വേണ്ട നോക്കരുത്. കാരണം അത് നമ്മളെ ആരോഗ്യത്തിന് സംരക്ഷിക്കും, ഹൃദയത്തിന്, കണ്ണിന്, കരളിന് അല്ലേ, ഇതിനൊക്കെ സഹായിക്കുന്നയാളാണ് ചില്ലറക്കാരനല്ല വഴുതനങ്ങ. മാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ വലിയൊരു മെനക്കെടൊന്നുമില്ലാതെ തന്നെ തുടിയിൽ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ടെറസിലൊക്കെ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ വളർത്താം. അത് ഒരുപക്ഷെ മുളകോ അല്ലെങ്കിൽ തക്കാളിയോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വിളവ് ഇതിന് കിട്ടുകയും ചെയ്യും. തക്കാളിക്കും മുളകിനൊക്കെ കുറേയധികം പരിചരണങ്ങൾ ആവശ്യമുണ്ട്. ഇതിനത്രയൊന്നും മാത്രല്ല, ഒരു മുളകും തക്കാളിയുടേനെക്കാട്ടും ആയുസ് കൂടുതലാണ് ചെടിക്ക്, വഴുതനങ്ങ ചെടിക്ക്. 2 വർഷം വരെ നമുക്ക് വിളവ് തന്നുകൊണ്ടേയിരിക്കും.
2: എന്നാ നടക്ക്, ഇന്റെ വരക്ക് പോയിട്ട് 2-3 എണ്ണം പറിച്ചിട്ട് ഓലം വെക്കാൻ തോന്നിന്ന്. പിന്നെ 2-3 മൂത്ത നോക്കിട്ട് എനിക്ക് തരുവാ. അതിന്റെ കുറച്ച് വിത്തെടുക്കാൻ വേണ്ടിട്ടാപ്പാ.
1: നടക്ക്.
2: ആ കൊറച്ച് മോരും വെള്ളം എടുത്തു വെക്കണേ.
1: എന്റെ
2: വേക്ക് തന്നെ ഞാനുണ്ട്.
1: ആയിക്കോട്ട്.
2: മാഷിന് മോരും വെള്ളം വേണ്ടേ?
1: അല്ല, മോരും വെള്ളത്തില് വൈനിങ്ങ അരിഞ്ഞിട്ടാല് നല്ല. നേരത്തെ മാഷി പറഞ്ഞില്ല അങ്ങനെ തന്നെ തരട്ടെ?
2: മോരും വെള്ളത്തില് വൈനിങ്ങ എനിക്ക് വേണ്ട. മോരും വെള്ളം വേറെ തന്നെ മതി, വൈനിങ്ങ വേറെയും. ഓ, ഇനി
1: അങ്ങനെ
2: നമുക്ക് പോകാം അവർക്കേക്ക്.
1: നടക്ക്.

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്രസഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ ഇവേനിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി സന്തുലിതവും സുസ്ഥിരവും ആയ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ ശ്രം എന്ന ആശയത്തിലൂന്നിയ ഇന്ത്യയുടെ വളർച്ചാ യാത്ര പ്രധാനമന്ത്രി വിശദീകരിച്ചു. ശ്രീ മോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ആഗോള സ്ഥിരത, സുരക്ഷ, സഹകരണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് G7 ഉച്ചകോടി അംഗീകാരം നൽകി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കുന്നതിനെ G7 നേതാക്കൾ സ്വാഗതം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ സമുദ്രപാതയുടെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്യം നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിൽ ദേശീയ സുരക്ഷാ ഘടനയിൽ ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരുഭൂവൽക്കരണം തടയുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി 2030 രാജ്യത്ത് 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. നിലവിൽ 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടതായും ലോക മരുഭൂവൽക്കരണ വരൾച്ചാ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഫോറസ്റ്റ് റെസ്റ്റോറേഷൻ കാം തോ ഹെ ഇത്തനാ ആബാദി ഇസ്ലേ രഹ പാതി ഹെ ക്യൂക്കി ഹമാരി പാസ് ഉർവർ ക്ഷമതാഓ കി ജമീൻ ഓർ ഡിഫറന്റ് ക്ലൈമറ്റിക് സോൺ ഹെ ഇത്നെ കിസി ദേശ് കെ പാസ് നീ ഓർ ഇസ്ലേ ജോ റെസ്റ്റോറേഷൻ കാം ജോ ഹമേ കർണാ ഹെ തോ മുജേ ലഗ്താ ഹെ കി സഭി കെ സാത്ത് മിൽകർ ഹമേ അപ്നെ അലഗ് അലഗ് ജോ ക്ലൈമറ്റിക് സോൺ ഹെ ഉസ്കേ ഹിസാബ് സേ ഭി കർണാ ചാഹിയെ.
0: ലോകത്തിലെ ഏറ്റവും വലിയ 6-ാമത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായും വരും വർഷങ്ങളിൽ 2-ാമത്തെ വലിയ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി മാറുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പൂനെയിൽ പറഞ്ഞു. PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മറ്റന്നാൾ അന്താരാഷ്ട്ര അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഈ മാസം 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യപരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച അനുമതി KCB നൽകി. ഈ മാസം 30 വരെ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി സന്ദർശിച്ചു. കൊച്ചിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി അടിസ്ഥാന സൌകര്യങ്ങളും സേവന വിതരണ സംവിധാനങ്ങളും അവലോകനം ചെയ്തു. പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
3: Kerala has one of the highest numbers of people going out to work, and for our society, for our people here, passport is not just a document. It is the gateway to a better life, to opportunities, whether it is business, whether it is work, or even for our students for higher studies. So in that sense, the RPO fulfills a very crucial role.
0: നാളെ ലക്ഷദ്വീപിൽ എത്തുന്ന അദ്ദേഹം വികസിത ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിലും പങ്കെടുക്കും. കേരളത്തിൽ ഷിഗല്ല നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. MT സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 2 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌരസിയ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്തെത്തിച്ചതെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും എംബസി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മണിപ്പൂരിൽ സുരക്ഷാസേന ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. 26 അനധികൃത ബങ്കറുകളും നശിപ്പിച്ചു. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകരാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: ചാണകം ഉരുട്ടിക്കൊണ്ടുപോയി അത് തിന്നും അതിൽ മുട്ടയിട്ട് വിരിയിച്ചും കുഞ്ഞുങ്ങളെ വളർത്തിയും ഒക്കെ ജീവിക്കുന്ന ചാണകമുണ്ടുകൾ അത്ര നിസാരക്കാരായിട്ടുള്ള ജീവികളല്ല, വളരെ രസികന്മാരായിട്ടുള്ള ജീവികളാണ്. പഴയ നാവികരും മരുഭൂമിയിലെ സഞ്ചാരികളുമൊക്കെ ദിശയും വഴിയും കണ്ടെത്തി സഞ്ചരിച്ചത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയും രാശികൾ ഗണിച്ചും ഒക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ വഴിതെറ്റാതെ നിശ്ചിത സ്ഥലത്തെത്താൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പും GPS ഗഗനും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമായിട്ടുമുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ആകാശഗംഗയെയും ഒക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്തവരാണ് ഈ ചാണകവണ്ടുകൾ എന്നത് അതെ, അതൊരു അത്ഭുതകരമായിട്ടുള്ള അറിവ് തന്നെയാണ്. ഇരുൾ രാത്രികളിൽ ആകാശഗംഗയുടെ സ്ഥാനചിത്രം ഉപയോഗിച്ച് കൃത്യതയോടെ നേർ യാത്ര ചെയ്യുന്ന ജീവികൾ, പാടത്തും പറമ്പിലും കാട്ടിലും മേട്ടിലുമൊക്കെ മൃഗങ്ങളൊക്കെ വിസർജിച്ചിടുന്ന അവയുടെ കാഷ്ടങ്ങൾ, ചാണകങ്ങൾ വിതരണം ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നവരാണ് ചാണകവണ്ടുകൾ. നല്ല ഭംഗിയിൽ പീരങ്കിയുണ്ട പോലെ അവരുടെ ശരീര വലിപ്പത്തെക്കാളും വളരെ വലിപ്പമുള്ള ഉണ്ടകളാക്കി ഉരുട്ടി ഉരുട്ടി ജോറായിട്ട് പോകുന്ന ചാണകവണ്ടുകളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് വീട്ടുപറമ്പത്തും പശുവിനെ കെട്ടുന്നിടത്തും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്. നമ്മുടെ നാറാണത്ത് ഭ്രാന്തനെ പോലെ കുന്നിൻമുകളിലേക്കല്ല ഇവരുടെ ചാണക ഉരുള ഉരുട്ടൽ എന്ന് മാത്രം, ചിലപ്പോൾ സർക്കസുകാരെ പോലെയൊക്കെ തോന്നും. തലകുത്തി നിന്ന് നിരപ്പിലൂടെ പിൻകാലി കൊണ്ട് ചവിട്ടി ഉരുട്ടിയും ഇടക്ക് നിന്ന് അതിനു മുകളിൽ കയറി ചുറ്റുമൊന്ന് നിരീക്ഷിച്ചും കൊമ്പ് കൊണ്ട് കുത്തി തിരിച്ചുമൊക്കെ കഷ്ടപ്പെട്ട് ഇവർ നീങ്ങുന്നത് കാണാം. ഇതിനിടയിലായിരിക്കും കൊമ്പുക്കുള്ള മറ്റൊരു വണ്ട് വന്ന് അത് കുത്തിമറിച്ചും അടികൂടിയുമൊക്കെ ആ ചാണക ഉരുള സ്വന്തമാക്കുന്നതും കാണാം. ചാണകമാണോ നിന്റെയൊക്കെ തലക്കകത്ത് എന്ന ചോദ്യത്തിൽ ചാണകം ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവാണ് കളിമണ്ണ് പോലെ എന്നൊരു സൂചനയുണ്ടല്ലോ. എന്നാൽ ചാണകം തന്നെ ജീവനും ജീവിതവുമായ ജീവികളാണ് ഈ ചാണകവണ്ടുകൾ. ലോകത്തെങ്ങുമായിട്ട് 6000+ ചാണക വണ്ടിനങ്ങളുണ്ട്. നാൽക്കാലികളുടെ വിസർജ്യങ്ങൾ മാത്രമല്ല മനുഷ്യരുടേതടക്കം ഏത് മൃഗങ്ങളുടെയും വിസർജ്യം മലം ഇവർക്ക് ബിരിയാണി തന്നെയാണ്. മേഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ അവിടെ കാഷ്ടിച്ചു വെക്കുന്നത് മുഴുവൻ മണിക്കൂറുകൊണ്ട് തിന്നു തീർത്തും പലയിടത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുഴിച്ചിട്ടും ഒക്കെ നിലം ക്ലീൻ ആക്കുന്നത് ഇവരാണ്. ചാണകം നമ്മുടെ പറമ്പിലൊക്കെ അവിടെവിടെയായിട്ട് കൂടി കിടന്നിരുന്നെങ്കിൽ അതിൽ പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ വളർന്ന് വലിയ ഉപദ്രവം നമുക്കുണ്ടാകുമായിരുന്നു. ഈച്ചകളും മറ്റു പ്രാണികളും അതിൽ വന്നിരുന്നും നമ്മുടെ ഭക്ഷണത്തിൽ വന്നു കൊണ്ടുവന്ന് ഇട്ടും ഒക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ നിമിഷം കൊണ്ട് ക്ലീൻ ചെയ്യുന്നവരാണ് ഈ ഉപകാരികളായിട്ടുള്ള ചാണകവണ്ടുകൾ. ചാണകം മണ്ണിൽ വീണ കാര്യം നിമിഷം കൊണ്ട് അവർ മണത്തറിഞ്ഞ് ഗ്രഹിച്ചറിഞ്ഞ് അവിടെ ഹാജർ രേഖപ്പെടുത്തും. ചിലയിനം ചാണകവണ്ടുകൾ പശുക്കളെ ഒന്നും വിടാതെ കൂടെ തന്നെ ചാണകം വിടുന്നതും കാത്ത് കൂടെ നടക്കും. എന്താ പശു ഒരു അമാന്തം എന്ന് ചോദിച്ചുകൊണ്ട് ചാണകം ഇടുന്നത് കാത്ത് ചുറ്റുവട്ടത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. ഉണക്കം കൂടുന്നതിന് മുമ്പ് ചാണകം തിന്നാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഭക്ഷണം മാത്രമല്ല ഇവർക്ക് ചാണകം, അതിനുള്ളിലാണ് അവർ മുട്ടയിടുന്നത്, കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്, കുഞ്ഞുങ്ങൾ ആ ചാണകം തന്നെ തിന്നാണ് വളരുന്നതും. സാധാരണയായിട്ട് ചാണക കുഴികളിലൊക്കെ നമ്മൾ കാണാറുള്ള തൊലി അടർത്ത കുഞ്ചിനെ പോലെ ഇളം മഞ്ഞ നിറമോ വെളുപ്പ് നിറത്തിലോ ഒക്കെയുള്ള വലിയ പുഴുക്കളുണ്ടല്ലോ, ആ സുന്ദര വെളുമ്പൻ പുഴുക്കൾ ചാണകവണ്ടിൻ്റെതാകണമെന്നില്ല. അത് പലപ്പോഴും കൊമ്പൻ ജെല്ലിയെ പോലുള്ള ഇതേ വിഭാഗത്തിൽ തന്നെ പെട്ട മറ്റു വണ്ടുകളുടെ പുഴുക്കളാണ്. അതായത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചാണകവണ്ടിൻ്റെ ലാർവ പുഴുക്കളെ നമുക്ക് സാധാരണയായിട്ട് കാണാൻ കിട്ടില്ല. അതെപ്പോഴും മണ്ണിനടിയിൽ ഒളിച്ചു വെച്ച ചാണകത്തിനുള്ളിലായിരിക്കും പലപ്പോഴും മുട്ട വിരിയുക. ഈ ചാണകത്തിനുള്ളിൽ തന്നെ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ കുഞ്ഞുങ്ങൾ വളർന്ന് അത് പ്യൂപ്പാവസ്ഥയിൽ പോയിട്ട് പൂർണ്ണമായിട്ടുള്ള രൂപാന്തരണം സംഭവിച്ചിട്ടാണ് വീണ്ടും പുറത്തേക്ക് പുതിയ വണ്ടായിട്ട് വരുന്നത്. ചാണകത്തിൽ ജനിച്ച് ചാണകത്തിൽ വളർന്ന് ചാണകത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന അമ്പൻ വണ്ടുകൾ. ഇനി ചാണകത്തിന് പുറത്തിറങ്ങിയാൽ ഇവരെയും ഇരവിടിയന്മാർ കാത്തിരിപ്പുണ്ട്. പലതരത്തിലുള്ള പക്ഷികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഈ ചാണകവണ്ടിൻ്റെ പുഴുക്കളും ചാണകവണ്ടും. വലിയ ഇനം ഉരുട്ടുവണ്ടുകളെ ഇപ്പോൾ കാട്ടിലല്ലാതെ നാട്ടുമ്പുറത്തൊക്കെ കാണുക വളരെ അപൂർവമാണ്. മേഞ്ഞു തിന്നുന്ന പശുക്കളുടെ എണ്ണം കുറഞ്ഞതും തൊഴുത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധത്തിലുള്ള ഹൈഫൈ ആല ജീവിതം പശുക്കൾ ആരംഭിച്ചതും അതൊക്കെ കൊണ്ട് പറമ്പിലെവിടെയും ചാണകം ഇപ്പോൾ കാണാറില്ല. ഇനി വല്ല പശുവും ചാണകം ഇട്ടാൽ തന്നെ കണ്ട ഉടനെ ആളുകളൊക്കെ അത് കോരിക്കൊണ്ടുപോയി പ്ലാസ്റ്റിക്കിലിട്ട് ഉണക്കി ഒന്നിനും പറ്റാതെ ജൈവവളം എന്ന പേരിൽ ആക്കി മാറ്റുകയും ചെയ്യും. കാലിത്തീറ്റകളുടെ സ്വഭാവം മാറിയതും ധാരാളമായിട്ട് പലതരത്തിലുള്ള മരുന്നുകളും വിരമരുന്നുകളും ഒക്കെ പശുക്കൾക്ക് കൊടുക്കുന്നതും ഒക്കെ കൊണ്ട് ഇവയുടെ ചാണകത്തിൽ ഈ ചാണകവണ്ടുകളുടെ ലാർവ പുഴുക്കൾക്ക് വളരാനും പറ്റാതായി. 3 വിധത്തിലുള്ള ചാണകവണ്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് വിഭജിച്ച് പറയാം. ചാണകം ദൂരേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുഴി കുഴിച്ച് അതിൽ ഇറക്കി വെച്ച് അത് തിന്ന് അതിൽ മുട്ടയിട്ട് അതിൽ നിന്നും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഉരുട്ട് വിഭാഗം. അതേസമയം ചാണകം ഇട്ട സ്ഥലത്ത് ആ ചാണക കുന്തിക്ക് തന്നെ ചുറ്റുമായിട്ടോ അതിന് നേരെ താഴേക്കൊക്കെ ഈ ചാണകം വലിച്ചു കൊണ്ടുപോയി കുഴിയാക്കി അതിനകത്ത് നിറച്ച് തിന്ന് അവിടെ തന്നെ ജീവിക്കുന്ന ദൂരേക്കൊന്നും ഉരുട്ടി കൊണ്ടുപോകാതെ വിഭാഗം ചാണകവണ്ടുകൾ. 3 ഒരു കൂട്ടം ചാണകവണ്ടുകളുണ്ട്. അവർ കുഴി കുത്താൻ പോലും മടിയന്മാരാണ്, ശരിക്കും മടിയന്മാർ. ഉരുട്ടി കൊണ്ടുപോകാനും നിൽക്കില്ല, ചാണകത്തിൻ്റെ നേരെ താഴേക്കോ അരികളിലേക്കോ പോലും ഈ ചാണകം വലിച്ച് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനോ നിൽക്കില്ല. നേരിട്ട് ആ ചാണകത്തിൽ തന്നെ തിന്ന് മുട്ടയിട്ട് പെരുകാൻ ശ്രമിക്കും.
1: സ്കരാബിഡ വിഭാഗത്തിൽപ്പെട്ട ഈ തരത്തിലുള്ള ചാണകവണ്ടുകളിൽ നമ്മുടെ നാട്ടിൽ കാണുന്നവർ ഉരുട്ടുവണ്ടുകൾ സിസിഫസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ടവരാണ്. മാളന്തുരപ്പന്മാരായിട്ട് ഓന്തോഫാഗസ് എന്നും കോപ്രിസ് എന്നുമുള്ള ജനുസിലുള്ള ചാണകവണ്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. മടിയന്മാർ ഒണിറ്റിയസെല്ലസ്, ടിനിയോസെല്ലസ് എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. മണ്ണിനടിയിൽ മാണങ്ങൾ തുരന്ന് പോയിട്ട് അതിനുള്ളിൽ ചാണകം ഉരുട്ടിക്കൊണ്ടുവെക്കുന്ന തുരപ്പന്മാർക്ക് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. മറ്റ് ചാണകവണ്ടുകൾ തുരന്ന് തുരന്നെത്തുന്നതിന് അടുത്ത് ഈ മാളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിപ്പോകും. അപ്പോൾ വേറൊരാളുടെ ചാണകം മറ്റേയാൾ തട്ടിയെടുക്കുന്ന ഒരു അപകടം കൂടിയുണ്ട്. ഒത്തിരി ചാണകവും 100,000 വണ്ടുകളും എന്നുള്ള ഒരവസ്ഥയുണ്ടാകുമ്പോൾ ചാണകത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം കടുത്തതാവും. അതിജീവനത്തിനും വംശവർദ്ധനക്കുമായിട്ടുള്ള ഈ സമരത്തിൽ ചാണകമുരുട്ടി വണ്ടുകൾ ചില തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ചാണകം വീണ് ഉടനെ അവിടെ എത്തുന്നവർ, കൂടുതൽ ചാണകം മറ്റുള്ളവരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ദൂരേക്ക് കൊണ്ടുപോകുന്നവർ, ഇങ്ങനെ കൊണ്ടുപോകുന്ന ചാണകം തട്ടിയെടുക്കാൻ അവസരം കൊടുക്കാത്തവർ ഒക്കെ ആയിരിക്കുമല്ലോ സമർത്ഥന്മാർ. അവരായിരിക്കുമല്ലോ കൂടുതലായിട്ട് അതിജീവിക്കുക. ചിലയിനം ചാണകവണ്ടുകളിൽ ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ചാണകമുരുട്ട് മഹോത്സവം നടത്തുക. ആണും പെണ്ണും കൂടി സഹകരിച്ച് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോയിട്ട് നനവും പതവും ഉള്ള സ്ഥലത്തെത്തി അവിടെ കുഴി കുഴിച്ച് അതിലേക്ക് ഈ ചാണക ഉരുള ഇറക്കി വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇണചേരും. ചാണകമുണ്ട് ഈ ചാണകത്തിനുള്ളിൽ മുട്ടിയിട്ട് മൂടി സ്ഥലം വിടും. പണ്ട് പലരും നിരീക്ഷിച്ചപ്പോൾ ഇങ്ങനെ ചാണകം ഉരുട്ടി കൊണ്ടുപോകുന്ന വണ്ടുകൾ ചില സ്ഥലങ്ങളിലെത്തി തടസ്സപ്പെടുമ്പോൾ, അതിന് മുന്നോട്ട് നീങ്ങാനൊന്നും പറ്റാതെ ചില കുടുക്കുകളിലൊക്കെ പെട്ടു പോകുമ്പോൾ വേറെയും കുറേ ചാണകവണ്ടുകൾ വന്ന് ഇവരെ സഹായിക്കുന്നത് പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതായത് പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള ചാണകവണ്ടുകളെന്ന്. പക്ഷേ 19th century അവസാനം ജീവിച്ച ഫ്രഞ്ച് നാച്ചുറലിസ്റ്റും എൻറ്റമോളജിസ്റ്റും ഒക്കെയായ ജോൺ ഓൺറി ഫാബ്രി നടത്തിയ ചില ഗവേഷണങ്ങൾ തെളിയിച്ചത് ഇത് അത്തരത്തിലുള്ള സഹായമൊന്നുമല്ല. ഒരാൾക്ക് ഉരുട്ടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി വരുന്നത് തട്ടിയെടുക്കാനുള്ള അവസരം കണ്ടാണ്. കൂടുതൽ കരുത്തുള്ളവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ഉരുട്ടിക്കൊണ്ടുവന്ന ചാണകമുരുള ഏത് നിമിഷവും നഷ്ടപ്പെടാം എന്നതിനാലാണ് ഇവരൊക്കെ തകൃതിയായിട്ട് വളരെ വേഗത്തിൽ നിർത്താതെ വളരെ നേരെ ഉരുട്ടിക്കൊണ്ടുപോകുന്നത്. പരമാവധി വേഗം പരമാവധി ദൂരത്തേക്ക് ഈ ചാണകമുരുള എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. ചാണക കേന്ദ്രത്തിൽ നിന്നും ആവുന്നത്ര ദൂരത്തേക്ക് ഈ ചാണകമുരുള ഉരുട്ടി എത്തിച്ച് ഒരു കുഴി കുഴിച്ച് അതിലിട്ട് മൂടി ഒളിച്ചു വെക്കുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. നേർരേഖയിൽ വേണം യാത്ര. ഈ ഉരുട്ടുന്നതിനിടയിൽ ദിശ തെറ്റിപ്പോയാൽ കറങ്ങിത്തിരിഞ്ഞ് നേരത്തെ ആരംഭിച്ച സ്ഥലത്ത് തന്നെ ചിലപ്പോൾ കറങ്ങിയെത്തിയെന്നിരിക്കും. അതായത് അവിടെ കൂടുതൽ മത്സരാർത്ഥികളുള്ള ചാണകത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലി നടക്കുന്ന സ്ഥലത്ത്. അങ്ങനെയായാൽ അധ്വാനിച്ചതൊക്കെ വെറുതെയാകും. തൂണിഞ്ചാരിയുന്നവൻ ചാണകവും കൊണ്ട് ഉരുട്ടിപ്പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും. നേരെ വെച്ചുപിടിച്ചുള്ള ഉരുട്ടലിന് യാത്ര നേരെയാണെന്ന് ഉറപ്പിക്കാൻ ഇവർ എന്ത് സൂത്രമാണ് ഉപയോഗിക്കുന്നത് എന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകം തന്നെയായിരുന്നു. സ്വീഡനിലെ ലാൻഡ് സർവകലാശാലയിലെ കുറേ ഗവേഷകർ അവരുടെ ലാബുകളിലും അതേപോലെ ദക്ഷിണാഫ്രിക്കയിലെ പ്ലാനറ്റോറിയത്തിലും ഒക്കെ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലങ്ങൾ 2013 കറന്റ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അരികളിൽ മുഴുവൻ കറുപ്പ് പെയിൻ്റ് അടിച്ച കാർബോർഡുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന അറീനകളിലാണ് ഇവർ ഈ പരീക്ഷണങ്ങൾക്കായിട്ട് ചാണകവണ്ടുകളെ ഇറക്കിവിടുന്നത്. അതായത് ആ ചാണകവണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റുപാടുകൾ അവയുടെ ചക്രവാളം കാണാൻ പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള ചില മരങ്ങളെയൊക്കെ അടയാളങ്ങളായിട്ട് ഓർത്ത് വെച്ച് അതിനെ ലക്ഷ്യമാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റുമല്ലോ. നേരെ മുകളിലെ ആകാശം മാത്രം കാണും വിധത്തിലാണ് ഇവ ക്രമീകരിച്ചിരുന്നത്. സൂര്യനും ചുറ്റും പ്രത്യക്ഷപ്പെടുന്ന സമമിതിയിലുള്ള പോളറൈസ്ഡ് ലൈറ്റ് പാറ്റേണുകൾ തിരിച്ചറിയാൻ ഈ വണ്ടുകൾക്ക് സാധിക്കുന്നു എന്നത് മുമ്പേ തന്നെ നമുക്കറിയാമായിരുന്നു. നമ്മളെപ്പോലെയുള്ള ജീവികൾക്ക് ഇത്തരത്തിലുള്ള പാറ്റേണുകൾ കാണാനുള്ള റിസപ്റ്ററുകൾ കണ്ണിലില്ല. അതായത് പകൽ സമയങ്ങളിൽ സൂര്യൻ്റെ പോളറൈസേഷൻ പാറ്റേണുകളുടെ സഹായത്തോടെ ഇവർക്ക് നേർരേഖ സഞ്ചാരം സാധ്യമാണ്. അതുപോലെ ചന്ദ്രനുള്ള രാത്രികളിൽ ചന്ദ്രനും ഇവരുടെ യാത്രയ്ക്ക് സഹായിക്കും. എന്നാൽ ചന്ദ്രനില്ലാത്ത ഇരുണ്ട രാത്രികളിൽ ഇവരെങ്ങനെ ഓറിയൻറ്റേഷൻ നടത്തുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അവർ അപ്പോൾ നക്ഷത്രങ്ങളെ ആധാരമാക്കുന്നുണ്ടാകും എന്ന നിഗമനത്തിലെത്താൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നക്ഷത്ര തിളക്കങ്ങൾ മനസ്സിലാക്കാൻ ഇവരുടെ കോമ്പൗണ്ട് ഐയിലെ സംയുക്ത നേത്രത്തിലെ 1000 ഒമാറ്റിടകൾ എന്ന് വിളിക്കുന്ന കുഞ്ഞു ലെൻസുകൾക്ക് സഹായിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. മനുഷ്യരെ കൂടാതെ പക്ഷികൾ, സീലുകൾ, മറ്റു ചില ജീവികളൊക്കെ നക്ഷത്രങ്ങളെ ആധാരമാക്കിയിട്ട് അവയുടെ യാത്രാ വഴികൾ തീരുമാനിക്കുമെന്നത് അറിയാമായിരുന്നെങ്കിലും പ്രാണികളൊക്കെ ഇത്തരത്തിൽ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവയുടെ യാത്രാ വഴികൾ തീരുമാനിക്കുന്നത് എന്നത് ഇതുവരെ തെളിയിക്കപ്പെടാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇരുണ്ട രാത്രികളിൽ ഇവരെങ്ങനെയാണ് നേർരേഖ സഞ്ചാരം സാധ്യമാക്കുന്നത് എന്നതാണ് ഗവേഷകരെ കുഴക്കിയത്. ഗവേഷകരായിട്ടുള്ള എറിക്കുവാരൻ്റെ സംഘവും ആഫ്രിക്കയിലെ കരാബസ് സാറ്ററസ് എന്ന ചാണകവണ്ടികൾ ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ഈ വണ്ടുകളുടെയൊക്കെ കോമ്പൗണ്ട് ഐയുടെ മുകളിൽ കാഴ്ചകളെ പലതരത്തിൽ മറക്കുന്ന പലതരത്തിലുള്ള ബോർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തിയത്. കൂടാതെ ജോനാസ്ബർഗിലെ പ്ലാനറ്റോറിയത്തിനുള്ളിൽ ഡോമിൽ ആകാശം പ്രൊജക്റ്റ് ചെയ്തും കെടുത്തിയും ഒക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. നക്ഷത്രഖചിതമായിട്ടുള്ള ആകാശം നോക്കി ഇവർ നേർരേഖയിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അറീനയിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ അരികുകളിലേക്ക് ഓടുന്നു എന്നുള്ളത് മാത്രമല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൂർണ്ണമായിട്ടും ആകാശം കാണാതെ പറ്റാത്ത വിധത്തിൽ, ആകാശഗംഗയുടെ ഭാഗം മാത്രം കാണുന്ന വിധത്തിലുള്ള ചെറിയ സ്ലിറ്റുകളിലൂടെ ഇവരുടെ കണ്ണ് മറച്ചപ്പോഴും അതേ വേഗതയിലൂടെ അതേ സൂക്ഷ്മതയോടെ അവ നേർരേഖയിൽ സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. വ്യത്യസ്തമായിട്ടുള്ള നക്ഷത്രങ്ങൾ മാത്രമല്ല, ഈ ആകാശഗംഗയെ കൂടിയാണ് ഇവർ ഇത്തരത്തിലുള്ള സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നത് എന്നത് പുതിയൊരു അമ്പരപ്പിക്കുന്ന അറിവ് തന്നെയായിരുന്നു. ഉരുട്ട് യാത്രക്കിടയിൽ തലകുത്തി നിന്നും ഇടയ്ക്ക് ഇതിനു മുകളിൽ കയറി മുകളിലോട്ട് നോക്കിയും ഓരോരോ ആകാശ ചിത്രങ്ങളാണ് ഇവർ പതിപ്പിച്ചെടുക്കുന്നത്. ആകാശഗംഗയുടെ ഒരു സ്പേസ് ഫോട്ടോ അവയുടെ ഉള്ളിൽ ഉറപ്പിച്ചതിൻ്റെ ശേഷം വീണ്ടും ഉരുട്ടുന്നു, അതുമായിട്ട് വീണ്ടും ചേർത്ത് വെച്ച് നോക്കുന്നു. നമ്മുടെ GPS മാതൃകയിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ നേർരേഖയിലാണോ സഞ്ചരിക്കുന്നത് എന്നത് അവ തീരുമാനിക്കുന്നത്. ഭൂമിയിൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കടൽ യാത്രകളൊക്കെ ചെയ്യുന്ന വമ്പന്മാരാണ് നമ്മൾ എന്ന് മനുഷ്യർ അഹങ്കരിക്കുമ്പോൾ, എത്രയോ ലക്ഷം വർഷം മുമ്പേ ഈ പണിയൊക്കെ ചെയ്യുന്ന ചാണകവണ്ടുകളുടെ മുമ്പിൽ വളരെ നിസാരന്മാരാണ് നമ്മൾ. ഇനി ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് ഈ ഗവേഷണത്തെ സംബന്ധിച്ച്. നമുക്കെല്ലാം നൊബേൽ സമ്മാനം എന്താണെന്ന് അറിയാമല്ലോ, അത്തരത്തിലൊരു പാരഡി നൊബേൽ സമ്മാനം കൂടിയുണ്ട് ലോകത്ത്. ലോകത്തിലെ ശാസ്ത്ര ഗവേഷകന്മാര് വളരെ ഗൗരവകരമായിട്ടുള്ള ഗവേഷണങ്ങൾ മാത്രമല്ല നടത്താറ്, വളരെ രസകരമായിട്ടുള്ള കേട്ടാൽ കിളിപാറുന്ന ഗവേഷണങ്ങളും പലരും നടത്താറുണ്ട്. പാൻറിന്റെ സിബിൽ പുരുഷലിംഗം കുടുങ്ങിയാൽ രക്ഷപ്പെടാനുള്ള ശാസ്ത്രീയ വഴികളെക്കുറിച്ചും, ഗർഭിണികൾ നടക്കുമ്പോൾ അധികമൊന്നും തടഞ്ഞു വീഴാത്തത് എന്തുകൊണ്ടാണെന്നും, മരം കൊത്തികൾക്ക് എന്തുകൊണ്ട് തലവേദന വരുന്നില്ല എന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ, ബോർഡിൽ ചോക്ക് കൊണ്ടൊക്കെ എഴുതുമ്പോഴുണ്ടാകുന്ന നഖമുരിയുന്ന തരം ഒരു കിരികിരി ശബ്ദമുണ്ടല്ലോ, അത് കേൾക്കാൻ ആളുകൾക്കൊന്നും ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ്, വളരെ നേരമായിട്ട് തറയിൽ കിടക്കുന്ന ഒരു പശു എഴുന്നേൽ

0: കിടക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും വളരെ നേരമായിട്ട് നിൽക്കുന്ന പശു കിടക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്ന് പ്രവചനം സാധ്യമാണോ തുടങ്ങിയൊക്കെയാണ് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ. എന്തിനാണ് ഇവരിങ്ങനെ ഗവേഷണം നടത്തുന്നത് എന്ന് ആലോചിച്ച് നമ്മൾ അമ്പരന്നു പോകും. ഇത്തരം നിരവധി ഗൗരവ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനും അവയുടെ പ്രശ്ന പരിഹാരം കാണാനും ഒക്കെയായിട്ട് ലോകത്തിലെ പല ഗവേഷകരും അവരുടെ ബുദ്ധിയും സമയവും പണവും ഒക്കെ ധാരാളമായിട്ട് ചെലവഴിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന വമ്പൻ ഗവേഷണങ്ങളെ ആദരിക്കാനായിട്ടാണ് ഇഗ്നോബെയിൽ എന്ന് പറയുന്ന സമ്മാനം, നൊബേൽ സമ്മാനത്തിന്റെ ഒരു പാരഡി പതിപ്പ് ലോകത്ത് 1991 മുതൽ ആരംഭിച്ചത്. സാഹിത്യത്തിലും സമാധാനത്തിനും ഒക്കെയുള്ള സമ്മാനങ്ങളടക്കം 10 പേർക്കാണ് ഒരു വർഷം സമ്മാനം ലഭിക്കുക. വലിയ നോബൽ ലോറേറ്റുകൾ തന്നെയാണ് ഈ സമ്മാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുക. ഇനി കേരളത്തിൽ ആർക്കും ഈ സമ്മാനം കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. ആനകളുടെ ശരീര വിസ്തീർണം കണക്കാക്കുന്നതിനുള്ള അനലിറ്റിക്കൽ റിപ്പോർട്ടിനാണ് മാത്തമാറ്റിക്സിലുള്ള 2002 ഇഗ്നോബെയിൽ പുരസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ KP ശ്രീകുമാർ, ജി നിർമ്മലൻ എന്നിവർക്ക് ലഭിച്ചത്. അങ്ങനെ 2013 ബയോളജിക്കും അസ്ട്രോണമിയിലുമുള്ള ഇഗ്നോബെൽ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ചാണകവണ്ടുകളുടെ ആകാശഗംഗ പരീക്ഷണത്തിനായിരുന്നു. എന്തായാലും ചാണകവണ്ടുകൾ നിസ്സാരക്കാരല്ല. സ്വന്തം ഭാരത്തിന്റെ എത്രയോ മടങ്ങ് ഭാരം ചാണകം ഉരുട്ടിക്കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റും. ഓന്തോഫോഗസ് ടാറസ് എന്ന് പറയുന്ന ഇനം ചാണകവണ്ടുകൾക്ക് മനസ്സ് വെച്ചാൽ അവരുടെ ഭാരത്തിന്റെ 1141 മടങ്ങ് ചാണകം ഉരുട്ടാൻ പറ്റും. നിറയെ ആളുകളുള്ള 6 ഡബിൾ ഡെക്കർ ബസ്സുകൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഉരുട്ടിക്കൊണ്ടുപോകുന്നതിന് സമാനമാണത്. ആഫ്രിക്കൻ സാവന്ന ആനകൾ ഒരു ദിവസം ഇടുന്ന ആനപ്പിണ്ടം കൊണ്ട് 200,000 ചാണകവണ്ടുകൾ സുഖമായിട്ട് അവരുടെ വംശവർദ്ധന നടത്തും. ചിലയിനം ചാണകവണ്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് അവയുടെ ഭാരത്തിന്റെ 250 മടങ്ങ് ചാണകം ഭൂമിയിൽ പലയിടത്തായിട്ട് കുഴിച്ചിടും. ഇവരുടെ ഉരുട്ടൽ പരിപാടി നമ്മുടെ നാറാണത്ത് ഭ്രാന്തന്റെ കഥ പോലെ മലമുകളിലേക്ക് വലിയ പാറ ഉരുട്ടി കൊണ്ടുപോയി അവിടെ എത്തി അതിനുശേഷം കൈവിട്ട് പൊട്ടിച്ചിരിക്കലല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതമാണ് ഈ ചാണക ഉരുള. ഈ ചാണകവണ്ടുകൾക്ക്, സ്കരാബസ് ബീറ്റിലുകൾക്ക് പൗരാണിക ഈജിപ്തിലൊക്കെ വളരെ വലിയ സ്ഥാനമാണുള്ളത്. ഈജിപ്ത് മതങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ദേവനായിട്ടുള്ള കെപ്രി ഈ വണ്ടിന്റെ രൂപമുള്ളവരാണ്. മുഖം ഈ വണ്ടിന്റെ രൂപത്തിലാണുള്ളത്. സൃഷ്ടിയുടെ ദൈവമായിട്ട്, സൂര്യന്റെ ദേവനായിട്ട്, ഉദയസൂര്യന്റെ ദേവനായിട്ടൊക്കെ കണക്കാക്കുന്നത് കെപ്രിയാണ്. ചാണകവണ്ട് ചാണകം ഉരുട്ടുന്നത് പോലെ ഇരുട്ടിൽ നിന്നും പുലർച്ചെ ഈ ഉരുട്ടി ഉരുട്ടി സൂര്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഈ സ്ക്രാബസ് ബീറ്റിൽ ആയിട്ടുള്ള കെപ്രി ദേവൻ. അതുകൊണ്ട് തന്നെ ഈ സ്ക്രാബസ് ബീറ്റിലിന്റെ രൂപം പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പൗരാണിക ഈജിപ്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള തിരുശേഷിപ്പുകളിലൊക്കെയും പിരമിഡുകളിലും അവയ്ക്കുള്ളിലെ ലിഖിതങ്ങളിലും ചിത്രങ്ങളിലും ഒക്കെ പലപ്പോഴും നമുക്ക് ഈ സ്ക്രാബസ് ബീറ്റിലുകളെ കാണാം. കൂടാതെ മമ്മികൾക്കൊപ്പം ഇവരെ കൂടി, സ്ക്രാബസ് ബീറ്റിലുകളെ കൂടി അടക്കം ചെയ്തിട്ടുണ്ട്. ഇവയുടെ രൂപം ആലേഖനം ചെയ്ത മോതിരങ്ങളും താലികളും ഒക്കെ കൈമാറൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗം തന്നെയായിരുന്നു. ഇനി ഈ ചാണകവണ്ടുകളുടെ ഒരു പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. എല്ലാ ചാണകവണ്ടുകളും തിന്നില്ല. ആസ്ട്രേലിയൻ കുടിയേറ്റക്കാർ യൂറോപ്പിൽ നിന്നും അവിടേക്ക് പശുക്കളെ എത്തി ഫാമുകൾ ആരംഭിച്ചപ്പോൾ ഒരു പുതിയ പ്രശ്നം ആരംഭിച്ചു. കങ്കാരുവിനെ പോലെയുള്ള ജീവികൾക്കൊപ്പം പരിണമിച്ചുണ്ടായ ആസ്ട്രേലിയയിലെ ചാണകവണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള വിസർജ്യങ്ങൾ മാത്രമാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവർക്ക് പരിചിതം. പശുവിന്റെ പോലെയുള്ള ചാണകം അവർ കണ്ടിട്ടേയില്ല. പശു ചാണകം അവർ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ആസ്ട്രേലിയയിലെ ഫാമുകളിലൊക്കെ ഈ പശുക്കളിട്ട ചാണകം അത്രയും മാസങ്ങളോളം ഇതുപോലെ തന്നെ ആരും തിന്നാനില്ലാതെ അങ്ങനെ തന്നെ കിടന്നു. പ്രാണികളും ഈച്ചകളും ഒക്കെ ഈ പശുചാണകങ്ങൾക്ക് ചുറ്റും വട്ടം കൂടി നിന്നു, ആർത്തു. ഇവയിൽ നിന്നും പല രോഗങ്ങൾ പരത്താൻ തുടങ്ങി. പശുക്കളിട്ട ചാണകമിട്ട സ്ഥലങ്ങളിലൊന്നും പിന്നെ പുല്ലു മുളച്ചില്ല. ഈ ചാണകമിട്ട സ്ഥലങ്ങളിലൊന്നും പശുക്കൾ പിന്നെ മേയാതായി. ഈ ചാണകം തിന്നാൻ വണ്ടുകളില്ലാത്തത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവിടെ മാറി. ഈ പ്രശ്നം പരിഹരിക്കാൻ പല ഗവേഷണങ്ങൾക്കൊടുവിൽ അവസാനം യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ചിലയിനം വണ്ടുകളെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. ഡിഗിറ്റ്, ഓങ്കോഫാഗസ് ഗസലെ പോലെയുള്ള 23 ഇനം ചാണകവണ്ടുകളെ ഇങ്ങനെ ആസ്ട്രേലിയയിൽ ഇറക്കുമതി ചെയ്തു. ഇതിനായിട്ട് 1965 ആരംഭിച്ച് 20 വർഷത്തോളം നീണ്ട ഒരു വലിയ പ്രോജക്റ്റായിരുന്നു ആസ്ട്രേലിയൻ ഡങ് ബീറ്റിൽ പ്രോജക്റ്റ്. പരിസ്ഥിതിയുടെ സുസ്ഥിരത കാക്കുന്നതിൽ ഈ കുഞ്ഞു വണ്ടുകൾക്ക് പോലും ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിവ് നൽകുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത്. അത് ഈ ഭൂമിയിലെ പല ജീവികളും തമ്മിലുള്ള ബന്ധം അതീവ സങ്കീർണവും അതിലോലവുമാണെന്നുള്ള പുതിയ അറിവ് നൽകുന്നതാണ് ചാണകവണ്ടുകളുടെ ജീവിതം.
1: ചാണകവണ്ടിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ.

0: ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ ഫോൺ 9400113030 9496974141
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട്

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: റേഡിയോ മലബാർ കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ഫിഫ ലോകകപ്പ് മത്സരത്തിലെ വിശേഷങ്ങൾ കേൾക്കാം.

ഫിഫ ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് വിജയത്തോടെ തുടക്കമിടാമെന്ന ബെൽജിയത്തിന്റെ മോഹങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി ഈജിപ്തിന്റെ സമനില കുരുക്ക്. മത്സരത്തിന്റെ 20th minute ഇമാം അഷൂറിലൂടെ മുന്നിലെത്തിയ ഈജിപ്തിനെതിരെ 2nd പകുതിയിലെ സെൽഫ് ഗോളാണ് ബെൽജിയത്തിന് കഷ്ടിച്ച് സമനില നേടിക്കൊടുത്തത്. മത്സരത്തിന്റെ ഇരുപകുതികളിലും ബെൽജിയത്തിന് ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുതിയ ഈജിപ്ത് ബോൾ പൊസിഷനിൽ 47% സ്വന്തമാക്കി. ബെൽജിയം 15 ഗോളവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഈജിപ്ത് 14 ഗോളവസരങ്ങളും 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും അടിച്ചു. മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും കരുത്തരായ ബെൽജിയത്തോട് കിടപിടിക്കുന്നതായിരുന്നു ഈജിപ്തിന്റെ കളി. സൂപ്പർ താരം മുഹമ്മദ് സലായെ 2nd പകുതിയിൽ പിന്നിലെത്തിച്ചെങ്കിലും അവസാന മിനിറ്റ് വരെ മത്സരത്തിൽ ലീഡെടുക്കാൻ ഈജിപ്ത് പൊരുതിക്കളഞ്ഞു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ചാൾസ് ഡേ കറ്റാലരെ ബെൽജിയത്തിനു വേണ്ടിയും മുഹമ്മദ് സലായും ഒമർ മർമൌഷും ഈജിപ്തിനു വേണ്ടിയും തുടർച്ചയായ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചു. മത്സരത്തിന്റെ 13th മിനിറ്റിൽ ബെൽജിയം താരം നേതൻ എൻഗോയിയെ ഫൗൾ ചെയ്തതിന് ഈജിപ്ത് താരം മറവൻ ആറ്റിയയ്ക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. പിന്നാലെ മുഹമ്മദ് സലായെ വീഴ്ത്തിയ തിമോത്തി കാസ്റ്റഗിനെയും യെല്ലോ കാർഡ് കണ്ടു. കാര്യമായ ഗോൾ നീക്കങ്ങളൊന്നും ഇല്ലാതിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഈജിപ്ത് മത്സരത്തിൽ ലീഡ് പിടിക്കുന്നത്. 19th മിനിറ്റിൽ മുഹമ്മദ് സാല നൽകിയ ക്രോസിൽ പെനാൽറ്റി ആർക്കിൽ നിന്ന് ഇമാം അഷൌർ പോസ്റ്റിലേക്ക് ലക്ഷ്യമിടുകയായിരുന്നു. ഒരു രാജ്യാന്തര മത്സരത്തിൽ 28 വയസ്സുകാരൻ താരത്തിന്റെ ആദ്യ ഗോളാണിത്. പന്ത് തടുക്കാനായി ബെൽജിയം ഗോളി തിബൌത്തി കോർട്ടിസ് ഡൈവ് ചെയ്തെങ്കിലും ശ്രമം പാഴായി. സ്കോർ 1-0. ഗോൾ വഴങ്ങിയതോടെ ഈജിപ്ത് ഗോൾ മുഖത്തേക്ക് ബെൽജിയം തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി. 33rd മിനിറ്റിൽ മുസ്തഫ സീക്കോ ഈജിപ്തിനായി ലക്ഷ്യം കാണാൻ ശ്രമിച്ചെങ്കിലും ബെൽജിയം ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് പന്ത് രക്ഷപ്പെടുത്തി. 40 മിനിറ്റുകൾ പിന്നിട്ടതോടെ ഈജിപ്ത് ബോക്സിലേക്ക് തുടർച്ചയായി പന്തെത്തുന്നുണ്ടായിരുന്നു. അതേസമയം ഈജിപ്തിന്റെ പ്രത്യാക്രമണങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും താരം സൂപ്പർ മുഹമ്മദ് സല വഴിയായിരുന്നു. ഈജിപ്ത് ബോക്സിനകത്തെ കൂട്ടപ്പൊരിച്ചലിനു ശേഷം ബെൽജിയം താരം ചാൾസ് ഡേ കറ്റാലരെ നൽകിയ പാസിൽ ഡോക്കുവിന്റെ ഷോട്ട്. ആദ്യ പകുതിയിൽ ബെൽജിയത്തിന്റെ ഏറ്റവും മികച്ച അവസരമായിരുന്നു ഇത്. എന്നാൽ ലക്ഷ്യത്തിലെത്താതെ പോയി. പിന്നാലെ ബെൽജിയം പ്രതിരോധ താരത്തിന്റെ പിഴവ് മുതലെടുത്ത ഈജിപ്ത് താരം ഒമർ മർമൌഷ് പന്തുമായി കുതിച്ചെങ്കിലും ഷോട്ട് ഗോളി തിബൌട്ട് കോർട്ടോയിസ് പ്രതിരോധിച്ചു. ആദ്യ പകുതിയിലെ 5 മിനിറ്റ് അധിക സമയവും അവസാനിച്ചതോടെ ഈജിപ്ത് 1-0 മുന്നിൽ. ആദ്യ പകുതിയിൽ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടും നേടാൻ കഴിയാതിരുന്നത് ബെൽജിയൻ മുന്നേറ്റ നിരയെ നാണക്കേടാക്കി. രണ്ടാം പകുതിയിലും ഈജിപ്തിന്റെ മുന്നേറ്റങ്ങളോടെയായിരുന്നു മത്സരത്തിന്റെ തുടക്കം. മുസ്തഫ സീക്കോയും മർമൌഷും ഗോൾ നീക്കങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യം കണ്ടില്ല. 53rd മിനിറ്റിൽ ബെൽജിയത്തിന് ലഭിച്ച ഫ്രീ കിക്കിൽ കെവിൻ ഡി ബ്രൂയിനെ എടുത്ത കിക്ക് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. 55rd മിനിറ്റിൽ ബെൽജിയം ബോക്സിൽ നിന്ന് മുഹമ്മദ് സലായുടെ തകർപ്പിനൊരു ഹെഡർ ബെൽജിയം ഗോൾ കീപ്പർ പാടുപെട്ടാണ് രക്ഷപ്പെടുത്തിയത്. 60rd മിനിറ്റിൽ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തു നിന്ന് പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ച ഈജിപ്ഷ്യൻ താരം ഒമർ മർമൌഷ് 2nd ഗോൾ നേടുമെന്ന് തോന്നിയതാണ്. എന്നാൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ മർമൌഷിന്റെ ഷോട്ട് വൈഡായി പുറത്തേക്ക് പോയി. പിന്നാലെ കെവിൻ ഡി ബ്രൂവിനയുടെ കോർണറിൽ നിന്ന് പന്തു ലഭിച്ച ബെൽജിയം താരം ടിയല മാൻസ് തകർപ്പനൊരു ഗോളിക്കു ശ്രമിച്ചെങ്കിലും പോസ്റ്റിന്റെ ഒരു ഭാഗത്തുകൂടെ പന്ത് പുറത്തേക്ക് പോയി. അറുപത്തിനാലാം മിനിറ്റിൽ മർമൌഷിന്റെ മികച്ചൊരു ഷോട്ട് ബെൽജിയം പ്രതിരോധ താരത്തിൽ തട്ടിത്തെറിച്ചു. അപകടം മണത്തതോടെ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബെൽജിയം തീരുമാനിച്ചു. 66rd മിനിറ്റിൽ ബെൽജിയം സീനിയർ താരം റൊമേലു ലുക്കാക്കുവിനെ കളത്തിലിറക്കി. സെക്കൻഡുകൾക്കുള്ളിൽ ബെൽജിയം സമനില ഗോൾ കണ്ടെത്തി. തോമസ് മ്യൂനിയർ നൽകിയ ക്രോസിൽ പന്തെടുക്കാനായി റൊമേലു ലുക്കാക്കു മുന്നിലേക്ക്. താരത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടെ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിയുടെ കാലിൽ തട്ടി പന്ത് വലയിലെത്തി. സ്കോർ 1-1. ഗ്രൗണ്ടിലിറങ്ങി 22nd സെക്കൻഡിലെ ഗോൾ ലുക്കാക്കുവിന്റെ പേരിലല്ലെങ്കിലും താരത്തിന്റെ ഇമ്പാക്റ്റിലാണ് പിറന്നത്.
2026 ലോകകപ്പിലെ മൂന്നാമത്തെ സെൽഫ് ഗോളാണിത്. രണ്ടാം പകുതിയിൽ സൂപ്പർ താരം മുഹമ്മദ് സലായെ പിൻവലിച്ച ഈജിപ്ത് ഹംസ അബ്ദുൽ കരീമിനെ പകരക്കാരനായി ഇറക്കി. 85 മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ ബെൽജിയം സൂപ്പർ താരങ്ങളായ കെവിൻ ഡി ബ്രൂയിനെയും ഡോക്കുവിനെയും തിരികെ വിളിച്ചു. 86 മിനിറ്റിൽ പെനാൽറ്റി ബോക്സിലേക്ക് ലഭിച്ച പന്തിൽ ഹെഡ് ചെയ്ത് ഗോൾ നേടാൻ ലുക്കാക്കു ശ്രമിച്ചെങ്കിലും പന്ത് പോസ്റ്റിന് ഭീഷണിയാകാതെ പുറത്തേക്കാണ് പോയത്. 90 മിനിറ്റുകളിൽ ബെൽജിയത്തിന്റെ പെനാൽറ്റി ഏരിയയിലേക്ക് ഇറക്കാനുള്ള ഈജിപ്തിന്റെ ശ്രമങ്ങളാണ് ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചത്. നിശ്ചിത സമയത്തിന് തൊട്ടു മുൻപ് ഈജിപ്ഷ്യൻ താരം ഒമർ മർമൌഷിനെ ബെൽജിയം പ്രതിരോധ താരം പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ അധിക സമയമായി അനുവദിച്ച 5 മിനിറ്റിലും ലീഡ് പിടിക്കാൻ ബെൽജിയവും ഈജിപ്തും പൊരുതി നോക്കിയെങ്കിലും സ്കോർ 1-1 തന്നെ അവസാനിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഫിഫ ലോകകപ്പ് മത്സരത്തിലെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.

0: മനസ്സിന്റെ വെള്ളിത്തിരയിൽ വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.

പേര് കൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമയാണ് ഏഴാമത്തെ വരവ്. ഇന്ന് ചിത്രപരിചയത്തിൽ നമ്മൾ അന്വേഷിക്കുന്നതും ഏഴാമത്തെ വരവിനെ പറ്റിയാണ്. സത്യത്തിൽ ഈ ഒരു ചിത്രത്തിലൂടെ എം ടി വാസുദേവൻ നായരും ഹരിഹരനും കാടുകളോളം പഴക്കമുള്ള കഥയാണ് നമ്മളോട് പറയുന്നത്. വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ, ചിലപ്പോൾ വീണ്ടും വീണ്ടും.

0: വയനാടൻ കാടുകളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്ന കഥയാണ് ഏഴാമത്തെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനും അപ്പുറം ചിത്രത്തിലേക്കും അതിലെ ഓരോരോ കഥാപാത്രങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രമേ ഒരു സന്ദർഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന ഈ സിനിമയുടെ പ്രത്യേക തരം സ്വഭാവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ആദ്യ ഭാഗങ്ങളിൽ തന്നെ സ്ക്രീനിൽ പ്രത്യക്ഷമാവുന്നുണ്ട്. അതിനാൽ ആദ്യം മുതൽ അവസാനം വരെ അതിലെ ഒരു കഥാപാത്രവും നമുക്ക് അപരിചിതരായിട്ട് തോന്നുകയേയില്ല. കാരണം അവരാണല്ലോ ഈ ചിത്രത്തിലെ നമ്മുടെ വഴികാട്ടികൾ. വയനാട്ടിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പുരാതന നഗരത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ അവിടെ എത്തിയ ഒരു പുരാവസ്തു ഗവേഷകൻ ഡോക്ടർ പ്രസാദ്. വിനീതാണ് ഈ കഥാപാത്രം കൈകാര്യം ചെയ്തത്.
1: ഹലോ സർ.
2: ഹലോ, ഹൗ ആർ യു?
1: ഫൈൻ.
2: ഞാൻ ഡോക്ടർ പ്രസാദ്, ഡൽഹിയിൽ നിന്നാണ്.
1: അറിയാം, കൺസർവേറ്റർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് അകത്തേക്ക് ഇരിക്കാം.
2: ഓക്കെ സർ, ഞാനൊന്ന് ചായ കുടിച്ചു വന്നോട്ടെ?
1: വേഗം വരണം പ്ലീസ്.
0: വലിയൊരു എസ്റ്റേറ്റ് മുതലാളിയായ ഗോപിനാഥ മേനോൻ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഈയൊരു കഥാപാത്രം ഒരു പ്രഹേളികയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വളരെ വിചിത്രമായൊരു സ്വഭാവമാണ് ഗോപിയുടേത്. ഇങ്ങനെയാണ് ഗോപിയെന്ന് കരുതുമ്പോഴാവും അയാൾ അയാളുടെ മറ്റൊരു മുഖം വ്യക്തമാക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുക, നേരത്തെ കണ്ടതല്ല ഇപ്പൊ കാണുന്നതാണ് ഗോപിനാഥ മേനോൻ. പക്ഷെ ഒരല്പനേരം കഴിയുമ്പോഴ് വീണ്ടും ആ ഭാവത്തില് മാറ്റം ഉണ്ടാകും.
3: ഞാൻ റേഞ്ച് ഓഫീസിൽ നിന്ന് കേറി.
1: ഓഹോ,
3: ഹലോ, വെൽക്കം. ഐ ആം ഗോപിനാഥ്. നൈസ് ടു മീറ്റ് യു.
1: ഗ്ലാഡ് ടു മീറ്റ് യു.
0: ചിരിക്കാൻ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന കഥാപാത്രമാണ് ഭാനുവിന്റേത്, ഗോപിനാഥ മേനോന്റെ പ്രിയതമയായ ഭാര്യ. പക്ഷേ അവൾ എപ്പോഴും പഴമയിലാണ് ജീവിച്ചിരുന്നത്. പഴയ കാലത്തിന്റെ സ്മൃതികളിൽ ഭാനുവിനെ അവതരിപ്പിച്ചത് ഭാവനയായിരുന്നു.
4: മനസ്സിലായില്ല. കാടുകൾ വിഴുങ്ങുക എന്ന് വെച്ച കാട് നഗരത്തെ ഇങ്ങനെ ഇങ്ങനെ മൂടുകയാണോ? നമ്മളറിയാതെ ചുറ്റുമുള്ള കാട് അരിച്ചരിച്ചടുത്ത് വരിക, പിന്നെ ഞെരിച്ചു കൊന്ന് പതുക്കെ വിഴുങ്ങി. നമ്മളറിയാതെ ചുറ്റുമുള്ള കാട് കൊള്ളാം.
0: നാട്ടിൽ നിന്നും കാടിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനെത്തിയ പ്രസാദിന് സഹായിയായി കൂടെയുണ്ടായിരുന്നത് മാലയാണ്. വിദ്യാഭ്യാസമോ പുറം ലോകത്തെക്കുറിച്ചുള്ള മതിയായ ധാരണകളോ ഇല്ലാത്ത കാടിന്റെ സന്തതി, കാടിന്റെ വിശ്വാസങ്ങളിൽ മാത്രം തളയ്ക്കപ്പെട്ടവൾ. പുതുമുഖമായ കവിതയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
4: കാട്ടിൽ കുഴിക്കാൻ തുടങ്ങിയോ?
1: തുടങ്ങണം.
4: കുഴിച്ചാലൊന്നും കിട്ടില്ല.
1: ഓ, അതെന്താ?
4: നിധി ഉണ്ടായിരുന്നത് പന്നിമട കിളച്ചപ്പോ കേളുമുത്തന് കിട്ടി പണ്ട്.
0: മാലയുടെ അച്ഛനാണ് നാഗു. മാമുക്കോയെ അവതരിപ്പിച്ച ഈ കഥാപാത്രവും മാലയെപ്പോലെ കാടിന്റെ മിഥ്യാധാരണകളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒരു പാവം.
5: ഞാൻ നാഗു.
1: ആ ലഗേജും എടുത്തോളൂ.
5: ഓ, രാവിലെ വരുന്ന മുതലാളി അയച്ച പണിക്കാരൻ പറഞ്ഞത്
1: കുറച്ചുകൂടി പണിക്കാരെ വേണ്ടിവരും.
5: കൃഷിപ്പണി ഇല്ലാത്ത കാലമായതുകൊണ്ട് എത്ര ആള് വേണമെങ്കിലും കിട്ടും.
1: ഇവിടെ ആൾപ്പാർപ്പുണ്ടോ?
5: കുടിയേറ്റക്കാർ ഈ ഭാഗത്ത് കുറവാ, മലയാണ് അധികം.
1: നാഗു ഇവിടത്തുകാരനാണോ?
5: വന്നു കൂടിയതാണ് സർ. കോവിലത്തേറെ വകയായിരുന്നു ആദ്യം ഇവിടെയൊക്കെ. പിന്നെ ഒരു കേസിൽ വിധിയായപ്പം കുറെ സ്ഥലങ്ങള് ഇവിടുത്തെ മുതലാളിയുടെ അച്ഛന്റെ കൈവശമായി. ഒരുപാട് തേക്കും വീട്ടിലുണ്ടായിരുന്നു, മരപ്പണിക്കാർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ വന്നതാണ്.

0: ഞാൻ.
1: അതിപ്പം ഒരു 10-26 കൊല്ലായി. കാട് കയ്യേറി സ്വന്താക്കിയത് കുറ്റായിരുന്നു. പിന്നെ നിയമം അവർക്ക് അനുകൂലായി.
2: നാഗവും കുറെ സ്ഥലം കൈവശാക്കിയോ?
1: അത് അങ്ങനെയൊന്നുമില്ല. ഇത്തിരി സ്ഥലത്ത് കൃഷിയുണ്ട്. അതിപ്പം സ്വന്താന്ന് പറയാ.
3: ഇത്രയും കഥാപാത്രങ്ങളാണ് കാടിനുള്ളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാടിന്റെ വന്യതയും ശാന്തതയും അലർച്ചയുമെല്ലാം നമുക്ക് കാട്ടിത്തരുന്നത്.

0: വയനാട്ടിൽ ഒളിച്ചിരിക്കുന്ന ചരിത്ര സത്യങ്ങളുടെ അവശേഷിപ്പുകൾ തേടി ഡോക്ടർ പ്രസാദ് വയനാടൻ കുന്നുകയറുകയാണ്. അയാൾക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വയനാടൻ കുന്നുകളിലെ ഒരു വലിയ എസ്റ്റേറ്റ് മുതലാളിയുടെ എസ്റ്റേറ്റും. എസ്റ്റേറ്റിന്റെ ഉടമയെ പ്രസാദ് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഗോപിയുടെ ഭാര്യയെ പ്രസാദ് കാണാനിടയാവുന്നത്. യദൃശ്ചയ അവര് പഴയകാല കോളേജ് സുഹൃത്തുക്കളായിരുന്നു.
1: ഗോപിനാഥ് മേനോന്റെ മിസ്സസ് ആണ്. ഇത് ഡൽഹിയിൽ നിന്ന് വരുന്നു പറഞ്ഞ.
2: നമസ്തേ.
1: ഹലോ. ഞങ്ങള് മുമ്പേ അറിയും. ഓ, ഞങ്ങള് മുമ്പ് കണ്ടിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്.
2: ഇരിക്കൂ.
1: യു പി കാരനാവുമെന്ന ഗസ്റ്റ് വർക്ക് തെറ്റി പറഞ്ഞു വന്നപ്പോ സാറിന്റെ മിസ്സസിനെ അറിയാം.
3: ഭാനുവിനെ അറിയോ? അതെങ്ങനെ?
1: കോളേജ് മേറ്റ്സ് ആയിരുന്നു എന്ന് പറയാം. ഞാൻ മഹാരാജാസിലാണ് പഠിച്ചത്.
3: ഏത് ഇയർ?
1: 98-99. എന്റെ ജൂനിയർ ആയിരുന്നു.
3: ഓഹോ, ഞാൻ 96 വിട്ടു. ഞാനും ഒരു ഓൾഡ് മഹാരാജാസ് തന്നെ.
1: താങ്ക് യു.
3: പക്ഷെ പിന്നീടും ആ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട്.
1: ഓഹോ.
3: അന്നത്തെ കോളേജ് മാഗസീനിൽ എന്റെ ഒരു ഫുൾ പേജ് ഫോട്ടോ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടിയത് എനിക്ക് മാത്രമായിരുന്നു.
1: അത്ര ശ്രദ്ധിച്ചിട്ടില്ല. സ്പോർട്സും ഗെയിംസുമായി എനിക്ക് അടുപ്പം കുറവായിരുന്നു.
3: ഫുട്ബോൾ ആയിരുന്നു എന്റെ ക്രേസ്. അച്ഛൻ ഈ എസ്റ്റേറ്റ് വാങ്ങി എന്നെ നാട് കടത്തിയപ്പോ അത് തീർന്നു.
1: അപ്പോ ഞാൻ മറക്കട്ടെ, കൊറേ കടലാസ് പോവാനുണ്ട് ഡിഎഫോന്.
3: ഇരിക്കണോ? ഒരു സ്മോൾ അടിച്ചിട്ട് പോ.
1: വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞാ മതി.
3: ഭൂഗർഭ ഗവേഷണത്തിന്റെ വാക്ക് ശരിയല്ലേ? ചാർജ് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞേക്ക് ഡിഎഫോനോട്.
1: ഓ ശരി.
3: ഭാനു കോളേജിലെ പെമ്പിള്ളാരുടെ ലീഡറും കലാകാരിയുമൊക്കെ ആയിരുന്നെന്നാണ് അവകാശപ്പെടാറ്. ശരിയാണോ?
1: ഞാനൊരു ആക്റ്റീവ് സ്റ്റുഡന്റ് ആയിരുന്നില്ല.
3: ഭാനു, നീ അവിടെ എന്ത് ചെയ്യാ? കം സിറോ. കോളേജ് വിട്ട ശേഷം നിങ്ങൾ ആദ്യം കാണുന്നല്ലേ. ഇവൾക്ക് വലിയ ചേഞ്ച് ഒന്നുമില്ല അല്ലേ?
1: നോ.
3: ഫൈൻ, ദാറ്റ് വാസ് എ പ്ലസന്റ് സർപ്രൈസ്. നിനക്ക് കണ്ടപ്പോ ഇയാളെ മനസ്സിലായോ?
2: കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. ഞങ്ങള് പെൺകുട്ടികളും കുറെ വോട്ട് ഫോർ വിളിച്ചിട്ടുണ്ടപ്പോ.
3: ഇലക്ഷന് നീ സപ്പോർട്ടറോ അതോ റൈവലോ?
1: സപ്പോർട്ടർ. പെൺകുട്ടികൾ കുറെ പേര് ഒപ്പിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എനിക്ക് വേണ്ടി. അതിൽ ഒപ്പിട്ടിട്ടുണ്ട്.
3: സമാധാനം, പഴയ വൈരാഗ്യൊന്നും ഇല്ലല്ലോ അപ്പോ. സോ ലെറ്റ് അസ് സെലിബ്രേറ്റ് മൂന്ന് മഹാരാജാ സന്തതികളുടെ ഗെറ്റ് ടുഗെദർ.
2: ചായയോ കാപ്പിയോ എന്താ എടുക്കേണ്ടത്?
3: രണ്ടും വേണ്ട. നീ കുറയ്ക്കാൻ എന്തെങ്കിലും എടുക്കും. ഏതാ ബ്രാൻഡ്? വിസ്കി ഓ ബ്രാൻഡി? കുറച്ച് ജിന്നും കാണും. എടാ ഗോപാല,
1: ഇപ്പോഴൊന്നും വേണ്ട. സമയം.
3: എനി ടൈം ഇസ് കോക്ടെയിൽ ടൈം. ക്ലോക്കും കലണ്ടറും നോക്കിയുള്ള മദ്യപാനം മഹാബോറാണെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ? ഏതോ മഹാൻ ചർച്ചിലാണോ?
1: അറിയില്ല.
3: നീ വിസ്കി എടുക്ക്, സ്കോച്ച്. ലോക്കൽ കഴിവേറുകൾക്ക് കളറ് കൊടുത്ത ചാരായോ ആയാലും കുശാൽ. സ്കോച്ച് കൊടുക്കാൻ പറ്റിയൊരു ഗസ്റ്റ് ഇവിടെ വരുന്നത് റയറാണ്. ഡിഡ് യു ഹിയർ മീ? ഹണ്ടിങ് ആണ് ഇവിടെ ആകെ ഒരു ഹോബി ഉണ്ടായിരുന്നത്. ഇപ്പൊ സർക്കാർ നിയമം കൊണ്ട് അതിനും ചാൻസ് കുറവാ. ഐ ആം സപ്പോസ് ടു ബി എ ഗുഡ് ഷോട്ട്.
1: ഓ ഐ സീ.
3: ഇവിടെ ഭയങ്കര ബോറാ ലൈഫ്. വിസിറ്റേഴ്സ് വല്ലവരും ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് വലിയ റിലീഫാ. ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വരും. കഴിഞ്ഞ ആഴ്ച ഫോറസ്റ്റ് മിനിസ്റ്റർ വന്നപ്പോ ഇവിടെ ആയിരുന്നു ലഞ്ച്. മന്ത്രിമാർ നല്ല കമ്പനി ആവില്ലെങ്കിലും. വരൂ മുകളിലേക്ക് ഇരിക്കാം. ഞാൻ വാസ്തവത്തിൽ ഇപ്പോ ഒരു ഫോറിൻ ടൂറിലാവേണ്ടതാണ്. സ്പൈസസ് ഡെലിഗേഷൻ ഇന്നലെ പുറപ്പെടേണ്ടതാണ്. യൂറോപ്പ്, ജപ്പാൻ.

0: ഡോക്ടറേറ്റ് കിട്ടിയ ന്യൂസും പടവും വന്ന പത്രത്തിൽ നിന്ന് ഊഹിച്ചെടുത്ത വിലാസമായിരുന്നു. ഒരു കൺഗ്രാജുലേഷൻസ് അയച്ചിരുന്നു. അത് കിട്ടിയോ?
1: പഴയ കോളേജ് മേറ്റ്സിന്റെ കഥകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയോ. ഇരിക്കും, ഇവൾക്ക് ഇവിടെ കമ്പനി ഇല്ലാത്തതാണ് വലിയ കഷ്ടം. എനിക്കും കമ്പനിയില്ല. ഞായറാഴ്ച കള്ളു കുടിക്കാനും സീട്ട് കളിക്കാനും സ്ഥിരം നാലഞ്ച് പേര് വരും. അതും ബോറായി തുടങ്ങിയിരിക്കുന്നു. കമോൺ മാം, നാടെവിടെയാണ്?
2: കാലടി.
1: ഓ, നിന്റെ നാടിനടുത്ത് തന്നെ. നിന്റെ ആൽബത്തിലൊന്നും പ്രസാദിനെ കണ്ടിട്ടില്ലല്ലോ, ഉണ്ടോ?
0: ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ടാവും, പിന്നെ നാടകത്തിന്റെ പടത്തിലുണ്ട്.
1: ഓ, നീ മുടി അഴിച്ചിട്ട് ഭ്രാന്തിയെ പോലെ നിൽക്കുന്നതല്ലോ. അതിലൊരു താടിക്കാരനല്ലേ, പഴയ സ്റ്റൈൽ വിഷാദാത്മക കാമുകൻ. വാക്ക് ശരിയല്ലേ?
2: അങ്ങനെ ചില വിഡ്ഢിവേഷങ്ങളും കേട്ടിട്ടുണ്ട് അക്കാലത്ത്.
1: ചിയേഴ്സ്.
0: വേണ്ട.
1: കം ഓൺ, യു കൻ ഹാവ് എ ഡ്രിങ്ക്.
0: നോ പ്ലീസ്.
1: ഡോണ്ട് ബി സില്ലി. നമ്മൾ മാത്രമാകുമ്പോ അഭിനയിക്കണ്ട. ആഫ്റ്റർ ഓൾ പ്രസാദ് ഒരു സ്ട്രേഞ്ചർ അല്ലല്ലോ. കമ്പനിയിൽ ഇടയ്ക്കൊക്കെ ആവാം. കം ഓൺ, കം ഓൺ. ചിയേഴ്സ്. കുടിക്കാൻ ശുദ്ധജലം, പച്ചക്കറി ഷാപ്പാട്, അങ്ങനെ ചിലത് കൊടുക്കേണ്ട സദ്ഗുണ പരബ്രഹ്മങ്ങളും ഇവിടെ വരും. അപ്പൊ ഇവൾക്കും യൂണിഫോം ഉണ്ട്, ചന്ദനക്കുറി, കസവും മുണ്ടും വേഷ്ടിയും. ഞാനും വേഷം മാറും. അവര് പോയാൽ ഞങ്ങൾ പതുക്കെ കുപ്പി പൊട്ടിക്കും.
2: നോ താങ്ക്സ്.
1: പിന്നെ പറഞ്ഞില്ല എന്താണ് ഈ പ്രോജക്ട്. താൻ ഇവിടെ കാട്ടിലെന്തോ കുഴിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് കൺസർവേറ്റർ പറഞ്ഞത്. സോറി, താനെന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. നൗ യുവർ ഫ്രണ്ട്സ്. ഓക്കെ
2: ഓക്കെ.
1: സ്ലോ ആണല്ലോ. പിന്നെ അവിടെ കുഴിച്ചാൽ എന്ത് കിട്ടും?
3: അവിടെ 7-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു ജനപദമുണ്ടായിരുന്നു, ഒരു രാജധാനി ഉണ്ടായിരുന്നു എന്നതിന് ചില തെളിവുകൾ ചിലർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ തിയറി. മേ ബി റൈറ്റ്, മേ ബി റോങ്.
1: ആ കാട്ടിലോ?
3: യെസ്, ഒരു തിയറിയാണ്.
1: ഹംബക്. ഞാൻ ആ ഭാഗത്തൊക്കെ പലപ്പോഴും ശിക്കാറ് നടന്നതാണ്. ഒരു സാധനവും ഞാൻ കണ്ടിട്ടില്ല. ഒരു പൊട്ടക്കിണറുണ്ട്, ഒരു പൊളിഞ്ഞ അമ്പലോ.
3: കാട് മൂടി പിന്നെ മണ്ണിനടിയിലായതാവും. കാടുകൾ വലിയ നഗരങ്ങളെ വിഴുങ്ങിയ ചരിത്രങ്ങളുണ്ട്, അങ്ങനെ സംഭവിക്കാം.
0: കാട് വിഴുങ്ങുക.
3: യെസ്, രേഖകളും തെളിവുകളുമുണ്ട്. വൃക്ഷങ്ങൾ പാതി വിഴുങ്ങിയ അങ്കോർ വാട്ടിലെ ക്ഷേത്രം. അങ്കോർ വാട്ട് കേട്ടിട്ടില്ലേ?
1: യായാ.
3: കംബോഡിയയിലെ ഒരു രാജവംശത്തിന്റെ തലസ്ഥാനം മുഴുവൻ കാടുകൾ തകർത്തു കളഞ്ഞു. ആ പുസ്തകം എന്റെ കയ്യിലുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കാം.
1: എന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ് ഭാവം?
3: വല്ല അവശിഷ്ടങ്ങളും കണ്ടാൽ കാലഗണന നടത്താം.
1: സപ്പോസ് വല്ലതും ഒക്കെ കണ്ടു എന്ന് വെക്കുക, എന്ത് പ്രയോജനം?
3: ചരിത്ര വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ഉണ്ടാവും.
1: പേഴ്സണലായി തനിക്കോ?
3: എനിക്ക് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാം.
1: അതുമാത്രം?
3: എനിക്ക് അത് മതി, ധാരാളം.
4: എസ്റ്റേറ്റിൽ പ്രസാദിനെ സഹായിക്കാനുണ്ടായിരുന്നത് നാഗുവാണ്. നാഗുവിനൊപ്പം നാഗുവിന്റെ മകൾ മാലയും.
2: നാഗുവിന്റെ താമസം
5: ഇതവിടെ, ഇതിന് തൊട്ട് പിന്നില്ലാ സർ. പണിയില്ല, ഭക്ഷണിക്കാൻ ആ കാട്ടിലിപ്പം. ആളുകൾക്ക് ഇതൊരു സഹായമായി. അതും പൊടിച്ചോടി.
6: ഞാൻ പൊടിച്ചോളാം.
5: രാവിലെ തൊട്ട് പറയാൻ തുടങ്ങിയതാ. പെണ്ണിന് കളിച്ചെടുക്കാനേ നേരമുള്ളൂ.
2: നാഗുവിന്റെ സ്ഥലം
5: പാലക്കാട്ടടുത്തായിരുന്നു വീട്. ഓടിപ്പോന്നതാ സർ. അന്ന് എല്ലാരും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല.
2: മകൾക്ക് അച്ഛന്റെ നാട് കാണണമെന്നൊക്കെ മോഹുണ്ടാവില്ലേ? ആരെങ്കിലൊക്കെ ഇല്ലാതെ വരില്ലല്ലോ അവിടെ.
5: ഇവിടെയുള്ള ഒരുത്തിയായിരുന്നു എന്റെ കൂടെ, ഇവളുടെ അമ്മ. മലമ്പനി വന്ന് ഞാൻ ചാവാൻ കിടന്നപ്പം അവളാ ഒരു സഹായത്തിന് വന്നത്. കാട്ടിയാധികാരിയുടെ മോളാന്ന് അറിഞ്ഞ നാട്ടിൽ വല്ലവരുണ്ടെങ്കിൽ തന്നെ ഇവളെ കൂട്ടത്ത് കൂട്ടുവോ.
2: കുറച്ചു കഴിഞ്ഞ നല്ലൊരു പയ്യനെ തേടിപ്പിടിച്ച് കെട്ടിച്ചു കൊടുക്കാം.
5: അതും എളുപ്പമല്ല സർ, പഠിപ്പിക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ പഠിപ്പിച്ചു, ഈ കാട്ടിലെന്ത് പഠിപ്പ്. കാട്ടുജാതി എന്നറിയുമ്പം നമ്മൾ ആളുകൾ വരില്ല. പഴച്ചൊരു പെണ്ണിന്റെ മോളായതുകൊണ്ട് അവരുടെ ഇടയിലും ആർക്കും വേണ്ട.
2: തിരക്ക് കൂട്ടാറായില്ലല്ലോ, അവരുടെ ഇടയിലും നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, പരിഷ്കരിച്ചവർ. പലരും പഠിക്കുന്നില്ലേ ഉയർന്ന ക്ലാസുകളിൽ?
5: ഒക്കെ ഉണ്ട്,

0: എന്നാലും ഞാനുള്ളിടത്തോളം കാലം സാരമില്ല, പിന്നെ വരും പോലെ വരട്ടെ.
1: കാടിന്റെ എല്ലാ ഭംഗിയും ഉൾക്കൊണ്ട മാല ഏതൊരു പ്രേക്ഷകനെയും ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രസാദന്റെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ മാലയ്ക്ക് കഴിഞ്ഞു. പിന്നീട് തന്റെ സംശയങ്ങളെല്ലാം മാല പ്രസാദിനോടായിരുന്നു ചോദിച്ചിരുന്നത്. കാടിനെ പറ്റിയുള്ള അത്യാവശ്യ രഹസ്യങ്ങളൊക്കെ മാല പ്രസാദിനോട് പറഞ്ഞിരുന്നു. കാടിന്റെ രഹസ്യങ്ങളെ പറ്റി മാത്രമല്ല, കാടിന്റെ മക്കളെ പറ്റിയും പല വിവരങ്ങളും പ്രസാദിന് പകർന്നു കൊടുത്തത് മാലയാണ്. നാടിന്റെ കഥ പറയുന്ന ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കാടിന്റെ കഥ പറയാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കഥ പറയുന്നതിലൂടെ മാത്രമല്ല, ദൃശ്യാവിഷ്കാരത്തിലും കാടിന്റെ ഭംഗി കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്.
2: എന്നിട്ട് ഈ കേളമുത്തൻ നിധി കൊണ്ട് എന്ത് ചെയ്തു?
3: ദേവിയുടെ നിധി എടുക്കാൻ പാടില്ല, ഒരു പൊൻപണ എടുത്തുള്ളൂ. ഭ്രാന്തായി, കാട്ടില് കുഴിച്ചിട്ട സ്ഥലം കൂടെ മറന്നുപോയി.
2: ആരാ ഈ കഥാപാത്രം? അല്ല, എവിടെ ഈ കേളമുത്തൻ?
3: ഭ്രാന്തായിട്ട് മരിച്ചു.
2: മാല കണ്ടിട്ടുണ്ടോ?
3: എല്ലാരും പറയണ കേട്ടു.
2: ഓഹോ, ചെലപ്പോ അത് നമ്മള് വീണ്ടും കണ്ടാലോ?
3: അതാരും കാണില്ല. കണ്ടാ തന്നെ നിധി കിട്ടിയ സർക്കാരിന് കൊടുക്കണ്ടേ?
2: ഞാനാണ് സർക്കാർ. നീയും തിരഞ്ഞു നോക്കണം, കണ്ടു കിട്ടുന്നവർക്ക് സർക്കാർ ഒരു പങ്കു കൊടുക്കും, അതും നയമാണ്.
3: അയ്യോ, അത് കൊടുത്തൂവ്യാ, അതിൽ ചവിട്ടണ്ട.
2: അവിടെ ഒരു കൂട്ടർ പാർക്കുന്നുണ്ട്, ശല്യപ്പെടുത്തരുത്. അച്ഛൻ, അമ്മ, രണ്ട് മക്കള്. മരുമരുവാണെന്നാ തോന്നുന്നത്.
3: മലയെണ്ണാനാവും, മെരു കൂടെ കിട്ടില്ല.
2: ഓഹോ, നോക്കണോ? ഇതിലൂടെ നോക്ക, രണ്ട് കണ്ണുകൊണ്ടും ഇങ്ങനെ കാണുന്നില്ലേ?
3: ഹായ്, എത്ര അടുത്ത്! ദാ തള്ള കുട്ടിയെ കടിക്കണോ? തള്ളയാണോ തന്തയാണോ ആവോ?
2: നിന്നെ ആരാ തല്ലാറുള്ളത് കുട്ടിക്കാലത്ത്? അമ്മയോ അച്ഛനോ?
3: ആരുമില്ല.
2: അമ്മയുടെ വക കുറച്ചൊക്കെ കിട്ടിക്കാണും.
3: അമ്മ എനിക്ക് ഓർമ്മയില്ല, രണ്ട് വയസ്സായപ്പോ മരിച്ചു.
2: ഓ, അതെന്ത് പക്ഷിയാ?
3: അതെ, ആ നെഞ്ചന്റെ പെണ്ണ പാറു. എടി, ഇങ്ങോട്ട് വാ, പേടിക്കണ്ടടി, ഇത് നമ്മുടെ അവിടെ വന്ന സാറാ. ഇവൾക്ക് മുറിമരുന്നറിയാം.
4: അയ്യോ, എനിക്കറിയില്ല.
3: മരത്തിൽ ഒരു കൂട്ടരെ കാണിച്ചു സാറ്.
4: എനിക്ക് പേടിയാ.
1: ഒരിക്കൽ മാല പ്രസാദിനെ ഒരു കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ ഇന്നും നിലനിന്നു വരുന്ന കല്യാണ രീതികളും ആചാരങ്ങളും വളരെ മനോഹരമായിട്ടാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രധാരണവും പരമ്പരാഗതമായിട്ടുള്ള പാട്ടും ചിത്രത്തിന്റെ ആസ്വാദനം ഏറെ വർദ്ധിപ്പിക്കും വിധമുള്ളതാണ്.
2: എന്താ അവിടെ?
3: മാധുവിന്റെ കല്യാണം.
0: നാളെ പുലരുന്നത് വരെ കൊട്ടും പാട്ടും തന്നെയാ അവിടെ.
2: ഇവിടെ അടുത്താണോ?
3: ദാ വെളിച്ചം കാണുന്ന ദിക്കില.
1: ടി ഹരിഹരൻ രചിച്ച്, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് വിജിതയും സംഘവും ആലപിച്ച കുപ്പിവള എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഈയൊരു ദൃശ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്.

കല്യാണാഘോഷത്തിന്റെ ആരവത്തിൽ നിന്ന് പെട്ടെന്നൊരു കൂട്ട നിലവിളിയിലേക്കാണ് ചിത്രത്തിന്റെ ഗതി മാറുന്നത്. ആ നിലവിളികളാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മെ നയിക്കുന്നത്.

0: ആരെങ്കിലും പോയി നോക്കട്ടെ.
1: വേമ്പിയ നരി പിടിച്ചു ബൊമ്മന്റെ ഭാര്യ.
2: എപ്പോ എവിടെ വെച്ച?
1: ഇവിടെ അടുത്ത് കിഴക്കേ മലയെന്ന് കല്യാണത്തിന് വരുമായിരുന്നു.
3: ആൾപിടിയൻ ഇറങ്ങി തമ്പ്ര, ഒരുത്തിയെ കൊണ്ടുപോയി. ഒരാപത്തില്ലാത്ത കാടായിരുന്നു. കുഞ്ഞുകുട്ടികൾക്ക് കൂടി പേടിക്കാണ്ട് എപ്പോഴും നടക്കാം.
4: കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ നരി പിടിച്ചു. എല്ലാവരും പേടിച്ചു വിറച്ച് ഭയന്നോടുന്ന നിമിഷങ്ങളിൽ പ്രസാദും മാലയും തിരിച്ച് എസ്റ്റേറ്റിലേക്ക് മടങ്ങിപ്പോവാണ്. നാട്ടിലെ കാഴ്ചകളും നാട്ടിലെ അറിവുകളും നാട്ടിലെ വിശ്വാസങ്ങളും മാത്രം കൈമുതലായുള്ള പ്രസാദിന് ഇത് കാടും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥ മാത്രമാണ്. കാട് കയ്യേറുന്ന മനുഷ്യനെ പറ്റിയും കാടിറങ്ങുന്ന മൃഗങ്ങളെപ്പറ്റിയും ചിന്തിച്ചിരുന്ന പ്രസാദിന് ഇതൊരു സാധാരണ സംഭവം മാത്രമാണ്. എന്നാൽ മാലയെ സംബന്ധിച്ച് അതങ്ങനെ ആയിരുന്നില്ല. കാടിന്റെ ഉള്ളറകളിൽ നിശബ്ദം വിഹരിച്ചുകൊണ്ടിരിക്കുന്ന പഴം കഥകളുടെ വിശ്വാസമായിരുന്നു. കാട്ടുപെണ്ണിനെ പിടിച്ച നരി കാടിറങ്ങി വന്ന കേവലം ഒരു മൃഗമായിരുന്നില്ല മാലയ്ക്ക്. അത് തൊണ്ടച്ചനായിരുന്നത്രേ, പണ്ട് പുലിമറഞ്ഞ തൊണ്ടച്ചൻ.

0: ശരിക്കും പറഞ്ഞ പല കൈവഴികളായിട്ട് ഒഴുകി വരുന്ന പുഴ പോലെ എന്ന് നമുക്ക് ഈ ചിത്രത്തെ സാമ്യപ്പെടുത്താം. കാരണം ചരിത്രശേഷിപ്പിൽ തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ ഒരു പഴംകഥയിലാണ് ചെന്നെത്തി നിൽക്കുന്നത്. പണ്ടൊരിക്കൽ പുലിപ്പാലും നരിചടയും തേടി കാരികുരുക്കൾ പുലിപാതാളത്തിലേക്ക് പോയി. പുലിവേഷം മറിഞ്ഞാണ് പുലിപാതാളത്തിലേക്കുള്ള യാത്ര. പുലിപ്പാലും നരിചടയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ തനിക്ക് മനുഷ്യരൂപം തിരിച്ചു ലഭിക്കണമെങ്കിൽ അരി കഴുകിയ വെള്ളം മുഖത്തൊഴിക്കണമെന്നും പച്ച ചാണകം കലക്കിയ വെള്ളത്തിൽ ചൂൽ മുക്കി മുഖത്തടിക്കണമെന്നും അദ്ദേഹം ഭാര്യയോട് പറഞ്ഞിരുന്നു. കാട്ടിൽ ചെന്ന് പുലിവേഷം കെട്ടി പുലിപ്പാലും നരിചടയും കൊണ്ടുവന്നതിന് ശേഷം കാരികുരുക്കൾ രാത്രിയിൽ വീട്ടിലെത്തി. എന്നാൽ പുലിവേഷം കണ്ട് ഭാര്യ ഭയന്നു. അവൾ വാതില് തുറന്നില്ല. ചെയ്യാൻ പറഞ്ഞതത്രയും അവൾ മറന്നും പോയി. കലിയിളകി ഗുരുക്കൾ ഭാര്യയെ പിളർന്നു തിന്നു എന്നാണ് കേട്ടിട്ടുള്ള കഥ. ഇതേ കഥ തന്നെയാണ് മാല പ്രസാദനോട് പറയുന്നതും.
1: നിനക്ക് പേടി തോന്നില്ലേ? പേടിക്കണ്ട, തെരയാൻ പോയവര് നരിയെ ചിലപ്പോ വെടിവെക്കും.
2: അതിനെ ആരും കാണില്ല.
1: അതെന്താ?
2: അത് തൊണ്ടച്ചനാ.
1: എന്ന് വെച്ചാ നരി പ്രേതാണോ?
2: ചിരിക്കണ്ട.
1: ആരാ തൊണ്ടച്ചൻ?
2: ഗുരുക്കളായിരുന്നു. നരിയായി ഒടിമറിഞ്ഞ് കളിച്ച് വീട്ടിൽ വന്നപ്പോ പെണ്ണുങ്ങൾ വാതിലടച്ചു. ഏത് വേഷത്തിൽ വന്നാലും വാതില് തുറന്നോളാന്ന് ഭാര്യ പറഞ്ഞിട്ടാ ഓടിമറിഞ്ഞത്.
1: ഓ,
2: ആയമ്മ ചതിച്ചു, വാതില് തുറന്നില്ല.
1: എന്നിട്ട്
2: മനുഷ്യക്കോലം കിട്ടാൻ ചാണകവെള്ളത്തിൽ ചൂല് മുക്കി അടിക്കണം. അതാ അസത്ത് പെണ്ണുങ്ങൾ മറന്നു തോന്നുന്നു.
1: ഭാര്യയോ?
2: അതിന്റെ ഉള്ള ആർക്കറിയാം.
1: എന്നിട്ട്
2: നരി അലറി കാട്ടിലേക്ക് കയറി. പിന്നെ എന്നും നരിയായി നടക്കാനാ ഗുരുക്കളുടെ വിധി.
1: പണ്ടത്തെ കഥയല്ലേ, ആ നരിയൊക്കെ അന്നേ ചത്തുപോയിട്ടുണ്ടാവില്ലേ?
2: ചാവില്ല. 7 കൊല്ലത്തിലൊരിക്കൽ വേട്ടയ്ക്ക് വരും. 7 പെണ്ണുങ്ങളെ തിന്ന് പിന്നെയും കാട്ടിൽ മറയും. ആരും കാണില്ല, ആർക്കും പൊട്ടിക്കാനും കിട്ടില്ല.
1: ഓഹോ, അങ്ങനെ ഒരു കഥയുണ്ടല്ലേ.
2: പരിഹസിക്കണ്ട, പരിഹസിച്ച എവിടെ ഇരുന്നാലും തൊണ്ടച്ചൻ അറിയും.
1: ഓ, പക്ഷേ ഇത് മൈസൂർ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന നരിയാണ്. നാളെ ചിലപ്പോ നായാട്ടുകാർ അതിനെ കെട്ടിവലിച്ച് കൊണ്ടുവരുന്നത് നിനക്ക് കാണാം.
0: ഈ കഥ അത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് കാടിന്റെ ഇരുളിൽ നിന്നും പെട്ടെന്നൊരലർച്ച കേട്ടത്. അലർച്ചയല്ല, ഗർജനമായിരുന്നു. ഒരൽപ്പം മുന്നേ മാല പറഞ്ഞു തീർത്തതേയുണ്ടായിരുന്നുള്ളൂ.
1: കുറച്ച് ദൂരല്ലേ ഉള്ളൂ, നമുക്ക് ഓടാം.
2: ഓടിയാൽ എളുപ്പത്തിൽ അറിയും, അനങ്ങരുത്.
0: പതിയെ പതിയെ ഓരോ കാലും മുന്നോട്ടേക്ക് എടുത്തു വയ്ക്കുകയാണ് ആ നരഭോജി.

0: മാലയുടെ മറ്റൊരു പകർപ്പാണ് നാഗുവും. മാലയ്ക്ക് തൊണ്ടച്ചനെങ്കിൽ നാഗുവിനത് വേട്ടയ്ക്കൊരു മകനായിരുന്നു. വില്ലേന്തി കാട്ടിലൂടെ ഇരുളിൽ ഓടി മറയുന്ന വേട്ടയ്ക്കൊരു മകൻ.
1: കാട് മുഴുവൻ അവർ തെരഞ്ഞു. പഴയ നരിമലയിൽ ഒന്നുമില്ല,
2: ഒരടയാളവും കണ്ടില്ല.
1: ഉണക്കല വീണ് അടിഞ്ഞ് എടുക്കല്ലേ, അപ്പൊ കാലടി ഒന്നും കാണാനും പറ്റില്ല. അങ്ങേ കുന്നിന്റെ അപ്പുറത്ത് സാറ് പോയോ?
2: ഇല്ല, ഗോപിയുടെ സ്ഥലത്ത് പെട്ടതല്ലേ.
1: ആ അവിടെ ഒരു അമ്പലുണ്ട്, വേട്ടക്കൊരുവന പ്രതിഷ്ഠ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശായി. തമ്പ്രാക്കന്മാരെ കാലത്ത് തന്നെ പൂജ മുട്ടി. സത്യമുള്ള മൂർത്തിയാണ്. അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ മുതലാളി സമ്മതിച്ചതായിരുന്നു. ഇപ്പോഴത്തെ ആളോട് പറഞ്ഞിട്ട് കാര്യമല്ല.
2: ഈ കാട്ടിലൊരു പഴയ അമ്പലം നന്നാക്കിയിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവില്ല അയാൾക്ക്?
1: അനർത്ഥങ്ങൾ ഉണ്ടാവും, ഇതുകൊണ്ടൊന്നും തീരില്ല. ഇനിയും അനർത്ഥങ്ങൾ ഉണ്ടാവും.
2: ഏതോ ഒടിമറിഞ്ഞ വീരന്റെ പ്രേതമാണെന്നാണ് നാഗുവിന്റെ മകളുടെ വ്യാഖ്യാനം. വേട്ടക്കൊരുവനായാലും വീരനായാലും നല്ലൊരു ശിക്കാരി പുറപ്പെട്ട ബാധയൊഴിയും.
1: ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് സർ. പനി പിടിച്ച് ചാവുകൊള്ളുന്ന് കരുതി കിടക്കുകയായിരുന്നു. മരപ്പണിക്കാർ അവരുടെ പാട്ടിന് പോയി. ഊട്ടുപോരയിൽ ഞാൻ മാത്രം. പാതിരക്ക് നായ്ക്കളുടെ കൊല. കണ്ണ് തുറന്നു നോക്കിയപ്പം ഭഗവാനെ, നിലം തൊടാതെ പറക്കുന്ന നായാട്ടു നായ്ക്കൾ മുമ്പിൽ അമ്പും വില്ലുമായി കാടും മലി എടുത്തു ചാടിക്കൊണ്ട് പോകുന്ന പോക്ക് സ്വപ്നമല്ല. അപ്പൊ നല്ല ബോധം ഉണ്ടായിരുന്നു, ആകെ കോരിത്തരിച്ചുപോയി. പിന്നെയാ ബോധം കെട്ടത്.
0: നരി പിടിക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വന്നു.
2: എന്താ,
3: എന്തൊക്കെയോ ഒരു സുഖമില്ലാത്ത ശബ്ദങ്ങള്.
2: നിങ്ങളും കേട്ടോ,
3: സാറ് ഉറങ്ങിയോന്നറിയാൻ വിളിച്ചതാ.
2: ഞാനും ഉണർന്നുപോയി. ഈ ഭാഗങ്ങളിൽ പതുങ്ങി നടക്കണുണ്ടോന്നൊരു സംശയം. ഞങ്ങൾ ഇവിടെ ഒരു അരിക്കില് കിടന്നോളാം.
3: ആ ശരി, സാറ് പേടിക്കാണ്ട് വാതിലടച്ച് കിടന്നോളൂ, ഞങ്ങളുണ്ടല്ലോ അത് തന്നെ. സാറ് വല്ലതും കേട്ടോ? അപ്പൊ സ്വപ്നമല്ല.
0: കാട് കുഴിച്ച് നിധിയെടുക്കാനുള്ള ശ്രമമാണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണമെന്ന് അവിടെയുള്ള ഒരു വിഭാഗം പേർ വിശ്വസിച്ചിരുന്നു. അതേസമയം നരി കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുടെ എണ്ണം മാല പ്രസാദിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്.
1: നോക്കട്ടെ ഈ ചങ്ങാതി എങ്ങോട്ടാ പോയത്? കാണുന്നില്ലല്ലോ.
3: എന്നാ ഇതുവരെ വന്നിട്ട് നേരെ മടങ്ങിയതാണെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് ബംഗ്ലാവിന്റെ വളപ്പിലേക്ക് കയറിയിട്ടില്ല.
1: ആലക്ക് അടിച്ചുറപ്പില്ല, പശുവിനെ കൊണ്ടുപോകാത്തത് ഭാഗ്യം. കുട്ടി കിടക്കുന്നവർ തന്നെ ആയിരുന്നു.
4: ഇന്ന് പൈ പാല് ചൊരുത്തിയില്ല.
3: പശു പേടിച്ച അങ്ങനെയാ മോളെ.
2: എന്താ, എന്തു പറ്റി?
5: ഇന്ന് പുലർച്ചയ്ക്ക് പാറുവിന്റെ അമ്മയെ കൊണ്ടുപോയി.
3: അയ്യോ,
2: എപ്പോ, എവിടുന്ന്?
6: തോട്ടപ്പണിക്ക് പോവായിരുന്നു. മറ്റുള്ളവര് നിലവിളിക്കുമ്പോഴേക്ക് ചാടലെ എടുത്തോണ്ട് പോയത് കഴിഞ്ഞു.
3: ഈശ്വര,
6: നരിയെ ഇയാളുടെ പെണ്ണുങ്ങള് ശരിക്കും കണ്ടു.
7: തെങ്ങോല വരിയൻ.
4: ആ പെണ്ണിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല.
2: ഞാനൊരു കാര്യം പറയാം, കാടൊക്കെ നിങ്ങൾ വെട്ടിത്തെളിയിച്ചു. ഇര തേടാൻ അവർക്ക് സ്ഥലവും ഇല്ല. അപ്പൊ മനുഷ്യവാസമുള്ളിടത്ത് അവരെത്തിപ്പെടും. അതാ സംഭവിച്ചത്.

0: ശോ, ഈ തോക്കുകാരി ഇനിയും വന്നില്ലല്ലോ.
1: വരും, വരാതിരിക്കില്ല.
2: നരി പെണ്ണുങ്ങളെ മാത്രമേ കൊണ്ടുപോകുന്നു പറയുന്നത് നേരാ?
1: പോയതൊക്കെ പെണ്ണുങ്ങളാ. വിറകോടിക്കാൻ നിങ്ങൾ ഇനി കാട്ടിലേക്കൊന്നും പോണ്ട.
0: എന്നാ ഞാൻ പറയട്ടെ, ഈ കാട്ടില് നിധി കിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാ നരി ഇറങ്ങിയത്, അറിയോ നിങ്ങക്ക്?
1: എന്നാര് പറഞ്ഞു?
0: ഈ നാട്ടുകാരൊക്കെ അങ്ങനെയാ പറയുന്നത്. അല്ല, ഞാൻ
3: രാത്രിയില് പിന്നെ അപകടം ഉണ്ടായല്ലേ?
0: ആ തള്ള ഒറ്റയ്ക്കായിരുന്നു. പീടിയെ നരി സാധനങ്ങളും വാങ്ങി മടങ്ങുമ്പോഴാ നരി ചാടിപ്പിടിച്ചത്.
1: അഞ്ച്.
3: എന്താ
1: ഇപ്പോൾ അഞ്ചായി?
3: റേഞ്ചറും ഫോറസ്റ്റർമാരും വരും, ഉടനെ വരുംന്നാ പറഞ്ഞത്.
4: നരി വേട്ടയ്ക്കിറങ്ങിയെന്നറിഞ്ഞതിനു ശേഷം എസ്റ്റേറ്റ് മുതലാളിയായ ഗോപി നരിയെ വേട്ടയാടാനായി എസ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഗോപിയുടെ സ്വഭാവത്തിന്റെ ഒരു കീറ് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കാം. മനസ്സിൽ നന്മയുടെ ഒരു അവശേഷിപ്പ് പോലും ബാക്കിയില്ലാത്ത ഒരു മുതലാളി, വേട്ട ഹരമാക്കിയ ക്രൂരനായ ഒരു മനുഷ്യൻ. തന്റെ സ്വാർത്ഥലാഭത്തിനായി അയാൾ എന്തും ചെയ്തിരുന്നു, ഇനിയും എന്തു ചെയ്യാനും തയ്യാറുമാണ്.
5: ഇന്നലെയാണ് ഞാൻ അറിയുന്നത് പ്രൈവറ്റ് ഫോറസ്റ്റ് ആണോ ഗവൺമെന്റ് ഫോറസ്റ്റ് ആണോ എന്ന് വാദം തീർന്നിട്ടില്ല. പിന്നെ മാനേറ്റർ ആണെന്നും ഡിക്ലെയർ ചെയ്യണം. സർക്കാരിന്റെ ഇടപാടല്ലേ, എനിക്കൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു. ഫസ്റ്റ് കില്ലിംഗ് റിപ്പോർട്ട് ചെയ്ത ഉടനെ.
3: ഹണ്ടിംഗ് നിയമവിരുദ്ധമായതുകൊണ്ട് അറിയിക്കാതിരുന്നതാണ്.
5: എന്ത് നിയമം? മാൻ, ദിസ് ഇസ് മൈ ഗെയിം. എടാ, നീ പിന്നെയും എന്റെ സ്ഥലം കയ്യേറി കൃഷി ഇറക്കിയിട്ടുണ്ടോ?
6: മുതലാളിക്ക് ഒന്ന് നോക്കാലോ.
5: ലേറ്റസ്റ്റ് കില്ല് എപ്പോഴാണ്?
3: ഇന്നലെ സന്ധ്യയ്ക്ക്.
5: അപ്പൊ അടയാളം വല്ലതും കാണും? വരുന്നോ?
3: ഇല്ല,
5: രാത്രി കാട്ടിൽ കാവലിരിക്കുന്നതും രസമാണ്, ഒരു എക്സ്പീരിയൻസ്.
3: വെറുതെ കാടിന്റെ ശബ്ദങ്ങൾ കേട്ടിരിക്കാൻ രസമാണ്, ഒരുതരം സംഗീതം.
5: എന്ത് സംഗീതം? ഇവറ്റേടെ തുടികുട്ടും ചെണ്ടമുട്ടും പെപ്പെപ്പ വിളിയും തന്നെ അല്ലേ?
3: അതല്ല പറഞ്ഞത്, ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ചീവീടുകൾ, രാപ്പുള്ളുകൾ, കാറ്റിന്റെ പിറുപിറുപ്പ്, അതെല്ലാം ചേർന്നുണ്ടാകുന്ന ഒരു സിംഫണി.
5: നോൺസെൻസ്! ഒരുപാട് രാത്രികളിൽ ഞാൻ കാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്, കാട് അനങ്ങും, അതിലൊരു സിംഫണി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഓരോന്ന് സങ്കല്പിച്ചില്ലാത്തതുണ്ടാക്കണം, അത് പിന്നെ നെർവസ്റ്റബിൾ ആകും. ഭാനുവിന്റെ രോഗം വരുന്നില്ലേ?
3: ഇൻട്രസ്റ്റ് ഇല്ല.
5: കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാണെന്ന് പറയട്ടെ, ഊഹിക്കാമോ? ഉന്നത്തിൽ കൊണ്ട വെടിയുണ്ടയുടെ മാച്ചൊലി. That's it.
3: Oh. നായാട്ടുകാരൻ അത് ശരിയാണ്. യു ആർ റൈറ്റ്.
5: സമയമുണ്ടല്ലോ, തനിക്ക് എന്റെ ഒരു ഫുൾ ക്വിസ് പ്രോഗ്രാം ഉണ്ട്, പറഞ്ഞുതരാം. പല പാർട്ടികളിലും ഞാൻ ആളുകളെ സ്റ്റണ്ട് ആക്കിയിട്ടുണ്ട്. ഇതിന് ഉത്തരം പറ. ബെഡ്റൂമിൽ കേൾക്കേണ്ട ഏറ്റവും നല്ല മ്യൂസിക് ഏതാണ്? ഗസ് ഏത് പറയണം? ഫ്ലൂട്ട്, വീണ, ഗസൽ, ഓർ നോർത്ത് ഇന്ത്യൻ? നോ, അതൊന്നുമല്ല, നൈറ്റിയുടെ സിബ് വലിച്ചൂരുന്ന ശബ്ദം. ശരിയല്ലേ? ഓ, താൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, എന്നാലും സത്യമല്ലേ? ബാക്കി പിന്നെ.
3: ഗുഡ് ലക്ക്.
5: താങ്ക് യു. കിഴക്കേ ചെരുവിൽ എവിടെങ്കിലും ആവണം എന്റെ ഫ്രണ്ടിന്റെ താവളം. എന്റെ മുമ്പിൽ വന്ന് പെടും അവൻ.
3: അത് നരിയല്ല, പ്രേതമാണെന്നാണ് മലയർക്ക് സംശയം.
5: നരി ആളെ പിടിച്ചാൽ കാട്ടിൽ പ്രേതകഥകൾ തുടങ്ങും. അതിപ്പോഴൊന്നും അല്ല, പണ്ടുമുണ്ട്. റെഫർ യു ജിം കോർബറ്റ് ഓർ ആൻഡേഴ്സൺ. മറ്റൊരു വർഷം താൻ ചരിത്രം കുഴിച്ച് ഭഗവതിയുടെയോ മറ്റേതോ ദൈവത്തിന്റെയോ ജടയിളക്കും. അപ്പൊ പുറത്തു ചാടിയതാണ് നരി. ആരും കാണില്ല. ഫാന്റം ടൈഗർ, ദേവിയുടെ വാഹനം.
3: ആര് പറഞ്ഞു?
5: ആരും പറഞ്ഞില്ല, പറയിപ്പിക്കാം. ഞാൻ ഒരുത്തനെ വിളിച്ച് സംശയം പറഞ്ഞാ മതി, ഉടനെ എല്ലാരും വിശ്വസിച്ചോളൂ. തന്നെ ഉടനെ കെട്ടുകെട്ടിക്കാം, കാണോ? തമാശ പറഞ്ഞാണ് ഇഷ്ട, അതാണ് ഇവറ്റിന്റെ സൈക്കോളജി. ഞാൻ നമ്മുടെ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കട്ടെ, വരുന്നില്ലല്ലോ.
3: ഇല്ല,
5: പേടിക്കാനൊന്നുമില്ല, ഞാനിതുവരെ മിസ് ചെയ്തിട്ടില്ല. യു കെൻ ബി ഷോർ.
3: നരി വന്നിട്ട് വേണ്ടേ?
5: നോക്കാം, ഇന്ന് ഫെയിലായാൽ എനിക്ക് വേറൊരു സ്കീമുണ്ട്. നോക്കട്ടെ, 3 days, 3 ദിവസത്തിനകം അതിനെ കോലായിൽ കൊണ്ടുവന്നിട്ടാൽ ബെറ്റുണ്ടോ? എത്ര വേണമെങ്കിൽ ബെറ്റ് ചെയ്യാം. ചലഞ്ച് റെഡി? താൻ ക്ലെവറാണ്, ബെറ്റ് വെച്ചാൽ തോൽക്കും. ഐ നോ ദ ഗെയിം, അത് തനിക്കറിയാം.
4: ഭർത്താവിന് പിന്നാലെ ഭാനുവും എസ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഒരു വരവ്. ആദ്യ കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി ഭാനുവിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഒരിക്കലും പിടിതരാതെ രീതിയിലുള്ള ഒരു കഥാപാത്രം. അവളി ചിരിക്കുമ്പോഴും നോക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ അതിന് ഒരു പ്രത്യേകത തോന്നും. പരിചയക്കാരനായതുകൊണ്ട് തന്നെ പ്രസാദിനോടും അവൾ സംസാരിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് ആ പരിചയം കേവലം സഹപാഠികൾ തമ്മിലുള്ള ഒന്ന് മാത്രമല്ല എന്ന് മനസ്സിലാവുന്നത്. പണ്ടൊരിക്കൽ സ്നേഹിച്ചിരുന്നവരായിരുന്നു ഭാനുവും പ്രസാദും. അപ്രതീക്ഷിതമായി വേർപിരിയേണ്ടി വന്നതുപോലെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുകയും ചെയ്തു. എസ്റ്റേറ്റിലേക്കുള്ള ഭാനുവിന്റെ വരവിന് പിന്നിൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷെ പ്രസാദിനോട് കൂടുതൽ സംസാരിക്കാൻ ഭാനു ശ്രമിച്ചിരുന്നു. ഓരോ ചോദ്യത്തിലും ഓരോ മറുപടിയിലും ഓരോ വാക്കിലും പഴയ കാലത്തിന്റെ പരിഭവം ഭാനു കുത്തി നിറച്ചിരുന്നു. എഴുതുവിടുന്ന ശരം പോലെയായിരുന്നു അവളുടെ വാക്കുകളും നോട്ടവും.
1: ജോലിയിലാണോ?
3: അല്ല, വരേണ്ടിയിരുന്നില്ല.
1: ഈ മുറിയിലേക്കോ അതോ കാട്ടിലേക്കോ? ചരിത്രരേഖകൾ
3: എന്നും പറയാം. അതിലുണ്ട് അങ്കോർ വാട്ടിന്റെ കഥ, എടുക്കാം, വായിക്കണം തോന്നുമ്പോ.
1: വേണ്ട, കാട് ഒരു ജീവിതത്തെ വിഴുങ്ങിയ കഥയെങ്കിലും എനിക്കറിയാം. പുസ്തകത്തിന്റെ സഹായം ഇല്ലാതെ കേൾക്കാൻ സമയമുണ്ടോ? മണൽപ്പുറത്തെ ശിവക്ഷേത്രം, മഴക്കാലത്തെ രാത്രികളിൽ പുഴയുടെ സംഗീതം, അവിടെ നിന്നാണ് എന്നെ കാട്ടുവളപ്പിൽ പറിച്ചു നട്ടത്.
3: വെറും കാടല്ലല്ലോ, ഒരു സാമ്രാജ്യം, ധാരാളം പ്രജകൾ, ഭരിക്കുന്നത് സുഖമല്ലേ?
1: ബംഗ്ലാവിലെ ഡോബർമാൻ പട്ടിക്കും രാത്രി ഭരിക്കാനുണ്ട്. തേക്കൻ തടി കൊണ്ടുള്ള കൂട്, നല്ല ആഹാരം, മരുന്ന്, വേണ്ടത്ര വ്യായാമം, സുഖം, പരമസുഖം. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നും.
3: വിവരങ്ങൾ ഞാനും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി. തീരുമാനങ്ങൾക്ക് ഞാനൊരു തടസ്സമാവരുതല്ലോ.
1: സന്തോഷം, പുറത്ത് നല്ല നിലാവ്, നടക്കാം. എന്തേ വിവാഹം കഴിക്കാത്തത്?
3: ആലോചിച്ചിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞപ്പോ റിസർച്ച്, പിന്നൊരു ഫെലോഷിപ്പ് കിട്ടി, പിന്നെ ജോലിയായപ്പോ.
1: അതോ വിവാഹം മറ്റൊരു വിഡ്ഢിതമെന്ന് നിശ്ചയിച്ച് എന്നേക്കുമായി മാറ്റിവെച്ചോ?
3: ഭാനു,
1: ഓർമ്മയുണ്ടോ പ്രൊഫസർ മാലതിയുടെ വാക്കുകൾ? സീരിയസ് ആണോ നിങ്ങൾ? എന്നാ ഞാനൊന്നും പറയുന്നില്ല. അന്ന് സീരിയസ് ആണെന്ന് പറഞ്ഞ് പ്രൊഫസറോട് മാപ്പ് ചോദിച്ചു. അതും വിഡിത്തങ്ങളിൽ പെടും.
3: ഭാനു, ഒരപേക്ഷിട്ട് പഴയ കഥകൾ മതി പ്ലീസ്.
1: വിദ്യാർത്ഥികളുടെ നേതൃത്വം, പ്രൊഫസർമാരുടെ പെറ്റാവാൻ വേണ്ട ബുദ്ധിജീവി അഭിനയം, കൂട്ടത്തിൽ കിടക്കട്ടെ ഒരു പെൺകുട്ടിയുടെ പ്രേമവും ഒരലങ്കാരത്തിന്. ചിത്രം ഭംഗിയായി. പിന്നെ ഒരു വാചകം കൊണ്ട് അടിവരയിട്ട് മൂടും തട്ടി ഒരു പോക്ക്.
3: പ്ലീസ് പോയി വല്ലതും കഴിക്കുക.
1: നടന്നോളൂ, ഞാനിത്തിരി തനിയെ ഇരിക്കട്ടെ. ഗോപിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഭ്രാന്തിന്റെ തുടക്കമാണ്.

0: ഏതോ ഒരു കാലഘട്ടത്തിൽ കൈവിട്ടുപോയ ആ പ്രണയത്തിന്റെ ഓർമ്മകളിലാണ് പിന്നീട് അവൾ ജീവിച്ചിരുന്നത് എന്ന് പ്രസാദും ഭാനുവും തമ്മിലുള്ള സംസാരത്തിലൂടെ മനസ്സിലാക്കാം. താങ്ങാൻ കഴിയാത്ത നഷ്ടബോധത്തിന്റെയും പ്രതീക്ഷകൾക്ക് വിപരീതമായ കുടുംബജീവിതത്തിന്റെയും ഇടയിൽപ്പെട്ട് തീർത്തും ഭാനു ഒരു മദ്യപാനിയായി മാറിയിരുന്നു. കാലങ്ങൾ എത്രയോ ആയി ഇതുവരെയായിട്ടും ആരോടും പറയാതെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടുവച്ച ഭാരങ്ങളും ദുഃഖങ്ങളും ഇറക്കി വച്ചതിനു ശേഷം ഭാനു അവളുടെ പഴയ രൂപത്തിലേക്ക് തിരിച്ചുവന്നു. വെള്ളക്കസവുമുണ്ടൊടുത്ത് ചിരിച്ചുകൊണ്ട് അവളിൽ പഴയ ഭാനുവിന്റെ എല്ലാ പ്രത്യേകതകളും നിറഞ്ഞു നിന്നു.
1: ഇത്ര നേരത്തെ
2: വെളുപ്പിന് ഗോപിയേട്ടൻ വന്നപ്പോ ഉണർന്നു, പിന്നെ രാത്രിയിലെ വീരസാഹസം തുടങ്ങിയപ്പോ ഞാൻ ഉറക്കം മതിയാക്കി. ഇത്ര നേരത്തെ ചരിത്രം തിരിയാൻ തുടങ്ങിയോ?
1: ഇല്ല, വെറുതെ നടക്കും. മണ്ണിൽ നനഞ്ഞ ഇലകളും പൂക്കളും കാടിന്റെ ഗന്ധമറിയാൻ രാവിലെ നടക്കണം.
2: എന്താ മടിക്കണ്ട, പറയാം.
1: ഇല്ല, രാവിലെ കണ്ടപ്പോ ഭാനു വീണ്ടും മാറി.
2: Age cannot wither her, nor custom steal her infinite variety. പ്രഭാകരൻ നമ്പ്യാർമാരുടെ ക്ലാസ്സിലിരുന്നിട്ടില്ലേ?
1: വെറൈറ്റി നന്ന്. ക്ലിയോപാട്രയാവാൻ നോക്കണ്ട.
0: കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുന്ന ഗോപിനാഥമേനോന് മനുഷ്യന്റെ ചിരിയിലെ അർത്ഥങ്ങളെയും കണ്ണിലെ വാക്കുകളെയും വായിച്ചെടുക്കാൻ കഴിഞ്ഞു. പലപ്പോഴും ഈ സിനിമയിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്കും മീതിയായിരുന്നു അവരുടെ മൗനം കൊണ്ടുള്ള ആശയവിനിമയം. ചില സീനുകളെല്ലാം മൗനം കൊണ്ട് തുടങ്ങിയതും മൗനം കൊണ്ട് അവസാനിച്ചതുമാണ്. എന്നുവെച്ചാൽ ആ സീനുകൾ വെറുതെ ആയിരുന്നു എന്നല്ല, ആ മൗനത്തിലൂടെയാണ് ആ സന്ദർഭം മുന്നോട്ടേക്ക് പോയത്. പ്രസാദും ഭാനുവും പഴയ കാമുകി കാമുകന്മാരാണെന്ന് ഗോപിനാഥമേനോൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിലുമുള്ളത് ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ വികാര വൈകല്യങ്ങളുമാണ്. കാരണം മാല എന്ന കാട്ടുപെണ്ണിൽ ഗോപിനാഥമേനോന് ഒരു കണ്ണുണ്ടായിരുന്നു. സ്ത്രീകളുടെ ഗന്ധത്തിൽ ആസക്തി കണ്ടെത്തിയിരുന്ന ഗോപിനാഥമേനോൻ ഒരിക്കൽ മാലയെ ശാരീരികമായി ഉപദ്രവിക്കുക പോലുമുണ്ടായി. എന്നാൽ അയാളുടെ കണ്ണിലൂടെ അതാണ് അയാളുടെ ലഹരി. അതിനപ്പുറം മറ്റൊരു ലഹരിയും അയാൾ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ല. ജീവിതത്തെ ഇത്രയും നിസാരമായി കാണാൻ പഠിച്ചിട്ടുള്ള ഗോപിനാഥമേനോൻ തന്നെയാണ് ഭാനുവിന്റെ പഴയ കാമുകനായിരുന്നു പ്രസാദ് എന്ന തിരിച്ചറിവിൽ അയാളെ വകവരുത്താൻ ഒരുങ്ങുന്നതും.
3: ഗുഡ് മോർണിംഗ് മാഡം. തല പോയി, പെണ്ണാണ്, ആണ് രക്ഷപ്പെട്ടു. ഇത് നാഗുവിന് കൊടു, നല്ല ഇറച്ചിയാ. മാഡം, ഇനിയും കാനന ഭംഗി കണ്ട് വാക്ക് ശരിയല്ലേ? ഡോക്ടറുടെ കവിതകൾ കേട്ട് നിൽക്കാനാണോ ഭാവം? ഞാൻ വെറുതെ ക്ഷണിച്ചു എന്ന് മാത്രം. ഇയാൾക്ക് പേടി.
1: ഞാൻ വരാം.
3: റിയലി? ദാറ്റ്സ് ഗ്രേറ്റ്.
1: ഞാനൊന്ന് തയ്യാറാവട്ടെ.
3: എല്ലാം എന്റെ കയ്യിലുണ്ട്. ഒരു തോക്ക് സ്പെയർ ഉണ്ട്. വെടിവെക്കാൻ അറിയുമെങ്കിൽ അതും പരീക്ഷിക്കാം. ഒരു സംഭവത്തിന് ഏതായാലും പുരാവസ്തു ഡോക്ടർക്ക് സാക്ഷിയാവാം. വല്ലതും എഴുതാം. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ഓൾ യോഴ്സ്. അന്യന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ശൃംഗരിക്കുന്നതിൽ തെറ്റില്ല. അല്ലടാ, അവളോട് കണക്ക് ചോദിക്കുന്നത് വീട്ടിലെത്തിയിട്ട്. നന്നായിരുന്നു, നല്ല അഭിനയം. ഓ, രണ്ടാളും ഒരുമിച്ച് കുറെ അഭിനയിച്ചവരാണല്ലോ. വലിയ പ്രേമത്തിലായിരുന്നു നിങ്ങൾ. ഞാൻ വിദേശത്താവുന്ന് കരുതിയ സമയത്ത് തന്നെ കൃത്യമായി എത്തി. വെൽ പ്ലാൻഡ്.
4: സ്ഥലം വിടാത്തതിന് ക്ഷമിക്കണം പ്രേമകുമാര.
3: ആക്സിഡന്റലായ വരവ്, ആക്സിഡന്റലായി പഴയ കോളേജ് മേറ്റിനെ കണ്ടത്. ഇവിടെയും ഒരു ആക്സിഡന്റ് ഉണ്ടാവും ഇന്ന് രാത്രി.
5: കൊല്ല് എന്നെ, കൊല്ല്. ബ്ലഡി ഫൂൾ. അങ്ങനെ അതൊന്നുമില്ല. അവൾ ഇന്നസെന്റ് ആണ്.
3: മുമ്പും അഗാധവും ദിവ്യവുമായ പ്രേമം, പ്ലാറ്റോണിക്കോ അതോ അല്പം തൊട്ടുകളിയുള്ള വകുപ്പിപ്പെട്ടോ?
5: എന്റെ കൂടെ എവിടേക്ക് വേണമെങ്കിലും ഇറങ്ങിപ്പോരാൻ നിന്നവളാണ് അവൾ. മുതലാളിയുടെ സ്വത്തിന്റെ കണക്ക് മുഴുവൻ അറിഞ്ഞ ശേഷം കൂടി ചോദിക്ക്. റാസ്കൽ, ഇത് കേൾക്ക്. എന്റെ കൈകൾക്കുള്ളിൽ അവൾ ഒതുങ്ങി നിന്നിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ അവൾ ഇന്നസെന്റ് ആണ്. നിന്നെ ബോധ്യപ്പെടുത്താനല്ല, കുറ്റബോധം അവൾക്കുണ്ടാവാതിരിക്കാൻ ഞാൻ എന്നും നിയന്ത്രിച്ചു.
3: അതിന് നന്ദി പറയണോ?
5: 1000 ഏക്കർ തോട്ടവും ബംഗ്ലാവും കളഞ്ഞ് അവൾ എന്റെ കൂടെ ഇനിയും ഇറങ്ങുന്നത് കാണണം.
0: ഒരിക്കലും ഭേദമാകാതെ തുറന്ന മുറിവുകൾ ഉണ്ടാക്കുന്ന കഠിനമായ മനുഷ്യ അഭിനിവേശത്തിന്റെ ഈ ഒരു കഥയിൽ മനുഷ്യൻ മൃഗത്തെ കണ്ടുമുട്ടിയ, മൃഗം മനുഷ്യനെ കണ്ടുമുട്ടിയ ആ രാത്രി വളരെയധികം നിർണായകമായിരുന്നു. കാടുകളിൽ വ്യാപിച്ച ഇരുട്ട് മനുഷ്യന്റെ ഉള്ളിലെ അന്ധകാരത്തെ ഒരു സൂര്യനെ എന്ന പോലെ തുറന്നുകാട്ടി. പുരാണകഥയിൽ പുലി മറഞ്ഞ തൊണ്ടച്ചൻ മനുഷ്യപ്രതികാരത്തിന്റെ അവതാരമായി. ആറു പെണ്ണുങ്ങളെയും നരി കൊന്നുതിന്നു. ഇനി ഒരു കൊല മാത്രം അവശേഷിക്കുന്ന ആ രാത്രി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രസാദിനെ ഭക്ഷിച്ചിരുന്നെങ്കിൽ മാലയുടെ വിശ്വാസം അതിനെപ്പറ്റി ഒന്നും പറയാനാവില്ല. എന്നാൽ മരത്തിന്റെ മുകളിൽ ഒരു മൃഗതുല്യനെന്നോണം തോക്കുപിടിച്ചു നിന്നിരുന്ന ഗോപിനാഥമേനോന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് മറ്റേതോ ഒരു നിർഭാഗ്യവാൻ അല്ലെങ്കിൽ നിർഭാഗ്യവതി അതിലൂടെ കടന്നുപോയി. പുലിയുടെ നോട്ടം അതിലേക്ക് മാറി. ഗോപിനാഥമേനോന് പിഴച്ചു. പക്ഷേ പുലിയുടെ ഉന്നം ഇര അത് മാത്രമായിരുന്നു. അത് പുലിക്ക് ലഭിച്ചുതാനും. ഭയാനകമായ ആ രാത്രിക്ക് ശേഷമാണ് ഗോപിനാഥമേനോൻ ഏഴാമത്തെ ഇര ആരായിരുന്നു എന്നന്വേഷിച്ചത്. പുലിയുടെ കാൽപ്പാടിന് പിന്നാലെ പോയപ്പോ അയാൾ കണ്ടത് ഭാനുവിന്റെ ഒരു തുണ്ട് സാരി. മാലയുടെ ഊഹം തെറ്റിയിരുന്നില്ല. ഏഴാമത്തെ പെണ്ണിനെയും നരി കൊണ്ടുപോയി. ഗോപിനാഥമേനോന് ഭാനു ഭാര്യ മാത്രമായിരുന്നു. എന്നാൽ ആ കാഴ്ച കണ്ടുനിന്ന പ്രസാദിന് അവൾ പണ്ടെങ്ങോ നഷ്ടപ്പെട്ടുപോയ ഒരു നിധിയായിരുന്നു. പിന്നീട് ബാക്കിയായത് കാടും മനുഷ്യനും തമ്മിലുള്ളതായിരുന്നില്ല, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കണക്ക്. ഇതുവരെയും മാല ഒരു കാട്ടുപെണ്ണായിരുന്നു. പ്രതികരിക്കാനും തിരിച്ചൊരു വാക്കുപോലും പറയാനും അറിയാത്ത പാവം പെൺകുട്ടി. പക്ഷേ എപ്പോഴാണോ ഒരു സ്ത്രീയുടെ അഭിമാനത്തിനുമേൽ കൈവയ്ക്കപ്പെടുന്നത്, അന്നവൾ ഒരു കാട് പോലെ വന്യമായി പെരുമാറും. കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിയുതിർത്തപ്പോൾ പുലിമറഞ്ഞ കാടിന്റെ അഗാധങ്ങളിലേക്ക് ഗോപിനാഥമേനോനും ചെന്നെത്തി. ഏറ്റവും ഒടുവിൽ അവശേഷിച്ചത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കണക്ക്. ജീവനു വേണ്ടി അലറുന്ന മനുഷ്യനും ഇരയോട് അതിന്റെ നീതി പുലർത്തിയ മൃഗവും. പശ്ചാത്തലത്തിൽ വേട്ടയാടൽ ഘടകം ഉണ്ട് എന്നതിനാൽ ഇതിനെ ഒരു ത്രില്ലർ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം സ്ക്രീനിൽ അത്രയും നമുക്ക് കാണാൻ കഴിയുന്നത് തീവ്രമായ കഥാപാത്രങ്ങളുടെ വൈകാരിക അവസ്ഥയാണ്. ആ വൈകാരിക അവസ്ഥയും കാടിന്റെ പശ്ചാത്തലവും ചേർന്നപ്പോൾ MT വാസുദേവൻ നായർ എഴുതിയ തിരക്കഥ അതുപോലെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിലെ വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള കിനാലൂരിലാണ് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിട്ടുള്ള ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. കടുവ ഉൾപ്പെടെയുള്ള ചില വന്യമൃഗങ്ങളെ ചിത്രീകരിക്കുന്നതിന് നിരോധനമുള്ളതിനാൽ സിനിമയുടെ ചില ഭാഗങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ചിത്രീകരിച്ചവയാണ്. എങ്കിലും കേരള തനിമ ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിൽ അവയെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആസന്നമായ പോരാട്ടത്തിൽ നിന്ന് നെടുവീർപ്പുകളും കണ്ണീരും പ്രതീക്ഷകളും വിശ്വാസ്യതയും ഒക്കെ നിറഞ്ഞ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഈ ഒരു ചിത്രത്തിന് അതിലെ എല്ലാ ഗാനങ്ങളും ഒത്തിരി സഹായിച്ചു. ടി ഹരിഹരനാണ് എല്ലാ ഗാനങ്ങളും എഴുതിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം തന്നെയാണ് ഈണം നൽകിയതും.

സമകാലീന പ്രസക്തി ഏറെയുള്ള ഈ ഒരു ചിത്രത്തിന്റെ വ്യാഖ്യാനം ഒരു മണിക്കൂറിനുള്ളിൽ ചുരുക്കുക എന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഏഴാമത്തെ വരവിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഇണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നതേ ഒരുപാട് പാട്ടുകളുമായിട്ട് പ്രമീള ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചറെ, ഇഷ്ടങ്ങൾ ഇണങ്ങളിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ? അത് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കണ്ടേ?
1: തീർച്ചയായും.
0: അപ്പൊ ആദ്യം തന്നെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ?
1: ഞാൻ ആദ്യമായി ഒരു ചെറിയൊരു വേദിയില് പാടാൻ ശ്രമിച്ച ഒരു പാട്ടായിരുന്നു ഭരമ സൂക്ഷിക്കുക എന്ന ഫിലിമിലുള്ള ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ആ ഒരു ഗാനമായിരുന്നു. അതൊരു ഡ്യുവറ്റ് സോങ് ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് ഒരു ശ്രമം നടത്തിയ ഒരു ഗാനമായിരുന്നു അത്.
0: ആദ്യമായിട്ട് പാടിയ പാട്ടതാണോ?
1: അതെ. കല്യാണത്തിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ഇപ്പൊ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ.
0: അതെ.
1: അപ്പൊ ആ വേദിയിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആലപിച്ച ഒരു സോങ് ആയിരുന്നു അത്.
0: ഏത് സമയത്താ നോർക്കുണ്ട്? ഏത് കാലഘട്ടത്തിലാണ്?
1: അതൊരു കൊറോണ കാലത്തിന് ശേഷം. അതുവരെ വേദികളിൽ പാടിയിരുന്നില്ല.
0: പാട്ട് പാടുന്ന ആളാണ്.
1: പാട്ട് നാല് ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം.
0: എന്ത് പറ്റി ഇത്ര വൈകിയത്? ഒരു കൊറോണ കാലം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു വേദിയിൽ പാടാൻ വേണ്ടിട്ട്.
1: അത് പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. കൊറോണ സമയത്താണ് നമ്മളിങ്ങനെ കൂടുതലായി ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ പാട്ടുകള് പാടി റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തരായി ടീച്ചർ പാടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു
0: അഭിപ്രായങ്ങൾ
1: പറഞ്ഞു. അതിനുശേഷം എനിക്ക് മെല്ലെ മെല്ലെ ചെറുതായി ഒന്ന് ഒരു എക്സ്പോഷർ വേണം തോന്നി. അതുകൊണ്ട് അങ്ങനെ ചെറിയ വേദികളിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയ ഒരു ഗാനായിരുന്നു.
0: അപ്പൊ ആ പാട്ടാണ് നമുക്കിന്ന് കേൾപ്പിക്കേണ്ടത്. പക്ഷെ ശ്രോതാക്കളെ കേൾപ്പിക്കുന്നതിന് മുന്നേ ടീച്ചർക്ക് ഒന്ന് പാടി തന്നൂടെ?
1: രണ്ടുപേരി.
0: ആ

0: ഇത്രയും നന്നായിട്ട് പാടിയിട്ടാണോ പാടാൻ ആദ്യം മടി കാണിച്ചത്? ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചർ പാടാറുണ്ട്?
1: അത് അങ്ങനെ പൂർണ്ണമായും ഞാൻ പാടൽ തുടങ്ങിയില്ല. ഞാൻ കുറച്ചൊരു വലിയ വേദികളിൽ ആദ്യമായി പാടിയത് ഇപ്പൊ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തില് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർമെന്റ് ഫംഗ്ഷന്,
0: മട്ടന്നൂർ
1: ഹയർ സെക്കൻഡറി സ്കൂൾ, നമ്മളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ അധ്യാപകൻ സണ്ണി സാർ റിട്ടയർ ചെയ്യുന്നതും അതേപോലെ ഹൈസ്കൂളിലെ മൂന്നാല് ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ റിട്ടയർമെന്റ് എനിക്ക് എന്തായാലും ഒരു ഗാനം ആലപിക്കണം എന്ന് എനിക്ക് പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ വേദിയിൽ വെച്ചിട്ട് കുറച്ച് പേരുടെ മുന്നിൽ വെച്ചിട്ട് ഞാനൊരു പാട്ട് ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഞാൻ ആദ്യമായി അങ്ങനെ ഒന്ന് ആലപിച്ചത്.
0: എന്തായാലും പ്രമീല ടീച്ചർ ആദ്യമായിട്ടൊരു വേദിയിൽ പാടിയ ആ ഗാനം തന്നെ നമ്മുടെ ഇഷ്ടങ്ങളും ഇണങ്ങളിലൂടെയും ശ്രോതാക്കൾ ആദ്യമായിട്ട് കേൾക്കട്ടെ.
1: തീർച്ചയായും.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ തുടരുന്നു. ടീച്ചർ ആദ്യമായൊരു പാട്ട് വളരെ മനോഹരമായിട്ട് പാടിത്തന്നു. ഇനിയും പാട്ടുകളുടെ ലിസ്റ്റ് ഇതേ മുന്നിലുണ്ട്. അതിൽ അടുത്തത് ഏതാണ്?
1: അടുത്തത് ശാന്തം എന്ന ഫിലിമിലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രജനീ സംവിധാനവും അദ്ദേഹം തന്നെ ആയിരുന്നു. അതില് ചിത്രാമ്മ ആലപിച്ച

0: ശരിക്കും അമ്മമാർ ഏത് ഫീലോട് കൂടിയാണോ പാടുന്നത് അതുപോലെ തന്നെയാണ് ടീച്ചർ. വീട്ടിൽ ഇതുപോലെ പാടിക്കൊടുക്കാറുണ്ടോ മക്കൾക്ക്?
1: ആദ്യം എന്റെ റൂമിനുള്ളിൽ വെച്ച് മാത്രം, ആരും ഇല്ലാത്ത സമയത്ത് എന്റെ റൂമിനുള്ളിൽ വെച്ച് മാത്രമായിരുന്നു പാടിയിരുന്നത്. തൊട്ടടുത്ത് മറ്റു വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം അവരെന്നോട് പറയായിരുന്നു, ടീച്ചർ നല്ലോണം പാടുന്നുണ്ടല്ലോ, ടീച്ചർ പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇത്രയും സൗണ്ടിലാണ് റൂമിനകത്ത് വെച്ച് പാടുന്നത് എന്നുള്ളത്.
0: ആദ്യം അറിഞ്ഞിട്ടില്ല.
1: ഇല്ല,
0: മോള് പറയോ അമ്മ ഒരു പാട്ട് പാടിത്തരും ചോദിക്കാറുണ്ടോ?
1: അവര് പ്രോത്സാഹനം തരും. അവര് അങ്ങനെ ഇപ്പൊ അധികം വീട്ടിൽ ഉണ്ടാവാറില്ല. ഒരാള് ജോലി ചെയ്യുന്നു ബാംഗ്ലൂര്, മോള് പുറത്ത് പഠിക്കുവാണ്. അപ്പൊ പറയാനും ഉണ്ടാവില്ല വീട്ടില്. ആ റൂമിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പാടലാന്ന് ഉള്ള സമയത്ത് അവര് പറയും, അമ്മ പാടിക്കോ നല്ല രസമുണ്ട്, ചില പാട്ടുകൾ പാടുമ്പോ അത് നന്നായിട്ടുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും.
0: എന്തായാലും രണ്ട് മക്കളും, ഒരാള് വർക്ക് ചെയ്യാണ് ഒരാള് പഠിക്കുകയാണ്, ആ സ്ഥിതിക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ?
1: ഓക്കെ, തീർച്ചയായും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. പ്രമീള ടീച്ചറാണ് കൂടെയുള്ളത്. പാട്ട് പാടിത്തന്നു ടീച്ചർ, പാട്ടുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് ഏതാണ്?
1: അടുത്തത് 2001 പുറത്തിറങ്ങിയ കണ്ണകി എന്ന ഫിലിമിലുള്ള ജയരാജ് സംവിധാനം ചെയ്ത ഫിലിമാണത്. അതില് ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തന്നെ പാടിയത് ചിത്രാമ്മ. എനിക്ക് എപ്പോഴും ആവർത്തിച്ച് കേൾക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണ് എന്ന് വരുന്നി എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം.
0: കുറച്ച് സങ്കടമുണ്ട് പാട്ടിനകത്ത്, ഒരു ഇത്തിരി പ്രണയമുണ്ട് പാട്ടിനകത്ത്. പാട്ടിന്റെ വരികളാണോ ഈണമാണോ ടീച്ചർക്ക്?
1: രണ്ടും ഒപ്പത്തിനൊപ്പാണ് ആ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം.
0: നന്ദിതാദാസും ലാലും പേരായിട്ട് അഭിനയിച്ച അടിപൊളി സിനിമ കൂടിയാണിത്.
1: ഫിലിം കണ്ടിരുന്നു, പക്ഷെ അത് ഇത്രത്തോളം ഓർമ്മയില്ല.
0: പാട്ടുകളാണ് മനസ്സിലുള്ളത്, അതിൽ തന്നെയാണ് കരിനീല കണ്ണഴകി. ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. ടീച്ചർ സെലക്ട് ചെയ്തത് എന്ന് വരും,
1: അധികവും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനം കൂടിയാണിത്.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പ്രമീല ടീച്ചർ അടുത്ത പാട്ട് കരുതി വെച്ചിട്ടുണ്ട്.
1: അതെ, മൊഴിയഴകും മിഴിയഴകും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം,
0: കളിപ്പാട്ടം
1: എന്ന സിനിമയില്.
0: ഈ സിനിമ എന്തായാലും കണ്ടിട്ടുണ്ട്. സിനിമയാണോ അല്ലേ ടീച്ചർ ഇപ്പൊ പറഞ്ഞ പാട്ടാണോ ഇഷ്ടം?
1: മോഹൻലാൽ ഉർവശിയും ചേർന്ന് തകർത്ത് അഭിനയിച്ച ഒരു ചിത്രമാണത്. ഫിലിമും അതേപോലെ തന്നെ ഗാനവും ഒരേപോലെ ഇഷ്ടമാണ്.
0: ഏതാണ് ചോദിക്കുമ്പോ കൺഫ്യൂസ്ഡ് ആയി.
1: അതില് കോന്നിയൂർ ഭാസാണ് അതിന്റെ ഗാനരചന. സംഗീത സംവിധാനം രവീന്ദ്രൻ മാസ്റ്ററാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് വേണു നാഗവള്ളി തോന്നുന്നു.

0: ടീച്ചർ എന്തായാലും പാടുന്നുണ്ട്, അപ്പൊ മക്കളിൽ ആരെങ്കിലും ഒരാള് ഇതുപോലെ പാടുന്നുണ്ടോ?
1: മക്കളെ രണ്ടുപേരും ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടി വിട്ടിരുന്നു. അവർക്കും എന്നെ പോലെ തന്നെ വേദികളിൽ പാടാനുള്ളൊരു മടിയുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും വീട്ടിലെ ചെറിയ മൂളി പാട്ടുകളൊക്കെ പാടാറുണ്ട്. പക്ഷെ ഒന്ന് ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ അവർ പാടാറില്ല. എന്നാലും ഞാൻ അവര് കാണാതെ ഞാൻ ഇടയ്ക്ക് അവര് മൂളുന്നത് പോയി റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്.
0: കേൾപ്പിച്ചിട്ടുണ്ട്.
1: അപ്പൊ അമ്മ ഇതെപ്പോഴാ ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവര് പറയും.
0: അപ്പൊ അവരും പൊതുവേദിയിൽ പാടിയിട്ടില്ല?
1: ഇല്ല, അവര് ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിരുന്നു രണ്ടുപേരും. അപ്പൊ അത് വേദിയിൽ അവതരിപ്പിക്കാറുണ്ട്, അല്ലാതെ വേദിയിൽ ഇതുവരെ ഗാനം ആലപിച്ചിട്ടില്ല.
0: പാട്ട് പാടുമ്പോഴാണ് രണ്ടുപേരും.
1: അമ്മയുടെ അതേ പ്രശ്നം അവർക്കും ഉണ്ട്.
0: എന്തായാലും അമ്മ വേദികളിൽ പാടാൻ തുടങ്ങിയല്ലോ, ഇനി എന്തായാലും അവർക്കും
1: പാടാനായിരിക്കാമല്ലോ.
0: അമ്മയുടെ ഈ പാട്ട് കേട്ടിട്ടും അമ്മ അവതരിപ്പിക്കുന്ന പാട്ട് കേട്ടിട്ടൊക്കെ അവർക്കൊരു പ്രചോദനമാവട്ടെ. ഈ പാട്ട് കൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.
1: തീർച്ചയായും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. ടീച്ചറെ, നമ്മൾ പാട്ട് വിശേഷങ്ങൾ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും രണ്ടു മക്കളുമാണ്. ഹസ്ബൻഡ് KPC ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തു, 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ രണ്ടു മക്കളാണുള്ളത്. രണ്ടുപേരും നമ്മുടെ ഹട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചവർ തന്നെയാണ്. ഒരു മകനും ഒരു മകളുമാണുള്ളത്.
0: പേര്?
1: മൂത്ത മകൻ കിരൺ, മകളുടെ പേര് കൃഷ്ണ. മോൻ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂര്. 2 വർഷമായി ജോലി പ്രവേശിച്ചിട്ട്. മകള് +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ലക്നൌല് പൈലറ്റ് ലൈസൻസ് കോഴ്സിന് വേണ്ടി പഠിക്കുകയാണ്.
0: അച്ഛനും അമ്മയും ടീച്ചർ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ടീച്ചിങ് ഫീൽഡിലേക്ക് കടക്കണമെന്ന്?
1: ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചത്, നമ്മുടെ അതേ റൂട്ടിലേക്ക് അവർ വരുമെന്ന്. പക്ഷെ രണ്ടുപേരും വ്യത്യസ്ത റൂട്ടുകളിലേക്കാണ് പോയത്. +2 കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സിനാണ് മോൻ പഠിച്ചത്. രണ്ടുപേർക്കും വെറൈറ്റി കോഴ്സുകൾ വേണമെന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. നമ്മുടെ അവരുടെ താല്പര്യത്തിന് വിട്ടു, പഠിച്ചേൽപ്പിച്ചില്ല. അത് കഴിഞ്ഞിട്ട് MBA ചെയ്തു മകൻ. അപ്പൊ അവിടുന്ന് പ്ലേസ്മെന്റ് ആയതാണ്. അങ്ങനെയാണ് വിപ്രോയില് ജോലി കിട്ടുന്നത്. അതേപോലെ മോളും +2 അല്ല, ചെറുപ്പം മുതലേ അവളൊരു ആഗ്രഹം ഇതായിരുന്നു പറയല്. ഞാൻ വിചാരിച്ചു +2 ആകുമ്പോഴത്തേക്കും ആഗ്രഹങ്ങൾ എന്തെങ്കിലും മാറ്റം വരുമായിരിക്കുന്നു. അതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവൾ ഉദ്ദേശിച്ചത് ആ ഒരു കോഴ്സാണ്.
0: പാട്ടിന്റെ കാര്യം മക്കളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു. അതല്ലാതെ വേറെന്തെങ്കിലും കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ? എഴുത്ത്, നൃത്തം, സ്പോർട്സ്?
1: മക്കളെ ചെറുപ്പം മുതലേ ഈ എല്ലാ ഐറ്റത്തിനും വിട്ടിരുന്നു. മട്ടന്നൂർ ഒരുപാട് കലാക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ ഇതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനും സിനിമാറ്റിക് ഡാൻസിനും അല്ലാതെ ക്ലാസിക്കൽ ഡാൻസിന് മോളെയൊക്കെ വിട്ടിരുന്നു. അവള് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. അതിനുശേഷം ഡാൻസ് പ്രോഗ്രാമിങ് അവൾ മതിയാക്കി. പിന്നെ ഇൻസ്ട്രുമെന്റ്സിലായിരുന്നു കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ മെയിനായിട്ട് ഗിത്താർ. നമ്മുടെ വേണുമാഷ നേതൃത്വത്തിലുള്ള അവിടെ ഒരു ശിവരഞ്ജനി കലാക്ഷേത്രമുണ്ട്. അവിടെയുള്ള കൃഷ്ണകുമാർ സാറുടെ കീഴിലാണ് ഗിത്താർ പഠിച്ചത്. അത് മത്സരങ്ങളൊക്കെ പങ്കെടുത്തു. സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല. വൃന്ദവാദ്യത്തിൽ അവൾ പങ്കെടുത്തിരുന്നു. അതിനും ഇതേപോലെ സെക്കൻഡ് എഗ്രേഡ് ആയിരുന്നു.
0: കലാപരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്.
1: എല്ലാ ഇൻസ്ട്രുമെന്റ്സും വീട്ടിലിങ്ങനെ അവിടെ വെച്ചിട്ടാണുള്ളത്. അതൊക്കെ ഇനി മെല്ലെ പൊടി തട്ടി എടുക്കണം.
0: ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോയല്ലോ. ഇതാണ്
1: അടുത്ത മഞ്ജു വാര്യറും ദിലീപും കൂടെ അഭിനയിച്ച ഒരു ഫിലിമാണ് ഈ പുഴയും കടന്ന്. അതില് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച

0: അടിപൊളി പാട്ടാണ്.
1: താങ്ക് യു.
0: ഈ സിനിമയില് ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ.
1: അതെ,
0: എല്ലാത്തിനും ഗിരീഷ് പുത്തഞ്ചേരി തന്നെ വരികൾ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കതിലൊരു പ്രത്യേകത മനസ്സിലാവും. ഈ പാട്ട് പ്രഭാതത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. അതേപോലെ തന്നെ ശ്രീലലോലയാം, സന്ധ്യാദേവിക്ക് വന്ദനം, സന്ധ്യാനേരത്തെ വർണ്ണിക്കുന്ന നല്ല ഭംഗിയുള്ള പാട്ടാണ്, കേട്ടിരുന്നു. അതുപോലെ തന്നെ രാത്രിങ്കൽ പൂത്താലി. നമ്മൾ ഒരു ദിവസത്തെ വിഭജിച്ചു കഴിഞ്ഞാല് രാവിലെ, വൈകുന്നേരം, രാത്രി, ഇങ്ങനെ ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്ത് പറയുന്ന പാട്ടുകളാണ്.
1: നേരത്തെയും വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങളിൽ ഇണങ്ങൾ തുടരുന്നു. റമീല ടീച്ചറാണ് കൂടെയുള്ളത്. പാട്ട് പാടിത്തന്നു ടീച്ചർ, പാട്ടുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് ഏതാണ്?
1: അടുത്തത് കളിയാട്ടം എന്ന ഫിലിമില് സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, ലാല് ഇവരൊക്കെ വളരെ ഭംഗിയായി അഭിനയിച്ച ഒരു ഫിലിമായിരുന്നു അത്. ശ്രീ ജയരാജ് തന്നെയാണ് അതിന്റെ സംവിധാനം.
0: കളിയാട്ടം എന്നുള്ള സിനിമയ്ക്ക് നമ്മുടെ മലബാറുമായിട്ട് ഒരുപാട്
1: തെയ്യത്തിന്റെ ഒരു കലാരൂപം,
0: തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണ് കളിയാട്ടം. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണ് കളിയാട്ടം. അതുപോലെ ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം എഴുതിയിട്ടുള്ളത് ബൽറാം മട്ടന്നൂർ, അദ്ദേഹമാണ്
1: നമ്മുടെ നാട്ടുകാരൻ.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളുമായിട്ടൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്ന സിനിമയാണ് കളിയാട്ടം. അതിലെ കൈതപ്രി എഴുതിയ ഒരു വരികളിൽ ഏഴ് മലയോളം, എന്തുകൊണ്ടും മലബാറിന്റെ സാംസ്കാരിക പൈതൃകം, തെയ്യം ഇതൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് കേൾക്കാൻ ഏറ്റവും സുഖകരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയ ചിത്രമാണ്.
1: അത് ഗാനം ആലപിച്ചത് ഭാവന രാധാകൃഷ്ണൻ, അവർക്ക് 1997 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡൊക്കെ കരസ്ഥാക്കിയതാണ്. അതേപോലെ തന്നെ അതിലുള്ള അഭിനയത്തിന് സുരേഷ് ഗോപിക്ക് ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡും കിട്ടിയ ഒരു ഫിലിമാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് വരും നീ എന്ന് പറഞ്ഞ സോങ് പോലെ ഞാൻ വളരെയധികം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനാണ്.
0: ഈ പാട്ടിന്റെ വരികൾ എഴുതിയതും മ്യൂസിക് കൊടുത്തതും നമ്മൾ നേരത്തെ പാട്ടിൽ പറഞ്ഞതുപോലെ കൈതപ്രൻ തന്നെയാണ്.
1: അതെ അതെ, അപ്പൊ മിക്കവാറും ഞാൻ സെലക്ട് ചെയ്ത ഗാനങ്ങളൊക്കെ
0: വരികളാണ് കൂടുതലായിട്ട്.
1: എനിക്ക് തോന്നുന്നത് ഒരുപാട് മെലഡി സോങ്സ് ആണ് തോന്നുന്നു അവര്.
0: അതെ അതെ,
1: ഞാൻ മെലഡി സോങ്സ് ആണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്.
0: നല്ല വരികളാണ്. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഈണം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട് മനുഷ്യനായിട്ട് കണക്ട് ചെയ്തിട്ട് അത്തരത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെ എഴുത്ത്.
1: നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളാണ്, കേട്ടാലും നമുക്ക് മതിവരാത്ത ഗാനങ്ങൾ
0: തീർച്ചയായിട്ടും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാട്ടുവിശേഷങ്ങൾ നമ്മൾ ഒരുപാട് പങ്കുവെച്ചു ടീച്ചറെ. ഏതാണ് ടീച്ചറുടെ സബ്ജക്ട്?
1: ഞാൻ കെമിസ്ട്രിയാണ്.
0: പാട്ടും കെമിസ്ട്രിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം കെമിസ്ട്രിയിലെ ചില കോമ്പൗണ്ട്സ്, ചില ഫോർമുലകൾ ഇതൊക്കെ പാട്ടിന്റെ രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് കാണാറ്. അപ്പൊ ടീച്ചർ ആ തരത്തിൽ കണക്ട് ചെയ്യാറുണ്ടോ?
1: ആ ഒരു ഉദ്യമത്തിന് ഞാൻ ഇതുവരെ
0: ശ്രമിച്ചിട്ടില്ല. ക്ലാസ് എടുക്കുമ്പോഴേ അവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിക്കൊടുക്കാറുണ്ട്?
1: അതും ഇല്ല, കുട്ടികൾക്ക് അറിയില്ല ഞാൻ ചെറിയതായി പാടുന്നുള്ളത്. കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു വേദിയിൽ ഞാനൊരു പാട്ട് പാടിന് ശേഷമായിരിക്കാം കുട്ടികളും അറിയുന്നുണ്ടാവുക.
0: എന്നാൽ ഇഷ്ടങ്ങൾ ഇണങ്ങൾ കഴിയുന്നതോടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ തിരിച്ചറിയട്ടെ പ്രമീള ടീച്ചർക്കുള്ളിലുള്ള ഒരു ഗായികയെ പറ്റിയിട്ട്. ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാറുണ്ട്?
1: കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാറുണ്ട്. അത് വൈകുന്നേരം വരുന്ന പീരീഡുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വർക്ക് ലോഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ സിലബസ് തീർക്കേണ്ട പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ പീരീഡുകളൊന്നും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനേ പറ്റില്ല. വൈകുന്നേരം വരുന്ന പീരീഡ് കുട്ടികളെ സമയം കുട്ടികളും ടയേർഡ് ആയിരിക്കും, നമ്മളും ടയേർഡ് ആയിരിക്കും. ആ സമയത്ത് കുട്ടികളെ കൊണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്.
0: അപ്പൊ അങ്ങനെ ടീച്ചർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അടുത്ത പാട്ട്?
1: ഞാൻ സ്നേഹം എന്ന ഫിലിമിലുള്ള ഒരു സോങ്.

0: ജയറാമും ജോമോളും അഭിനയിച്ച ഒരു സിനിമയാണ്. കുറച്ചൊക്കെ കരച്ചിൽ വരും.
1: അതെ,
0: ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ?
1: കണ്ടിട്ടുണ്ട്.
0: സ്നേഹം എന്നുള്ള പേരിൽ തന്നെ ഇതിന് മുന്നേയും ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. 1977 ഒരു സിനിമയുണ്ട്, ജഗതി ശ്രീകുമാറും അടൂർ ബാസി വിധുബാല ഇവരൊക്കെ അഭിനയിച്ച രണ്ട് സിനിമ. നമ്മൾ എന്തായാലും 1998 സ്നേഹത്തിലെ പാട്ട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ അടുത്ത പാട്ടുമായിട്ട് പ്രമീള ടീച്ചർ വെയിറ്റ് ചെയ്യാണ്. ഏതാണ് ടീച്ചറെ ഗാനം?
1: സൂര്യഗായത്രി എന്ന ഫിലിമില് മോഹൻലാലും ഉർവശിയാണെന്ന് തോന്നുന്നു അതിലെ കഥാപാത്രങ്ങള്.
0: അതെ,
1: അതിൽ ഒ എൻ കുറുപ്പ് രചനയും രവീന്ദ്രമാഷ സംഗീതവും ചെയ്ത് യേശുദാസ് ചിത്ര ഇവരെ ആലപിച്ച ഒരു

0: എന്ത് മനോഹരായിട്ടാണ് ടീച്ചർ പാടിയത്. മോഹൻലാലിന്റെ തന്നെ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നതെന്ന് ചോദിക്കുന്നില്ലേ, കേട്ടിട്ടുണ്ടോ? അത്
1: ഏത് സിനിമയാണെന്ന് ഓർക്കുന്നില്ല,
0: ദേവദൂതനാന്ന് തോന്നുന്നു. അത് പറയുന്ന പോലെ എന്ത് മനോഹരായിട്ടാണ് ടീച്ചർ പാടുന്നത്. പക്ഷെ എന്നിട്ടും വേദിയിലേക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? പക്ഷെ ഈ പ്രോഗ്രാം കഴിയുന്നതോടെ നമുക്ക് 100% ഉറപ്പിക്കാം ടീച്ചർക്ക് ധൈര്യമായിട്ട് വേദിയിൽ പാടാം. ഇതിലെ കഥാപാത്രങ്ങളും മോഹൻലാലും ഉരുക്കു എന്ന് വിളിക്കുന്ന ഉർവശിയുടെ കഥാപാത്രവും വളരെ ഭംഗിയായിട്ടുള്ള അഭിനയമാണ് സംഗീതത്തിന്

0: വയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരമായ സ്വരത്തിലാണ് പ്രമീള ടീച്ചർ നമുക്ക് പാട്ട് പാടിത്തരുന്നത്. ടീച്ചർ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ?
1: അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ
0: മറന്നു,
1: കൃത്യമായി ഓർമ്മ വരുന്നില്ല.
0: മനസ്സിലേക്ക് ഓടി എത്തുന്ന ചിത്രം ഏതായിരിക്കും?
1: മഞ്ജു വാര്യർ അഭിനയിച്ച എന്നും എപ്പോഴും എന്നുള്ളൊരു ഫിലിം.
0: മോഹൻലാലും പേരായിട്ട് വന്നിട്ടില്ല. ആ സിനിമയിൽ ഒരു പാട്ട് ഓർക്കുന്നുണ്ട്, മലർവാഗ കൊമ്പത്ത്. നല്ല പാട്ടല്ലേ? ഏകദേശം ഇതൊക്കെ പോലെ തന്നെ കേട്ടിരിക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ്. അടുത്ത ഗാനം
1: എടുത്തതും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയില് എൻ ജയചന്ദ്രൻ സംഗീത സംവിധാനം ചെയ്ത, മധു ബാലകൃഷ്ണൻ ചിത്രാമ്യം ചേർന്ന് ആലപിച്ച പെരുമഴക്കാലം എന്ന ഫിലിമിലുള്ള

0: ചൊല്ലി
1: എന്ന സ്വന്തം ജാനകിക്കുട്ടി എന്ന ഫിലിമില് നമ്മുടെ ജോമോൾ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു ഫിലിമായിരുന്നു.
2: അതെ, വട്ടക്കണ്ണടയൊക്കെ വെച്ച് ജാനകിക്കുട്ടി എന്നുള്ള കഥാപാത്രം. മാത്രമല്ല മലയാള സിനിമയിൽ പൊതുവെ കാണുന്ന യക്ഷിയുടെ രൂപം ഭാവം ഒക്കെ മാറ്റിയ സിനിമയായിരുന്നു എന്ന് സ്വന്തം ജാനകിക്കുട്ടി. വെള്ളാരം കണ്ണുകളുള്ള, നീളത്തിലുള്ള മുടികളുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറുന്ന കുഞ്ഞാത്തോൽ എന്ന് പറയുന്ന യക്ഷിയുടെ കഥ പറഞ്ഞത് എം ടിയുടെ കഥയെ ആധാരമാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ടീച്ചർ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്. ജോമോൾ അങ്ങനെ അധികം സിനിമ
2: കുറവാണ്, പക്ഷേ അഭിനയിച്ച സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടവയാണ്. മയിൽപ്പിലിക്കാവ്, നിറം, ഇപ്പോ ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഇതിലൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ പാട്ടും നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: പ്രമീള ടീച്ചറെ ഒരു മണിക്കൂർ നേരം ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ ശ്രോതാക്കളിലേക്ക് ഏൽപ്പിച്ചു. എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്?
1: ഇവിടെ നമ്മുടെ ഈ റേഡിയോ സ്റ്റേഷൻ കാണണം എന്ന് ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്നതാണ്. ശല്യത്തിനൊരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത് പോലെ ഇന്ന് എനിക്കിവിടെ വരാൻ പറ്റി എന്ന് മാത്രമല്ല, ഇങ്ങനെയൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ കൂടി അവസരം കിട്ടി എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ ഈ റേഡിയോ മലബാറിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഫോണുമായി അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇതവിടെ ഓണാക്കി വെക്കും. അപ്പോൾ പല പല വൈവിധ്യങ്ങളായ പ്രോഗ്രാംസ് ഇതിൽ കേൾക്കാറുണ്ട്. ഒരു 8:30 വരെ അടുക്കളയിലുണ്ടാവും. അപ്പോൾ അടുക്കള പണീൻ്റെ ഇടയിൽ എല്ലാ പരിപാടികളും അത്ര ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റാറില്ല. എന്നാലും എനിക്കതിൻ്റെ സൗണ്ടിങ്ങനെ കേൾക്കണം.
0: അതെ,
1: 6:00 to 8:30 വരെയുള്ള ടൈമിൽ ഞാനതവിടെ ഓണാക്കി വെക്കും. നിങ്ങളുടെ പല പ്രോഗ്രാമുകളും ആസ്വദിക്കാറുണ്ട്. അതിൽ നിനക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കഴിവുള്ള പ്രതിഭകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രതിഭകളുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് എനിക്ക് ഈ റേഡിയോ മലബാറിലൂടെയാണ്. അങ്ങനെയുള്ള പ്രതിഭകളുടെ നാട്ടിൽ താമസിക്കാൻ പറ്റി എന്നുള്ളതും കൂടെ വളരെ സന്തോഷം. എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയോടെ ചെയ്യുന്നു.
0: ഒത്തിരി സന്തോഷം ടീച്ചറെ. ടീച്ചറെ ഈ വാക്കുകൾക്ക്, നല്ല വാക്കുകൾക്ക്, അതോടൊപ്പം തന്നെ ടീച്ചർ അവതരിപ്പിച്ചിട്ടുള്ള പാട്ടുകളും ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടമാവുന്ന കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്.
1: പ്രതീക്ഷിക്കാം
0: അവർ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം അറിയിക്കട്ടെ. ഒത്തിരി സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ.
1: ഓക്കെ, താങ്ക്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിയിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാക

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 4, ഹിജറ വർഷം 1447 മുഹറം 2, ശകവർഷം 1948 ജ്യേഷ്ഠം 28, 2026 ജൂൺ 18 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.